ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ശ്രാവണം 19, കൊലവർഷം 1201 കർക്കടകം 25, 2026 ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:46. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1161, 576 എന്നീ കിലോഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഹരിപ്പാട് അച്യുത ശാസ്ത്രി.
1: മനുഷ്യ ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യങ്ങൾ നേടിയിട്ടുള്ളവരൊക്കെ തന്നെ ആത്മവിശ്വാസത്തോടുകൂടി അവനവൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. മഹാന്മാരുടെ ജീവിത ചരിത്രമെടുത്തു നോക്കിയാൽ ഇത് സത്യമാണെന്ന് തെളിയുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡൻ്റായിരുന്ന അബ്രഹാം ലിങ്കൻ്റെ ജീവിത രഹസ്യം ഇതുതന്നെ ആയിരുന്നു. ലിങ്കൻ്റെ ചെറുപ്പകാലം വളരെ ദാരിദ്ര്യം നിറഞ്ഞതും കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമായിരുന്നു. അച്ഛൻ ഒരു മരപ്പണിക്കാരനായിരുന്നു. വീട്ടിൽ പട്ടിണി മാത്രം. അമ്മയ്ക്ക് ജോലി ഒന്നുമില്ലായിരുന്നു. അവർക്ക് അടുത്തുള്ള വീടുകളിൽ വീട്ടുജോലി ചെയ്ത് എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ടാണ് ജീവിച്ചു പോന്നത്. ഈ തുച്ഛമായ വരുമാനം കൊണ്ട് ആ കുടുംബം പുലർത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കീറിയ ഉടുപ്പും ധരിച്ച് സ്കൂളിലെത്തുന്ന ലിങ്കണെ കൂട്ടുകാർ എപ്പോഴും കളിയാക്കുമായിരുന്നു. കൂട്ടുകാരുടെ ആക്ഷേപം കേട്ട് ആ മനസ്സ് വല്ലാതെ പലപ്പോഴും തളരുകയും അസ്വസ്ഥമാവുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ലിങ്കൺ അമ്മയോട് പറഞ്ഞു, അമ്മേ, എന്നെ കൂട്ടുകാർ ഒരുപാട് കളിയാക്കുന്നു ഈ കീറിയ ഉടുപ്പിട്ട് ചെല്ലുന്നത് കൊണ്ട്. അമ്മേ, എനിക്കൊരു പുതിയ ഉടുപ്പ് വാങ്ങിത്തരാമോ? മകൻ്റെ ദീനരോദനത്തോടുകൂടി

0: കൂടിയ വാക്കുകൾ കേട്ടപ്പോൾ ആ മാതാവിൻ്റെ കണ്ണുകൾ നനഞ്ഞു. അവരുടെ മനസ്സ് ആകെ തളർന്നുപോയി. അമ്മ പറഞ്ഞു, മോനെ, നീ കാണുന്നില്ലേ ഈ വീടിൻ്റെ അവസ്ഥ? അവനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടി പറഞ്ഞു, മോനെ, അച്ഛനും അമ്മയ്ക്കും അതിനുള്ള കഴിവ് ഇല്ലെന്ന് നിനക്കറിയില്ലേ. നമ്മുടെ പരിതസ്ഥിതി അങ്ങനെയായിപ്പോയി, എന്തു ചെയ്യും? ഈ അവസ്ഥ കണക്കിലെടുത്ത് എൻ്റെ മോൻ ജീവിക്കണം. ഈ ദാരിദ്ര്യ ദുഃഖവും യാതനകളും എല്ലാം മാറും. ഏറ്റവും ഉയർന്ന ലക്ഷ്യം നേടിയെടുക്കുവാൻ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ കഠിനാധ്വാനം ചെയ്താൽ മോൻ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തിച്ചേരും. ആത്മവിശ്വാസം വെച്ച് പുലർത്തി മുന്നോട്ട് പോവുക. ഭാവിയിൽ നിനക്കെത്രയും വലിയവനാകുവാൻ കഴിയും. ആ അമ്മയുടെ ഉപദേശത്തോടുകൂടിയ വാക്കുകൾ ആ കൊച്ചു മനസ്സിൽ ആത്മവിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകി. ലിങ്കൻ്റെ വളർച്ചയുടെ രഹസ്യവും അതായിരുന്നു. ലിങ്കൻ കഠിനമായി പരിശ്രമിച്ചു. ഉന്നതമായ ബിരുദം നേടി നാടിൻ്റെ സേവനത്തിനു വേണ്ടി മുന്നോട്ടിറങ്ങി അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡൻ്റായി തീർന്നു. അദ്ദേഹം നല്ല ഒരു അഭിഭാഷകനും വാഗ്മിയും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും പറയുമായിരുന്നു, ആത്മവിശ്വാസത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഒരുവനെ വലിയവനാക്കുന്നതെന്ന്. കഠിനമായ പരിശ്രമത്തിലൂടെയാണ് അദ്ദേഹം ഉന്നത നിലയിലെത്തിയത്. കഠിനാധ്വാനവും ആത്മവിശ്വാസത്തോടുകൂടിയുള്ള പ്രവർത്തനവും ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം തന്നെ തനിയെ വന്നുകൊള്ളുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് എന്തെല്ലാം സുഖസൗകര്യങ്ങളാണ് പഠനകാലത്ത് വീട്ടിൽ നിന്നും ലഭിക്കുന്നത്! പക്ഷേ അമിതമായ സുഖസൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉപേക്ഷിക്കപ്പെടുന്നു. എത്ര ദുരിതത്തിലും കഠിനമായ അധ്വാനവും ആത്മവിശ്വാസവും ഒരുവനെ ഉന്നത നിലവാരത്തിലെത്തിക്കുമെന്ന് ലിങ്കൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കാം.
1: ഹരിപ്പാട് അച്യുതശാസ്ത്രി അവതരിപ്പിച്ച സുഭാഷിതം സമാപിച്ചു.

0: ആകാശവാണി സമയം 6 മണി.
1: ഉഷമലരിയിൽ ഇന്ന് ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ കാവ്യോപാസന എന്ന കവിത പാരായണം ചെയ്യുന്നത് ജി ശ്രീറാം.

0: set for 2030. The Ministry of New and Renewable Energy in a statement said that the share of non-fossil fuel-based electricity capacity in the country's total installed electricity generation capacity has reached over 54%. The ministry added that the growth in clean energy generation has been driven by strong contributions across sectors. Solar energy remains the key growth engine. Jharkhand police has imposed prohibitory orders around the assembly premises and made elaborate security arrangements across Ranchi. The measures have been taken in view of today's Vidhan Sabha march called by students who have been protesting for more than 2 weeks against alleged irregularities in recruitment exams in the state. A prohibitory order has also been promulgated within a 750-meter radius of the Vidhan Sabha building from 6th to 12th of this month. Protesters allege that hundreds of students coming to the state capital from different parts of Jharkhand are being stopped by the police forcefully. The students' protest entered its 17th day today, while six of them are on hunger strike, protesting against alleged irregularities in recruitment exams. BJP leader Amar Bori alleged that the party's state unit president Aditya Sahu has been put under house arrest. The Har Ghar Tiranga campaign is being celebrated across the country to promote patriotism, national unity and India's rich cultural heritage. The campaign encourages citizens to hoist the national flag and take part in activities that celebrate the spirit of patriotism and unity. This year's campaign is special as it coincides with the 150th anniversary of India's national song Vande Mataram, bringing together the national flag and the national song in a unique celebration. Prime Minister Narendra Modi has urged citizens to participate actively in the campaign and renew their commitment to building a Viksit Bharat. India has dispatched 8 metric ton consignment of life-saving and essential medicines to Bolivia in support of its public healthcare capacity. The External Affairs Ministry said in a social media post that India always stands ready for advancing cooperation through solidarity and shared progress. The India Meteorological Department, IMD, has issued an orange colour warning for heavy to very heavy rainfall over East Rajasthan, Himachal Pradesh, Uttarakhand and West Madhya Pradesh today. The Weather Department has also forecast heavy rainfall conditions over Delhi, Haryana, Chandigarh, Assam, Meghalaya, East Madhya Pradesh, Jammu and Kashmir and Ladakh during the next 2 days. In squash, India settled for the silver medal in the team event at the FISU World University Championships in Mumbai yesterday. The Indian quartet of Om Semwal, Shamina Riaz, Suraj Kumar Chand and Nirupama Dubey lost the final to Hong Kong, China on game difference after the tie ended 2-2. Despite missing out on gold, a silver medal is India's best ever finish in the team event at the championship. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പിനെ തുടർന്ന് 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 25-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം മണ്ണൂർ രാജകുമാരനുണ്ണി, പി ജാനകി എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, പ്രൊഫസർ വി മധുസൂദനൻ നായർ അവതരിപ്പിച്ചത്. 7:05 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 105. 8:35 സ്മൃതിമധുരം, 8:45 യോഗസൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി, 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, ചലച്ചിത്ര നടി ബിന്ദു മുരളി പങ്കെടുക്കുന്നു. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 രാഗാമൃതം, പാമ്പാടി ഇ ജി രാജേന്ദ്രൻ പാടിയ കൃതികൾ, മാവേലിക്കര എച്ച് വിജയകൃഷ്ണൻ വയലിൻ, സാജൻ സത്യൻ മൃദംഗം, തുടർന്ന് ഡോക്ടർ എസ് വിജയരാഘവൻ വീണയിൽ വായിച്ച കൃതികൾ. 11:00 ഹലോ ആകാശവാണി തത്സമയ

0: ഫോണിൻ പരിപാടി, ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ മറുപടി നൽകുന്നു. 12 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 12:20 ലളിതഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഡെങ്കിപ്പനിയെക്കുറിച്ച് ഡോക്ടർ അനീഷ് ടി എസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1 മണിക്ക് ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം വേനൽ മഴ ഭാഗം 5, രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസർ പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം. 4 മണിക്ക് സായന്തനം, ചിത്രകലാ അധ്യാപകനായ ചിക്കൂസ് ശിവനുമായി അഭിമുഖം. 4:30 മഴവില്ല്. 5 മണിക്ക് അക്ഷരശ്ലോകം, തിരുവനന്തപുരം അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനം. 5:35 അധ്യാത്മ രാമായണ പാരായണം 25-ാം ദിവസം, കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:45 പുരാണ പാരായണം, അതിരുങ്കൽ വാസുദേവൻ പാരായണം ചെയ്തത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, ഭക്ഷ്യ സംസ്കരണത്തിലെ വിവിധ രീതികൾ, ഡോക്ടർ മിനി സിയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ, ഉംബർത്തോ എക്കോ എഴുതിയ നോവൽ റോസാ പൂവിന്റെ പേര്. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹിയിലെ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, റഷീദ് പാലേരി സംസാരിക്കുന്നു. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹിയിലെ. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഹരിപ്പാട് അച്യുതശാസ്ത്രി അവതരിപ്പിച്ചത്. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. പ്രിയ ശ്രോതാക്കളെ, ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 25°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.7°C, കുറഞ്ഞ താപനില 25.2°C. പെയ്ത മഴ 0.1 mm. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6:15.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം, 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1702 മനോരമ പഞ്ചാംഗം കാണിപ്പയർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. 1 വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 25-ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: ലങ്കാ ദഹനമാണ് ഇന്നത്തെ പാരായണ സന്ദർഭം. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

ജ്ഞാനവും ദഹിപ്പിച്ചിതു. വിബുധകുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയമാറു കണ്ടു പറഞ്ഞിതു. ജടിതി ദശരഥസുതനൊടി.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഉദയഗീതം കേൾക്കാം. മന്നൂർ രാജകുമാരനുണ്ണിയും പി ജാനകിയും പാടിയത്.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി വന്ദേമാതരം ആലപിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം പാലിക്കേണ്ടതില്ലെന്ന് സംസ്ഥാന സർക്കാർ. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗിക രേഖകളിൽ കേരള എന്നതിനു പകരം കേരളം എന്നാക്കാനുള്ള ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേട് ഉണ്ടായാൽ CBI, IB, ED, പോലീസ് തുടങ്ങിയ ഏജൻസികളെ ഏകോപിപ്പിക്കാനടക്കം ദേശീയ പരീക്ഷാ ഏജൻസി ഉന്നത ഉദ്യോഗസ്ഥരെ നിയമിക്കും. നീറ്റ്, UG ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിവാദങ്ങളെ തുടർന്ന് നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളുടെ ഭാഗമായാണിത്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ 15-ഇന സമാധാന പദ്ധതി തള്ളി ഇസ്രായേൽ. ഇന്ത്യ ശ്രീലങ്ക സന്നാഹ മത്സരത്തിൽ ശ്രീലങ്ക 11 ഇന്ത്യ 6 വിക്കറ്റിന് തോൽപ്പിച്ചു.
1: മുതിർന്ന പൌരന്മാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അക്രമം ഏറ്റവും ഒടുവിൽ സംഭവിക്കേണ്ട ഒരിടമാണ് വീട്. എങ്കിലും കേരളത്തിൽ മുതിർന്ന പൌരന്മാർക്ക് സംരക്ഷണം നൽകേണ്ട ചുവരുകൾ കൂടുതൽ ദുർബലമായ ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായവരെ

0: ലക്ഷ്യമിട്ട് കവർച്ചകളും അവഗണനയും പ്രായമായവരെ ഉപേക്ഷിക്കുന്ന കേസുകളും ഉൾപ്പെടുന്ന സമീപകാല സംഭവങ്ങൾ ഇതൊരു ക്രമസമാധാന പ്രശ്നമായി മാത്രം കണക്കാക്കാൻ കഴിയാത്ത പ്രശ്നമാണെന്ന് സൂചിപ്പിക്കുന്നു. ഇത് ഒരേ സമയം കുടുംബം, ജനസംഖ്യാശാസ്ത്രം, സമൂഹ ഉത്തരവാദിത്തം, പോലീസിംഗ്, സാമൂഹിക സുരക്ഷ, അന്തസ് എന്നിവയുടെ മേലുള്ള ചോദ്യമാണ്.
1: എന്റെ പേര് ഹേമമാലിനി എന്നാണ്. എനിക്ക് 76 വയസ്സായിട്ടുണ്ട്. പക്ഷെ എന്റെ ചുറ്റുവട്ടത്ത് എത്രയോ വീട്ടുകാരുണ്ട്, പ്രായമായ ജനങ്ങൾ. ഞാൻ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഞാൻ പോകാറുണ്ട്. അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ തന്നെയാണ്. പണമുള്ള വീട്ടിൽ ഒറ്റപ്പെടുന്ന ആൾക്കാർക്കാണ് അധികം കള്ളന്മാരോ ഉപദ്രവമൊക്കെ ഉണ്ടാവുന്നത്. പലപ്പോഴും ഇപ്പൊ ഇതിനിടെ ഒരു വീട്ടിലെ ഒരാള് പുറത്ത് കാണാൻ പിന്നെ അവർ ചെന്ന് നോക്കുമ്പോൾ മകളെ വീട്ടിൽ പോയി എന്നാ വിചാരിച്ചത്. പക്ഷെ വീട്ടില് ഒരു മരിച്ചു കിടക്കുന്ന വ്യക്തിയാണ് കണ്ടത്.
0: സാമൂഹിക പ്രവർത്തക കുസുമം ആർ പുന്നപ്ര:
2: പൊതുവിടങ്ങൾ എന്ന് പറയുമ്പോൾ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷന്, എയർപോർട്ട്, ഇതൊക്കെ പൊതുവിടങ്ങളാണ്. ഒറ്റയ്ക്ക് സീനിയർ സിറ്റിസൺ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അത് അനൗൺസ്മെന്റ് നടത്തും. ആ കണ്ണാടി വെച്ചാൽ തന്നെ കാണാൻ പറ്റാത്ത കുറെ പേരുണ്ട്. ആ ബസിന്റെ ബോർഡ് അയോജന സൗഹൃദമായിട്ട് വേണം ബോർഡ്, ഇച്ചിരി വലിയ അക്ഷരത്തില് അത് വേണം. കേറാനും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വയോജനങ്ങൾക്ക്. ചില ബസ്സുകൾ പ്രൈവറ്റ് ബസ് ഉൾപ്പെടെയാണ് ഞാൻ ഈ പറയുന്നത്, കേറുന്നതിന് മുമ്പ് തന്നെ, ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അത് ബെല്ലടിച്ചു കഴിയും. വയോജനങ്ങളുടെ സീറ്റ് ഒരിക്കലും വയോജനങ്ങൾക്ക് ലഭിക്കുന്നില്ല ബസ്സിലാണെങ്കിലും. ഞാൻ പലവരെയും ഞാൻ തന്നെ പറഞ്ഞ് എണീപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട്. മേളിലോട്ട് നോക്ക്, ഇപ്പൊ അവർക്കൊരു ദേഷ്യം കൂടാണ്. സ്ത്രീകളെയും പുരുഷന്മാരെയും കൂടെ ഉൾപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് ഇപ്പൊ സൗജന്യ യാത്രയൊക്കെ ഉണ്ട്. പുരുഷന്മാർക്കും വയോജനങ്ങൾക്ക് പ്രത്യേകിച്ചും ടിക്കറ്റ് ഇല്ലാതെ ഒരു യാത്രാ പാസ് കൊടുക്കണം. ഇത് ഞാൻ പറയുന്നത് വിദേശത്താണ്. അവിടെ 60 ഉള്ള ആർക്കും ടിക്കറ്റ് ഇല്ല. മൂന്നാമത് പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും വീക്ക്നെസ് ആണ്, കണ്ണുൾപ്പെടെ. അതിൽ ഉൾപ്പെടുന്നതാണ് യൂറിൻ പാസ് ചെയ്യാനുള്ള ആ ഒരു കഴിവ്, പിടിച്ച് നിർത്താനുള്ള ഒരു കഴിവ് നമുക്ക് നഷ്ടപ്പെടും. ഒരു ലോങ് ജേർണിയിൽ എന്നെ കയ്യിലിച്ചൂടെ പ്രായമുള്ള ഒരു അമ്മ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ശരിക്കും യൂറിന്റെ മണം വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി അവര് ഡയപ്പർ വരെ വെച്ച് വന്നിരിക്കുന്നുള്ള എനിക്ക് മനസ്സിലായി. പൊതുവിടങ്ങൾ ഒന്നും വയോജന സൗഹൃദവും അല്ല. റെയിൽവേ സ്റ്റേഷൻ പിന്നെ പറയാം, നമ്മുടെ ബസ് സ്റ്റാൻഡുകളാണ്. അയ്യോ, ഞാൻ ഒരു തവണ കായംകുളം ബസ് സ്റ്റാൻഡ് പൈസ കൊടുത്തിട്ടാണ് കേറുന്നത്. ഞാൻ കേറിയിട്ട് അതേപോലെ തന്നെ ഞാൻ തിരിച്ചിറങ്ങി പോന്നിട്ടുണ്ട്, വൃത്തിയായിട്ട് കിടക്കുന്നത്.
0: കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലിവിംഗ് ലൈഫ് ട്രസ്റ്റ് എന്ന സന്നദ്ധ സംഘടനയുടെ ചെയർപേഴ്സൺ ഡാർലിൻ പി ജോർജ്:
3: വിവിധങ്ങളായ സാമൂഹിക സാമ്പത്തിക തലങ്ങളിലുള്ള വയോധികരുടെ ആവശ്യങ്ങളും വ്യത്യസ്തങ്ങളാണ്. ഉൾനാടൻ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് വേണ്ട കാര്യങ്ങളല്ല മെട്രോ നഗരങ്ങളിൽ ഉള്ളവർക്ക് വേണ്ടത്. അതുപോലെ സാമ്പത്തിക ഭദ്രത ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും ആവശ്യങ്ങളും വ്യത്യസ്തങ്ങളാണ്. അതുകൊണ്ട് സംസ്ഥാനത്തിനൊട്ടാകെ ഒരേ വയോജന നയം എന്ന നിലയിലല്ലാതെ പ്രാദേശിക സാമ്പത്തിക ആരോഗ്യപരമായ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ ശ്രേണികൾ രൂപീകരിച്ച് സംരക്ഷണവും കരുതലും നൽകുന്ന രീതിയിൽ സേവനങ്ങൾ എത്തിക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ്.
0: ശാരീരിക ആക്രമണം, വാക്കാലുള്ള അപമാനം, ഭീഷണിപ്പെടുത്തൽ, അവഗണന, ഭക്ഷണമോ മരുന്നോ നിഷേധിക്കൽ, ഉപേക്ഷിക്കൽ എന്നിവ കുടുംബങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നുണ്ട്. ആരോപിക്കപ്പെടുന്ന കുറ്റവാളി ഒരു മകനോ മകളോ ബന്ധുവോ പരിചാരകനോ ആയതിനാൽ പ്രായമായ ആളുകൾ റിപ്പോർട്ട് ചെയ്യാൻ മടിക്കും. അപമാനവും ഒറ്റപ്പെടാനുള്ള സാധ്യതയും അവർ ഭയപ്പെട്ടേക്കാം.
4: വയോജനങ്ങൾ സ്വന്തം കുടുംബത്തിനുള്ളിൽ നേരിടുന്ന വാക്കാലുള്ളതും ശാരീരികവും മാനസികവുമായ പീഡനം പലപ്പോഴും നമ്മളൊരു നിയമ പ്രശ്നം മാത്രമായിട്ടാണ് കരുതുന്നത്.
5: സൈക്കോളജിസ്റ്റ് എൽ ആർ മധുജൻ:
4: അതൊരു നിയമ പ്രശ്നം മാത്രമല്ല, അതിനേക്കാൾ ആഴത്തിലുള്ള ഒരു മാനസിക സാമൂഹിക പ്രതിസന്ധി കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യം തകരുന്നത് പലപ്പോഴും ആത്മാഭിമാനവും സ്വന്തം ഒരു മൂല്യബോധവുമാണ്. ഞാൻ മക്കളെ വളർത്തിയതിൽ വന്ന പിഴവാണോ ഇതിന് കാരണം എന്ന കുറ്റബോധം അവരിൽ രൂപപ്പെടാം. തുടർച്ചയായ ഭീഷണിയും അവഗണനയും ഭയത്തിനും വിഷാദത്തിനും വരെ വഴിയൊരുക്കാം. അങ്ങനെ എത്രയോ ആളുകൾ വിഷാദ രോഗ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പരാതിപ്പെടാൻ മടിക്കുന്നതിന് പിന്നിലും ശക്തമായ മനഃശാസ്ത്രമുണ്ട്. പുത്രനോടോ പുത്രിയോടുള്ള വാത്സല്യം കാരണം തങ്ങളെ ഉപദ്രവിക്കുന്ന മക്കൾ നിയമ നടപടികൾ നേരിടണമെന്ന് ഒരു മാതാപിതാവും ആഗ്രഹിക്കില്ല. അതോടൊപ്പം പരാതി നൽകിയ ശേഷം ഭക്ഷണം, മരുന്ന്, താമസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ആര് നിറവേറ്റും എന്ന പ്രായോഗികമായ ആശങ്കയും അവരെ നിശബ്ദരാക്കുന്നു. അതുകൊണ്ട് തന്നെ വയോജന പീഡനത്തെ നേരിടുമ്പോൾ എന്തുകൊണ്ട് അവർ പരാതി പറയുന്നില്ല എന്ന ചോദ്യത്തെക്കാൾ അവർക്ക് സുരക്ഷിതമായി പരാതി പറയാൻ കഴിയുന്ന സാഹചര്യം നാം ഒരുക്കിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് പ്രധാനപ്പെട്ടത്.
0: ഭീഷണി ഇപ്പോൾ ഡിജിറ്റൽ ലോകത്തേക്ക് വ്യാപിച്ചിരിക്കുന്നു. പണമോ പാസ്ബുക്കോ കൈകാര്യം ചെയ്യുന്ന ഒരു മുതിർന്ന പൗരന് OTPകൾ, റിമോട്ട് ആക്സസ് ആപ്ലിക്കേഷനുകൾ, വ്യാജ കസ്റ്റമർ കെയർ നമ്പറുകൾ, നിക്ഷേപ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ആൾമാറാട്ട കോളുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ മനസ്സിലാകണമെന്നില്ല.
1: ഗവൺമെന്റ് പെൻഷൻ ബാങ്ക് മുഖാന്തരം അതൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
5: ഹേമ മാലിനി:
1: അവർക്ക് പണം എടുത്ത് കൊണ്ടുവെക്കാനോ അല്ലെങ്കിൽ അവരെ പറഞ്ഞു കൊടുക്കാനോ ചെയ്യാനോ ആരെങ്കിലും ആയിരിക്കും ബന്ധുക്കൾ എന്നുള്ള നിലയിലുണ്ടാവുക.

0: സത്യസന്ധമാരാണെങ്കിൽ മാത്രമേ അവർക്ക് അത് ഉപയോഗപ്പെടുള്ളൂ.
1: ഭക്ഷണം, പെൻഷൻ, വൈദ്യപരിചരണം, വിനോദ സൗകര്യങ്ങൾ എന്നിവ അത്യാവശ്യമാണ്. പക്ഷേ അവ മാത്രം മുതിർന്ന പൌരന്മാർക്ക് സുരക്ഷ ഉറപ്പു നൽകുന്നില്ല. മുതിർന്ന പൌരന്മാർക്ക് പെൻഷൻ ലഭിക്കുകയും വീടിനുള്ളിൽ സുരക്ഷിതരല്ലാതിരിക്കുകയും ചെയ്യാം. അവർക്ക് ആരോഗ്യ സംരക്ഷണം ലഭ്യമല്ലാതാവുകയും കൊള്ളയടിക്കപ്പെടാൻ സാധ്യതയുണ്ടാവുകയും ചെയ്യാം.
2: കുടുംബത്തിലെ ചെറുപ്പക്കാരും മധ്യവയസ്കരും വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ കാരണങ്ങളാൽ വിദേശത്ത് വസിക്കേണ്ടി വരുന്നത് പ്രായമായവർ മാത്രം താമസിക്കുന്ന വീടുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയാണ്.
1: വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്:
2: വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ സാമ്പത്തികമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറഞ്ഞു വരികയും സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബങ്ങളിലെ മുതിർന്നവരും മറ്റുള്ളവരും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യുകയാണ്. ആയതിനാൽ ഗവൺമെന്റ്, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, ചാരിറ്റി സംഘടനകൾ തുടങ്ങിയവരുടെ ഇടപെടൽ കൂടുതൽ ആവശ്യമായി വരുന്നുണ്ട്.
1: സർക്കാർ സംരക്ഷണവും ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്നവരുടെ ദൈനംദിന യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിൽ സന്നദ്ധ സംഘടനകൾക്ക് നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയും. ദുർബലരായ മുതിർന്ന പൌരന്മാരെ തിരിച്ചറിയുകയും പതിവായി ഭവന സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് മുതൽ അക്രമത്തിന് ഇരയായവർക്ക് കൌൺസിലിംഗ്, നിയമസഹായം, വൈദ്യസഹായം തുടങ്ങി പുനരധിവാസം വരെ നൽകാൻ സന്നദ്ധ സംഘടനകളുടെ ഇടപെടലുകൾക്ക് കഴിയും.
3: നിരവധി വിദേശ രാജ്യങ്ങൾ പല മോഡലുകളും നടപ്പിലാക്കിയിട്ടുണ്ട്.
1: ഡാർലിൻ പി. ജോർജ്:
3: അവയിലെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടേതായ തനത് ശൈലിയിൽ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ പ്രായമായവരെ കരുതലോടെ, സ്നേഹത്തോടെ സംരക്ഷിക്കാം. അതിനുവേണ്ട ഏതാനും സ്റ്റെപ്പുകൾ: ഒന്നാമതായി, സാമ്പത്തികമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് അസുഖം വന്നാൽ ചികിത്സ തേടാത്ത, അല്ലെങ്കിൽ ലഭിക്കാത്ത, നല്ല ഭക്ഷണം കഴിക്കാത്ത ധാരാളം വയോധികർ നമ്മുടെ ചുറ്റുമുണ്ട്. രോഗബാധിതരായ പ്രായമായവരെ സംരക്ഷിക്കാനുള്ള ഭാരിച്ച സാമ്പത്തിക ഉത്തരവാദിത്വം പല മക്കൾക്കും കുടുംബങ്ങൾക്കും താങ്ങാതാവുന്നതിനും അപ്പുറമാണ്. രണ്ടാമതായി, ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക. ജീവിതശൈലി രോഗങ്ങൾ, മാരക രോഗങ്ങൾ ഇവ മൂലം കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചികിത്സ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പല സാമ്പത്തിക ശ്രേണിയിലുള്ളവരുണ്ട്. ഉയർന്ന സാമ്പത്തിക നിലവാരത്തിലുള്ളവർക്ക് ലഭ്യമാകുന്ന അതേ ചികിത്സ അതില്ലാത്തവർക്കും ലഭ്യമാകുന്ന ഇൻഷുറൻസ് സംവിധാനം വേണം. മൂന്നാമതായി, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്കുള്ള കൂട്ടായ്മകൾ, പകൽ വീടുകൾ, അത് പ്രാദേശികമായി വയോജനങ്ങളുടെ ജനസാന്ദ്രതയ്ക്കനുസരിച്ച് രൂപീകരിക്കുക. നാലാമതായി, നമ്മുടെ കേരളത്തിലെ ധാരാളം യുവജനങ്ങൾ വിദേശ രാജ്യങ്ങൾ പഠനത്തിനായി പോകുന്നുണ്ട്. ഈ പോകുന്നവരിൽ നല്ലൊരു ശതമാനം ആളുകളും അവിടെയുള്ള കെയർ ഹോമുകളിൽ കെയർ ഗിവേഴ്സായി ജോലിയെടുക്കുന്നുണ്ട്. തീർച്ചയായും അവിടെയുള്ള ഉയർന്ന വേതനവും ജീവിത സാഹചര്യങ്ങളുമാണ് അവിടേക്ക് പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഈ യുവതലമുറയുടെ കഴിവുകളും സേവനവും നമ്മുടെ വയോജന സംരക്ഷണ മേഖലയിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കേണ്ടതും ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കിയാൽ കേരളത്തിലെ വയോജന സംരക്ഷണം വ്യത്യസ്ത തലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും.
1: കേരളത്തിൽ മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള നിയമ സംവിധാനങ്ങൾ ഇതിനകം തന്നെ നിലവിലുണ്ട്. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും പരിപാലന ക്ഷേമ നിയമം ഒരു നിയമപരമായ ചട്ടക്കൂട് നൽകുന്നു. അതേസമയം സംസ്ഥാനം ഇപ്പോൾ മുതിർന്ന പൌരന്മാർക്കുള്ള നയത്തിലേക്കും ഒരു വകുപ്പിലേക്കും തന്നെ നീങ്ങിയിട്ടുണ്ട്. പക്ഷേ ശാന്തമായ ഒരു പാതയുടെ അറ്റത്തുള്ള ഒരു വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന മുതിർന്ന പൌരരിൽ ഈ സംവിധാനങ്ങൾ എത്തിച്ചേരുന്നുണ്ടോ എന്നതാണ് ആശങ്ക.
4: പുതുതായി വരുന്ന വയോജന വകുപ്പിന് ഇതിൽ വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും.
1: മണക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ ജെറണ്ടോളജിക്കൽ സ്റ്റഡീസ് ചെയർപേഴ്സൺ ഡോക്ടർ ശോഭ പി. നായർ:
4: അംഗൻവാടികളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന അത്ര തന്നെ പരിഗണന ടീച്ചർക്കും നൽകേണ്ടിയിരിക്കുന്നു. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ശക്തമായ ഒരു മൾട്ടി സർവീസ് സെന്റർ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. വൃദ്ധജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തുകയും വീടുകൾക്കുള്ളിൽ നടക്കുന്ന അതിക്രമങ്ങളെ തിരിച്ചറിയാൻ ആശാ വർക്കർമാർക്കും അംഗൻവാടി ടീച്ചർമാർക്കും വേണ്ട പരിശീലനം നൽകുകയും വേണം. വീടുകൾ സന്ദർശിക്കുന്ന അവസരങ്ങളിൽ ആശാ വർക്കേഴ്സ് വൃദ്ധരുടെ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും തങ്ങളുടെ പരിധിയിൽ അവയൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം.
5: വയോജന ക്ഷേമത്തിന്റെ ആവശ്യകത അംഗീകരിക്കുമ്പോഴും കേരളത്തിന്റെ നിലവിലെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കൂടി പരിഗണിക്കണം.
1: ഡോക്ടർ വി. നാഗരാജ:
5: 2026-27 എൽഎൽഡി ബഡ്ജറ്റ് ഏകദേശം 46,236 crore. ഇതിൽ 31,454 crore സർവീസ് പെൻഷനും 11,591 crore സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനും 1,821 crore വെൽഫെയർ ഫണ്ട് ബോർഡ് പെൻഷനും എന്ന് ഉൾപ്പെടുന്നു. അതുകൊണ്ട് ഈ വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ പദ്ധതികളും കൂടുതൽ ചെലവുകളും ഉണ്ടാക്കുന്നതിലല്ല, നിലവിലുള്ള പദ്ധതികളെ കൂടുതൽ നല്ല രീതിയിൽ ഏകോപിപ്പിക്കുന്നതിലായിരിക്കണം.
1: അഡ്വക്കേറ്റ് കെ. സോമപ്രസാദ്:
2: സർക്കാർ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട 15 പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കമ്മീഷൻ സർക്കാരിന്റെ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. സമൂഹത്തിലെ നിർണായക വിഭാഗമായി വയോജനങ്ങൾ മാറുമ്പോൾ സർക്കാരും തദ്ദേശഭരണ സ്ഥാപനങ്ങളും മറ്റ് സർക്കാർ

0: ഏജൻസികളും അവരുടെ പരിഗണനാ വിഷയങ്ങളിലെ മുൻഗണനാ ക്രമത്തിൽ മാറ്റം വരുത്തേണ്ടി വരുന്നു. അത്തരം ഒരു ചരിത്രസന്ധിയിലാണ് കഴിഞ്ഞ LDF സർക്കാർ വയോജന കമ്മീഷനും ഇപ്പോൾ UDF സർക്കാർ വയോജന വകുപ്പ് രൂപീകരിച്ചിരിക്കുന്നത്. വയോജന കമ്മീഷനും വയോജന വകുപ്പും പരസ്പരം പൂരകങ്ങളായി പ്രവർത്തിക്കേണ്ടതും പ്രവർത്തിക്കാൻ കഴിയുന്നതുമായ രണ്ട് സംവിധാനങ്ങളാണ്. കമ്മീഷനും വകുപ്പും നിലവിൽ വന്നതോടെ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ ഗൌരവത്തോടെയും അർഹിക്കുന്ന പ്രാധാന്യത്തോടെയും സമയബന്ധിതമായി പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
1: കേരളത്തിന്റെ ഉത്തരവാദിത്വം വ്യക്തമാണ്. മുൻവാതിലിലൂടെയോ വാതിൽ തകർത്തോ വരുന്ന അപരിചിതരിൽ നിന്നായാലും കുടുംബത്തിനുള്ളിൽ നിന്നായാലും കടന്നു വരുന്ന എല്ലാ ഭീഷണികളിൽ നിന്നും പ്രായമായവരെ സംരക്ഷിക്കുക. കാരണം വാർദ്ധക്യം ഭയമല്ല, സുരക്ഷയാണ് അർഹിക്കുന്നത്. പരിചരണം ക്രൂരതയല്ല, സുരക്ഷയില്ലാത്ത ആശ്രിതത്വമല്ല, അന്തസ്സോടെ ജീവിക്കാനുള്ള അനുകമ്പയാണ് അർഹിക്കുന്നത്. ഇന്നത്തെ പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: ഇന്ന് രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി അതിഥിയായി പങ്കെടുക്കുന്നു.
1: സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് എങ്ങനെ വരുമാനം വരണേ? എന്തായാലും അവരെ ഫാമിലി പരിമാനം കാണിക്കാൻ പറ്റും. ഫാമിലി എന്ന് പറഞ്ഞ സഹോദരങ്ങൾ, അവർക്ക് വേറെ ഫാമിലി ഉണ്ട്, അച്ഛനും അമ്മയായാലും അവർക്കും വയസ്സ്, കുടുംബം, അവരെ ചെലവുകൾ കൂടുകയാണ്, മെഡിക്കൽ പല കാര്യങ്ങളും.
0: ഇന്ന് രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിലയത്തിൽ നിന്ന്, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
4: ചേച്ചി, ഇത് കണ്ടോ?
5: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
4: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
6: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
4: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
7: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
8: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
4: ഓ ഐ നോ.
8: RBI പറയുന്നു,
9: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
10: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലനത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. രാജ്യത്തെ ഫോസിൽ ഇന്ധന അധിഷ്ഠിത വൈദ്യുതി ഉൽപ്പാദന ശേഷി 300 GW കവിഞ്ഞതായി കേന്ദ്ര ഗവൺമെന്റ്. സംസ്ഥാനത്ത് ഗുണ്ടാപ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പോലീസിന്റെ ഓപ്പറേഷൻ ഗ്രിപ്പ് പരിശോധനകൾ തുടങ്ങി. കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി കോൺക്ലേവിന് കോഴിക്കോട്ട് ഇന്ന് തുടക്കം. FISU വേൾഡ് യൂണിവേഴ്സിറ്റി സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലന പരിപാടിക്ക് ഇന്ന് കൊച്ചിയിലെ സതേൺ നാവിക കമാൻഡിൽ തുടക്കമാകും. സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കൽ, നീക്കം ചെയ്യൽ തുടങ്ങിയവയിലാണ് പരിശീലനം. ഈ മാസം 14 വരെയാണ് പരിശീലനമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഇരു നാവികസേനകളിലെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് EOD ടീമുകൾ തമ്മിലെ സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് ഉഭയകക്ഷി പരിശീലനം ലക്ഷ്യമിടുന്നത്. 2005 രണ്ട് നാവികസേനകളും സംയുക്തമായി സാൽവേജ് EOD പരിശീലനങ്ങൾ നടത്തിവരുന്നുണ്ട്. മേഖലയിലെ 8th പതിപ്പ് പരിശീലനത്തിനാണ് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകുന്നതെന്നും രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. തന്ത്രപ്രധാന സമുദ്രപാതകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ഇന്ത്യയിലേക്കും പുതിയ റെയിൽപാത നിർമ്മിക്കുന്ന പദ്ധതി റഷ്യ

0: മുന്നോട്ട് വച്ചു. ഹോർമൂസ് കടലിടുക്ക്, ബോസ്ഫറസ് കടലിടുക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ പരിഹരിക്കാൻ ഇത്തരം ബദൽ പാതകൾ സഹായിക്കുമെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി മരാത് ഗുസ്നുല്ലിൻ വ്യക്തമാക്കി. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. രാജ്യത്തെ ഫോസിൽ ഇന്ധനാധിഷ്ഠിത വൈദ്യുത ഉൽപ്പാദന ശേഷി 300 GW കവിഞ്ഞതായി നവ പുനരുപയോഗ മന്ത്രാലയം അറിയിച്ചു. മൊത്തം സ്ഥാപിത വൈദ്യുത ഉൽപ്പാദന ശേഷിയിൽ ഫോസിൽ ഇന്ധനാധിഷ്ഠിത വൈദ്യുത ഉൽപ്പാദന ശേഷിയുടെ പങ്ക് 54% അധികമാണ്. വിവിധ മേഖലകളിലെ ശക്തമായ സംഭാവനകളാണ് ശുദ്ധോർജ ഉൽപ്പാദനത്തിലെ വളർച്ചയ്ക്ക് കാരണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജശേഷിയിലെ ദ്രുതഗതിയിലെ പുരോഗതി ഊർജ്ജോൽപാദനത്തിലും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. ശുദ്ധമായ ഊർജ്ജ പരിവർത്തനം, ഇന്ത്യയുടെ വ്യാവസായിക മത്സരശേഷി, ഊർജ്ജ സ്വാതന്ത്ര്യം, സാമ്പത്തിക പ്രതിരോധ ശേഷി എന്നിവ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനമാണ്. ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ കേരള പോലീസ് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ പരിശോധനകൾ വ്യാപകമാക്കാൻ തീരുമാനിച്ചു. ADGP പി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന വ്യാപക പരിശോധന. ഒന്നിലധികം കേസുകളിൽ പ്രതികളായവർ, ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, ക്വട്ടേഷൻ സംഘങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർ, അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവർ തുടങ്ങി പൊതുജന ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും അമർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഓപ്പറേഷൻ ഗ്രൂപ്പ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ആകെ 18 പേർ അറസ്റ്റിലായി. 1879 വാഹനങ്ങൾ പരിശോധിച്ചു. ഉത്സവകാലത്ത് സപ്ലൈകോ നടത്തുന്ന വിപണി ഇടപെടൽ സാധാരണക്കാർക്ക് സഹായകമാകുകയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോഴിക്കോട്ട് ജില്ലാതല സപ്ലൈകോ മെഗാ ട്രേഡ് ഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിത്യോപയോഗ വസ്തുക്കൾ മിതമായ വിലക്കാണ് സ്റ്റാളുകളിൽ ഒരുക്കിയതെന്നും ഒട്ടേറെ പുതുമകളോടെയാണ് ഇത്തവണ ട്രേഡ് ഫെയറുകളുടെ സംഘാടനമെന്നും സ്റ്റാളുകൾ സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ഫൈസൽ ബാബു MLA അധ്യക്ഷനായിരുന്നു. മേയർ O. സദാശിവൻ വിശിഷ്ടാതിഥിയായി. ഈ മാസം 25 വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെയാണ് മെഗാ ട്രേഡ് ഫെയർ. സംസ്ഥാന കൃഷിവകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി കോൺക്ലേവ് രാവിലെ കോഴിക്കോട്ട് ആരംഭിക്കും. മന്ത്രി T. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. K. ജയന്ത് MLA അധ്യക്ഷനാവുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തും. കാർഷിക രംഗത്ത് പുതുമയാർന്ന പ്രവർത്തനത്തിന് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ C. അച്യുതമേനോൻ സ്മാരക പുരസ്കാരത്തിന് അർഹമായി. 5 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: സംസ്ഥാനതലത്തിൽ നേരത്തെ 2ാം സ്ഥാനവും ജില്ലാതലത്തിൽ 1ാം സ്ഥാനവും ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. മികച്ച കാർഷിക കർമ്മസേന, സ്വന്തമായി കാർഷിക നഴ്സറി എന്നിവ ഈ ഗ്രാമപഞ്ചായത്തിലുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് CG സണ്ണി ആകാശവാണിയോട്.
2: എല്ലാ വർഷവും ഉളിക്കൽ പഞ്ചായത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കുമൊക്കെ ആവശ്യമുള്ള പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുവാനായി സാധിക്കുന്നു. ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് ആവശ്യമായ തെങ്ങൻ തൈ, കവുങ്ങൻ തൈകൾ, പച്ചക്കറി തൈകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ സാധിക്കുന്നു. കാർഷിക കർമ്മസേന വഴി സാങ്കേതിക പരിജ്ഞാനം ലഭിച്ച തൊഴിലാളികൾ വാടശേഖരങ്ങളെ പണിയെടുത്ത് കൊടുക്കുന്നുണ്ട്. ട്രാക്ടർ, അഗ്രസ്കട്ടർ, സ്പ്രെയർ മുതലായ ഉപകരണങ്ങൾ വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. സംസ്ഥാന തലത്തിൽ ഇത്തരമൊരു അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്.
0: മന്ത്രി N. ഷംസുദ്ദീൻ കാസർകോട് ജില്ലയിൽ ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കുമ്പള GHSS കെട്ടിടം, കുമ്പള സഹകരണ ആശുപത്രിയിലെ EV ചാർജിംഗ് സ്റ്റേഷൻ എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. മൊഗ്രാൽ പുത്തൂർ GHSS +1 അഡീഷണൽ ബാച്ചുകളുടെ പ്രഖ്യാപനവും മന്ത്രി നടത്തും. ഉച്ചയ്ക്ക് കടമ്പാല ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനവും എരുന്നുകാട് ഗവൺമെന്റ് LPSലെ ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം ബോർഡ് സമർപ്പണവും മന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണയാണ് ഇക്കാര്യം അറിയിച്ചത്. ആലപ്പുഴ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളുമായി ന്യൂഡൽഹിയിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. ജേതാക്കൾ പ്രധാനമന്ത്രിയുമായി ഗെയിംസിലെ അനുഭവങ്ങൾ പങ്കുവച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി രക്ഷാനിഗ്ലി ഗഡ്സെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗെയിംസിൽ പങ്കെടുത്ത താരങ്ങൾ അസാധാരണ പ്രകടനത്തിലൂടെ രാജ്യത്തിന് അഭിമാനമേകിയിട്ടുണ്ടെന്നും അവരുടെ വിജയം യുവാക്കളെ പ്രചോദിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ 13 സ്വർണവും

0: പ്രതിയെ തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റി. പോലീസിനെയും ഗവൺമെന്റിനെയും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന ആയങ്കിയെ ഇന്നലെ പുലർച്ചെയാണ് കണ്ണൂരിൽ നിന്ന് പിടികൂടിയത്. കേരള തമിഴ്നാട് അതിർത്തിയായ അട്ടപ്പാടി മുള്ളിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. നീലഗിരി സ്വദേശികളായ രാജ്കണ്ണൻ, ടി ഡി ഭോജൻ, രാധിക എന്നിവരാണ് മരിച്ചത്. മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കോയമ്പത്തൂരിലേക്ക് മടങ്ങുകയായിരുന്ന സംഘമാണ് ഇന്നലെ വൈകിട്ട് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് ബസ്സിൽ നിന്നിറങ്ങവെ അതേ ബസ് കയറി മരിച്ച യാത്രക്കാരിയുടെ സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ നടത്തും. ഈങ്ങാപ്പുഴ സ്വദേശി വസന്തകുമാരിയാണ് കഴിഞ്ഞ ദിവസം ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചത്. ബംഗളൂരുവിൽ KSRTC ബസ് അപകടത്തിൽ മരിച്ച ബസ് ഡ്രൈവർ കോഴിക്കോട് വെള്ളയിൽ സ്വദേശി മിഥിലേഷ്, കണ്ടക്ടർ ചേവായൂർ സ്വദേശി NM അരുൺ എന്നിവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായവും പരിഗണനയും സംസ്ഥാന ഗവൺമെൻറ് നൽകണമെന്ന് CPI ജില്ലാ സെക്രട്ടറി P ഗവാസ് ആവശ്യപ്പെട്ടു. മരിച്ച ഡ്രൈവർ KSRTCയിലെ താൽക്കാലിക ജീവനക്കാരനും കണ്ടക്ടർ സ്ഥിരം ജീവനക്കാരനുമാണ്. താൽക്കാലിക ജീവനക്കാരൻ എന്ന വ്യത്യാസത്തിൻ്റെ പേരിൽ ആനുകൂല്യവും നിഷേധിക്കാൻ പാടില്ലെന്ന് ഗവാസ് പറഞ്ഞു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് മസ്തിഷ്കമരണം സംഭവിച്ച തമിഴ്നാട് സ്വദേശി CSHIVAKUMAR അവയവങ്ങൾ 5 പേർക്ക് പുതുജീവനേകും. ശിവകുമാറിൻ്റെ 2 വൃക്കകളും കരളും 2 നേത്രപടലങ്ങളുമാണ് ബന്ധുക്കളുടെ സമ്മതത്തോടെ ദാനം ചെയ്തത്. തീരാവേദനയിലും അവയവദാനത്തിന് സന്നദ്ധരായ കുടുംബത്തോട് മന്ത്രി K മുരളീധരൻ ആദരവ് അറിയിച്ചു. കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മന്ത്രി പറഞ്ഞു. കർക്കിടകവാവ് ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് യാത്ര സുഗമമാക്കുന്നതിന് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30-ന് 11:30 സർവീസ് ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലനത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. രാജ്യത്തെ നോൺ ഫോസിൽ ഇന്ധന അധിഷ്ഠിത വൈദ്യുതി ഉൽപ്പാദന ശേഷി 300 GW കവിഞ്ഞതായി കേന്ദ്ര ഗവൺമെൻറ്. സംസ്ഥാനത്ത് ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പോലീസിൻ്റെ ഓപ്പറേഷൻ ഗ്രിപ്പ് പരിശോധനകൾ തുടങ്ങി. കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി കോൺക്ലേവിന് കോഴിക്കോട്ട് ഇന്ന് തുടക്കം. FISU വേൾഡ് യൂണിവേഴ്സിറ്റി സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ നവദില്യാം സ്വനിവാസെ 20-26 ഇത്യസ്യ രാഷ്ട്രമണ്ഡല ക്രീഡായാഃ പദകവിജേതൃഭിഃ സഹ മേലനം കൃതവാൻ. സംവാദസമയേ പദകവിജേതാരഃ പ്രധാനമന്ത്രിണാ സഹ ക്രീഡായാഃ സ്വാനുഭവാൻ നിവേദിതവന്തഃ. സാമാജിക സഞ്ചാരപട്ടലെ പ്രകാശിത്തെ ഏകസ്മിൻ സന്ദേശേ ശ്രീമോദി അവദത് യത് തേഷാം ഏകൈകഃ അപി അസാധാരണ പ്രദർശനേന രാഷ്ട്രം ഗൗരവാൻവിതവാൻ. തഥാ തേഷാം സഫലതാ ബഹൂൻ യൂനഃ പ്രേരയിഷ്യതി. ശ്രീമോദി ഏകം ദൃശ്യശ്രവ്യ സന്ദേശം അഭി പ്രകാശിതവാൻ. അഥ അവദത് യത് യേ ക്രീഡകാഃ ഭവിഷ്യേ ക്രീഡാസു ഭാഗം ഗ്രഹിഷ്യന്തി തേ പ്രഗതിം കരിഷ്യന്തി. അസൌ നാഗരികാൻ ഭാരതസ്യ സദൈവ ഉത്സാഹവർദ്ധനം കർത്തും ആഹൂതവാൻ.
2: जो खेलेगा वो खिलेगा. ऑलवेज चीयर फॉर भारत. भारत माता की जय. भारत माता की जय. भारत माता की जय.
1: അവസരേസ്മിൻ യുവകാര്യാണാം ക്രീഡാമന്ത്രി മനസുഖ മാണ്ഡവ്യ തഥാ യുവകാര്യ ഖേല രാജ്യമന്ത്രി രക്ഷാ നിഖില ഖഡസേ ച ഉപസ്ഥിതേ ആസ്താം. ദേശസ്യ സർവേഷു ഭാഗേഷു ഹരഘര തിരംഗ ഇത്യഭിയാനം ദേശഭക്തേഹ രാഷ്ട്രൈകതായാഃ ഭാരതസ്യ ച സമൃദ്ധ സാംസ്കൃതിക പരമ്പരായാഃ പ്രോത്സാഹനായ ആയോജ്യതേ.

0: हर घर तिरंगा इत्युपक्रमस्य पञ्चवर्षम् अस्ति। अनेन अभियानेन नागरिकाः राष्ट्रध्वजं प्रस्थापयितुं तथा देशभक्तेः राष्ट्रैकतायाश्च भावनां प्रकटयिष्यन्तीषु विविधासु गतिविधिषु भागं ग्रहीतुं प्रोत्साह्यन्ते। अस्मिन् वर्षे अभियानं विशेषत्वेन महत्वपूर्णमस्ति, यतः इदं भारतस्य राष्ट्रगीतस्य वन्दे मातरम् इत्यस्य सार्धैकशततम वर्षपूर्त्या सह आयोज्यते। अनेन राष्ट्रध्वजस्य राष्ट्रगीतस्य च विशिष्टः समागमः भवति। प्रधानमन्त्री नरेन्द्रमोदी नागरिकान् अभियाने सक्रियतया भागं ग्रहीतुम् अथ विकसितभारतस्य निर्माणे स्वप्रतिबद्धतां पुनर्नवीकर्तुं च आहूतवान्। दिल्ली मेट्रो रेल निगमेन स्वातन्त्र्य भावनायाः उत्सवस्य भागरूपेण पीतवर्णमार्गे हर घर तिरंगा इति विषयवस्तुना सुसज्जिता विशेषा मेट्रो रेल यानसेवा समारब्धा। सामाजिक संचारपटले प्रकाशिते एकस्मिन् सन्देशे DMRC इत्यनेन कथितं यत् भारतस्य 80तमे स्वातन्त्र्यदिवसोपलक्ष्ये आयोज्यमानानां सप्ताहव्यापिनां कार्यक्रमाणां भागरूपेण एषा विशेषा मेट्रो रेलसेवा प्रारब्धा। ओडिशाराज्ये पुनः प्रचण्डवृष्टेः अनन्तरं राज्यस्य अनेकेषु भागेषु नदीनां वर्धमानः स्तरः नूतनः जलाप्लावनप्रकोपः जनयति। बैतरणी नदी अस्य प्रावृट्कालस्य तृतीये जलाप्लावनप्रकोपे प्रविष्टवती अस्ति। एकया नूतन न्यूनचापव्यवस्थया सम्पूर्णे राज्ये अतिवृष्टिः अभवत्। अधिकारिणः जलाप्लावनप्रवणक्षेत्रेषु नदीस्तरस्य निरीक्षणं निकटतया कुर्वन्तः सन्ति, आवश्यकान् समाह्वानान् निवारकोपायाञ्च कुर्वन्तः सन्ति। भारतीयः भारोत्तोलकः महाराजन अरुमुगा पाण्डियनः उज्बेकिस्तान ताश्कन्दनगरे एशियन जूनियर वेटलिफ्टिंग चैंपियनशिप इत्यस्यां स्पर्धायां पुरुषाणां 65 किलोग्राम मिते भारवर्गे रजत पदकं प्राप्तवान् इति वार्ताः।
1: आकाशवाणी प्रिय श्रोतकले इपुल समयम् 7 मणि।
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
5: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ വി മധുസൂദനൻ നായർ.
6: വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേകാലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ എഴുത്തച്ഛൻ്റെ കിളി കഥ പറയാൻ തുടങ്ങുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എഴുത്തച്ഛൻ അവിടെ നിന്നങ്ങോട്ട് കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരിടത്തുപോലും ഒരു പദമിടറുന്നില്ല. എവിടെയെങ്കിലും ഒരിടത്ത് തന്നെയുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ എന്നച്ചടിച്ചിട്ടുണ്ട്. നമ്മുടെ നിരൂപകർ പലരും അതിനെ എടുത്തു വച്ചിട്ട് ഗ്രാമർ പഠിക്കുന്നവർ, വ്യാകരണം പഠിക്കുന്നവരും പറയുന്നവരും അതെടുത്തു വച്ചിട്ട് എഴുത്തച്ഛൻ പോലും ഇങ്ങനെ തെറ്റായിട്ട് ഉപയോഗിച്ചിട്ട് തന്നെയുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ, വസിഷ്ഠൻ്റെ നിയോഗത്താൽ എന്ന് പറയുന്നിടത്ത് വസിഷ്ഠ നിയോഗത്താൽ എന്ന് ഒറ്റ സമസപദം ചേർത്ത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എഴുത്തച്ഛന് പറ്റിയതായിരിക്കില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഒരു കവിയിൽ ഒരു അബദ്ധം കണ്ടാൽ, കവിയുടെ രചനയിലൊരു അബദ്ധം കണ്ടാൽ ഈ കവിക്ക് സംഭവിച്ചതാണോ പിന്നീട് ഇത് പകർത്തി അവർക്ക് സംഭവിച്ചതാണോ എന്ന് ചിന്തിക്കാൻ കഴിയണം. ഒരുപാട് ഒരുപാട് പകർത്തി പകർത്തി മാറിപ്പോയ ഒരു കൃതിയാണിത്. പാടിപ്പാടിയും മാറി, പകർത്തിയും മാറി. ഒരു കിളി ആവേശത്തോടെ പറക്കുമ്പോൾ അതിൻ്റെ ചിറകിൻ്റെ താളത്തിൽ ഒരു മാത്ര പഴക്കില്ല, ഇത്തിരി ഓളം പോലുമില്ല, കൃത്യമായിരിക്കും. ഒരു കൊച്ചുകുട്ടി ഓടുമ്പോൾ പോലും അതിൻ്റെ ഓട്ടത്തിൽ ഒരളവ് പിഴയില്ല. അതുപോലെ ബോധത്തിൻ്റെ പ്രവാഹമായതുകൊണ്ട് എഴുത്തച്ഛൻ്റെ ഈ വാക്കുകൾ ഇങ്ങനെ ഒഴുകി വന്നപ്പോൾ ചേരേണ്ടതെന്തോ അത് ചേർന്നു എന്നത് മാത്രം. ചേരേണ്ടതെല്ലാം ചേരാനുള്ള യോഗം മനസ്സിലുണ്ടായി. അകത്തുള്ളതെല്ലാം ഒരുമിച്ച് ചേർന്ന് ജീവത്തായി ജൈവസ്വരൂപത്തോടെ പുറത്തേക്ക് വരും. രാമഭക്തി എന്ന് പറയുന്നത് വേദാന്തിയായിരുന്ന എഴുത്തച്ഛൻ താഴോട്ടിറങ്ങി ഭക്തിയിലേക്ക് വന്നു. ഈ ഭക്തി വന്നപ്പോൾ ആ ഭക്തി ഉറപ്പിക്കാൻ

0: ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഥകൾ സ്വരൂപിക്കുന്നതിൽ കൂടുതൽ ഉറച്ചു. ഇത്തിരി നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നിന്നും വിട്ട് കഥ പറയുന്ന രീതിയുണ്ടെങ്കിലേ ഒരു ജനതയ്ക്ക് പ്രിയങ്കരമാവും. മാത്രമല്ല, സാധാരണ ജനതയ്ക്ക് സീത എന്ന് പറയുന്ന ഒരാളിനെ, ഒരു പതിപ്രധാരത്നമായ അഗ്നിയെ രാവണൻ തൊട്ടു എന്ന് വിശ്വസിക്കാൻ വിഷമം, ചിലപ്പോൾ വിപ്ലവം ഉണ്ടാവും. അതുകൊണ്ട് മായാസീത. മറ്റൊരു കാര്യം, സീത എന്ന തത്വം രാവണൻ എന്ന് പറയുന്ന ഭോഗിയായ രാജാവിന് നേരെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. സീതയുടെ മായയെ മാത്രമേ അവന് ഗ്രഹിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്ന ഒരു കാവ്യാത്മകമായ ആശയം കൂടെ അവിടെ ഒളിച്ചിരിക്കുന്നു. നമ്മൾ സീതയെ മാംസരൂപിണിയായ, മാംസ രക്താസ്ഥി മാംസങ്ങളോടുകൂടിയ ഒരു സ്ത്രീയായിട്ടും സാധാരണ സ്ത്രീയായിട്ടും അങ്ങ് കൽപ്പിച്ചാൽ, മറ്റേത് രാവണൻ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും നമുക്ക് ഒരു സ്ത്രീയെ പെണ്ണിനെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ല, സീത എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ തത്വം എന്താണ്? സീത വാൽമീകി രാമായണത്തിൽ തന്നെ പല പ്രാവശ്യം പല രീതിയിൽ പറയുന്നതനുസരിച്ച് സീത അയോനിജ ആണ്. സീതയെന്ന് പറഞ്ഞാൽ മനുഷ്യസ്ത്രീ മാത്രവും അല്ല, സീതയിൽ കൂടെ മനുഷ്യസ്ത്രീയുടെ കഥ പറയുന്നു. അത് വളരെ ഗംഭീരമായി പറയുന്നു. ഒരു പെണ്ണിനുണ്ടാകുന്ന യാതനയെക്കുറിച്ചും അവളുടെ ദാർഢ്യത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും അവളുണ്ടാക്കാവുന്ന പ്രലോഭനങ്ങളെക്കുറിച്ചും അവൾക്ക് പറ്റാവുന്ന അബദ്ധങ്ങളെക്കുറിച്ചും പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ബന്ധങ്ങളിൽ വരാവുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയും ഗംഭീരമായി സീതയെ കൂടെ പറയുന്നു. അത് വാൽമീകിയുടെ മെച്ചമാണ്, എഴുത്തച്ഛൻ്റെ മെച്ചമാണ്.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ വി മധുസൂദനൻ നായർ.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: പുലർവെട്ടത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും നബാർഡും സംയുക്തമായി കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് കൈത്താങ്ങായി AIF സംസ്ഥാനതല കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. ഇന്ന് കോഴിക്കോട് കോവൂർ പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നു. കാർഷിക മേഖലയെ മൂല്യവർദ്ധിതവും വരുമാന വർധനവുമുള്ള സംരംഭ മേഖലയാക്കി മാറ്റുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി പദ്ധതിയെക്കുറിച്ച് കർഷകർക്കും സംരംഭകർക്കും ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കും കൂടുതൽ അവബോധം നൽകുന്നതിനായിട്ടാണ് കൃഷിവകുപ്പ് സംസ്ഥാനതല AIF കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കാർഷിക വികസനത്തിനായി പുതിയ നിക്ഷേപ സാധ്യതകൾ, വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം, ഗ്രേഡിംഗ്, പാക്കിംഗ്, കോൾഡ് സ്റ്റോറേജ്, പ്രാഥമിക സംസ്കരണം, ഫുഡ് പ്രോസസിംഗ്, അഗ്രി ലോജിസ്റ്റിക്സ് തുടങ്ങി കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിനാവശ്യമായ പദ്ധതികൾക്ക് AIF വഴി ആകർഷകമായ വായ്പയും പലിശ സബ്സിഡിയും ലഭ്യമാക്കുന്നു. കർഷകർ, കാർഷിക കൃഷി സംരംഭകർ, FPOകൾ, കാർഷിക ഇൻപുട്ട് ഡീലർമാർ, ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ, SHGകൾ, കാർഷിക ധനസഹായം സർക്കാർ പദ്ധതികൾ തേടുന്നവർ എന്നിവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9188014503 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം ഈ മാസം 17 ആരംഭിക്കുന്ന പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 3 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. 50% മാർക്കോടുകൂടി SSLC അഥവാ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ

www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന വാണിജ്യാടിസ്ഥാനത്തിലുള്ള പൂക്കൃഷിയും പൂന്തോട്ട പരിപാലനവും എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഇന്ന് ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. ഇന്ത്യ ഗവൺമെന്റ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എന്റർപ്രണർഷിപ്പ് ആന്റ് മാനേജ്മെന്റിൽ വെച്ച് ഇന്ന് മുതൽ 14 വരെ മില്ലറ്റ് പ്രൊഡക്ട് പ്രോസസർ ഹ്രസ്വകാല നൈപുണ്യ പരിശീലന പരിപാടിക്ക് അപേക്ഷ ക്ഷണിച്ചു. സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിളവിസ്തൃതി വ്യാപനം, പുതിയ കൃഷിത്തോട്ടം എന്നിവ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ഹോർട്ടിക്കൾച്ചർ വിളകളുടെ വിസ്തൃതി വ്യാപനത്തിനായി ധനസഹായം നൽകുന്നു. ഈ ഘടകത്തിൽ ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടറിൽ കൃഷി ചെയ്യുന്നതിനാണ് ധനസഹായം നൽകുന്നത്. ഇതിനായി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടറൊന്നിന് പദ്ധതി ചെലവിന്റെ 40% 2.70 ലക്ഷം രൂപ 2 വർഷ കാലയളവിലായി ധനസഹായം നൽകുന്നു. സ്ട്രോബെറിയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടറൊന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% പരമാവധി 80,000 രൂപ ധനസഹായം നൽകുന്നു. പാഷൻ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടറൊന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% പരമാവധി 1,10,000 രൂപ ധനസഹായം 60:40 എന്ന അനുപാതത്തിൽ 2 വർഷങ്ങളിലായി നൽകുന്നു. വാഴയുടെയും കൈതച്ചക്കയുടെയും പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടറൊന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 44,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 2 തവണകളായി ധനസഹായം നൽകുന്നു. ടിഷ്യൂ കൾച്ചർ വാഴയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടറൊന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 70,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 2 തവണകളായി ധനസഹായം നൽകുന്നു. കശുമാവ്, കൊക്കോ എന്നീ തോട്ടവിളകൾ ഇടവിളയായി കൃഷി ചെയ്യുന്നതിന് ഹെക്ടറൊന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 20,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 80% അതിജീവന നിരക്കിന് വിധേയമായി 2 വർഷങ്ങളിലായി നൽകുന്നു. ഈ പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും അതാത് ജില്ലകളിലെ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: പുലർവട്ടം തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 10-ാം തീയതി. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്തെല്ലാമെന്നറിയാനായി കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: ഏഷ്യൻ ചരിത്രത്തിലെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെയും ഏറ്റവും സുവർണ അധ്യായങ്ങളിലൊന്നായ കൊളച്ചൽ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചതും ഡച്ച് സൈന്യം കീഴടങ്ങിയതും 1741 ഓഗസ്റ്റ് 10-ന്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ലോകശക്തിയായ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പാടി തറപറ്റിച്ച ചരിത്രപ്രധാനമായ പോരാട്ടമാണിത്. ഒരു ഏഷ്യൻ രാജ്യം യൂറോപ്യൻ നാവികസേനയെ ഒരു വലിയ യുദ്ധത്തിൽ നിർണായകമായി പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ സംഭവമാണിത്. ഭാരതത്തിന്റെ 4-ാമത്തെ രാഷ്ട്രപതിയായിരുന്ന വി വി ഗിരി ജനിച്ചത് 1894 ഓഗസ്റ്റ് 10-ന്. 1969 ഒരു ഔദ്യോഗിക പാർട്ടി സ്ഥാനാർത്ഥിയല്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഒരേ ഒരു വ്യക്തിയാണ് വി വി ഗിരി. രാജ്യം അദ്ദേഹത്തിന് 1975 ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചു. ആധുനിക ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന എം കെ വൈനു ബാപ്പു ജനിച്ചത് 1927 ഓഗസ്റ്റ് 10-ന്. നക്ഷത്രങ്ങളുടെ പ്രകാശ തീവ്രതയും അവയുടെ വർണ്ണരാജിയിലെ ചില പ്രത്യേക രേഖകളും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയതിലൂടെയാണ് അദ്ദേഹം ലോകപ്രശസ്തനായത്. അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ ഒലിൻ വിൽസണൊപ്പം കണ്ടെത്തിയ ഈ പ്രതിഭാസം ജ്യോതിശാസ്ത്രത്തിൽ വിൽസൺ ബാപ്പു പ്രഭാവം എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആണവോർജ മേഖലയുടെ നട്ടെല്ലായ ആറ്റമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് 1948 ഓഗസ്റ്റ് 10-ന്. സ്വാതന്ത്ര്യം ലഭിച്ച് കൃത്യം ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചത്. ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാഭ ആയിരുന്നു കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. മഹാരാഷ്ട്രയിലെ മുംബൈയാണ് ഇതിന്റെ ആസ്ഥാനം. ആധുനിക റോക്കറ്റ് ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന അമേരിക്കൻ ഭൌതികശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തക്കാരനുമായ റോബർട്ട് എച്ച് ഗൊഡാർട്ട് അന്തരിച്ചത് 1945 ഓഗസ്റ്റ് 10-ന്. ലോകത്തിലാദ്യമായി ദ്രാവക ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി നിർമ്മിച്ച് വിക്ഷേപിച്ചത് ഇദ്ദേഹമാണ്. അന്തരീക്ഷമില്ലാത്ത ശൂന്യാകാശത്തും റോക്കറ്റുകൾക്ക് മുന്നോട്ട് കുതിക്കാനാകുമെന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചത് ഗൊഡാർട്ടാണ്. റോക്കറ്റ് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് 214 പേറ്റന്റുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. 1957 ഓഗസ്റ്റ് 10-ന് അന്നത്തെ കൊല്ലം, കോട്ടയം ജില്ലകളുടെ ചില ഭാഗങ്ങൾ വിഭജിച്ച് ആലപ്പുഴ ജില്ല രൂപീകരിച്ചത്. പണ്ടുകാലത്ത് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെട്ടിരുന്ന ആലപ്പുഴ തോട്ടപ്പള്ളി ബണ്ടിലൂടെയും കുട്ടനാടൻ കൃഷി രീതികളിലൂടെയും ശ്രദ്ധേയമായ പ്രദേശമാണ്. കയർ വ്യവസായം, വള്ളംകളി, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് ലോകപ്രശസ്തമായ ഈ ജില്ല കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയായ രാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകൻ രാമോജി റാവു 1936 ഓഗസ്റ്റ് 10-ന് ജനിച്ചത്. തെലുങ്കിലെ ഏറ്റവും വലിയ ദിനപത്രമായ ഈ നാടുവും തെലുങ്ക് ചലച്ചിത്ര വ്യവസായത്തെ മാറ്റിയെഴുതിയ ഈ ടി വി ശൃംഖലയും അദ്ദേഹം സ്ഥാപിച്ചു. 1990 ഓഗസ്റ്റ് 10-ന് നാസയുടെ വിഖ്യാത ബഹിരാകാശ പേടകമായ മഗല്ലൻ ശുക്രന്റെ ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിയത്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ശുക്രന്റെ ഉപരിതലത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങളും ചിത്രങ്ങളും ശേഖരിക്കാനാണ് ഈ പേടകം അയച്ചത്. പ്ലാനറ്ററി സയൻസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ശുക്രന്റെ 98% ഉപരിതല ചിത്രീകരണവും ഭൂപട നിർമ്മാണവും ഈ ദൗത്യം പൂർത്തിയാക്കി.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ഇന്ന് രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി അതിഥിയായി പങ്കെടുക്കുന്നു.
6: സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് എങ്ങനെ വരുമാനം വരണേ? എന്തായാലും അവരെ ഫാമിലി പരിമാനം കാണിക്കാൻ പറ്റും. ഫാമിലി എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, അവർക്ക് വേറെ ഫാമിലിയുണ്ട്. അച്ഛനും അമ്മയായാലും അവർക്കും വയസ്സ് കുടുംബം, അവരെ ചെലവുകൾ കൂടുകയാണ്, മെഡിക്കൽ പല കാര്യങ്ങളും.
5: ഇന്ന് രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
7: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കാമോ? ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: കർക്കിടക മാസത്തിൽ വളരെ ശ്രദ്ധാപൂർവം പാലിക്കുന്ന ചില ആഹാര നിഷേധങ്ങൾക്കിടയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുത്. മുരിങ്ങ എന്നാൽ പോഷകസമ്പത്ത് നിറഞ്ഞ ഒരു സസ്യമാണ്. ഈ പഴമൊഴിക്ക് പിന്നിൽ എന്താണ് കാരണങ്ങൾ, ശാസ്ത്രീയമായി അതിന് അടിസ്ഥാനം ഉണ്ടോ എന്നതെല്ലാം നാം പരിശോധിക്കേണ്ടതുണ്ട്. കർക്കിടകത്തിൽ കഴിക്കാൻ പറയുന്ന 10 ഇലകളുടെ കൂട്ടത്തിൽ മുരിങ്ങയില ഇല്ല. ഇത് സംബന്ധിയായി രസകരമായ പല നാട്ടുചൊല്ലുകളും പഴംപുരാണങ്ങളും ഉണ്ട്. മഴക്കാലത്ത് സകല അഴുക്കും വഹിച്ചുവരുന്ന ജലത്തിലെ വിഷാംശം എല്ലാം മുരിങ്ങ വലിച്ചെടുക്കും. ആയതിനാൽ ആ സമയത്ത് ഉപയോഗിച്ചാൽ രോഗമുണ്ടാകും. ഇലകൾ തീങ്ങി നിറഞ്ഞതും മഴവെള്ളം പറ്റിപ്പിടിക്കാത്തതുമായ മുരിങ്ങയില മഴക്കാലത്ത് പ്രാണികളുടെ സുരക്ഷിത താവളമാണ്. അതിനാലാണ് ഒഴിവാക്കുന്നത്. ഇങ്ങനെ പല വാമൊഴികളും നിലവിലുണ്ട്. ആയുർവേദ സംഹിതകളിൽ ഒന്നും തന്നെ കൃത്യമായി ഇത്തരമൊരു മുരിങ്ങയില നിഷേധത്തെക്കുറിച്ച് സൂചനയില്ല. മുരിങ്ങയിലയിൽ ധാരാളമായി വിറ്റാമിനുകൾ, ആന്റി ഓക്സിഡന്റുകൾ, കാൽഷ്യം, ഇരുമ്പ്, ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ അടിസ്ഥാനത്തിൽ മുരിങ്ങയില ഒരു സൂപ്പർ ഫുഡ് ആണെന്നത് സംശയമില്ല. കർക്കിടക മാസത്തിൽ വാദം വർദ്ധിക്കുന്നു, ദഹനശക്തി കുറയുന്നു, പിത്തം അസന്തുലിതമാകുന്നു. ഈ സമയത്ത് ഭക്ഷണത്തിൽ ചൂട് വളരെയധികം ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നു. മുരിങ്ങയില ഉഷ്ണവീര്യമാകുന്നതിനു പുറമെ വിഡ്ഭേദി അഥവാ മലം ഇളക്കുന്ന ഗുണമുള്ള ഇലയാണ്. വർഷകാലങ്ങളിൽ മുരിങ്ങ കഴിച്ച ശേഷം തലവേദന, ചൊറിച്ചിൽ, വയറിളക്കം തുടങ്ങിയ അവസ്ഥകൾ ചിലർ പറയാറുണ്ട്. കൊഴുപ്പുള്ള ഭക്ഷണത്തോടൊപ്പം മുരിങ്ങയില കഴിക്കുന്നത് കൊഴുപ്പിന്റെ ആകിരണത്തെ കുറയ്ക്കുന്നതായി പഠനങ്ങൾ കാണുന്നു. കാൽഷ്യം, പ്രോട്ടീൻ, വൈറ്റമിൻ സി ഇവയൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന ആഹാരമാണെങ്കിലും കൊഴുപ്പിനെ കുറയ്ക്കുന്നു എന്നതിനാലാവണം പൊതുവെ പഞ്ഞമാസമായ കർക്കിടകത്തിൽ ഇതൊഴിവാക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർക്കിടകത്തിൽ മുരിങ്ങയെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതില്ല. മിതമായി ഉപയോഗിക്കണം, അതും ശരീര അവസ്ഥയ്ക്കനുസരിച്ച്. ദഹനശക്തിയുള്ളവർക്കും ചെറുപ്പക്കാർക്കും മിതമായി യുക്തിയിൽ പാകം ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. മുരിങ്ങയില പാകം ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധയോടെ വൃത്തിയാക്കി വേണം എടുക്കാൻ. പ്രാണികളൊന്നുമില്ല എന്നുറപ്പു വരുത്തേണ്ടതുണ്ട്. പാരമ്പര്യവും ശാസ്ത്രവും തമ്മിൽ പൊരുത്തക്കേടുണ്ടാകുമ്പോൾ നാം അതിൽ നിന്ന് ബാലൻസ്ഡ് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. കൂടുതൽ വ്യക്തത വരുന്നതിനായി കർക്കിടകത്തിലെ കേരളീയ അന്തരീക്ഷത്തിൽ മുരിങ്ങയിലയുടെ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കാമോ? ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
3: ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഡെങ്കിപ്പനിയെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അനീഷ് ടി എസ് സംസാരിക്കുന്നു.
0: തൊഴിലന്വേഷകർ ഒരു നിമിഷം ശ്രദ്ധിക്കൂ, ഈ പരിപാടി നിങ്ങൾക്ക് വേണ്ടിയാണ്.
4: തൊഴിൽ ദർശനം.
5: ഛത്തീസ്ഗഡിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NMDC സ്റ്റീൽ ലിമിറ്റഡ് NSL എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 102 ഒഴിവുണ്ട്. വിഷയങ്ങളും ഒഴിവും: മെക്കാനിക്കൽ 51, ഇലക്ട്രിക്കൽ 22, ഫിനാൻസ് 7, കെമിക്കൽ 4, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി 4, സെറാമിക്സ് 3, സിവിൽ 3, ഹ്യൂമൻ റിസോഴ്സ് 3, മെറ്റലർജി 3, ഇൻസ്ട്രുമെന്റേഷൻ 2. യോഗ്യത: BE, BTech, MCA, PG ഡിപ്ലോമ, CA, CWA, MBA, ബിരുദം, ബിരുദാനന്തര ബിരുദം. പ്രായം 27 വയസ്സ് കവിയരുത്. SC ST വിഭാഗത്തിന് 5 വർഷത്തെയും OBC വിഭാഗത്തിന് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷാ ഫീസ് 500 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nsltd.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.nsltd.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 11. കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ അക്കാദമിക് അസോസിയേറ്റിന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൊച്ചി ക്യാമ്പസിലാണ് നിയമനം. യോഗ്യത MBA, MTech, MA, എക്കണോമിക്സ്, MCOM, MSc മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിനാൻസ്, എക്കണോമിക്സ്, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി. പ്രായം 35 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 11. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iimk.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iimk.ac.in. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 30 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ഫിനാൻസ് ഓഫീസർ ഒഴിവ് 17. യോഗ്യത CA ICWA. പ്രായം 35 വയസ്സ് കവിയരുത്. ഡെപ്യൂട്ടി മാനേജർ ഫിനാൻസ് ഒഴിവ് 8. യോഗ്യത CA ICWA. പ്രായം 45 വയസ്സ് കവിയരുത്. മാനേജർ ഒഴിവ് 5. മെക്കാനിക്കൽ 1, ഇലക്ട്രിക്കൽ 3, ഇലക്ട്രോണിക്സ് 1. യോഗ്യത BE, BTech, തത്തുല്യം, ME, MTech. പ്രായം 45 വയസ്സ് കവിയരുത്. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. SC, ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://hal-india.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://hal-india.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 12. ഡൽഹിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ICSI എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 20 ഒഴിവുണ്ട്. യോഗ്യത കൊമേഴ്സ് ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 35 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.icsi.edu. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.icsi.edu. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 12.
0: തൊഴിൽ ദർശനം. പുലർവട്ടം. ഇനി മലയാളത്തിൽ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
4: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 2026 കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന EOD സ്ഫോടക വസ്തു നശീകരണ പരിശീലനം ഇന്ന് കൊച്ചിയിൽ. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപ്പാദന ശേഷി 300 GW പിന്നിട്ടു. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്കും ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും അടിത്തറയിടുന്നതാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര സർക്കാർ. ഇറാനിൽ പുതിയ സൈനിക നീക്കത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ബൊളീവിയയ്ക്ക് ഇന്ത്യയുടെ സഹായഹസ്തം. 8 മെട്രിക് ടൺ അവശ്യമരുന്നുകളുടെ ശേഖരം കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം. വാർത്തകൾ വിശദമായി. 2026 കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. കായിക താരങ്ങളുടെ മികച്ച പ്രകടനം രാജ്യത്തിന് അഭിമാനകരമാണെന്നും യുവാക്കൾക്ക് പ്രചോദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേന്ദ്ര കായിക മന്ത്രി മൻസൂഖ് മാണ്ഡവ്യയും സന്നിഹിതനായിരുന്നു. സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്ഗോയിൽ നടന്ന ഗെയിംസിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തായിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഹർഘർ തിരംഗ യജ്ഞം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു. തിരംഗ യാത്രകൾ, റാലികൾ, സംഗീത പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരെ ത്രിവർണ പതാകയുടെ ആഘോഷത്തിൽ ഒന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സൂര്യവ തിരംഗ സംരംഭം ഇത്തവണ സംഘടിപ്പിക്കുന്നുണ്ട്. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന വേള എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഹർ ഘർ തിരംഗ പ്രചാരണത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദനശേഷി 300 GW പിന്നിട്ടു. 2030 രാജ്യം ലക്ഷ്യമിടുന്ന 500 GW ശേഷിയുടെ 60%-ലധികമാണിത്. ഒരു റിപ്പോർട്ട്.
6: രാജ്യത്തെ ആകെ വൈദ്യുതി ഉൽപാദനത്തിൽ ശുദ്ധ ഊർജ്ജത്തിന്റെ വിഹിതം 54% കടന്നതായി പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. സൌരോർജ്ജ മേഖലയിലെ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഈ ചരിത്ര നേട്ടത്തിന് വഴിയൊരുക്കിയത്. 2014 2.8 GW ആയിരുന്ന സൌരോർജ്ജ ശേഷി നിലവിൽ 165 GW ഉയർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 55.29 GW അധിക ശേഷിയാണ് രാജ്യം കൈവരിച്ചത്. ശുദ്ധ ഊർജ്ജത്തിലേക്കുള്ള ഈ മാറ്റം കേവലം പരിസ്ഥിതി സംരക്ഷണം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്കും ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും അടിത്തറയിടുന്നതാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ജാർഖണ്ഡിൽ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ 2 ആഴ്ചയിലേറെയായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. മാർച്ചിനോടനുബന്ധിച്ച് ജാർഖണ്ഡ് പോലീസ് നിയമസഭാ പരിസരത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തി. റാഞ്ചിയിലുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനിടെ ജാർഖണ്ഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തലസ്ഥാനത്തേക്ക് വരുന്ന 100-ക്കണക്കിന് വിദ്യാർത്ഥികളെ പോലീസ് ബലമായി തടയുന്നതായി സമരക്കാർ ആരോപിച്ചു. നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് 6 വിദ്യാർത്ഥികളാണ് നിരാഹാര സമരം നടത്തുന്നത്. ഇന്ത്യ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന EOD സ്ഫോടക വസ്തു നശീകരണ പരിശീലനം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കുന്ന 5 ദിവസത്തെ അഭ്യാസത്തിൽ ഇരുസേനകളുടെയും ഡൈവിംഗ് EOD ടീമുകൾ പങ്കെടുക്കും. പരസ്പര സഹകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന പരിശീലനത്തിന്റെ 8-ാം പതിപ്പാണിത്. ബൊളീവിയയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. 8 മെട്രിക് ടൺ വരുന്ന അവശ്യമരുന്നുകളുടെ ശേഖരമാണ് ഇന്ത്യ കൈമാറിയത്. ബൊളീവിയയുമായി സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ എപ്പോഴും തയ്യാറാണെന്ന് വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടർ രാഹുൽ നവീന്റെ കാലാവധി 1 വർഷം കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. ഈ മാസം 13 മുതൽ അടുത്ത വർഷം ഓഗസ്റ്റ് 13 വരെയായിരിക്കും കാലാവധി. അടുത്ത വർഷം ജൂലൈ 31 വിരമിക്കാനിരിക്കെയാണ് മന്ത്രിസഭയുടെ നിയമനകാര്യ സമിതി കാലാവധി നീട്ടി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
4: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കുന്ന പെർമനന്റ് പിക്ടോറിയൽ ക്യാൻസലേഷൻ സ്പെഷ്യൽ കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും. കേരള സർക്കാർ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ്, മേയർ വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്നീ വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാർ ഇന്ന് ആരംഭിക്കും. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലാണ് സെമിനാർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
8: ഗോത്രവർഗ ഗവേഷണ രീതികൾ, പരമ്പരാഗത അറിവുകൾ, കൊളോണിയൽ പാരമ്പര്യങ്ങൾ, ഗൃഹാരോഗ്യം എന്നീ 4 വ്യത്യസ്ത വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സെഷനുകളാണ് സെമിനാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പണിയ, കാട്ടുനായ്ക്ക, കുറിച്ച വിഭാഗങ്ങളിൽ നിന്നുള്ള ഗോത്ര പ്രതിനിധികൾ പങ്കെടുക്കുന്ന റൌണ്ട് ടേബിൾ ചർച്ചകൾ ശില്പശാലയുടെ പ്രത്യേകതയാണ്. കണ്ണൂർ സർവകലാശാലയും ബ്രിട്ടീഷ് അക്കാദമിയും വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയും സസക്സ് സർവകലാശാലയിലെ സെന്റർ ഫോർ വേൾഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററിയും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്.
4: സംസ്ഥാന വ്യാപകമായി ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കെതിരെ ഓപ്പറേഷൻ ഗ്രിപ്പുമായി കേരള പോലീസ്. ADGP PV ജയന്റെ നിർദ്ദേശപ്രകാരം ഇതിന്റെ ഭാഗമായി പരിശോധനകൾ നടന്നു. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ നടപടികളും ഒന്നിലധികം കേസുകളിൽ പ്രതിയായവർ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ തുടങ്ങി സമാധാനപരമായ പൊതുജന ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ സാമൂഹ്യവിരുദ്ധ ശക്തികളെയും അമർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് നടപ്പാക്കിയത്. കേരളത്തിൽ കർക്കടക ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങളുണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടക വാവു ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ MLA ഇന്ന് വിലയിരുത്തും. കർക്കടക വാവു ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് യാത്ര സുഗമമാക്കാൻ കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30 11:30 സർവീസ് ഉണ്ടായിരിക്കും. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഫോർമോസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്കിടെ ഇറാനിൽ പുതിയ സൈനിക ആക്രമണത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യയിലേക്കും ഇന്ത്യൻ സമുദ്രമേഖലകളിലേക്കും നേരിട്ടുള്ള റെയിൽവേ പാത സ്ഥാപിക്കാൻ റഷ്യ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ഫോർമൂസ്, ബോസ്പറസ് കടലിടുക്കുൾപ്പെടെ തന്ത്രപ്രധാന ജലപാതകളുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടാൻ ഇതര പാതകൾ സഹായിക്കുമെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി വ്യക്തമാക്കി. തുർക്മെനിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയിലൂടെ കടന്നുപോകുന്ന റെയിൽവേ പാതകൾ ഇന്ത്യയിലേക്കുള്ള ഗതാഗതത്തിനായി ഉപയോഗപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. മുംബൈയിൽ സമാപിച്ച FISU ലോക സർവകലാശാല സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ഫൈനലിൽ ഹോങ്കോങ് ചൈനയോടാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. നേരത്തെ ചാമ്പ്യൻഷിപ്പിന്റെ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ സൂരജ് കുമാർ ചന്ദ് സ്വർണം നേടിയിരുന്നു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനകളും മറ്റ് സായുധ സേനകളും രാജ്യമെമ്പാടും ബാൻഡ് പ്രകടനം അവതരിപ്പിക്കുന്നു. ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 12-13 തീയതികളിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന EOD സ്ഫോടക വസ്തു നശീകരണ പരിശീലനം ഇന്ന് കൊച്ചിയിൽ. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദനശേഷി 300 GW പിന്നിട്ടു. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്കും ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും അടിത്തറയിടുന്നതാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര സർക്കാർ. ഇറാനിൽ പുതിയ സൈനിക നീക്കത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ബൊളീവിയയ്ക്ക് ഇന്ത്യയുടെ സഹായഹസ്തം. 8 മെട്രിക് ടൺ അവശ്യമരുന്നുകളുടെ ശേഖരം കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
9: KP ബ്രഹ്മാനന്ദൻ. മലയാള സിനിമയിലെ പിന്നണി ഗായകനായിരുന്ന KP ബ്രഹ്മാനന്ദൻ 1946 February 22 തിരുവനന്തപുരം ജില്ലയിലെ കടക്കാവൂരിൽ ജനിച്ചു. 12-ാം വയസ്സിൽ അദ്ദേഹം ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു തുടങ്ങി. 1965 ആകാശവാണിയുടെ ലളിതഗാന മത്സരത്തിൽ മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിച്ചു. 1969 കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ കെ രാഘവൻ ഈണം നൽകിയ മാനത്തെ കായലിൻ എന്ന പാട്ടിലൂടെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് തുടക്കം കുറിച്ചു. തെക്കൻ കാറ്റ്, സ്നേഹദീപമേ മിഴിതുറക്കൂ, ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു, CID നസീർ തുടങ്ങി മലയാളത്തിലെ ഒട്ടനവധി ചിത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഗാനമാലപിച്ചു. മലയാളത്തിനു പുറമെ ഇളയരാജ, ശങ്കർ ഗണേഷ് എന്നീ സംഗീത സംവിധായകരുടെ കീഴിൽ തമിഴിലും ഏതാനും സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം പാടിയിട്ടുണ്ട്. മലയത്തിപ്പെണ്ണ്, കന്നിനിലാവ് എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടി സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ലളിതമായ ആലാപന ശൈലിയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ KP ബ്രഹ്മാനന്ദൻ 2004 August 10 നമ്മെ വിട്ടുപിരിഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് KP ബ്രഹ്മാനന്ദന്റെ ശബ്ദം.
10: 1965 ആൾ ഇന്ത്യ റേഡിയോ നടത്തിയ ലളിതഗാന സംഗീത മത്സരത്തിൽ എനിക്ക് ഇന്ത്യൻ പ്രസിഡൻ്റിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ ഗാനമേള എന്ന പരിപാടി നടത്തിക്കൊണ്ടിരുന്നു. ആ ഇടയ്ക്കാണ് ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിൻ്റെ അഗ്നിമുത്രി എന്ന നാടകത്തിൽ എനിക്ക് പിന്നണി പാടാനുള്ള അവസരമുണ്ടായത്. അപ്പോൾ ഈ നാടകമായിട്ട് പല സ്ഥലങ്ങളിലും പോയ കൂട്ടത്തിൽ കോഴിക്കോട്ട് വെച്ച് കെ രാഘവൻ മാഷെ പരിചയപ്പെടുന്നു.

അദ്ദേഹത്തിൻ്റെ പരിചയം വളരെ കാലം നീണ്ടുനിന്നു. ആ സമയം ഞാൻ ആകാശവാണിയിൽ ലളിതഗാനങ്ങൾ പാടി തുടങ്ങിയിരുന്നു. അങ്ങനെ രാഘവ മാഷ് ഒരു മാസത്തെ റിപ്പോർട്ടേഷന് വേണ്ടി ആയിട്ട് ഇവിടെ ആകാശവാണിയിൽ വന്നു, തിരുവനന്തപുരം ആകാശവാണിയിൽ. അന്നെനിക്ക് മാഷയുടെ കീഴിൽ രണ്ട് പാട്ട് പാടാൻ കഴിഞ്ഞു. അപ്പോൾ ആ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്. അപ്പോൾ എന്നോട് പറഞ്ഞു, എവിടെ പോയാലും എൻ്റെ അഡ്രസ്സ് അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ആറുമാസം ഒരു വർഷത്തിനകത്ത് എന്നെ മദ്രാസിലേക്ക് ക്ഷണിച്ച് കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ മാനത്തേക്കായൽ എന്ന പാട്ട് പാടാനുള്ള അവസരം ഉണ്ടാക്കി തന്നു. ഇതാണ് എൻ്റെ പശ്ചാത്തലം. മാനത്തേക്കായലിൻ മണപ്പുറ

0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് കെ പി ബ്രഹ്മാനന്ദന്റെ ശബ്ദം.
1: കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ആ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ, ചിത്രം കള്ളിച്ചെല്ലമ്മ.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: പുലർവട്ടം തുടരുന്നു. ഗ്രാമകേരളം.
3: താളുകറിയുടെ പഴയകാലം.
4: മറുനാടൻ പച്ചക്കറികളോ പഴങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ഗ്രാമീണ വിപണികളെ കീഴടക്കാതിരുന്ന ഒരു സുവർണകാലത്തിന്റെ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഏറെ പ്രത്യേകത ഉണ്ടായിരുന്നത് അക്കാലത്തെ ഭക്ഷണ രീതികളായിരുന്നു. മുമ്മാസ വിഭവങ്ങൾ നാട്ടിൽ ലഭിക്കുന്നതുകൊണ്ട് കൃഷി ചെയ്തും പരിസ്ഥിതിയെ സംരക്ഷിച്ചും സുഭിക്ഷമായി കഴിഞ്ഞിരുന്ന കാലത്തിന്റെ മഹാത്മ്യം നാമൊക്കെ മറന്നുപോയതായി തോന്നിപ്പിക്കുന്നു. പുതിയ തലമുറക്കാർക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. താളും തകരേം മുമ്മാസം, ചേനേം ചേമ്പും മുമ്മാസം, ചക്കേം മാങ്ങേം മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. ഇങ്ങനെ 12 മാസം ചെലവഴിച്ചിരുന്ന മലയാളികൾ നമ്മുടെ തനതായ ഭക്ഷണ രീതിയാണ് അനുവർത്തിച്ചു പോന്നത്. ശരീരത്തിന് ശക്തിയും ബുദ്ധിയും രോഗപ്രതിരോധ ശക്തിയുമൊക്കെ ഇതിൽ നിന്നും ലഭ്യമാകുമായിരുന്നു. നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള ഭക്ഷണ രീതിയാണല്ലോ എപ്പോഴും നാം അനുവർത്തിക്കേണ്ടത്. പത്തിലക്കറികളാണ് ഇവയിലേറെ ശ്രദ്ധേയമായിട്ടുള്ളത്. താള്, തകര, ചേനത്തണ്ട്, ചേമ്പിൻ താള്, മഞ്ഞൾ, കുമ്പളം, പയർ, കോവൽ, ചീര തുടങ്ങിയവയുടെ തളിരിലകളാണ് ഇതിനായി നാം ഉപയോഗിച്ചു വന്നത്. തഴുതാമ, മുള്ളൻചീര, കളത്താൾ, കാട്ടുതാൾ, സാമ്പാർ ചീര എന്നിവയൊക്കെ ഇന്നും നമ്മുടെ പറമ്പുകളിലുണ്ടെങ്കിലും അവയെയൊന്നും ശ്രദ്ധിക്കാനോ തിരിച്ചറിയാനോ പോലുമുള്ള സമയം നമുക്കിന്നില്ലാതായിരിക്കുന്നു. ചെടികളുടെ വളർച്ചാവേളയിൽ അവ സംഭരിച്ചു വയ്ക്കുന്ന പോഷകങ്ങൾ പരമാവധി നമ്മൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് പഴമക്കാർ ഇത്തരം ഭക്ഷണ സമ്പ്രദായങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നത്. പനിക്കൂർക്ക, പുളിയാറില എന്നിവയുടെ ഇലകൾ പുളിയും തേങ്ങയും ചേർത്ത് ചമ്മന്തി അരയ്ക്കാറുണ്ടായിരുന്നു. താളുകറികൾക്കാണ് ഗ്രാമീണർക്ക് എക്കാലവും ഏറെ പ്രിയമുണ്ടായിരുന്നത്. ഇലകളിലെ ധാതുസമ്പത്ത് ഏറെ സംഭരിച്ചു വയ്ക്കുന്നത് താളുകളിലാണെന്നതുകൊണ്ട് ചേമ്പിൻ്റെയും ചേനയുടെയും തണ്ടുകളൊക്കെ പാചകത്തിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. എക്കാലവും താളുകറികൾ കേവലമായ ഭക്ഷണത്തിനുമപ്പുറം ഒരു നാട്ടു സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. പണ്ടൊക്കെ ചേമ്പിൻ താളുകൾ ഉപയോഗിക്കുമ്പോൾ എല്ലാ ചേമ്പിൻ്റെയും താളുകൾ ഉപയോഗിച്ചിരുന്നില്ല. കറുത്ത താളുകളുള്ള ചേമ്പാണ് ഏറ്റവും ഉത്തമമായി കണക്കാക്കിയിരുന്നത്. കണ്ണൻ ചേമ്പിൻ്റെ താളിനും തണ്ടിനും ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. പച്ച നിറമുള്ള വെട്ടുചേമ്പിൻ താളും ഏറെ പ്രത്യേകതകളുള്ളതാണ്. താളുകറികൾ ഉണ്ടാക്കുന്നതിന് പ്രത്യേകമായ ചിട്ടകളും അക്കാലത്തുണ്ടായിരുന്നു. ചേമ്പിൻ തണ്ട് തൊലി കളയുമ്പോൾ കയ്യിൽ ചൊറിച്ചിലുണ്ടാകാറുണ്ട്. ഇത് തടയുന്നതിന് കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടാറുണ്ടായിരുന്നു. കറി വെച്ച് കഴിഞ്ഞാൽ നാവിലും തൊണ്ടയിലുമൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടാതിരിക്കാൻ കുടംപുളിയോ വാളൻ പുളിയോ ആവശ്യത്തിന് ചേർത്തിരുന്നതായും കാണാം. കർക്കിടക മാസത്തിലാണ് താളുകറികൾ പണ്ടൊക്കെ കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. ശരീരത്തിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദഹന പ്രക്രിയ സുഗമമാക്കുന്നതിനും ഇവ ഏറെ സഹായകമായിരുന്നു. താളുകറികൾക്ക് പ്രാദേശിക ഭേദമുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. തേങ്ങയും പച്ചമുളകും ജീരകവും അരച്ചു ചേർത്ത കറിയാണ് അതിലൊന്ന്. താള് കൊത്തിയരിഞ്ഞ് തേങ്ങ അരയ്ക്കാതെ പുളിയും മുളകും ചേർത്ത് വറ്റിച്ചെടുക്കുന്ന രീതിയുമുണ്ട്. ചിലയിടങ്ങളിൽ മോരുകറിയിൽ പോലും താള് ചേർത്തിരുന്നു.

0: കർക്കിടകം കഴിഞ്ഞ് ചിങ്ങമെത്തുമ്പോൾ നമ്മൾ പാടിയിരുന്ന കുസൃതിപ്പാട്ടിലും നാടൻ കറികളുടെ വർണ്ണനയുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ വിഭവങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണ രീതികളിൽ നിന്നും മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. പഴയകാലത്തെ വീട്ടുമുറ്റത്തെ ചേനയുടെയും ചേമ്പിൻ്റെയും മറ്റിലകളുടെയും കറികൾ പഴയ തലമുറകളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെയായിരുന്നുവെന്ന് പറയേണ്ടതുണ്ട്.
1: താളുകറിയുടെ പഴയകാലം, രചന സുരേഷ് മണ്ണറശാല, ആഖ്യാനം കുരിപ്പുഴ സജീവ്, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.

പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടത്തിൽ ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സായാഹ്ന എം ടെക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റിലേക്ക് ഓഗസ്റ്റ് 13 രാവിലെ 10 സ്പോട്ട് അഡ്മിഷൻ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0471-29-98-391, മൊബൈൽ നമ്പർ 9447-205-324. ധനുവച്ചപുരം ISRD കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ഡാറ്റ സയൻസ്, ഇലക്ട്രോണിക്സ് വിത്ത് റോബോട്ടിക്സ്, BCom ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, BCA, MSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളിൽ ഏതാനും സീറ്റ് ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക http://admissions.isrd.ac.in. ഫോൺ നമ്പർ 9446-44-6334. കേരള മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷിച്ചവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് 12 വരെ നീറ്റ് UG സ്കോർ അപ്ലോഡ് ചെയ്യുകയും അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കുകയും ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കൂ. കാലിക്കറ്റ് സർവകലാശാലയുടെ BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രവേശനത്തിന് രജിസ്ട്രേഷൻ ഇന്ന് വൈകിട്ട് 5 വരെ. വെബ്സൈറ്റ് admissions.uoc.ac.in. നമുക്ക് ചുറ്റും ഇനി നാളെ രാവിലെ പുലർവട്ടത്തിലൂടെ കേൾക്കാം. ഒരു ഗാനം കേൾക്കാം. ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിനുവേണ്ടി KP ബ്രഹ്മാനന്ദൻ പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563231. ഒരു നമ്പർ കൂടി, 9495569631. ഓർക്കുക, ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അതിഥി ആത്മ എൻ ആർ. അറിയിപ്പ് കഴിഞ്ഞു. കെ പി ബ്രഹ്മാനന്ദൻ സംഗീതം പകർന്ന ഒരു ഗാനം കേൾക്കാം. മലയത്തിപ്പെട്ടെന്ന് എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമിനോനും ചിത്രയും പാടിയത്. രചന വയനാർ വല്ലഭൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ഓഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി സമയം 8:35. സ്മൃതി മധുരം. കല്യാണ വീട്ടിലെ കല്യാണ തലേന്നുള്ള ആഘോഷങ്ങൾ, ഈ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ചില ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യം കല്യാണരാമൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും അഫ്സലും പാടിയത്. രചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: Come on boys, let's go practice.
3: നിൽക്കടോ, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ തെറ്റായ എൻട്രിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്.
2: എന്നാൽ ബാങ്കിന് കംപ്ലൈന്റ് കൊടുക്ക്.
3: ബാങ്കിനെ അറിയിച്ചിട്ട് ഒരു മാസമായി, അവര് ഗൂഗിളിക്ക് മേലെ ഗൂഗിളി അറിയുകയാണ്.
4: എന്നാൽ RBI ബാങ്കിംഗ് ലോക്പാലിന് ഇൻഫോം ചെയ്യും.
5: നിൽക്ക്, ഞാൻ വിശദമാക്കാം. ക്രിക്കറ്റിൽ തേർഡ് അമ്പയറില്ലേ, അതുപോലെയാ RBI ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. RBI പറയുന്നു, ബാങ്ക് ഒരു മാസത്തിൽ നിങ്ങളുടെ കംപ്ലൈന്റ് പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് RBI കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഓൺലൈൻ പരാതി നൽകാൻ കഴിയും. പരാതികൾ RBI വഴി പരിഹരിക്കാൻ എളുപ്പമാണ്, അതും ഫ്രീ ആയി.
6: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
7: സ്മൃതിമധുരം തുടരുന്നു. കൈതപ്രം വരികൾ എഴുതി സുരേഷ് പീറ്റേഴ്സ്, സംഗീതം പകർന്ന് MG ശ്രീകുമാറും ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം 1 Man Show.

0: മറ്റൊരു പശ്ചാത്തലത്തിലെ ഗാനങ്ങളുമായി സ്മൃതിമധുരം. ഇനി നാളെ രാവിലെ ഇതേ സമയം കേൾക്കാം. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയിലൂടെ സൗന്ദര്യ സംരക്ഷണം, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു.
3: നിത്യേന കുറഞ്ഞത് 30 മിനിറ്റ് സമയം യോഗയ്ക്ക് വേണ്ടി ചിലവാക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ക്രമേണ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. ആരോഗ്യമുള്ള ശരീരവും മനസ്സും സ്വായത്തമാക്കാൻ കഴിഞ്ഞാൽ തന്നെ അനായാസേന ഒരു ചിലവുമില്ലാതെ നിങ്ങൾക്കും ആകർഷണീയത കൈവരിക്കാം. സൗന്ദര്യ സംരക്ഷണത്തിനായി ഇന്ന് അനേകം ഉപാധികളുണ്ട്. പക്ഷേ അവയെല്ലാം പുറം തോലിന് ചായമടിക്കുന്ന പോലെ മാത്രമാണ് അനുഭവവേദ്യമാകുന്നത്. യഥാർത്ഥ സൗന്ദര്യം മനസ്സ് തുറന്ന് ചിരിക്കുമ്പോഴും ഉല്ലസിക്കുമ്പോഴും പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള കണ്ണുകളിൽ തുടിക്കുന്ന ജീവന്റെ വെളിച്ചത്തിൽ നിന്നും ദ്യോതകമാണ്. എന്നാൽ അത്തരം സൗന്ദര്യം നേടിയെടുക്കാൻ നാം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പോഷിപ്പിക്കേണ്ടതുണ്ട്. ആരോഗ്യം പ്രദാനം ചെയ്യുന്ന സാത്വികാഹാരം കഴിച്ചുകൊണ്ടും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് അകന്ന് ശാന്തമായും സ്വസ്ഥമായും ഇരിക്കുമ്പോഴും നൈസർഗികമായ സൗന്ദര്യവും ആകർഷണവും നിങ്ങളിലേക്ക് മടങ്ങിവരും. അത് യോഗയിലൂടെ സാധ്യവുമാണ്. ഇതോടൊപ്പം പുരുഷനിലായാലും സ്ത്രീയിലായാലും ശരീരഘടനയിൽ പ്രത്യേകമായ സൗന്ദര്യവും ആകർഷണവും പ്രകൃത്യാലുള്ളതാണ്. അവയെ അതുപോലെ നിലനിർത്താനും പ്രത്യുൽപാദന ഹോർമോണുകളെ സന്തുലിതമാക്കാനും യോഗാസനങ്ങളിലൂടെ കഴിയും. അർദ്ധചക്രാസനം, ഭുജംഗാസനം, പശ്ചിമോത്താനാസനം, പാദഹസ്താസനം, നൗകാസനം മുതലായവ ഉദരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ തടയുകയും ശരീരത്തിന് ആകാരഭംഗി നിലനിർത്തുകയും ചെയ്യുന്നു. സ്ത്രീകളിലെ അബ്ഡോമിനൽ ഒബിസിറ്റി കുറയുന്നതോടെ അവർ കൂടുതൽ സൗന്ദര്യവതികളാകുന്നു. പുരുഷന്മാരിലും വയസ്സായവരിലും കുട്ടികളിലും യോഗയിലൂടെ ആകർഷണീയത വർദ്ധിപ്പിക്കാനാകും. കൂടുതൽ ഊർജ്ജസ്വലതയും പ്രസരിപ്പും മുഖത്ത് കൊണ്ടുവരാൻ യോഗയ്ക്ക് കഴിയും. മുഖത്ത് ലഘുവായ മസാജ് നൽകി യോഗ ചെയ്യുമ്പോൾ രക്തചംക്രമണം പുനഃസ്ഥാപിക്കപ്പെടുകയും മുഖപേശികൾക്ക് ഉണർവും ലഭിക്കും. മധ്യവയസ്കരിൽ ഇന്ന് അധികം കണ്ടുവരുന്ന പ്രധാന സൗന്ദര്യ വെല്ലുവിളികളിൽ ഒന്നാണ് കണ്ണിന് ചുറ്റും കാണുന്ന ഡാർക്ക് സർക്കിൾസ് അഥവാ കറുപ്പ്. അവരിൽ ആത്മവിശ്വാസം കുറയ്ക്കാനായി ഈ ഒരു കുറവ് മതി. ഇത്തരം ആൾക്കാരുടെ നിദ്രാചക്രം അഥവാ സ്ലീപ്പ് സൈക്കിൾ പരിശോധിച്ചാൽ തന്നെ അതിനുള്ള കാരണവും കാണാൻ കഴിയും. രാത്രി സ്ക്രീൻ ടൈം കൂടുകയും ഉറക്കം കുറയുകയും ജലപാനം കുറയുകയും ചെയ്യുമ്പോൾ കണ്ണിനും മുഖപേശികൾക്കും വേണ്ടവിധം വിശ്രമം ലഭിക്കാതെ വരികയും കണ്ണിന് ചുറ്റുമുള്ള പ്രദേശത്ത് ചുളിവുകൾ, കറുത്ത നിറം എന്നിവ രൂപപ്പെടുകയും ചെയ്യും. പ്രായാധിക്യം കൂടുന്നതനുസരിച്ച് മുഖം വികൃതമായി മാറാം. എന്നാൽ സ്ലീപ്പ് റിതം ശരിയാക്കുന്നതിലൂടെ ഉറക്കത്തിന്റെ നിലവാരം മെച്ചപ്പെടുകയും ഹോർമോൺ പ്രവർത്തനം സ്ഥായിയാകുകയും ചെയ്യപ്പെടും. ക്രമേണ അവ സൗന്ദര്യത്തിലേക്കും ആകർഷണീയതയിലേക്കും നയിക്കും. ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ മനസ്സിൽ നിന്ന് നിഷ്കളങ്കതയോടെ വിടരുന്ന പുഞ്ചിരി കൊണ്ട് മാത്രം സൗന്ദര്യം വർദ്ധിപ്പിക്കാനാകും. അത് യോഗയിലൂടെ സാധ്യമാണ് താനും.
2: യോഗയിലൂടെ സൗന്ദര്യ സംരക്ഷണം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
4: ഇന്ന് രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി അതിഥിയായി പങ്കെടുക്കുന്നു.
5: സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് എങ്ങനെ വരുമാനം വരണേ? എന്തായാലും അവരെ ഫാമിലി വരുമാനം കാണിക്കാൻ പറ്റും. ഫാമിലി എന്ന് പറഞ്ഞ സഹോദരങ്ങൾ, അവർക്ക് വേറെ ഫാമിലി ഉണ്ട്. അച്ഛനും അമ്മയായാലും അവർക്കും വയസ്സ് കുടുംബം, അവരെ ചെലവുകൾ കൂടുകയാണ്. മെഡിക്കൽ പല കാര്യങ്ങളും.
4: ഇന്ന് രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
6: ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഡെങ്കിപ്പനിയെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അനീഷ് ടി എസ് സംസാരിക്കുന്നു.
0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പത്തഞ്ചേരി വരികൾ എഴുതി, ഇളയരാജ സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം കാലാപാനി.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി.
3: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. മഴക്കാല സാംക്രമിക രോഗങ്ങൾ, ജാഗ്രതയും പ്രതിരോധ മാർഗങ്ങളും. വീണ്ടും ഒരു തീവ്ര പേമാരിയെയും പ്രളയത്തെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേരളം. കനത്ത മഴയും വെള്ളക്കെട്ടുമുണ്ടാക്കിയ ദുരിതങ്ങളുടെ കണക്കെടുപ്പ് ഇനിയും അവസാനിച്ചിട്ടില്ല. 25 പേർക്ക് ജീവൻ നഷ്ടമായപ്പോൾ വീടും കൃഷിയുമടക്കം ജീവനോപാധികൾ നഷ്ടമായത് 100 പേരാണ്. അവയുടെയെല്ലാം വീണ്ടെടുപ്പിന് സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. എന്നാൽ അതേസമയം പ്രളയക്കെടുതികളും മഴയും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് വഴി തുറക്കുന്നത്. വെള്ളപ്പൊക്കത്തിന് ശേഷം കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നതും പരിസര ശുചിത്വം നഷ്ടപ്പെടുന്നതും പകർച്ചവ്യാധികൾ അതിവേഗം പടരാൻ കാരണമാകുന്നു. പ്രളയാനന്തര മഴക്കാലത്ത് നമ്മെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്, അവ എങ്ങനെ പടരുന്നു, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ വാർത്താ തരംഗിണി. പ്രളയാനന്തര സമയത്ത് രോഗങ്ങൾ പ്രധാനമായും 4 പകർച്ചവ്യാധികളായാണ് പടരുന്നത്. അതിൽ ജലജന്യ രോഗങ്ങളാണ് പ്രധാനം. മഴക്കാലത്ത് വെള്ളം സർവത്രയാണെങ്കിലും അത് ശുദ്ധമാകണമെന്നില്ല. പ്രത്യേകിച്ചും വെള്ളപ്പൊക്കത്തിൽ കിണറുകളും മറ്റ് കുടിവെള്ള സ്രോതസ്സുകളും മലിനമാകുന്നു. ഇതുമൂലം വയറിളക്കം, കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ എന്നിവ പടർന്നു പിടിക്കുന്നു. ശരിയായ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ഗുരുതരമായേക്കാവുന്ന രോഗങ്ങളാണിവ. പ്രധാന മഴക്കാല സാംക്രമിക രോഗങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം ഡോക്ടറും ശാസ്ത്ര ലേഖകനുമായ ഡോക്ടർ മനോജ് വള്ളനാട്.
4: കേരളം വീണ്ടും ഒരു പ്രളയത്തെ നേരിടുകയാണ്. പലയിടങ്ങളിലും ഇപ്പോഴും മഴ തുടരുന്നു. ചിലയിടങ്ങളിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പ്രളയകാലവും പ്രളയാനന്തര കാലയളവുകളും നിരവധി സാംക്രമിക രോഗങ്ങളുടെ കൂടി കാലമാണ്. മലിനജലം, കൊതുക്, ശുചിത്വമില്ലായ്മ എന്നിവ മൂലം വരാൻ സാധ്യതയുള്ള ചില പ്രധാന രോഗങ്ങളെപ്പറ്റിയാണ് ഇനി സംസാരിക്കുന്നത്. ഇക്കാലയളവിൽ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളിൽ ഒന്ന് എലിപ്പനിയാണ്, മറ്റത് കൊതുകുജന്യ രോഗങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജലജന്യ രോഗങ്ങൾ, അതായത് ജലത്തിൻ്റെ മലിനജലം കാരണം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള രോഗങ്ങൾ. അതിൽ വയറിളക്ക രോഗങ്ങളുണ്ട്, ടൈഫോയിഡ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. പ്രളയജലം കുടിവെള്ള സ്രോതസ്സുകളായ കിണറുകളിലും പൈപ്പുകളിലും കലരുമ്പോഴാണ് ഈ രോഗങ്ങൾ എപ്പോഴും പടരുന്നത്. അതിൽ തന്നെ കോളറയും മറ്റ് വയറിളക്ക രോഗങ്ങൾ, അത് ബാക്ടീരിയ കാരണം ഉണ്ടാകുന്നതാവാം, വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാവാം, ഇവയൊക്കെ തന്നെ ഈ സമയത്ത് കൂടുതലാണ്. അതിൻ്റെ വയറിളക്കം മാത്രമല്ല, ഛർദിയും വയറുവേദനയും ഒക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരാം. ഇവ കാരണം ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, നിർജ്ജലീകരണം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാലത്ത്, പ്രത്യേകിച്ചും പ്രളയകാലത്ത് നല്ല കുടിവെള്ളം കിട്ടാനുള്ള ദൗർലഭ്യം ഈ പ്രശ്നം കൂടുതൽ വഷളാക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും ഈ കാലത്ത് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള രോഗമാണ്. കരളിനെ ബാധിക്കുന്ന ഈ രോഗം മൂത്രത്തിലും കണ്ണിലും ഒക്കെ മഞ്ഞ നിറം, വിശപ്പില്ലായ്മ, ഛർദി ഒക്കെ ഉണ്ടാക്കും.
3: ത്വക്ക് രോഗങ്ങളും മറ്റ് അണുബാധകളുമാണ് മറ്റൊരു പ്രളയകാല വില്ലൻ. മലിനജലവുമായി നിരന്തരം

0: സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പൂപ്പൽ രോഗങ്ങൾ അഥവാ ഫംഗൽ ഇൻഫെക്ഷൻ, കണ്ണ് രോഗങ്ങൾ എന്നിവയും സാധാരണമാവുകയും വേഗത്തിൽ പടർന്നു പിടിക്കുകയും ചെയ്യുന്നു.
1: ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചർമ്മ രോഗങ്ങളും ചെങ്കണ്ണും ഒക്കെയാണ്. നിരന്തരം മലിനജലത്തിൽ നിൽക്കുന്നതും ഈർപ്പമുള്ള അന്തരീക്ഷവും ഒക്കെ ഈ തൊലിക്കും പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ചെങ്കണ്ണ് പരന്നതിന് കാരണമാകാറുണ്ട്. പ്രത്യേകിച്ചും ഈ തൊലിക്കാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ്, വിരലുകൾക്കിടയിൽ ഒരു ഇൻഡട്രൈഗോ എന്ന് പറയുന്ന തരം ഫംഗൽ ഇൻഫെക്ഷൻ, ചൊറിച്ചിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. കണ്ണിൽ ചുമപ്പ്, എരിച്ചിൽ, വെള്ളം വരിക, പീള കിട്ടുക തുടങ്ങിയ മറ്റു പ്രശ്നങ്ങളും, അത് വൈറൽസ് കാരണവും ബാക്ടീരിയ കാരണവും ഉണ്ടാകുന്ന ചെങ്കണ്ണുകളൊക്കെ ഈ കാലത്ത് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഈ കാലത്ത് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളാണ് ശ്വാസകോശ അണുബാധകൾ. പ്രത്യേകിച്ചും ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ താമസിക്കുമ്പോൾ അവിടുത്തെ ജനസാന്ദ്രത വളരെ കൂടുതലായിരിക്കുകയും അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിൽ എല്ലാവരിലേക്കും പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഏതൊരു ഇൻഫ്ലുവൻസ ആണെങ്കിലും മറ്റ് കോവിഡ് പോലുള്ള രോഗങ്ങൾ പോലും ഈ കാലത്ത് പടർന്നു പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്.
0: മഴക്കാലത്ത്, പ്രത്യേകിച്ച് വെള്ളപ്പൊക്ക അനന്തര കാലത്ത് വ്യാപകമായ മറ്റൊരു ഭീഷണിയാണ് കൊതുകുജന്യ രോഗങ്ങൾ. വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതോടെ കൊതുകുകൾ പെരുകുന്നു. ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി എന്നിവ ഇതിലൂടെ വേഗത്തിൽ പടരുന്നു. ഇവയിൽ ഡെങ്കിപ്പനിയാണ് പ്രധാനം. പെട്ടെന്നുണ്ടാകുന്ന കഠിനമായ പനിയാണ് പ്രധാന ലക്ഷണം. തലവേദന, കണ്ണുകൾക്ക് പിന്നിലെ വേദന, പേശികളിലും സന്ധികളിലും ഉണ്ടാകുന്ന സഹിക്കാനാവാത്ത വേദന, ചർമ്മത്തിലെ ചുവന്ന തിണർപ്പുകൾ, ഛർദി, ക്ഷീണം എന്നിവയും ലക്ഷണങ്ങൾ തന്നെ. ഈഡിസ് ഈജിപ്തി ഇനത്തിൽപ്പെട്ട കൊതുകുകളാണ് രോഗം പരത്തുന്നത്. ഇവ സാധാരണയായി പകൽ സമയത്താണ് മനുഷ്യരെ കടിക്കുന്നത്. ഒരു വ്യക്തിയെ കടിച്ച് വൈറസ് ഉള്ളിലെത്തിയാൽ 3 മുതൽ 14 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പുറത്തുവരും. രക്തപരിശോധനയിലൂടെ രോഗനിർണയം നടത്താം. രക്തത്തിലെ പ്ലേറ്റ്ലറ്റ് കൗണ്ട് ക്രമാതീതമായി കുറയുന്നത് ആശങ്കാജനകമായ വസ്തുതയാണ്. പ്രളയകാലത്ത് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട മറ്റൊരു രോഗമാണ് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്. രോഗബാധിതരായ എലി, പശു, നായ തുടങ്ങിയ മൃഗങ്ങളുടെ മൂത്രം കലർന്ന വെള്ളത്തിലോ ചെളിയിലോ സമ്പർക്കമുണ്ടാകുന്നത് എലിപ്പനി ബാക്ടീരിയ ശരീരത്തിൽ കടക്കുന്നതിന് കാരണമാകും. വെള്ളപ്പൊക്ക സമയത്ത് ഈ മലിനജലം ചർമ്മത്തിലെ ചെറിയ മുറിവുകളിലൂടെയോ കണ്ണ്, മൂക്ക്, വായ എന്നിവയിലൂടെയോ ശ്ലേഷ്മ ചർമ്മത്തിലൂടെയോ അഥവാ മ്യൂക്കസ് മെംബ്രെയിനിലൂടെയോ ശരീരത്തിൽ കടക്കുന്നു. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് 5 മുതൽ 14 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനുപമ.
2: ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി ലെപ്റ്റോസ്പൈറ എന്ന സ്പൈറോക്കിഡ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു ജന്തുജന്യ രോഗമാണ്. ലോകത്ത് ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന ജന്തുജന്യ രോഗങ്ങളിൽ ഒന്നാണിത്. രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഗുരുതര സങ്കീർണതകൾ മൂലം മരണങ്ങൾ സംഭവിക്കുന്നതിനാൽ നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും അത്യന്താപേക്ഷിതമാണ്. രോഗാണുവിന്റെ ഉറവിടം എന്താണെന്ന് നോക്കാം. രോഗാണു പ്രധാനമായും മൃഗങ്ങളുടെ വൃക്കകളിൽ ജീവിക്കുകയും മൂത്രത്തിലൂടെ പുറത്തു വരികയും ചെയ്യുന്നു. പ്രധാന രോഗവാഹകർ ഇതിൽ എലികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് കൂടാതെ പശു, പന്നി, നായ, കുതിര, ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളിലും കാണപ്പെടുന്നു. എലികൾക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ജീവിതകാലം മുഴുവൻ മൂത്രത്തിലൂടെ രോഗാണു പുറത്തുവിടാൻ സാധിക്കും. മനുഷ്യരിൽ രോഗാണു എങ്ങനെ പ്രവേശിക്കുന്നു എന്ന് നോക്കാം. ചർമ്മത്തിലെ ചെറിയ മുറിവുകൾ, കണ്ണ്, മൂക്ക്, വായ, ശ്ലേഷ്മപാളികൾ തുടങ്ങിയവയിലൂടെയാണ് രോഗാണു മനുഷ്യരിൽ പ്രവേശിക്കുന്നത്. രോഗം പകരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെളി വെള്ളത്തിൽ ജോലി ചെയ്യുക, മൂത്രം കലർന്ന വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക, രോഗബാധിത മൃഗങ്ങളുടെ മൂത്രവുമായി നേരിട്ട് സമ്പർക്കം, കൂടാതെ നിലവിലെ സാഹചര്യത്തിൽ പ്രളയജലത്തിൽ സഞ്ചരിക്കുന്നവർക്കും രോഗം പകരാനുള്ള സാഹചര്യമുണ്ട്. എലിപ്പനി പിടിപെടാൻ സാധ്യതയുള്ളത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. പൈനാപ്പിൾ കർഷകർ, നെൽപ്പാടത്ത് ജോലി ചെയ്യുന്നവർ, കനാൽ ശുചീകരണ തൊഴിലാളികൾ, കന്നുകാലി വളർത്തുന്നവർ, മത്സ്യത്തൊഴിലാളികൾ, വെറ്റിനറി ജീവനക്കാർ, രക്ഷാപ്രവർത്തകർ, വെള്ളപ്പൊക്ക ബാധിത പ്രദേശത്ത് താമസിക്കുന്നവർ, ഇവർക്കെല്ലാം എലിപ്പനി പിടിപെടാനുള്ള സാധ്യതയുണ്ട്. മലിനജലവുമായി സമ്പർക്കത്തിൽ വന്നതിന് ശേഷം എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുമെന്ന് നോക്കാം. ഇത് ഏകദേശം 2 മുതൽ 30 ദിവസം വരെ എടുക്കാം. എന്നാൽ സാധാരണയായി 5 മുതൽ 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങുന്നുണ്ട്. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യഘട്ടത്തിൽ ഉയർന്ന പനി, വിറയൽ, കടുത്ത തലവേദന, കാലിലെ പേശികളിൽ ശക്തമായ വേദന, നടുവ് വേദന, ക്ഷീണം, ഛർദി, വയറിളക്കം, ചുമ എന്നിവ ഉണ്ടാകുന്നു. ഇത് കൂടാതെ നമ്മുടെ കണ്ണുകൾ ചുവന്നു വരികയും അതിനെയാണ് കൺജങ്ക്

0: സഫ്യൂഷൻ എന്ന് പറയുന്നത് ഇത് എലിപ്പനിയുടെ ഒരു പ്രധാന ലക്ഷണമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കണ്ണ് ചുവക്കുമെങ്കിലും സാധാരണ കൺജങ്ക്റ്റൈറ്റിസ് പോലെ പഴുപ്പുണ്ടാവുകയില്ല. എലിപ്പനി വരാതിരിക്കാൻ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മൃഗങ്ങളുടെ മൂത്രം കലർന്നിരിക്കാവുന്ന വെള്ളത്തിൽ നടക്കുകയോ നീന്തുകയോ ചെയ്യരുത്. വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള മലിനജലത്തിൽ കഴിയുന്നത്ര ഇറങ്ങാതിരിക്കുക. രോഗബാധിതമായിരിക്കാമെന്ന് സംശയിക്കുന്ന മൃഗങ്ങളുമായി സമ്പർക്കം ഒഴിവാക്കുക. മലിനജലത്തിൽ ജോലി ചെയ്യുന്നവർ വാട്ടർ പ്രൂഫ് വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ഗംബൂട്ട്, കയ്യുറ തുടങ്ങിയവ നിർബന്ധമായും ധരിക്കുക. ഇനി മുറിവുകളോ പോറലുകളോ ശരീരത്തുണ്ടെങ്കിൽ ഇറ്റാഡിൻ പോലുള്ള ആന്റിസെപ്റ്റിക് ഉപയോഗിക്കാം. അത് ബാൻഡേഡ് വെച്ച് നന്നായി കവർ ചെയ്തതിനു ശേഷം മാത്രം വെള്ളത്തിൽ ഇറങ്ങാൻ ശ്രദ്ധിക്കുക.
1: മഴക്കാല പകർച്ചവ്യാധികൾക്കെതിരെ പ്രതിരോധമാണ് പ്രധാനം. കുടിവെള്ള ശുദ്ധത ഉറപ്പുവരുത്തുകയാണ് ആദ്യം വേണ്ടത്. പ്രളയജലം കയറിയ കിണറുകൾ നിർബന്ധമായും ക്ലോറിനേറ്റ് ചെയ്യണം. കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും വെട്ടിത്തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാവൂ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ ചെളിയിലോ ഇറങ്ങി ജോലി ചെയ്യുന്നവരും ശുചീകരണ തൊഴിലാളികളും ആരോഗ്യ പ്രവർത്തകരും നിർബന്ധമായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്സി സൈക്ലിൻ ഗുളിക കഴിക്കുന്നത് എലിപ്പനി പ്രതിരോധത്തിന് അനിവാര്യമാണ്. ഇത് അടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സൗജന്യമായി ലഭിക്കും. ഡോക്ടർ മനോജ് വള്ളനാട് തുടരുന്നു.
2: ഇനി പറയുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. കുടിവെള്ളം കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും നന്നായി തിളപ്പിച്ച ശേഷം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. അത് ജലജന്യ രോഗങ്ങൾ വരുന്നതിനും പടരുന്നതിനും ഒക്കെ ഒരു പ്രതിരോധമാണ്. രണ്ട്, വ്യക്തി ശുചിത്വം കൃത്യമായി പാലിക്കുക. ഭക്ഷണത്തിന് മുമ്പും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകാലുകൾ കഴുകുക. മലിന വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ബൂട്ടും മറ്റ് ഗ്ലൗസും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കുക. ശേഷം കയറി വന്നതിന് ശേഷം സോപ്പിട്ട് കൈയും കാലും കഴുകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മുറിവുകളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈയോ കാലിലോ ഒക്കെ ചെറിയ മുറിവുകളുണ്ടെങ്കിൽ പോലും മലിനജലത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എലിപ്പനി പോലുള്ള രോഗങ്ങൾ പടർന്നു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഡോക്ടറുടെ ആരോഗ്യ പ്രവർത്തകരുടെയോ നിർദ്ദേശപ്രകാരം എലിപ്പനിക്കെതിരായിട്ടുള്ള പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കൃത്യമായിട്ടുള്ള ഡോസുകളിൽ കഴിക്കുന്നത് വളരെ വളരെ പ്രയോജനകരമാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിലുള്ള ശുചിത്വം, പഴകിയതോ ഈച്ച അർത്ഥതോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്. അടച്ച് സൂക്ഷിച്ച ഭക്ഷണം മാത്രം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. പിന്നെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, പനിയോ ചുമയോ വയറിളക്കമോ തുടങ്ങിയ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിലെ മെഡിക്കൽ ടീമിനെയോ വോളണ്ടിയർമാരെയോ എത്രയും വേഗം വിവരം അറിയിക്കാനും ശ്രദ്ധിക്കണം. ഈ പ്രളയാനന്തരം ക്യാമ്പുകളിൽ നിന്നും മറ്റും ഒക്കെ തിരികെ സ്വന്തം വീടുകളിലേക്ക് പോകുമ്പോഴും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ വീടും പരിസരവും ശുചീകരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വീടുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളവും ചെളിയും മറ്റും നിർബന്ധമായിട്ടുള്ള ഈ റബ്ബർ ബൂട്ട്സ്, ഗ്ലൗസ് എന്നിവ ധരിക്കണം. എലിപ്പനി പോലുള്ള രോഗങ്ങൾ തടയാൻ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വീടും പരിസരവും ക്ലോറിൻ ലായനിയോ ബ്ലീച്ചിങ് പൗഡറോ ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രം അവിടെ താമസിക്കാൻ തുടങ്ങുക. പിന്നെ മറ്റ് ഇഴജന്തുക്കളോ മറ്റ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ കിണറുകളും കുടിവെള്ള സ്രോതസ്സുകളും ഒക്കെ സൂപ്പർ ക്ലോറിനേഷൻ നടത്തി ശുചീകരിക്കണം. സൂപ്പർ ക്ലോറിനേഷൻ എങ്ങനെ നടത്തണമെന്നുള്ളത് അടുത്തുള്ള ആശാ വർക്കർമാരെയോ മറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആൾക്കാരുടെയോ സഹായമൊക്കെ തേടിയതിന് ശേഷം മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ഭക്ഷണവും ഭക്ഷണ സാമഗ്രികളും ഒക്കെ പരിശോധിക്കണം. നമ്മൾ പ്രളയത്തിന് മുമ്പ് വെച്ചിട്ട് പോയിട്ടുള്ള ഭക്ഷണങ്ങൾ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാകും. പ്രളയജലം കയറിയ ധാന്യങ്ങളോ പച്ചക്കറികളോ തുറന്ന് വെച്ച ഭക്ഷണ സാധനങ്ങളോ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യുക, ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളും പാചക പാത്രങ്ങളും തിളപ്പിച്ച വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകി ഉണക്കിയ ശേഷം മാത്രം ഉപയോഗിക്കണം. കൊതുക് കയറാൻ സാധ്യതയുള്ള സ്രോതസ്സുകളെല്ലാം തന്നെ ചിരട്ട, സ്പൂണ് അല്ലെങ്കിൽ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഏതൊരു സംഗതി ഉണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കുക. പിന്നെ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വൈദ്യുതിയുടെ സുരക്ഷ. മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പ് വയറിങ്ങും ഉപകരണങ്ങളും ഒക്കെ വളരെ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വീട്ടിലെ വൈദ്യുതി ഉപയോഗിക്കുക. എന്തെങ്കിലും രോഗമോ രോഗലക്ഷണമോ തോന്നിക്കഴിഞ്ഞാൽ സ്വയം ചികിത്സ ചെയ്യാതെ അത് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സിക്കുക.
1: ആഹാരത്തിന് മുൻപും ശൗചാലയ ഉപയോഗത്തിന് ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുക. പഴകിയതോ പ്രളയജലത്തിൽ വീണതോ ആയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരിക്കുക. വീടും പരിസരവും ബ്ലീച്ചിംഗ് പൗഡറോ ക്ലോറിനോ ഉപയോഗിച്ച് ശുചീകരിക്കുക. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതെ കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുക.

0: കൊതുക് വലയോ കൊതുക് നിവാരണിയോ ഉപയോഗിക്കുക എന്നതും പ്രധാനം തന്നെ. പ്രളയകാല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന സന്നദ്ധ പ്രവർത്തകർ സ്വന്തം ആരോഗ്യം ഉറപ്പുവരുത്തുകയും പ്രധാനം തന്നെയാണ്. ഗംബൂട്ടുകളും കട്ടിയുള്ള കൈയുറകളും ധരിച്ചു മാത്രം ശുചീകരണത്തിൽ ഏർപ്പെടുക. ജോലിക്ക് ശേഷം സോപ്പ് ഉപയോഗിച്ച് ശരീരം നന്നായി വൃത്തിയാക്കുക. മുറിവുകളുണ്ടെങ്കിൽ ചെളിവെള്ളത്തിൽ ഇറങ്ങരുത് എന്നിവയും സൂക്ഷിക്കേണ്ടതാണ്. എല്ലാവരും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ജാഗ്രതയാണ് ഏറ്റവും വലിയ പ്രതിരോധം. ശ്രദ്ധയും ശുചിത്വവും രോഗപ്രതിരോധത്തിന്റെ ആദ്യപടിയാണ്. പ്രളയത്തെ നമ്മൾ ഒത്തൊരുമയോടെ നേരിട്ടതുപോലെ പ്രളയകാല പകർച്ചാരോഗങ്ങളെയും ജാഗ്രതയോടെ പ്രതിരോധിക്കാം.
1: വാർത്താതരങ്ങിനെ സമാപിക്കുന്നു. ഏകോപനം ലമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്.
0: വാർത്താതരങ്ങിനി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.
2: ആകാശവാണി, സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
4: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം തന്റെ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയിട്ടുള്ളത് മലയാള സിനിമയിലെയും മിനിസ്ക്രീനിലെയും പ്രിയപ്പെട്ട അഭിനേത്രി ബിന്ദു മുരളിയാണ്. നിരവധി സിനിമയിലൂടെയും സീരിയലുകളിലൂടെയും നമ്മെ വിവിധ വേഷങ്ങളിലൂടെ ആനന്ദിപ്പിച്ച മലയാളികളുടെ പ്രിയങ്കരി ബിന്ദു മുരളി തന്റെ സിനിമാ വിശേഷങ്ങളും ജീവിതത്തിലെ അനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. സ്വാഗതം.
1: നമസ്കാരം.
0: ബിന്ദു മുരളി എന്ന് ഓർക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് കസ്തൂരിമാനിലെ കുഞ്ചാക്കോ ബോബന്റെ അമ്മയുടെ റോളാണല്ലോ.
1: അതെ, ശരിയാണ്.
0: പിന്നെ ആ സീരിയലിൽ മാനസപുത്രിയിലേക്ക് അഭിനയമാണ് എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചറിയുന്നത്. എങ്ങനെയാണ് ഈ സിനിമ രംഗത്തോട്ട് വന്നത്?
1: ഞാൻ തുടക്കത്തിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ചെയ്തു. എന്റെ ഹസ്ബൻഡ് മുരളിയാണ്, അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്ത. അപ്പോൾ അവിടുത്തെ ഒരു പ്രോഗ്രാമിന് ഞാൻ ഒരു ഡാൻസ് ചെയ്തു. അത് കണ്ടിട്ട് അവിടെ നിന്ന് ഒരു ഷോർട്ട് ഫിലിമിലേക്ക് വിളിക്കുകയായിരുന്നു. അവിടെ നിന്ന് രണ്ടു മൂന്ന് ആളുകളെ പരിചയപ്പെട്ടു. അതുവഴി പിന്നെ ദി കാർ ആണ് എൻ്റെ ആദ്യത്തെ സിനിമ. പക്ഷെ അതൊരു വിഷമമുള്ള രീതിയിൽ പോയി. അതിലെനിക്ക് ഭയങ്കര വിഷം
0: മരണം.
1: അതെ, അതിൻ്റെ പ്രൊഡ്യൂസർ സിനിമയിൽ ഉപയോഗിച്ച കാർ തന്നെയെന്നു പറഞ്ഞു അത് അദ്ദേഹം മരിക്കുക. എൻ്റെ ആദ്യ സിനിമ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും അത് ഫീൽ ചെയ്യാൻ കാരണം.
0: അതൊരുപാട് വർഷം ആയില്ലേ?
1: അതെ.
0: ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടല്ലോ.
1: ആ, ഒറ്റ സീനേ ഉള്ളതായിരുന്നെങ്കിലും എല്ലാരും കണ്ടു അത്. ആ സീന് അത് എല്ലാരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെ തുടങ്ങണ. ഞാൻ ഇന്ദ്രനിശ്ചയായിട്ടാണ് ചീത്ത പറഞ്ഞുകൊണ്ട് ആ സിനിമയിൽ തുടക്കം എന്റെ.
0: സിനിമ അങ്ങനെ തുടർച്ചയായിട്ട് പിന്നെ ചെയ്തുകൊണ്ടേയിരുന്നോ?
1: അത്യാവശ്യം സിനിമകളും സീരിയലും ഉണ്ടായിരുന്നു. ഒരു 60-ഓളം സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും എന്നെ ആളുകൾ തിരിച്ചറിയുന്നത് ചാക്കോച്ചന്റെ അമ്മയാണ്, കസ്തൂരിമാനിലെ.
0: ആ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട, ആ ക്യാരക്ടറും ഒക്കെ അധികം ആൾക്കാർ ചർച്ച ചെയ്ത.
1: ആ ക്യാരക്ടർ എനിക്ക് നല്ലതായി.
0: നമ്മളൊരു നല്ല ക്യാരക്ടറൊക്കെ ചെയ്ത ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുമല്ലേ ഇതുപോലത്തെ റോൾസ് ഇനിയും വരും.
1: പക്ഷെ അതുപോലെ ഒന്നും കിട്ടിയില്ല. പലരും ചോദിക്കാറുണ്ട് എന്റെ അടുത്ത്, അതെന്താ അങ്ങനത്തെ സിനിമയൊന്നും കിട്ടാത്ത? അതെനിക്കറിയില്ല. അങ്ങനെ നല്ല വേഷങ്ങൾ വരുമ്പോഴും അതിന്റെ ആൾക്കാർ എന്നെ ഓർക്കില്ലായിരിക്കും. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ നമ്മളെ സ്കൂളിന്റെ ഇതിലേക്ക് പോയപ്പോൾ അവർ വിചാരിച്ച് ഇത് വിട്ട് വരാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ച. അങ്ങനെയാണോ അറിയില്ല, സിനിമ കുറഞ്ഞു.
0: മാഡം പിന്നെ സ്കൂളിന്റെ തിരക്കിൽ ഇതുപോലെ അഭിനയ രംഗത്ത് സജീവമായി നിൽക്കാനുള്ള ഒരു ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമല്ലോ. വിസിബിൾ ആയിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിന്റെ ശ്രദ്ധയും ഉണ്ടായില്ല എന്ന് തോന്നുന്നു.
1: അതൊരു വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും രീതിയിൽ വയറുള്ള ഒരാളിനെയാണ് ഇവർക്കെല്ലാം ആവശ്യം. ഒരു സീരിയലെടുത്താലും ഞാൻ അങ്ങനെ ഒരിക്കലും അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. അതെനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന ആർക്കെങ്കിലും ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്റെ.
0: മാഡത്തിന് 2023 അസുഖം വന്നത്?
1: അതെ, സ്ട്രോക്ക് ആയിട്ട് വന്നത്.
0: എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം?
1: അന്ന് ഒരു ഓണസമയമായിരുന്നു. എനിക്ക് രണ്ടു ദിവസം മുന്നേ ഒരു പനിയുണ്ടായിരുന്നു. അതിന്റെ ക്ഷീണമായിരിക്കും എന്ന് വിചാരിച്ച് ഒരു വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആവുമ്പോൾ എനിക്കൊരു

0: കോഫി വേണോന്ന് തോന്നി. അപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു, എല്ലാരും ചായ കുടിക്കുന്ന സമയം നിനക്ക് എന്തെങ്കിലും വേണോ? അപ്പൊ ഞമ്മന്ന് ഒരു ബ്ലാക്ക് കോഫി കിട്ടിയാൽ കൊള്ളായിരുന്നു. ഈ ബ്ലാക്ക് കോഫി കുടിക്കുമ്പോ എല്ലാരും എന്റെ ചുറ്റും ഉണ്ടായിരുന്നു, ഹസ്ബൻഡും മോനും ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഇപ്പൊ കൂടെ ഇരിക്കാൻ കാരണം. അവർ നോക്കിയിരിക്കുമ്പോ ഞാൻ ഈ കോഫി കുടിക്കുമ്പോ കോഫി ഒരു സൈഡിൽ കൂടെ ഒഴുകി പോകുന്നു, ഉള്ളിലേക്ക് പോണില്ല. അപ്പോഴാ അവര് ശ്രദ്ധിച്ചെ എന്തോന്നു. അവര് അപ്പോഴും വിചാരിക്കുന്ന എനിക്ക് പനിയുണ്ട് എന്തോ ആണെന്നോ. അന്ന് ഞാൻ ചരിഞ്ഞെരിഞ്ഞു അങ്ങ് വീണു. ആംബുലൻസ് കയറ്റിയപ്പോ അവരാ പറയണേ ഇത് പനീന്റെ അല്ല, ഇത് സ്ട്രോക്ക് ആന്ന്. അവിടെ നേരെ മെഡിക്കൽ കോളേജിൽ, പക്ഷെ വേഗം തന്നെ ട്രീറ്റ്മെന്റ് കിട്ടിയതുകൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കും.
1: പെട്ടെന്ന് റിക്കവറി ആയി. അതെ, 15 ദിവസത്തോളം പക്ഷെ ICU-യില് അൺകോൺഷ്യസ്
0: ICU-യിലും. ഈ ലോകത്ത് ആണെന്ന് പോലും അറിയാതെ ഞാൻ കിടന്നതാണ്.
1: നമുക്ക് ആ വിഷമങ്ങളൊക്കെ മറക്കാനായിട്ട് ആദ്യത്തെ പാട്ട് കേൾക്കാം. ഏത് പാട്ടാണ് മാഡത്തിന് ആദ്യമായിട്ട് കേൾക്കേണ്ടത്?
0: എപ്പോഴും എന്റെ ഓർമ്മയിൽ വരുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ജയചന്ദ്രൻ ചേട്ടന്റെ ഒന്നിനി സ്വതി താഴ്ത്തി പാടുക പൂങ്കുയിലേ. ആ പാട്ടാണ് എനിക്ക് വലിയ ഇഷ്ടം. ആ പാടുന്ന രീതിയാണ് അതിന്റെ കൂടുതൽ നമ്മളെങ്ങനെ പിടിച്ചിട്ടെത്തുന്നത്. ഒ എൻ മീർ സാറിന്റെ രചനയിൽ, സംഗീതം ദേവരാജൻ.
1: നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മാഡത്തിന് ഒരു മകനാണ് ഉള്ളത്,
1: രണ്ട് മക്കൾ.
0: എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ?
1: മൂത്താളും ഓട്ടിസം ഉള്ള കുട്ടിയാണ്. അന്നൊന്നും ഓട്ടിസത്ത് മാത്രമായിട്ട് സ്കൂളില്ലല്ലോ. അന്നെന്ന് പറയുമ്പോൾ അതൊരു 2005 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഓട്ടിസത്തിന് മാത്രമായിട്ട് ഒരു സ്ഥാപനം ഇല്ല നമ്മളുടെ വേണ്ടത്. മെന്റൽ ഇറിട്ടാർഡ് സ്കൂള് ഞാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അമ്മമാർ കുട്ടികളെയും കൊണ്ട് വന്നിട്ട് അവിടെ ഒരു എന്തോ അവർക്ക് നഷ്ടപ്പെട്ട പോലെ ഭയങ്കര ദുഃഖിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നെ കൊണ്ട് ഇതുപോലെ ഒരു സ്ഥാപനം നടത്താൻ പറ്റില്ലേ ഓട്ടിസത്തിന് മാത്രമായിട്ട്. അങ്ങനെ ഞാൻ അതിലോട്ട് തിരിയായിരുന്നു. ആദ്യം 3 കുട്ടികളെ വെച്ച് വീട്ടിലാണ് തുടങ്ങിയത്, ഡേ കെയറാണ് മാത്രമായിട്ട്. അവിടെ നിന്ന് ഒരു 2 വർഷം കഴിയുമ്പം ഡേ കെയർ മാറ്റിയാലോ എന്ന്. എൻ്റെ മോൻ്റെ കാര്യം മാത്രമല്ല എനിക്കറിയൂ, അല്ലാതെ ഓട്ടിസത്തെ പറ്റി കൂടുതലൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ ഒരു ബോർഡിങ്ങായി തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിന് പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിച്ചു, കുറേ അന്വേഷിച്ചു. പക്ഷേ ഇത്തരം കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ആരും ബിൽഡിംഗ് തരില്ല.
0: അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ആൾക്കാർക്ക് അറിയാത്ത ഒരു
1: പേടിയാണ് ഈ കുട്ടികളെ കാണുമ്പോൾ ആളുകൾക്ക്. ഇപ്പോഴും പേടിയുണ്ട്,
0: പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ, അതൊരു അവസ്ഥയല്ലേ, രോഗമേ അല്ലല്ലോ.
1: അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല, ആവശ്യമില്ലാതെ അവർ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാതിരുന്നാൽ മതി, അല്ലാതെ അവർ ആരെയും കാര്യത്തിൽ ഇടപെട്ടില്ല. എൻ്റെ മോനെ സംബന്ധിച്ച് തന്നെ ഇപ്പം പറയാം, മറ്റേ കുട്ടിയെ പോലെ അവനും ഒരു റൂമുണ്ട്. അവൻ്റെ പുറത്തുള്ള ആവശ്യം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ അതിനകത്ത് കയറും. TV അവൻ തന്നെ അവന് ഇഷ്ടമുള്ള പ്രോഗ്രാം ഇട്ടോളും. അവന് പാട്ടാട്ടും കൂടുതലും ഇഷ്ടം, ഹിന്ദി പാട്ടുകളാണ് അവന് താല്പര്യം. അവൻ ഇട്ട് കേട്ടോണ്ടിരുന്നുള്ളൂ, അതിനകത്ത് അവൻ്റെ ടൈമിന് അവൻ കിടക്കും ഇരിക്കും. നമ്മളത് നോക്കേണ്ട കാര്യമേ ഇല്ല. അല്ലാതെ ഈ TV എന്നും പറഞ്ഞ് അതിൽ ആവശ്യമില്ലാതെ പണിയൊന്നും ചെയ്യില്ല അവൻ. അത് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അത്രേ ഉള്ളൂ. സൗകര്യം പോലെ അവൻ ടോയ്ലറ്റ് പൊക്കൊള്ളും, ഡ്രസ് ചെയ്യും, തിരിച്ചു വന്ന് കിടക്കേ ഇരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം അതിനെപ്പറ്റി ശ്രദ്ധിക്കാറേ ഇല്ല. അവൻ്റെ മുറിയിൽ തന്നെ അവന് വേണ്ട ഡ്രസ്സുള്ള ഒരു അലമാര വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് പോയാൽ തിരിച്ചു വരും, അലമാര തുറക്കും, അവന് വേണ്ട ഡ്രസ്സ് എടുത്തോളൂ ഇട്ടോളൂ. എപ്പോഴെങ്കിലും ഇട്ട് മാറി തിരിച്ച് ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവൻ ഡ്രസ്സ് മാറിയെന്ന്. അത് കൂടുതൽ എനിക്ക് മനസ്സിലായത് എങ്ങനെയെന്ന് വെച്ചാൽ, കുറച്ചുകൂടെ ചെറുപ്പത്തിൽ 8-10 വയസ്സൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അവനെ നോക്കാം ഒരാളിൽ നിന്ന്. അവർ ഈ TV അഡിക്റ്റായിരുന്നു. ഈ ഉച്ച സമയത്തൊക്കെ സീരിയലുണ്ടായിരുന്ന സമയങ്ങളിൽ അവർക്ക് സീരിയലാണ്, അവൻ ഇട്ട് കൊടുക്കൂല. അവന് ഹിന്ദി പാട്ട് കേൾക്കണം. പിന്നെ എനിക്ക് മനസ്സിലായി ഇവരുടെ കയ്യിലാണ് ആ പ്രശ്നമെന്ന്. ഇവൻ ചാനൽ മാറ്റുണ്ട്. ഇവർ അവനെ അന്ന് ചെറിയ കുട്ടിയായിരുന്നു, ഇവരെ കയ്യിൽ ഒതുങ്ങുമായിരുന്നു. ഇവർ അമ്മയ്ക്ക് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക അവനെ, എണീറ്റ് പോവാതിരിക്കാൻ. അപ്പോൾ അവന് എന്ത് ചെയ്യുമെന്നോ അറിയില്ല, സംസാരിക്കില്ല അവൻ. നമ്മളോട് പറയാനും പറ്റില്ല, നമ്മളില്ലാത്ത സമയത്തല്ലേ ഇത് നടക്കുന്നത്, നമുക്കും മനസ്സിലായില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ അവരുടെ മുടിയെ പിടി തുടങ്ങി. അവൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് അത്, അവരെ രക്ഷപ്പെട്ടാൽ എന്താ വഴിയെന്ന്. ഈ ആളുകൾ പറയും പോലെ ഓട്ടിസം ഒന്നും ഒരിക്കലും ബുദ്ധിയില്ലായ്മ അല്ല, അവർക്ക് ബുദ്ധി കൂടുതല. അവരെ ഇഷ്ടമുള്ള വഴിക്ക് വിട്ടാൽ നമുക്ക് മനസ്സിലാവും അത്. ഇപ്പോൾ അവർക്ക് പാട്ടാണ് ഇഷ്ടമെങ്കിൽ അവരിഷ്ടമുള്ള പാട്ടിട്ടോളൂ, അത് കേട്ടോളൂ, പഠിച്ചോളൂ. എൻ്റെ സ്കൂളിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, കുട്ടികൾ ഇത്തിരി വലുതായതാണ് അവൻ. അവന് എല്ലാം പഴയ പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം.

0: ഈ പാട്ട് അവൻ അവിടെ വന്ന് നിന്ന് പാടുന്നതാ. അവനിന്നാ ഞാൻ പഴയ പാട്ടുകൾ പലതും പഠിക്കണേ. അപ്പൊ ഇവ അവിടെ ഇരുന്ന് പാടുമ്പോ ഞാൻ തെറ്റിച്ച് പാടും. അപ്പോ അങ്ങനെയല്ല എന്നും പറഞ്ഞു ബഹളം ഉണ്ടാക്കും. അവൻ തന്നെ എനിക്ക് ശരിയായി പറഞ്ഞു തരും. പിന്നെ യവനെ ചുമ്മാ ഇതാക്കാൻ വേണ്ടി ഞാൻ തെറ്റിച്ച് പാടും. അപ്പോൾ അവൻ വീണ്ടും എനിക്ക് പഠിപ്പിക്കും. അവസാനം ഒരു ഇതാകും, ടീച്ചർ അങ്ങനെ പാടുണ്ടാ. പക്ഷെ അതൊക്കെ ഇപ്പം കുറേ നാൾ കൊണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്.
1: ഈ സ്ട്രോക്കിന് ശേഷം പിന്നെ കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകാരണം സ്കൂള് നിർത്തിയതാണല്ലേ?
0: ആരോഗ്യം ഇല്ലാത്ത വീട്ടിൽ വന്നിട്ടും ഞാൻ 3-4 മാസം ഇങ്ങനെ എന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്നു. ഇപ്പോഴാണ് ഇവരെ വീട്ടിൽ വിട്ടെ.
1: കുഞ്ഞുങ്ങൾക്കും മാഡത്തിനും വളരെ ബുദ്ധിമുട്ടായിരുന്നു കാണുമല്ലോ.
0: എനിക്ക് ഭയങ്കര വിഷമാ. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് അവരെ ആ ഓർമ്മയുള്ള ഞാൻ.
1: അപ്പോ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: ഞാൻ ഈ പറഞ്ഞു കുട്ടി, അവന്റെ പേര് സന്തോഷം എന്നാണ്. അവൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ്, പാമരം പളുങ്കോട്, പഴയ പാട്ടാ.
1: ത്രിവേണി എന്ന ചിത്രത്തിലെ വയലാർ രചിച്ച് ദേവരാജന്റെ സംഗീതം യേശുദാസ് പാടിയ ഗാനം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

മാഡത്തിന്റെ മകൻ ഇപ്പൊ ഒരു 2 വയസ്സൊക്കെ ആയപ്പോ അവൻ ഒരു കുട്ടിയെ അറ്റൈൻ ചെയ്യേണ്ടതായിട്ടുള്ള ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസ് അറ്റൈൻ ചെയ്യാതിരുന്ന സമയത്തായിരിക്കുമല്ലോ മാഡത്തിന് ഒരു സംശയം തോന്നിയത്, കുഞ്ഞിനെ എന്തോ സാധാരണ കുട്ടികളിൽ നിന്നും വളർച്ചയിൽ വ്യത്യാസമുണ്ടോ എന്ന്. അപ്പൊ അന്നത്തെ കാലത്ത് മാഡം പറയുന്ന പോലെ 2008 ഒക്കെ

0: അധികം ഇതിനെപ്പറ്റി ആൾക്കാർക്ക് അവയർനെസ് ഇല്ല, മാഡത്തിനും അറിയില്ലായിരിക്കും. അപ്പൊ പല സ്ഥലങ്ങളിലും
1: 2008 എന്ന് പറഞ്ഞ എന്റെ സ്ഥാപനം തുടങ്ങിയ സമയം അവന് അതിനേക്കാളും വലുതാ. അന്ന് അവന് 14 വയസ്സ്.
0: കുഞ്ഞു ജനിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി വളരെ ധാരണക്കുറവുള്ള ഒരു കാലമായിരിക്കണം,
1: ഒന്നും അറിയില്ല.
0: പല സ്ഥലങ്ങളിലും നമ്മൾ കൊണ്ടുപോയി പലരും പല ഡയഗ്നോസിസ് പറഞ്ഞു പറഞ്ഞിട്ടായിരിക്കുമല്ലോ അവസാനം ഇത് ഓട്ടിസം എന്നുള്ള ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് കൂടുതൽ അവയർനെസ് ഉണ്ട്, നമുക്ക് ആരോഗ്യ പരിപാടികൾ വിദഗ്ധർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു, കൂടുതൽ കുഞ്ഞുങ്ങൾക്കും ഇത്തരം അവസ്ഥകളുണ്ട്. അപ്പൊ നമുക്ക്
1: ഓട്ടിസം കൂടുതലാണ്.
0: എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൂടുതലെന്ന് മാഡത്തിന് തോന്നുന്നത്?
1: അതിനെപ്പറ്റി ഒരു ഒന്നും ഞാൻ നടത്തിയിട്ടില്ല. എന്നാലും നമുക്കറിയാം, ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ കൂടുന്നു ഓട്ടിസത്തിന് വേണ്ടി. അതിലും കുട്ടികളില്ലാത്ത സ്ഥാപനം ഇല്ല.
0: 2008 തുടങ്ങിയിട്ട് 2023 വരെയൊക്കെ സ്ഥാപനം കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നു. ഒരുപാട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അവരുടെ പാരന്റ്സ് ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് തോന്നുന്നത് എന്താണ്? നമുക്ക് കുഞ്ഞുങ്ങൾക്ക് തെറാപ്പി കൊടുത്തൊക്കെ ശരിയാക്കാം.
1: പാരന്റ്സ് ഏറ്റവും അധികം ദുഃഖം അനുഭവിക്കുന്നത് കാരണം ഇവരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, അവര് മറ്റുള്ളവരെ പോലെ പെരുമാറുന്നില്ലെന്ന്. അത് വിഷമിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ വലുതായി ഒത്തിരി പ്രായമാകുമ്പോൾ എന്തെല്ലാം അസുഖങ്ങൾ വരുന്നു, ഓർമ്മപ്പശക് വരുന്നു പലർക്കും. നമ്മളെ കൈയും കാലും നമ്മൾ പറഞ്ഞെടുത്ത് നിൽക്കുമോ? ഇല്ലല്ലോ. 60-70 വയസ്സൊക്കെ ആയി എന്തെങ്കിലും ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ വന്നാൽ തന്നെ നമ്മൾ ഒരു സാധനം എടുക്കാൻ പോയാൽ അത് കയ്യിൽ നിൽക്കില്ല, താഴെ വീണു. ഇവര് അതിന് താഴെ ഇടുന്നു, അത്രയും ചിന്തിച്ചാൽ മതി. അല്ലാതെ അയ്യോ എന്റെ കുട്ടി അങ്ങനെ ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും ദുഃഖിച്ചിരിക്കാനേ പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ തുടക്കത്തിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇവൻ ഒരിക്കലും നോർമൽ ആവില്ല എന്ന് പറയുമ്പോൾ ആ ഒരു മനസ്സാണ് നമുക്ക് പിടിച്ച് നിർത്താൻ പാടുപെടുന്ന ഒരു ആശ്രമം.
0: എല്ലാ അമ്മമാരുടെയും ചിന്ത നമ്മുടെ കാലശേഷം കുഞ്ഞുങ്ങളെ ജീവിക്കുന്നുള്ളതാണല്ലോ. മാഡം എങ്ങനെയാണ് അത്തരം ചിന്തകൾ തരണം ചെയ്തത്?
1: അല്ല, എന്റെ മാത്രമല്ല, നമ്മളെ സമൂഹത്തിലെ ഒരുപാട് രക്ഷകർത്താക്കൾ പോലെ ചിന്തയാണ്. നമ്മുടെ കാലശേഷം എന്ത് ചെയ്യും? ഒറ്റ വഴിയുള്ളൂ, അതിന് സർക്കാർ എന്തെങ്കിലും കണ്ടെത്തിയാലേ പറ്റൂ.
0: റീഹാബിലിറ്റേഷൻ,
1: അതെ, ഒരു സെന്റർ തുടങ്ങണം.
0: ഓരോ കുട്ടിക്കും പ്രത്യേക അറ്റൻഷൻ വേണ്ടെന്നാണല്ലോ.
1: പ്രത്യേകിച്ച് ഓട്ടിസം എന്ന് ഭയങ്കര സ്പീഡിൽ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളിങ്ങനെ ചിന്തിക്കുന്ന ഒരു സെക്കൻഡുള്ള നമ്മളെ മനസ്സിൽ കടന്നു പോണ ഒരു സെക്കൻഡിൽ എന്തെല്ലാം കാര്യം പോ, അതിനേക്കാളും സ്പീഡാണ് അവരുടെ പ്രവൃത്തി. അതുകൊണ്ട് അത്രയും കെയറിങ് കൊടുത്താൽ മാത്രമേ നോക്കാൻ പറ്റൂ. അതുപോലെ എനിക്കിപ്പം പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ സർക്കാർ മാറിപ്പോണ സമയത്ത് ഒരു നിയമം കൊണ്ടുവന്നു. ഈ കുട്ടികൾക്ക് മാസം മാസം പെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്. പക്ഷെ ഇപ്പൊ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്താണ്? വരുമാനം വച്ചേക്കണം, വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എന്നാലേ ഇവർക്ക് എന്താ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് എങ്ങനെ വരുമാനം വരണേ? എന്തായാലും അവരെ ഫാമിലി വരുമാനം കാണിക്കാൻ പറ്റും. ഫാമിലി എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, അവർക്ക് വേറെ ഫാമിലി ഉണ്ട്, അച്ഛനും അമ്മയായാലും അവർക്കും വയസ്സ് കുടുംബ അവരെ ചെലവുകൾ കൂടുകയാണ്, മെഡിക്കൽ പല കാര്യങ്ങളും. അപ്പൊ ഇവരുടെ പെൻഷൻ ഒന്നിനും തികയില്ലെങ്കിൽ കൂടി അതൊരു ആശ്വാസമാണ്. ഒരു വീട്ടിൽ തന്നെ 2-3 കുട്ടികളും ഇങ്ങനെയുള്ള കുട്ടികളും എല്ലാ ചെലവിന്റെ ഇടയിലാണ് അവരിതും കൂടെ ചെയ്യുന്നത്. ഈ കുട്ടികളെ കൂടെ നോക്കണം, അവരെ മെഡിസിൻ ചെലവ് അല്ലാതെ അവരെ ആഹാര ചെലവ്. ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഒരാൾ വീട്ടിൽ നിന്ന് ഈ കുട്ടികളെ നോക്കിയാലേ മറ്റേ ആളിനും ജോലിക്ക് പോകാൻ പറ്റൂ. എന്നാൽ കൂടിയും ഫുൾ ടൈം ജോലിക്ക് പോകാൻ പറ്റില്ല. ജോലിക്ക് പോയാലും ഈ കുട്ടികൾ എന്ത് ചെയ്യും എങ്ങനെയെന്നുള്ള ചിന്തയില്ല അവർ ജോലി ചെയ്യണം. അപ്പൊ ആ കുട്ടികളുള്ള ഈ നിസ്സാര പെൻഷനും വേണ്ടി ഇങ്ങനെ ഓരോ നിയമം കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് അവർക്ക് വേണ്ടി അവർ ചെയ്യാവുന്ന ഏറ്റവും വലിയ നല്ല കാര്യം.
0: ഇപ്പോ അവർക്കായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ പാരന്റ്സിന്റെ കാലശേഷം ഒക്കെ ആരെങ്കിലും അവരെ നോക്കാനുണ്ടാവും. പക്ഷെ വരുമാനം കൂടി ഇല്ലാത്ത അവസ്ഥയിൽ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സാഹചര്യം വരാം. നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ.
1: അടുത്ത പാട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ലാലേട്ടന്റെ ആദ്യത്തെ സിനിമയായ മഞ്ഞിന് പിരിഞ്ഞ പൂക്കളിൽ ഉള്ളത് മഞ്ഞണ്ണി കൊമ്പിൽ എന്നുള്ള പാട്ടാണ് ജാനകി അമ്മ പാടിയത്. ചെറിയ അമ്മൽദേവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക രീതിയാണ് പാട്ടിന്റെ കമ്പോസിങ്.
0: രചന ബിച്ചു തിരുമല. അതെ, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: അപ്പൊ മാഡം എങ്ങനെയാണ് സിനിമയിൽ നിന്ന് സീരിയലുകളിലോട്ട് എത്തുന്നത്?
1: അതിങ്ങനെ ഓരോരുത്തരും, നമ്മൾ ഒരു സെറ്റിൽ ചെല്ലുമ്പോൾ കുറെ ആളുകളെ പരിചയപ്പെടില്ല, ആ വഴിക്ക് ഇങ്ങനെ മാറി മാറി.
0: അപ്പൊ അന്നത്തെ സമയത്ത് സ്കൂളിലെ കാര്യങ്ങൾ നോക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, അഭിനയിക്കാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അതിനുവേണ്ടി യാത്ര ചെയ്യണം, എങ്ങനെയാണ് ആ ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ നടത്തിയിരുന്നത്?
1: അത് ഞാൻ സ്കൂളിൽ പിള്ളേരെ നോക്കാൻ ആൾ നിർത്തി. അപ്പോൾ ഞാൻ നിർത്താൻ തന്നെ കാര്യം, ഒരു ആത്മാർത്ഥതയോട് ജോലി ചെയ്യണം, ആളിന് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. ഈ ജോലിക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ എല്ലാ മാസവും ഞാൻ പൈസ കൊടുക്കണം, പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. ഓരോ സ്ഥാപനം തീ നമ്മൾ ആൾ വിളിച്ചാൽ അവരൊക്കെ ഒരു ടൈമുണ്ട്, അടുത്ത് എന്ത് ജോലി കിടന്നാലും അവരെ ടൈം രാവിലെ 8 മണി 2 മണി അവരെ, 1 മണിക്ക് പിള്ളേർക്ക് ചോറ് വെക്കി കൊടുക്കണം, അവര് ചോറ് കോരി കൊടുത്താൽ പിന്നെ അവരെ ജോലി തീർന്നു. സാധാരണ നമുക്ക് തന്നെ അറിയാം, വീട്ടിലും ആഹാരം കൊടുത്തു കഴിഞ്ഞാലാണ് ജോലി. അപ്പോൾ അവര് അവരുടെ ടൈം കഴിഞ്ഞാൽ അങ്ങ് ക്ലോസ് ചെയ്ത് അങ്ങ് പോവുക. ഈ കുട്ടികളോ അങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഈ കുട്ടികളോട്, ഒരു കുട്ടികളോട്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല ഒരു ടൈം വെച്ചിട്ട്. എന്നെ പോലെ ഉള്ളവർക്ക് അത് പറ്റില്ല.
0: മാഡം, ഇത്രയും കാലം ഈ സ്കൂള് നടത്തിയതിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം എന്താണ്? ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാഡം ഒരുപാട് കാലം അധ്വാനിച്ച ഒരു വ്യക്തിയാണല്ലോ. ഇപ്പൊ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ മാഡം പറഞ്ഞ പോലെ ജോലിക്കാരെ പോലും കിട്ടാനില്ലാത്ത സാഹചര്യങ്ങളിലും പ്രതീക്ഷ കൈവിടാതെ നമ്മൾ മുന്നോട്ടിറങ്ങി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തപ്പോ ഈ കാലയളവിലും മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം എന്തായിരിക്കും?
1: നമ്മൾ ഈ കുട്ടികളെ നോക്കുമ്പോ ആത്മാർത്ഥതയായിട്ട് തന്നെ നോക്കണമെന്നുള്ളത്. എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കാൻ ഒരു സ്ഥാപനം തുടങ്ങാവൂ. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ അത് നേരിടണം.

0: അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് മാഡത്തോടുള്ള സ്നേഹം ഇപ്പൊ ഓർക്കുമ്പോ, ഇവരൊക്കെ നമ്മളെ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന കുട്ടികളാണല്ലോ, അപ്പൊ അവരും നമ്മളെ സ്നേഹത്തോടെ ഇതുപോലെ ഓർക്കാറുണ്ടോ? അനുഭവങ്ങളുണ്ടോ അങ്ങനെ?
1: ഇപ്പൊ ഓർക്കാറുണ്ടോന്ന് എനിക്കറിയില്ല, കാരണം അവര് ഓരോ സ്ഥലങ്ങളിലല്ലേ. പക്ഷെ അന്ന് എന്നോട് കാണിക്കുന്ന ആ സ്നേഹം ഇന്നും എനിക്ക് ഭയങ്കര ഒരു വീണ്ടും തുടക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. അതിന് പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ തരുന്നത്. എന്റെ ആരോഗ്യം അതിന് അനുവദിക്കും. അന്നൊക്കെ ചെറുപ്പമായിരുന്നു, എവിടെയും ചാടി കയറാനും എവിടെയും ഓടിയെത്താനും എനിക്ക് പറ്റുമായിരുന്നു. ഇനി അത് പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്.
0: ഇപ്പൊ മാഡം പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാര് തിരിച്ചറിയുമല്ലോ, ഇപ്പൊ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ആൾക്കാർ വന്ന് സിനിമാ നടി എന്നുള്ള രീതിക്ക് സന്തോഷം പങ്കിടാറൊക്കെ ഉണ്ടല്ലോ, അത്തരത്തില് അതിശയിപ്പിച്ച അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
1: ഞാൻ വിചാരിച്ചു എന്നെ ആർക്കും അറിയില്ല എന്ന് വിചാരിച്ചോണ്ടിരുന്നു. അമ്മയുടെ മീറ്റിങ്ങൊക്കെ പോകുമ്പോൾ വലിയ വലിയ നടന്മാരും നടിമാരും എന്നെക്കാളും സീനിയേഴ്സും എല്ലാം അവിടെ വരുമ്പോൾ, കഴിഞ്ഞ അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു റൈറ്റപ്പ് ഞാൻ കണ്ടു. അവർ ഭയങ്കര സ്നേഹത്തോട് തന്നെ ബിന്ദു ചേച്ചി എന്ന് പറയുന്നത്, എനിക്കും അതാ ഇഷ്ടം.
0: രണ്ടാമത്തെ കുട്ടി
1: അവൻ ഭയങ്കര സ്നേഹ ചേട്ടന്.
0: ഇപ്പൊ എന്ത് ചെയ്യുന്നവൻ?
1: കോളേജിൽ പഠിപ്പിച്ചു. അവന് എന്തും അവന്റെ ചേട്ടൻ കഴിഞ്ഞേ ഉള്ളൂ. അങ്ങനെ അവൻ കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്, വന്ന മോളും അങ്ങനെ. അവക്കും ബാലുചേട്ടൻ ഭയങ്കര സ്നേഹം. മൂത്ത ആളിന്റെ ബാലു എന്നാ, എന്തെങ്കിലും ഒക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടോ ഉള്ളൂ. അവിടെ ഒന്ന് ബാലുചേട്ടാ ബാന്ന് വിളിക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം.
0: കുഞ്ഞുങ്ങളോടൊക്കെ എങ്ങനെയാണ്? മകൻ ഇഷ്ടമാണോ? കൊച്ചുമോനുണ്ടല്ലോ.
1: കൊച്ചുമോനുണ്ട്, പക്ഷെ നമ്മള് മോനെ നോക്കടാ പറഞ്ഞാൽ മൈൻഡ് ചെയ്യില്ല. നമ്മൾ കാണാനുള്ളത് മോൻകോട് കൊടുക്കും.
0: അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ.
1: താലോലും പൂമ്പൈതലേ നാടോടി വന്ന് ONV എഴുതി SP വെങ്കടേഷ് മ്യൂസിക് ചെയ്ത മാർക്കോസ് പാടിയത്.

0: പിന്നെ മാഡത്തിന് സിനിമ അഭിനയം ഈ പ്രവർത്തനങ്ങൾ ഇപ്പൊ സ്കൂളിന്റെ പ്രവർത്തനം ഇപ്പൊ താൽക്കാലികമായിട്ടാണെങ്കിലും നിർത്തി വെച്ചിരിക്കുന്നത്. ഇതല്ലാതെ മറ്റ് താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? യാത്രയുണ്ടോ, വായന, ഗാർഡനിങ് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എന്താണ്?
1: യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സ്ഥലത്തിൻ്റെ ഓരോ രീതികളല്ലേ, അതൊക്കെ കണ്ടു പഠിക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം.
0: പക്ഷേ ഈ സ്കൂളിന്റെ തിരക്കുകൾക്കിടയിലൊക്കെ യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായില്ല,
1: അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആരോഗ്യമില്ല,
0: പെട്ടെന്ന് ശരിയായിട്ട് യാത്രയൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
1: എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് പോവാൻ, പക്ഷെ എന്റെ വീട്ടുകാർക്ക് എന്നെ വിടാനുള്ള ധൈര്യമില്ല. എന്റെ ചിന്തയിൽ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത്, നമ്മളെ നാട്ടിൽ ഒരുപാട് പേര് ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടല്ലോ, ഭാര്യയും ഭർത്താവും ഉണ്ടായി, എന്നാലും ഒരു പ്രായമാവുമ്പോൾ പരസഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് മനുഷ്യന്. 70 വയസ്സിനുണ്ട് അടുക്കുമ്പോഴാണ് അതൊക്കെ ഫീൽ ചെയ്യുന്നത്. അതുവരെ ആർക്കും അത് ഒന്നും മനസ്സിലാവില്ല, കാരണം മക്കളെല്ലാം പല സ്ഥലങ്ങളിൽ ജോലിയായിട്ട് പോയി. ഇപ്പോൾ എന്തിനും ഒരാളിൻ്റെ ആവശ്യമുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തുന്നുള്ളതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം.
0: അപ്പോൾ ഇത്തരം പദ്ധതികൾക്കും ഭാവി പരിപാടികൾക്കും സിനിമയ്ക്കും മാഡത്തിൻ്റെ ആഗ്രഹം പോലെ യാത്ര ചെയ്യാനും നല്ല ആരോഗ്യവും ഉണ്ടാകട്ടെ, സന്തോഷമുള്ളൊരു ജീവിതം ആശംസിക്കുകയാണ്. ആകാശവാണിയിൽ വന്ന വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവച്ചതിന് നന്ദി, നമസ്കാരം.
2: ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നിർവഹണം MS ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി. NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം, റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിന്റെ ജനനം എന്നത് ആ കുടുംബത്തിന് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഗൌരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുഞ്ഞിന് ജന്മനായുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും ഇന്ന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ അത് നേരത്തെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജന്മനായുള്ള ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ രാധിക. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വിവിധ പരിശോധനകൾ നടത്താറുണ്ടല്ലോ, അതിൽ പ്രധാനമായ ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ്. എന്താണ് ഈ പരിശോധന, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ് എന്നത് പുതുതായി ജനിച്ച കുഞ്ഞിന്റെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ലളിതമായ പരിശോധനയാണ്. ഇതുകൊണ്ട് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു.
1: മാഡം, ഈ പരിശോധന ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
2: ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ പലതും കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴുടനെ വളരെ ആരോഗ്യവാന്മാരായിട്ട് തോന്നും. അവർക്ക് ആ നീലനിറം ഉണ്ടാവാറില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ഹൃദ്രോഗത്തിന്റെ സിംറ്റംസ് ഒന്നും നേരത്തെ കാണിക്കാറില്ല. കുഞ്ഞ് നല്ല കരച്ചിലും നല്ല പിങ്ക് കളറിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ചില സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ കുഞ്ഞിന്റെ ജീവന്റെ ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ സൃഷ്ടിക്കാം. അപ്പൊ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിദഗ്ധ പരിശോധനയും എക്കോകാർഡിയോഗ്രാഫ് നടത്തി ഹൃദ്രോഗം കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാനും സഹായിക്കുന്നു.
1: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധന എങ്ങനെയാണ് ചെയ്യുന്നത്? പരിശോധനാ സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
2: ഒരിക്കലും ഇല്ല. ഇത് വളരെ ലളിതമായ ഉള്ളൊരു പരിശോധനയാണ്. COVID-19 സമയത്ത് നമ്മൾ പലരും ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് വെച്ച് ഓക്സിജൻ സാച്ചുറേഷൻ വിരലിന്റെ അറ്റത്ത് ഒരു പ്രോബ് വെച്ച് കണക്ട് ചെയ്ത രീതി പലരും സുപരിചിതയാവും. കുഞ്ഞുങ്ങൾ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങളുടെ കൈ വലത്തെ കൈയിലെ വിരൽത്തുമ്പിലും അതേപോലെ കാലിലും ഈ പ്രത്യേകതരം പ്രോബ് ഘടിപ്പിച്ച് ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്. 5 മിനിറ്റിൽ താഴെ ഈ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ.
1: മാഡം, ഇന്ന് ഈ ജന്മനായുള്ള ഹൃദ്രോഗങ്ങൾ എത്രത്തോളം സാധാരണമാണ്?
2: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8 മുതൽ 10 കുട്ടികൾ വരെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മനാ ഹൃദ്രോഗങ്ങൾ കാണപ്പെടുന്നു. പക്ഷേ ഇതിൽ ചിലത് ലഘുവായിരിക്കാം. എന്നാൽ 2 to 4 കുഞ്ഞുങ്ങൾ 1000 ജനനങ്ങൾ ഇത് സങ്കീർണമായ ക്രിട്ടിക്കൽ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം.
1: മാഡം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പൾസ് ഓക്സിമീറ്റർ ടെസ്റ്റിൽ നോർമൽ ഓർ പാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
2: ഒരു നോർമൽ പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് ഫലം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് 95% അധികം ആയിരിക്കണം. ഇത് കൈകളിലും കാലിലും രണ്ടിടത്തും 95% കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കൈയിലെയും കാലിലും ലഭിക്കുന്ന വാല്യൂസിന്റെ തമ്മിലുള്ള വ്യത്യാസം 3% കൂടുതൽ ആകാൻ പാടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ് പൾസ് ഓക്സിമെട്രി റിസൾട്ട് അഥവാ നോർമൽ റിസൾട്ട് എന്ന് പറയും.
1: അതുപോലെ തന്നെ മാഡം, ഈ ടെസ്റ്റിൽ അബ്നോർമൽ ഓർ ഫെയിൽ റിസൾട്ട്, അതിലൂടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ?
2: ഒരു അബ്നോർമൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 95% കുറവാണ് ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ്, അല്ലെങ്കിൽ കൈയുടെയും കാലിന്റെയും തമ്മിലുള്ള 3% വ്യത്യാസം കിട്ടുകയാണെങ്കിൽ അതൊരു ഫെയിൽഡ് റിസൾട്ടാണ്. ഇതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഹൃദ്രോഗമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വിദഗ്ധമായി ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കൂടുതൽ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തുകയും ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് അഥവാ എക്കോ കാർഡിയോഗ്രാം എന്ന പരിശോധന നടത്തുകയും ചെയ്യണം. ഇതുകൊണ്ട് മാത്രമേ നമുക്കത് ഹൃദ്രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഒരു ഫെയിൽ റിസൾട്ട് വരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു അസുഖങ്ങളിലും ചിലപ്പോൾ ഓക്സിജന്റെ സാച്ചുറേഷന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധനയിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക?
2: ചില കുഞ്ഞുങ്ങളിൽ ജന്മനാ തന്നെ ഹൃദയത്തിന്റെ ഘടനയിൽ തകരാറുണ്ടാകാം. ഇതുമൂലം ഓക്സിജന്റെ ശുദ്ധീകരണം നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ നീലനിറം വരണം എന്നില്ല. ഉടനെ തന്നെ കുഞ്ഞ് വളരെ ആരോഗ്യവാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മുഖേന ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് കുറവ് കണ്ടുപിടിക്കുകയും അതിന് നേരത്തെ തന്നെ ചികിത്സ തേടുകയും ചെയ്യാം. വളരെ സങ്കീർണമായിട്ടുള്ള ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസസ്, അതിന്റെ പേരുകൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്, ട്രൈകസ്പിഡ് അട്രീഷ്യ, പൾമനറി അട്രീഷ്യ, അങ്ങനെ പല ഡിസീസസും ഈ ഒരു പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
1: അതുപോലെ തന്നെ മാഡം, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത ഹൃദ്രോഗങ്ങളുണ്ടോ?
2: ഉണ്ട്. അത് മാതാപിതാക്കളെ നമ്മൾ അറിയിച്ചിരിക്കണം. എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചെറിയ തുളകൾ, അതായത് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് VSD, ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് ASD, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള വാൽവിൻ്റെ പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള മഹാധമനി, നമ്മുടെ അയോർട്ടയുടെ ചുരുങ്ങൽ, ഈ ഒരു ഇത് ആദ്യഘട്ടത്തിൽ ഈ അസുഖങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറയാറില്ല. അപ്പോൾ ഈ ഓക്സിജൻ സ്ക്രീനിങ് വെച്ച് ചില എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ പലതും കണ്ടുപിടിക്കാൻ സാധിക്കും.
1: മാഡം, ഇതല്ലാതെ നവജാത ശിശുവിന്റെ മറ്റ് പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തെല്ലാമാണ്?
2: ജനിച്ചാൽ ഉടനെ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച 24 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് സ്ക്രീനിങ്ങുകൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങളുണ്ടോ എന്നുള്ള വിഷ്വൽ ബർത്ത് ഡിഫെക്ട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കേൾവി പരിശോധന. ഇപ്പം സർക്കാർ ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഹിയറിംഗ് സ്ക്രീനിങ്, OAE എന്ന് പറയും, ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അത് സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്യുന്നത്. എത്രയും നേരത്തെ കേൾവിക്കുറവ് കണ്ടുപിടിച്ചാൽ അതിന് തക്കമുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള സ്പീച്ചിനെ അത് ബാധിക്കാതെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ കാലിൽ കുത്തിയുള്ള മെറ്റബോളിക് സ്ക്രീനിങ്. ചില ഇപ്പം നിലവിൽ കേരളത്തിൽ സൗജന്യമായി ചെയ്തു വരുന്ന സർക്കാർ ആശുപത്രിയിൽ 4 തരം ഡിസീസസിനുള്ള സ്ക്രീനിങ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച 48 മണിക്കൂറിന് ശേഷമാണ്. അപ്പം നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം, ഗാലക്ടോസീമിയ, G6PD, അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ, നിലവിൽ ഈ 4 ഡിസീസസിനുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 കിലോയിലോ താഴെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയുടെ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെ എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് നിർബന്ധമായി ചെയ്തിരിക്കുന്ന ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, വിഷ്വൽ ബർത്ത് ഡിഫെക്ട്, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഈ ഹൃദയത്തിലുള്ള പൾസ് ഓക്സിമെട്രി ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ കേൾവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ്, കണ്ണിനുള്ള ROP ടെസ്റ്റ്, അത് പ്രിമച്യൂർ ബേബീസിനാണ്, അതുകൂടാതെ കാലേ കുത്തിയുള്ള മെറ്റബോളിക് ഡിസീസ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: മാഡം, ഇതിൽ മറ്റൊരു സംശയമുള്ളത് ഈ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന

0: മരുന്നുകളോ അമ്മയുടെ ആരോഗ്യസ്ഥിതിയോ കുഞ്ഞിന്റെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ?
1: ഒരു പരിധിവരെ അത് ബാധിച്ചേക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില രീതിയിലുള്ള വൈറസ് ബാധകൾ, വളരെ നേരത്തെയുള്ള വൈറസ് ബാധകൾ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൃദ്രോഗം വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്നൊരു രോഗം, അമ്മയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള പനിയും ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള റാഷസും മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും കുഞ്ഞിൻ്റെ ഹൃദയത്തെ ബാധിക്കുകയും കാഴ്ചയും കേൾവിയും ഒക്കെ ബാധിക്കാം. അത് കുഞ്ഞിന് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു ഡിസീസസ് ആണ്. അപ്പൊ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയാൽ അതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആകാം. അതേപോലെ ഇപ്പം വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ്. അപ്പൊ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് തുടക്കം മുതലേ തന്നെ ഉണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ, നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമുള്ള മരുന്നുകൾ മാത്രം എടുക്കുക. അതേപോലെ ഇപ്പം വളരെ മദ്യപാനം, എക്സ്പോഷർ ടു അതർ ടോക്സിൻസ് അങ്ങനെയൊക്കെ വരുന്ന അമ്മമാർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഗർഭിണിയായ അമ്മയുടെ ആരോഗ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കണം.
0: മാഡം, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: കുഞ്ഞിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അതായത് വേഗത്തിലോ ബുദ്ധിമുട്ടുള്ള ശ്വാസോച്ഛ്വാസം വിടുക, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ക്ഷീണിക്കുക, പാല് കുടിക്കുമ്പോൾ അമിതമായിട്ട് തല വേർക്കുക, ചുണ്ടുകളിലോ നാവിലോ നീല നിറം കാണുക, ശരിയായ അളവിൽ ഭാരം കൂടാതിരിക്കുക, ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്.
0: മാഡം, ജന്മനാ ഉള്ള കുട്ടികളുടെ ഹൃദയവൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി ഒരു പദ്ധതി ഇന്ന് സർക്കാരിന്റെ കീഴിൽ നിലവിലുണ്ടല്ലോ, ഹൃദ്യം എന്ന പേരിൽ. അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: അതെ, കേരളത്തിലെ ഹൃദ്യം പദ്ധതി ഒരു മാതൃകാപരമായ ഒരു സംരംഭമാണ്. 2017 ഇത് ആരംഭിച്ചത്. ജന്മനാ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സ ഉറപ്പിക്കാനും അതിനുള്ള ഫോളോ അപ്പും പിന്തുടരുകയും സഹായം നൽകാനും ഒരു സംസ്ഥാനതല സംവിധാനമാണിത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എംപാനൽഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ആശുപത്രികളും പ്രൈവറ്റ് ആശുപത്രിയിലുമുണ്ട്. ഇവിടെ കുഞ്ഞിൻ്റെ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും സർജറിക്കുമുള്ള ഫ്രീ ചികിത്സ ആയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആംബുലൻസ് സർവീസ്, ഈ വിദഗ്ധ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ ഒരു പദ്ധതി മുഖേന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സഹായം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
0: മേഡം, അതുപോലെ തന്നെ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയില്ലേ? അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: ഒന്ന്, നമ്മൾ പറഞ്ഞത് തന്നെ, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ അൾട്രാസൗണ്ട് ടെക്നീക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഗർഭാവസ്ഥ അവസ്ഥയിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നമുക്ക് ഒരു പരിധിവരെ കുറെ നമുക്ക് ഈ ജനന വൈകല്യങ്ങളും ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ ജനിച്ചാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം, എൻ്റെ കുഞ്ഞിന് പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടോ? ഇത് വളരെ ലളിതവും വേദനയില്ലാത്തതുമായി ജീവൻ രക്ഷിക്കുന്ന ഒരു പരിശോധനയാണ്. എല്ലാ ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ പോലും വളരെ അപകടകരമായ ചില പലതും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ നേരത്തെ ചികിത്സ തേടാനും നേരത്തെ തന്നെ സർജറി ചെയ്യാനും ജീവൻ രക്ഷിക്കാനും സഹായമാവും. അതേപോലെ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് വിട്ടാൽ പോലും വീടുകളിൽ കുഞ്ഞു അച്ഛനും അമ്മമാരും വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുഞ്ഞിൻ്റെ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിൻ്റെ വായിലുള്ള നീല നിറം, കുഞ്ഞിന് പാല് കുടിക്കാനുള്ള വിമുക്തത കാണിക്കുക, കൂടുതൽ മയക്കം കാണിക്കുക, അല്ലെങ്കിൽ ശരീരഭാരം കൂടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്.
0: കുഞ്ഞുങ്ങളിലെ ഹൃദയവൈകല്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രാധികയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

രാഗാമൃതത്തിൽ ഇന്ന് പാമ്പാടി ഇ ജി രാജേന്ദ്രൻ പാടുന്ന കൃതികൾ കേൾക്കാം. മാവേലിക്കര എച്ച് വിജയകൃഷ്ണൻ വയലിൻ, സാജൻ സത്യൻ മൃദംഗം. ആദ്യം കമലാ മനോഹരി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച കൃതി കഞ്ചദളായ ദാക്ഷി എന്നാരംഭിക്കുന്നു ആദിതാളം.

അടുത്തതായി ബിരാനബ്രോവ എന്നാരംഭിക്കുന്നു. രാഗം കല്യാണി, ആദിതാളം തിശ്രനട, തരംഗം പാടി പഞ്ചനാഥ അയ്യർ,

ഇതുവരെ പാടിയത് പാമ്പാടി ഇ ജി രാജേന്ദ്രൻ, വയലിൻ മാവേലിക്കര എച്ച് വിജയകൃഷ്ണൻ, മൃദംഗം സാജൻ സത്യൻ. രാഗാമൃതത്തിൽ അടുത്തതായി ഡോക്ടർ എസ് വിജയരാഘവൻ വീണയിൽ വായിച്ച കൃതി കേൾക്കാം. ധർമ്മവതി രാഗത്തിൽ ഹരികേശനല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച കൃതി ചക്രരാജരഥാരൂഢേ എന്നാരംഭിക്കുന്നു. രൂപകതാളം.

0: പ്രേക്ഷോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻആർ മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ.
1: അയ്യായിരം വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ഇമിഗ്രേഷൻ ക്യൂവിൽ ഇനി കാത്തിരിപ്പ് വേണ്ട. അതിനായി ഇതാ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം FTI TTP. ഇന്ത്യൻ പൗരന്മാർക്കും OCI കാർഡുള്ള വിദേശികൾക്കും ബയോമെട്രിക് ഇ ഗേറ്റുകൾ വഴി 20 മുതൽ 30 സെക്കൻഡിനുള്ളിൽ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം. നിങ്ങളുടെ വിദേശയാത്രകൾക്ക് ഇനി വേഗത കൂട്ടാൻ FTI TTP രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി www.fti.ttp.mha.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിച്ചു.

ക്കേണ്ട അവസാന തീയതി ഈ മാസം 20 ആണ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക.

ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഡെങ്കിപ്പനിയെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അനീഷ് ടി എസ് സംസാരിക്കുന്നു.

0: ആകാശവാണി. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495665321. ഒരു നമ്പർ കൂടി 9495965321. സ്റ്റുഡിയോയിൽ അതിഥിയോടൊപ്പം റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. നമുക്കറിയാം, ഒന്നുമല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നാം എല്ലാം നികുതിദായകരാണ്. അതുകൊണ്ട് തന്നെ ഈ ആദായ നികുതി റിട്ടേണിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആരൊക്കെ ഫയൽ ചെയ്യണം, കൃത്യസമയത്ത് ഫയൽ ചെയ്യാതിരുന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, പിഴവുകളുണ്ടാകും, റീഫണ്ട് എങ്ങനെ ലഭിക്കും, ഇങ്ങനെ സാധാരണക്കാരായ നികുതിദായകർ നേരിടുന്ന നിരവധി സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഇന്ന് നമ്മോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റുഡിയോയിലുള്ളത് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ ആണ്. സ്വാഗതം മാഡം.
2: നമസ്കാരം.
1: ഈ സാധാരണക്കാരായ നികുതിദായകർക്കിടയിൽ എപ്പോഴും ഒരു കൺഫ്യൂഷനുള്ള തീയതികളാണ് ജൂലൈ 31, ഈ ഓഗസ്റ്റ് 1, നവംബർ 31, ഇങ്ങനെ. അപ്പം ഈ ഒരു ടൈം ലൈനിൽ ആർക്കൊക്കെ ആയിരുന്നു ജൂലൈ 31 വരെ ഫയൽ ചെയ്യേണ്ടതിരുന്നത്, ആരൊക്കെയാണ്, ആർക്കൊക്കെയുണ്ട് ഇനി സമയം ഓഗസ്റ്റ് 31, നവംബർ 31, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് പറയാമോ?
2: അതായത് സാലറി വരുമാനക്കാർ ITR 1 ITR 2 ഫയൽ ചെയ്യേണ്ട ആളുകൾ, അവർക്കുള്ള ഡ്യൂ ഡേറ്റ് ആയിരുന്നു ജൂലൈ 31. ഇനി ഏത് ബിസിനസ് ഇൻകമോ പ്രൊഫഷണൽ ഇൻകമോ ഉള്ള ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടാത്ത അസസികളുടെ, നമ്മുടെ അസസികൾ എന്നവർ പറയുന്നത് ഇല്ലെങ്കിൽ ആൾക്കാരുടെ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ഓഗസ്റ്റ് 31. അപ്പം നിലവിൽ ജൂലൈ 31 കഴിഞ്ഞു പോയത് ITR 1 2 റിട്ടേൺ ഫയൽ ചെയ്യാൻ വിധേയമായ സാലറിയും പലിശ വരുമാനവും മാത്രം ഇൻകമുള്ള, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് മാത്രമുള്ള, ബിസിനസ്സോ പ്രൊഫഷണലോ ഇൻകം ഉള്ളവർക്ക് ഓഗസ്റ്റ് 31 വരെ ഫയൽ ചെയ്യാം. അവരിനി ഓഡിറ്റ് ചെയ്യാൻ ലയബിളായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് നവംബർ 31 വരെയും റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്.
1: ഇനി നമുക്ക് മുമ്പേ ചെയ്യണം എന്ന് പറയുന്നില്ലേ, ഒരു ഡെഡ് ലൈൻ തന്നിരിക്കുന്നത് നാം മുമ്പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
2: അതെ.
1: അപ്പൊ ഈ മുമ്പേ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്?
2: നേരത്തെ റിട്ടേൺ ഫയൽ ചെയ്താൽ റീഫണ്ട് കിട്ടുന്നവർക്ക് നേരത്തെ കിട്ടും. പിന്നെ ഈ സൈറ്റിലുള്ള ലാസ്റ്റ് മിനിറ്റിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഇതൊക്കെ തന്നെയാണ് നേരത്തെ ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ.
1: എല്ലാവർക്കും അറിയാം, എന്നിരുന്നാൽ

0: നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇതിന് ടാക്സ് ഫയൽ ചെയ്യാൻ, അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ?
1: www.incometax.gov.in എന്ന സൈറ്റിൽ കയറി ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ യൂസർ ഐ ഡി എന്ന് പറയുന്നത് പാൻ നമ്പർ തന്നെയാണ്. ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. വൺ ടൈം ആണ് ഈ രജിസ്ട്രേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫയൽ റിട്ടേൺസ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ആവശ്യമായ റിട്ടേൺ ഫോം എടുത്ത് ഫയൽ ചെയ്യാവുന്നതാണ്.
0: ഓക്കെ, ഇനി നമ്മുടെ സമയപരിധിക്ക് ശേഷം ഫയൽ ചെയ്യാൻ പറ്റുമോ, അതിനുള്ള പിഴ എങ്ങനെയാണ്?
1: അതെ, പറ്റും. നമുക്ക് December 31 വരെ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പറ്റും. 5000 രൂപ പിഴയൊടുക്കിക്കൊണ്ട് പിഴ അടച്ച് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി
0: നമുക്ക് അതിലേക്ക് വരാം. മാം, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആദ്യം പേരും സ്ഥലവും ഒന്ന് പറയാമോ? പേരും സ്ഥലവും ഒന്ന് പറയാമോ? ഇൻകം ടാക്സ് ഓഫീസർ നമ്മോടൊപ്പം ഉണ്ട്, സംശയം ചോദിച്ചോളൂ.
2: ഹലോ.
1: ആ, നമസ്കാരം സാർ, ചോദിച്ചോളൂ.
2: ഞാൻ റിട്ടയർ ആയ ഒരു ഉദ്യോഗസ്ഥനാണ്.
1: അതെ.
2: എനിക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറഞ്ഞാൽ ഓണം കൊണ്ട് കിട്ടുന്ന പെൻഷനേ ഉള്ളൂ. 10 വർഷം റിട്ടയർ ആയിട്ട്.
1: അതെ.
2: അപ്പൊ PF പെൻഷൻ പറഞ്ഞ നോമിനൽ പെൻഷനാണ്. അതിന് ഞാൻ റിട്ടയർസ് കൊടുക്കേണ്ട കാര്യമുണ്ട്, വേറെ എന്തോ ഒന്നുമില്ല.
1: സാറ് സീനിയർ സിറ്റിസൺ ആണോ? 60 വയസ്സ് കഴിഞ്ഞ ആളാണോ? ആയിരിക്കുമല്ലോ. ആ, ഓക്കെ. അപ്പം 3 ലക്ഷത്തിൽ താഴെ ആണ് സാറിൻ്റെ വരുമാനമെങ്കിൽ സാർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല നോർമൽ കേസിൽ. ഇനി സാറിന് ഈ റിട്ടേൺ
2: സംശയം വന്നത്, ആ റിട്ടേൺ ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ വിദേശ യാത്ര.
1: അതെ, അതാ ഞാൻ പറയാൻ വന്നത്. സാറിന് വിദേശ യാത്രയ്ക്കോ ഇല്ലെങ്കിൽ ബാങ്ക് ലോണിനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് ഭാവിയിൽ വേണ്ടി വരുന്നുണ്ടെങ്കിൽ സാർ റിട്ടേൺ ഫയൽ ചെയ്ത് അക്നോളജ്മെന്റ് കയ്യിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. അതെ, വിദേശയാത്രയിൽ പോകുമ്പോൾ എംബസികളിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ITR റിട്ടേൺ ഫോമിന്റെ അക്നോളജ്മെന്റ് ആവശ്യപ്പെടാറുണ്ട്. അപ്പം ആ പർപ്പസിന് വേണ്ടി സാറ് റിട്ടേൺ ഫയൽ ചെയ്ത് അക്നോളജ്മെന്റ് സൂക്ഷിക്കുക.
0: ഓക്കെ മാം, അപ്പൊ നമ്മള് സംസാരിച്ചുകൊണ്ടിരുന്നത് റിട്ടേൺ ഫയൽ ചെയ്യാൻ താമസിച്ച് ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ എന്താണ്?
1: December 31 വരെ 5000 രൂപ ഫൈൻ കൊടുത്ത് റിട്ടേൺ ഫയൽ ചെയ്യാം. ഇനി സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ടാക്സബിൾ ലിമിറ്റിന് താഴെയുള്ള ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യുവാണെങ്കിൽ July 31 ശേഷം 1000 രൂപ ഫൈനേ വരത്തുള്ളൂ. ഇനി ഇത് കഴിഞ്ഞു പോയിട്ടും ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയെങ്കിൽ അപ്ഡേറ്റഡ് റിട്ടേൺ എന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കേണ്ടുന്ന ടാക്സിൻ്റെ, അതായത് TDSO അഡ്വാൻസ് ടാക്സോ ഒക്കെ കിഴിച്ചിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അടയ്ക്കേണ്ടി വരുന്ന ടാക്സിൻ്റെ ഒരു 25%, 50%, അങ്ങനെ ഓരോ വർഷം കൂടുന്തോറും 4 വർഷം വരെ നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. ഈ എക്സ്ട്രാ ടാക്സും ഫൈനും ഇൻട്രസ്റ്റും എല്ലാം അടച്ചുകൊണ്ട് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം.
0: ഓക്കെ, ഒരു സാമ്പത്തിക വർഷം എത്ര രൂപ വരെ വരുമാനമുള്ളവരാണ് ഈ ITR 1 ഫയൽ ചെയ്യേണ്ടത്?
1: സീനിയർ സിറ്റിസൺ അല്ലാത്തവർ 2.5 ലക്ഷത്തിന് താഴെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ, അതായത് ഡിഡക്ഷൻസ് ഇല്ലാതെ 2.5 ലക്ഷത്തിന് താഴെ വരുമാനമുള്ള ഒരാൾ ITR റിട്ടേൺ ഫയൽ ചെയ്യണം എന്നാണ് ഇൻകം ടാക്സ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്.
0: ഓക്കെ, അതിലേക്ക് വരാം മാം. ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ, ഹലോ,
3: ഹലോ, ചോദിക്കട്ടെ.
0: നമസ്കാരം, ഹലോ ആകാശവാണി, ഇതാരാണ്?
3: എന്റെ പേര് അഡ്വക്കേറ്റ് PG മൂർത്തി. ഞാൻ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്.
0: ഓ, സംസാരിച്ചോളൂ മാഡത്തിനോട്.
3: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
1: ഗുഡ് മോർണിംഗ് സർ.
3: എനിക്ക് ഒരു സംശയമുള്ളത്, ഇപ്പോ സാലറി റിട്ടേണും എല്ലാ റിട്ടേണും ഓൺലൈനായിട്ടാണല്ലോ ഫയൽ ചെയ്യുന്നത്.
1: അതെ.
3: അപ്പൊ അതിനെ നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഫോം നമ്പർ 26AS, 26AS പിന്നെ AIS
1: അല്ലേ?
3: ഇത് രണ്ടുമാണ്. ഇത് രണ്ടിനുമുള്ള വ്യത്യാസം എന്താണ് എന്നറിയണം. പിന്നെ ഒരു സംശയം കൂടെ ഉണ്ട്
1: സാർ, ഇതിന്റെ മറുപടി പറയട്ടെ. 26AS വരുന്നത് നമ്മുടെ ടാക്സ് പിടിച്ച ഡീറ്റെയിൽസ് മാത്രം, നമ്മുടെ പെൻഷനീന്നോ സാലറിന്നോ ഇൻട്രസ്റ്റീന്നോ ഒക്കെ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം മാത്രമാണ് 26AS വരിക. അതേസമയം AIS അഥവാ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ നടത്തുന്ന മറ്റു പല ട്രാൻസാക്ഷൻ, ഉദാഹരണം പറഞ്ഞാൽ ഷെയർ ട്രാൻസാക്ഷൻ, ഇല്ലെങ്കിൽ വസ്തു വിറ്റിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ നമ്മുടെ SB ഇൻട്രസ്റ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് മുതലായ എല്ലാ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങളും ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവും. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം.

0: വ്യത്യാസം.
1: പിന്നെ ഇപ്പൊ ടാക്സ് സി ഡി എസിൽ പിടിക്കുന്നു, അതേസമയം 26A കാണിക്കാതിരിക്കുകയും ചെയ്താൽ നമ്മളെ നികുതിദായകൻ എന്ത് ചെയ്യണം?
0: നികുതിദായകൻ ചെയ്യേണ്ടത് ആരാണോ ടാക്സ് പിടിച്ചത്, ഏത് ഓഫീസാണോ, ബാങ്കാണോ, എവിടാന്ന് വെച്ചാൽ ആ ഓഫീസിന് പറ്റുമെങ്കിൽ നിങ്ങളുടെ ടി ഡി എസ് പിടിച്ച പ്രൂഫ് ഉണ്ടെങ്കിൽ അതും ആ ഓഫീസിന്റെ അഡ്രസ്സ്, ടാൻ നമ്പർ എന്നിവ വെച്ച് അതാത് സ്ഥലത്തുള്ള ടി ഡി എസ് ഓഫീസർമാർക്ക് ഒരു ഗ്രീവൻസ് പെറ്റീഷൻ, ഒരു കംപ്ലയിന്റ് എഴുതി കൊടുക്കുക. അപ്പോൾ ഇൻകം ടാക്സ് ഓഫീസിൽ ടി ഡി എസ് ഓഫീസർ ഈ ഡിഡക്ട് ചെയ്ത ഡിഡക്ടർക്ക് എഗെയിൻസ്റ്റ് ആക്ഷൻ എടുത്ത് അത് അപ്ലോഡ് ചെയ്യിക്കുന്നതായിരിക്കും.
1: അപ്പോ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ, പ്രൊഫഷണൽസ് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് എന്തൊക്കെ കിഴിവുകളാണ്, അതായത് ഒരു അഡ്വക്കേറ്റ് എന്തൊക്കെ കിഴിവുകളാണ് കിട്ടാൻ അർഹത ഉള്ളത്?
0: സാർ, ചെറിയ തരത്തിലുള്ള ഈ സാർ പറഞ്ഞ പോലെ ചെറിയ അഡ്വക്കേറ്റ്സ് അവർക്കൊക്കെ 44 ADA എന്നുള്ള പ്രൊവിഷൻ അനുസരിച്ച് കിട്ടുന്ന മൊത്തം പ്രൊഫഷണൽ ഇൻകത്തിന്റെ 50% പ്രിസംപ്റ്റീവ് ബേസിസിൽ ഡിഡക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും.
2: സാറിന്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സർ. അപ്പോൾ നമ്മൾ സംസാരിച്ചതിലേക്ക് തിരിച്ചു വരാം. ഈ വരുമാന പരിധി, ഓരോ ഇൻകം ടാക്സ് സ്ലാബ്സിനുള്ള വരുമാന പരിധി, ഇപ്പോൾ ITR 1 ആണെങ്കിൽ എത്ര വർഷം എത്ര രൂപ വരെ വരുമാനമുള്ളവരാണ് ഫയൽ ചെയ്യേണ്ടത്?
0: അതായത് സീനിയർ സിറ്റിസൺ അല്ലാത്ത ഒരാളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 2.5 ലക്ഷമാണ്. അവർക്ക് റിബേറ്റും മറ്റും കിട്ടുന്നത് കൊണ്ടാണ് 12 ലക്ഷം വരെ ടാക്സ് കൊടുക്കേണ്ട എന്ന് പൊതുവിൽ പറയുന്നത്. അതായത് ന്യൂ റെജീം ഓപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 60,000 രൂപ വരെ റിബേറ്റ് കിട്ടും. പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലയബിലിറ്റി നോക്കുന്നത് ഒരാളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് കഴിഞ്ഞ് ടോട്ടൽ ഇൻകം വന്നാൽ ഡിഡക്ഷൻസിനും റിബേറ്റിനും ഒക്കെ മുമ്പ് അവരെല്ലാം റിട്ടേൺ നിർബന്ധമായും ഫയൽ ചെയ്യണം. അത് ഏത് ഫോമിൽ ഫയൽ ചെയ്യേണ്ടവരാണെങ്കിലും അത് തന്നെയാണ് റൂള്. പിന്നെ ഇതുകൂടാതെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരാൾക്ക് ഈ ബേസിക് എക്സംഷൻ ലിമിറ്റിന് താഴേ ഉള്ളൂ, പക്ഷേ അവർക്കൊരു റീഫണ്ട് കിട്ടാനുണ്ട്, അവരും നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇതുകൂടാതെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വേറെ 2-3 കാറ്റഗറി ഉണ്ട്. ഇവർക്കാർക്കും ഇൻകം ഇല്ല എന്ന് വയ്ക്കുക, പക്ഷേ 1 വർഷത്തിൽ 1 കോടിയിൽ കൂടുതൽ കറണ്ട് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. ചിലപ്പം ബിസിനസ്സുകാർക്കുണ്ടാവാം, അവർക്ക് ഇൻകം ചിലപ്പോൾ നഷ്ടമായിരിക്കാം, എന്നാലും അവർ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. പിന്നെ 2 ലക്ഷം രൂപ, 2 ലക്ഷമോ അതിൽ കൂടുതൽ രൂപയോ ചിലവാക്കി വിദേശയാത്ര നടത്തിയത്, അത് സ്വന്തമായി വിദേശയാത്ര നടത്താനോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ വിദേശയാത്രയ്ക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവരും നിർബന്ധമായി റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇനി 1 ലക്ഷത്തിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് 1 വർഷം അടയ്ക്കുന്ന ഒരു കൺസ്യൂമർ, അവരും നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം.
2: അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫയലിങ്ങിൽ വരുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യൽ, നമ്മൾ എപ്പോഴും പറയുമല്ലോ ഫിനാൻഷ്യൽ ഇയർ, അസസ്മെന്റ് ഇയർ, ഫയൽ, ഇത് തമ്മിലുള്ള വ്യത്യാസം മിക്കവർക്കും ഒരു കൺഫ്യൂഷനാണത്.
0: അതായത് ഇൻകം ടാക്സ് ആക്ട് 1961 ആക്ട് ആണ് കഴിഞ്ഞ March 31 വരെ നിലവിലുണ്ടായിരുന്നത്. അതിലായിരുന്നു ഈ ഫിനാൻഷ്യൽ ഇയറും അസസ്മെന്റ് ഇയറും തമ്മിലുള്ള വേർതിരിവ്. ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ചാൽ ഏത് വർഷത്തിലാണോ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, ഇൻകം ഏൺ ചെയ്യുന്നത്, അതിനെ ഫിനാൻഷ്യൽ ഇയർ എന്നും ആ ഇൻകത്തിനെ അസസ് ചെയ്യുന്ന വർഷം, തൊട്ടടുത്ത വർഷം അസസ്മെന്റ് ഇയർ എന്നാണ് പറഞ്ഞു വന്നത്. അതേസമയം ഈ പുതിയ ആദായ നികുതി നിയമം 2025 ഈ ഒരു കൺസെപ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ടാക്സ് ഇയർ എന്നാണ് ഇനി ഈ ഫസ്റ്റ് ഇപ്പം നിലവിലുള്ള 1/4/2026 മുതൽ ടാക്സ് ഇയർ മാത്രമേ ഉള്ളൂ. അതായത് ഫിനാൻഷ്യൽ ഇയറിനെയും അസസ്മെന്റ് ഇയറിനെയും ഒരുമിച്ചാക്കി ടാക്സ് ഇയർ എന്ന് പറയും.
2: ശ്രോതാക്കൾക്കെല്ലാം അതൊരു വെളിച്ചമാണെന്ന് വിചാരിക്കുന്നു. ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ ഹലോ
3: ഹലോ ഗുഡ് മോർണിംഗ് മാഡം.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: എന്റെ പേര് നാരായണ അയ്യർ. ബാംഗ്ലൂരാണ്.
2: സ്ഥലം എവിടെയാണ്?
3: അമ്പലപ്പുഴ.
2: സംസാരിച്ചോളൂ കേട്ടോ മാഡത്തിനോട്.
3: ഓക്കെ ഓക്കെ. ഞാൻ July 12 റിട്ടേൺ ഫയൽ ചെയ്തു.
0: ഓക്കെ.
3: അറൗണ്ട് 24,000 എനിക്ക് റീഫണ്ട് കിട്ടാനുണ്ട്.
0: അതെ സാർ.
3: ഹലോ.
0: ആ സാർ പറഞ്ഞോളൂ.
3: ആ റീഫണ്ട് കിട്ടാനുണ്ട്, വേറെ പലർക്കും വിത്തിൻ 2 or 3 days കിട്ടിയായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ഉണ്ടാകുന്നത്?
0: സാർ, ഈ റിട്ടേൺ പ്രോസസ് ചെയ്ത് റീഫണ്ട് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ബാംഗ്ലൂർ CPC സെൻട്രലൈസ്ഡ് പ്രോസസിംഗ് സെന്ററിലാണ് പ്രോസസിംഗ് നടക്കുന്നത്. സാധാരണ ചെറിയ റീഫണ്ടുകളെല്ലാം ഇല്ലെങ്കിൽ ചെറിയ വരുമാനമുള്ളതൊക്കെ പെട്ടെന്ന് നടക്കും. സാറിന് ക്യാപിറ്റൽ ഗെയിൻസ് വല്ലതും ഉണ്ടായിരുന്നോ ഈ വർഷം റിട്ടേണിൽ?
3: ഇല്ല. ഓക്കെ,
0: മാത്രമേ ഉള്ളൂ. അപ്പൊ സാർ AIS നോക്കി എല്ലാ ഇൻഫർമേഷനും നോക്കി തന്നെയാണോ റിട്ടേൺ ഫയൽ ചെയ്തത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണം എന്ന് നിർബന്ധമില്ല, അത് സോഫ്റ്റ്വെയർ പ്രോസസ് ചെയ്യുന്ന അനുസരിച്ച് വരും. പിന്നെ

0: ഹൈ റീഫണ്ട് ഉള്ളതൊക്കെ കുറച്ചുകൂടെ ഫർദർ ചെക്കിംഗ് കഴിഞ്ഞിട്ട് മാത്രമേ പ്രോസസ്സിംഗ് നടക്കത്തുള്ളൂ. സാർ 24,000 എന്ന് പറയുമ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നില്ല. പിന്നെ സാറ് ചെക്ക് ചെയ്യേണ്ടത് സാറിൻ്റെ റിട്ടേൺ ആൾറെഡി പ്രോസസ് ആയിട്ട് റീഫണ്ട് കിട്ടാത്തതാണോ, അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ പ്രോസസ്ഡ് എന്നാണോ വന്നത്, ഇ വെരിഫൈഡ് എന്നാണോ വന്നത്? പ്രോസസ്ഡ് സക്സസ്ഫുള്ളി എന്ന് വന്നിട്ട് റീഫണ്ട് വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സാറിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇ ഫൈലിംഗ് പോർട്ടലിൽ കറക്റ്റായിട്ട് വാലിഡേറ്റഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ആണ് സാർ, എന്നാലും ചില സമയം ഈ ബാങ്കിൽ IFSC കോഡ് മാറുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ വീണ്ടും അത് റീവാലിഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സാർ അത് ബാങ്ക് ലോഗിൻ ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് വാലിഡേറ്റഡ് ആണോ എന്നൊന്നുകൂടെ ചെക്ക് ചെയ്യുക. അതെല്ലാം ഓക്കെ ആണെങ്കിൽ അധികം വൈകാതെ റീഫണ്ട് വരും സാറിന്.
1: ഇപ്പൊ മാം പറഞ്ഞു പുതിയ ടാക്സ് വ്യവസ്ഥ, അപ്പം ഈ പുതിയതാണോ പഴയ ഓൾഡ് റെജീമാണോ, ഇതൊക്കെ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്, അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: അതായത് ഓൾഡ് റെജീമിൽ ടാക്സ് കണക്കാക്കുന്നതും ന്യൂ റെജീമിൽ കണക്കാക്കുന്നതും വ്യത്യാസമുണ്ട്. ഓൾഡ് റെജീമിൽ നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒത്തിരി ഡിഡക്ഷൻസ് ATC D അതുപോലെയുള്ള ഡിഡക്ഷൻസ് കിട്ടും. അപ്പം ഇത് ജനറലൈസ് ചെയ്ത് ഒരാൾക്ക് ഓൾഡ് ആണോ ന്യൂ ആണോ ബെനിഫിഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും വരുമാനവും അവർക്ക് അവൈലബിളായ ഡിഡക്ഷൻസും വർക്കൗട്ട് ചെയ്ത് നോക്കി വേണം അതിന്. ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ തന്നെ ടാക്സ് കാൽക്കുലേറ്റർ, അഡ്വാൻസ്ഡ് ടാക്സ് കാൽക്കുലേറ്റർ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ വരുമാനവും നിങ്ങൾക്ക് അവൈലബിളായ ഡിഡക്ഷൻസ്, ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഏത് റെജീമാണ് ബെനിഫിഷ്യൽ എന്ന് ഇൻകം ടാക്സ് പോർട്ടലിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓൾഡ് റെജീമിലാണ് ഒരാൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഡ്യൂ ഡേറ്റിന് മുമ്പ് ചെയ്തിരിക്കണം, July 31. July 31 കഴിഞ്ഞാൽ ഒരാൾക്ക് ഓൾഡ് റെജീമിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കില്ല.
1: ഈ പറയുന്ന പിഴ അടച്ചിട്ട് ഒന്നും
0: പറ്റില്ല, ന്യൂ റെജീമിലേക്ക് പിന്നെ പറ്റുള്ളൂ. അവർക്ക് ചിലപ്പം ബെനിഫിഷ്യൽ ആയത് ഓൾഡ് ആയിരിക്കാം, പക്ഷേ കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞു, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു പോയത് കൊണ്ട് അവർക്ക് അതിൽ ഫയൽ ചെയ്യാൻ പറ്റില്ല. ന്യൂ റെജീമിൽ എക്സ്ട്രാ ടാക്സ് അടച്ച് ഫൈനും അടച്ച് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ.
1: ഓ ഓക്കെ ഓക്കെ. അതുപോലെ ഈ ഷെയറുകൾ, മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ ഒരുപാട് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ വസ്തു വിൽപ്പനയിലൂടെ ലാഭം ഉണ്ടാക്കുന്നവർ, ഇങ്ങനെയുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ഏത് വരുന്നവർക്ക് ഏത് ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത്?
0: ITR 2, അതായത് സാലറിയും ഇൻട്രസ്റ്റും ക്യാപിറ്റൽ ഗെയിൻ മാത്രമാണെങ്കിൽ ITR 2. ഇനി ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഉണ്ടെങ്കിൽ ITR 3 പോകണം വ്യക്തികൾ. അപ്പോൾ ഇവരിതിൻ്റെ ലോസ് ആണെങ്കിൽ പോലും, ഈ ഷെയർ മാഡം പറഞ്ഞല്ലോ, അപ്പോൾ ഷെയറിൻ്റെ കാര്യത്തിൽ പല സമയത്തും ലോസ് വരാം. അപ്പോൾ ഈ ലോസ് വരുമ്പം പലരും വിചാരിക്കും ഇത് റിട്ടേണിൽ കാണിക്കണ്ടല്ലോ, പക്ഷേ ലോസ് വരുമ്പം പല ലോസും നമുക്കിത് ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷത്തെ ലാഭത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് റിട്ടേൺ വിതിൻ ഡ്യൂ ഡേറ്റിൽ ഫയൽ ചെയ്താൽ മാത്രമേ ഈ ക്യാരി ഫോർവേഡ് ലോസിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഷെയർ ട്രാൻസാക്ഷൻ ലോസ് ആണെങ്കിൽ പോലും ITR 2 അത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുക.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
1: നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്
2: മാഡം? ഞാൻ എക്സ്പ്രസ് ആണ്. എനിക്ക് 40,000 രൂപ
1: സാർ. പേരും സ്ഥലവും പറയാമോ? എന്നിട്ട് മാഡത്തിനോട്
2: ശ്രീകുമാർ ഹരിപ്പാട്.
1: സംസാരിച്ചോളൂ മാഡത്തിനോട്.
2: ഞാൻ എക്സ്പ്രസ്കാരനാണ്. എനിക്ക് 40,000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
0: സാറിന് 40,000 എന്ന് പറയുമ്പോൾ ഒരു വർഷം 480,000 രൂപ ഉണ്ട്. സാറിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനൊക്കെ പോയിട്ടാണ് സാറ് ടാക്സബിൾ ലിമിറ്റിന് താഴെ ആവുന്നത്, അതായത് 400,000 താഴെ ആവുന്നത്. അതുകൊണ്ട് സാറ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സാറിന് ഇനി ഭാവിയിൽ വിദേശയാത്രയോ ഇല്ലെങ്കിൽ ബാങ്ക് ലോണോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ITR ഫോം ഇല്ലെങ്കിൽ അക്നോളജ്മെന്റ് അത്യാവശ്യമായി വരും. അതുകൊണ്ട് സാറ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതായിരിക്കും നല്ലത്.
1: മാം, റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ചില ഫോംസ്, ഇപ്പോൾ Form 10E അങ്ങനത്തെ കുറേ ഫോംസുകൾ, ആ ഫോമുകളെ കുറിച്ച് ഒന്ന് പറയാം.
0: അതായത് 10E ഫോം എന്ന് പറയുന്നത് സാധാരണ അരിയർ വാങ്ങിക്കുമ്പോൾ, സാലറിക്കാർ പേ റിവിഷനോ മറ്റോ വരുമ്പോൾ കുറേ വർഷത്തെ അരിയർ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ അവർ ഈ അരിയർ അതാത് വർഷങ്ങളിൽ വാങ്ങിയിരുന്നു എങ്കിൽ അവർക്ക് ഇത്രയും ടാക്സ് കൊടുക്കേണ്ടി വരില്ലായിരുന്നു. അപ്പം അതിന് കൊടുക്കുന്ന ഒരു റിലീഫാണ് ഈ 10E നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാൾക്ക് അരിയർ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന സാലറിയിൽ നിന്ന് TDS പിടിക്കുമ്പോൾ തന്നെ ഇവർ 10E വർക്കൗട്ട് ചെയ്ത് റിലീഫൊക്കെ എടുക്കും. റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മറ്റ് വരുമാനങ്ങൾ കയറി വരും, ഇൻട്രസ്റ്റോ ഒക്കെ. അത് വരുമ്പോൾ ചിലപ്പം ഈ 10E നമ്മൾ വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും റിലീഫ് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അവർ വീണ്ടും ഇത് സാധാരണ കണ്ടുവരുന്ന ഒരു തെറ്റാണ്. അവർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത 10E എടുത്തങ്ങ് ഫയൽ ചെയ്യും. അങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ റിട്ടേണിലെ ഇങ്കവും 10E ടോട്ടൽ ഇങ്കവും മാച്ച് ആവാതെ വരികയും ഈ പറയുന്ന റിലീഫ് പ്രോസസ്സിങ്ങിൽ അനുവദിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും റിലീഫ് 10E റിലീഫ് ക്ലെയിം ചെയ്യുന്നവർ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഉള്ള ടോട്ടൽ ഇൻകം വെച്ച് 10E റീവർക്ക് ചെയ്തിട്ട് ഇൻകം ടാക്സ് പോർട്ടലിൽ തന്നെ ഫയൽ ഫോംസ് എന്നുള്ളതിൽ 10E സെലക്ട് ചെയ്ത് ആദ്യം അത് ഇ വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റിട്ടേണിൽ 10E ക്ലെയിമിട്ട്, അതായത് 10E എത്ര രൂപയാണോ റിലീഫ് വർക്കൗട്ട് ചെയ്തത് അതേ എമൗണ്ട് റിട്ടേണിൽ റിലീഫ് കോളത്തിലിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: മാഡം,
1: പേരും സ്ഥലവും പറയാമോ?
2: എന്റെ പേര് രാജു, ഞാൻ ആലപ്പുഴ എന്ന് വിളിക്കുന്നതാണ്.
1: സംസാരിച്ചോളൂ മാഡത്തിനോട്.
0: പറഞ്ഞോളൂ.
2: ഞാൻ ചെറിയ ചെറിയ ഭൂമി സംബന്ധമായ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. ഭൂമി കച്ചവടം എന്ന് പറഞ്ഞാൽ ഏജന്റ് ആണ്. നമ്മള് രജിസ്ട്രേഷൻ അതിന് ഞാൻ ചെയ്തിട്ടില്ല. വസ്തു വിൽക്കാനുള്ള രീതിയിൽ വരുമ്പോൾ പാർട്ടി നമ്മളോട് പറയും. നമ്മൾ ആ ഭൂമി എന്ന് കണ്ടു, അതിനൊരു വില ഞാൻ അവരുമായിട്ട് പറഞ്ഞിട്ട് ധാരണയായിട്ട് നമ്മളാളെ കണ്ടെത്തി നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ ഒരു ഉദാഹരണം, ഒരു 500,000 രൂപ പാർട്ടി പറയുന്ന വസ്തുവാണ്. ഞാൻ 500,000 രൂപയ്ക്ക് അവരുമായിട്ട് ധാരണ എത്തി. ഒരു ചെറിയൊരു ഡോക്യുമെന്റ്സ് എന്റെ പേരിൽ 500,000 രൂപയ്ക്ക് രാജീവിന് ഞാൻ ഈ വസ്തു എന്റെ സ്ഥലം വിൽപ്പന കരാർ എഴുതി ഞാൻ വാങ്ങിച്ചുകൊണ്ട് ഞാൻ വേറെ പാർട്ടിയെ കൊണ്ട് കാണിച്ച് കച്ചവടം ചെയ്തു. അത് 5.30 ഒക്കെ വെച്ചാണ് കച്ചവടം ചെയ്തത്. അപ്പൊ അത് കച്ചവടം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കമ്മീഷൻ നമുക്ക് വാങ്ങിക്കുന്നില്ല. കയറി വരുന്ന പൈസ തിരിച്ചു വരാന്നുള്ള കണ്ടീഷനാണ് നമ്മൾ കച്ചവടം ചെയ്യാറ്. പാർട്ടിയോട് നമ്മൾ വാങ്ങിക്കാറില്ല. നമ്മളൊരു ചിലപ്പോ അതിനകത്ത് മേള ഒരു മതിൽ ഇല്ലെങ്കിൽ ഞാനതിന് ചെറിയ രീതിയിൽ മതിൽ കിട്ടും. ഭൂമി തൂങ്ങേണ്ടതാണെങ്കിൽ വൃത്തിയാക്കും. അതിനൊക്കെ ചെറിയ പൈസ ഞാൻ മുടക്കി അത് ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന പൈസ ബാങ്കിലോട്ടാണെങ്കിൽ വരാറ്. അവര്
0: തരും സാറിന്റെ കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജ്.
2: ബ്രോക്കറേജ് കൂടി വരുന്ന പൈസ ഒരു ബാങ്കിലോട്ടേ തരത്തുള്ളൂ. കാരണം നമ്മൾ കൈവാങ്ങിക്കാറില്ല. ബാങ്കിൽ വരുന്ന പൈസയുടെ ഒരു രൂപം ചിലപ്പോൾ ഞാൻ തന്നെ.
0: സാറിന് കിട്ടുന്ന ഈ ഒരു വർഷം കിട്ടുന്ന ബ്രോക്കറേജ് സാറിന്റെ ബിസിനസ് ഇൻകമായിട്ട് കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യണം. ചിലപ്പോൾ അത് ടാക്സബിൾ ലിമിറ്റിന് താഴെ ആയിരിക്കാം. സാറിന് അതിൽ നിന്നുള്ള ചെലവുകളെല്ലാം സാറിന് കിഴിക്കാവുന്നതാണ്. സാർ ഈ പറഞ്ഞ പോലെ ഒരു എമൗണ്ട് ബ്രോക്കറേജ് കിട്ടുമ്പോൾ അതിന് കുറെ ചെലവുകളുണ്ടാവും. യാത്രാ ചെലവ്, ഈ പറഞ്ഞ പോലെ മതിൽ കെട്ടിക്കൊടുക്കുന്നു. അപ്പൊ ആ ചെലവുകൾ കിഴിച്ചിട്ട് ബാക്കിയുള്ളത് വരുമാനമായി കാണിച്ച് ടാക്സബിൾ ലിമിറ്റിന് മേളിൽ പോയില്ലെങ്കിൽ പോലും റിട്ടേൺസ് ഫയൽ
2: ചെയ്യാം.
0: അല്ല, അത് ബാങ്കില് വന്നാലും നമ്മളെ കയ്യിൽ വാങ്ങിച്ചാലും അതെല്ലാം കൂട്ടി വേണം നമ്മുടെ ഒരു വർഷത്തെ വരുമാനം ഡിസ്ക്ലോസ് ചെയ്യാൻ. അതിന് ടാക്സ് കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ ടാക്സബിൾ ലിമിറ്റിന് താഴെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ ചെലവുകൾ കഴിഞ്ഞിട്ട്, എന്നാലും റിട്ടേൺസ് ഫയൽ ചെയ്യാം. റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നമ്മൾ ഇൻകം നമുക്ക് കിട്ടിയ വരുമാനം ഗവൺമെന്റിനെ അറിയിക്കാനുള്ളൊരു മാർഗവും കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് മേൽ പിന്നൊരു നോട്ടീസ് വരാതിരിക്കാൻ സാധിക്കും.
2: ഗവൺമെന്റിനെ
0: അറിയിക്കുക, എനിക്ക് ഇത്രേ വരുമാനമുള്ളൂ, ബിലോ ലിമിറ്റ് ആണ്, അത് കാണിക്കുക. ഇല്ല, നമ്മൾ ഇൻകം കാണിച്ചു പോയാൽ മറ്റ് നടപടി ക്രമങ്ങളിൽ നിന്നും നമുക്ക് ഒഴിവാവാം.
1: മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മാം, ഇപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞല്ലോ ഇൻകം ടാക്സ് ഡിമാൻഡ് നോട്ടീസ് വരാതിരിക്കുന്ന ഏതൊക്കെ കാരണങ്ങളാലാണ് ഇങ്ങനൊരു ഡിമാൻഡ് നോട്ടീസ് വരുന്നത്?
0: ഡിമാൻഡ് നോട്ടീസ് വരാവുന്ന ഒന്നാമത്തെ കാര്യം, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ, നേരത്തെ ഒരു സാറ് ചോദിച്ചു TDS റിട്ടേൺ 26 AS ഇല്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഡിഡക്ടർ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളിന് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടാതെ വരും. ആ ഒരു സാഹചര്യത്തിൽ ഡിമാൻഡ് വരാം. അതൊരു പ്രൈമറി ആയിട്ട് വരുന്നതാണ്. പിന്നെ വരുന്നത്, അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഡിഡക്ടറെ കൊണ്ട് അത് അപ്ലോഡ് ചെയ്യിച്ചിട്ട് റെക്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഈ ഫയലിംഗ് പോർട്ടലിലുണ്ട്. റെക്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാക്സ് ക്രെഡിറ്റ് 26 AS വരുന്ന സമയത്ത് ക്രെഡിറ്റ് തന്ന് ഡിമാൻഡ് കുറയാം. പിന്നെ ഡിമാൻഡ് വരുന്നത് അസസ്മെന്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഒരു ഒരു ചെറിയ ശതമാനം റിട്ടേൺസ് സ്ക്രൂട്ടണിക്കായിട്ട് സെലക്ട് ചെയ്യും. അത് സ്ക്രൂട്ടണിക്ക് സെലക്ട് ചെയ്യുമ്പോൾ, സ്ക്രൂട്ടണിക്ക് സെലക്ട് ചെയ്യുന്നതിന് ഓരോ മാനദണ്ഡങ്ങളുണ്ട് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന. അപ്പോൾ അത് വെച്ചിട്ട് ക്ലെയിംസ് ഇടുന്നത്. അതായത് ചുമ്മാ ഓൾഡ് റെജീമിൽ ക്ലെയിം ചെയ്യുന്നവർ ചിലർ ഒരുപാട് ഡിഡക്ഷൻസ് ഇടും, ഡൊണേഷൻ ഇല്ലെങ്കിൽ 80 DDB അങ്ങനെ ബോഗസ് ക്ലെയിംസ് ഇടുന്നവർ, അങ്ങനെയുള്ള റിട്ടേൺസ് ഒക്കെ സ്ക്രൂട്ടണിക്ക് സെലക്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്.

0: അപ്പോൾ അതിൻ്റെ പ്രൂഫ് ആവശ്യപ്പെടും. ആ പ്രൂഫ് തന്നില്ല എങ്കിൽ അതിന് ആ ഡിഡക്ഷൻ ഡിസലവ് ചെയ്തുകൊണ്ട് അസസ്മെൻറ്റ് തീർക്കും. അങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് വരാം. ഈ സാഹചര്യങ്ങളിലാണ് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും ഡിമാൻഡ് നോട്ടീസ് വരുന്നത്. പിന്നെ ഡിമാൻഡ് നോട്ടീസ് അല്ലാത്ത നോട്ടീസ് വരുന്നത് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആൾക്കാർക്ക്. AAS ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഉണ്ട്, പക്ഷേ ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നോട്ടീസ് വരികയും അസസ്മെൻറ്റ് ചെയ്യുകയും ചെയ്യും.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
2: മാഡം, ഞാൻ ചന്ദ്രൻ നായർ, തിരുവനന്തപുരം.
1: സംസാരിച്ചോളൂ മാഡത്തിനോട്, വിഷയം അറിയാലോ.
2: അറിയാം മാഡം. നമസ്തേ.
0: നമസ്കാരം
2: മാഡം. എനിക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സീനിയർ സിറ്റിസൺ ആണ്. സീനിയർ സിറ്റിസൺ ആകുമ്പം നമ്മുടെ ഇൻകം ടാക്സിന്റെ പരിധി അറിയണം. അതുകൂടാതെ നമ്മള് KSFE-യിലേക്ക് ഇട്ട പൈസ, ചിട്ടി പിടിച്ച പൈസ അവര് തരുമ്പോൾ എന്താ വെച്ചാൽ GST പിടിച്ചിട്ടാണ് തരുന്നത്. വീണ്ടും ആ പൈസ അവിടെ FT ഇടുമ്പോൾ അതിന് വീണ്ടും കൊടുക്കേണ്ടതായിട്ട് വരുമോ? ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ രണ്ട് ചോദ്യം വേണം. ഒന്ന് എന്താന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും എന്താ വെച്ചാൽ, സീനിയർ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഇൻകം ടാക്സിന്റെ പരിധി. രണ്ടാമത്, KSFE-യിലിട്ട പൈസക്ക് വീണ്ടും ഇത്ര ഉള്ളു വേണം.
0: അതായത് ഓൾഡ് റെജീമിലാണെങ്കിൽ സാറ് 3 ലക്ഷം വരെയും ടാക്സ് കൊടുക്കേണ്ടതില്ല. സാറിന്റെ വരുമാനം, സാർ പറഞ്ഞത് പെൻഷനും ഇൻട്രസ്റ്റും മാത്രമാണ് അല്ലേ സാർ?
2: അത്രേ ഉള്ളൂ.
0: ഓക്കേ സാർ. അപ്പൊ സാറിന്റെ പെൻഷൻ ഒരു വർഷം
2: 60,000 രൂപ.
0: അപ്പൊ സാറിന് ഈ 3 ലക്ഷത്തിൽ താഴെ ആയതുകൊണ്ട് സാറിന് ടാക്സബിൾ പരിധിക്ക് മുകളിൽ വരുന്നില്ല സാർ. അതാണെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല നോർമൽ കേസിൽ. രണ്ടാമത് സാറ് ചോദിച്ച KSFE-യിൽ നിന്ന് കിട്ടുന്ന ചിട്ടി പിടിച്ച വരുമാനം അവിടെ ഇടുകയും വീണ്ടും അവിടെ ഇട്ടിട്ട് സാറിന് അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു, അത് അഡീഷണൽ വരുമാനമാണ്. GST അല്ല സാർ, ഇത് ഇൻകം ടാക്സ് ആണ്. GST-യും ഇൻകം ടാക്സും രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഡബിൾ ടാക്സ് അല്ല സാർ. സാറിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞ, 1 ലക്ഷം രൂപയാണ് അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത്. സാറിന് ഒരു 8,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് വെക്കുക. ആ 1 ലക്ഷം രൂപയ്ക്ക് അല്ല ടാക്സ് ചെയ്യുന്നത്, 8,000 രൂപയ്ക്കാണ് ടാക്സ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഡബിൾ ടാക്സേഷൻ ഇല്ല. സാറിന് 8,000 രൂപ പലിശ കിട്ടുന്നത് കൊണ്ട് ആണ് അതിന് ടാക്സ് ചെയ്യുന്നത്.
1: മാം, ഇപ്പോ പറഞ്ഞല്ലോ ഡിഡക്ഷൻസിനകത്ത് വരുന്ന ഈ ATD, ATCCD അങ്ങനെ പല ഈ പേര് കേൾക്കുമ്പോ കടുകട്ടി എന്ന് തോന്നി. ഇതിനകത്തുള്ളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതായത് ഓൾഡ് റെജീംകാർക്ക് മാത്രമേ ഉള്ളൂ. ATC എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം. അതിൽ വരുന്നത് നമ്മുടെ GPF കോൺട്രിബ്യൂഷൻ, LIC പ്രീമിയം, ഹൗസിംഗ് ലോൺ പ്രിൻസിപ്പൽ റീപേയ്മെന്റ് തുടങ്ങി അതുപോലുള്ള എടി. പിന്നെ വരുന്നത് മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ്. ഇതെല്ലാം കൂടി 1.5 ലക്ഷം രൂപ. ന്യൂ പെൻഷൻ സ്കീമിലെ കോൺട്രിബ്യൂഷൻ, അതും ATCയിൽ വരും. ഇനി ന്യൂ റെജീംകാർക്ക് ഇതിൽ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ന്യൂ പെൻഷൻ സ്കീമിൽ എംപ്ലോയർ ഇടുന്ന കോൺട്രിബ്യൂഷൻ ATCCD-2, അത് മാത്രം ന്യൂ റെജീംകാർക്ക് കിട്ടും. ഇതാണ് മെയിനായിട്ട് 1.5 ലക്ഷത്തിനകത്ത് വരുന്നത്. ഇനി അടുത്തത് ATD, മെഡി ക്ലെയിം പോളിസി, മെഡിക്കൽ ഇൻഷുറൻസിന് പ്രീമിയം അടയ്ക്കുന്നതിന് 20,000 രൂപയും, സ്വന്തം ആയിട്ടും അവരുടെ ഫാമിലിക്കും ആണെങ്കിൽ 25,000 രൂപയും, പാരൻസിന് വേണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 25,000 രൂപയും, ഇതിലാരെങ്കിലും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 30,000 രൂപയും ആ രീതിയിൽ കിട്ടും. ഇതെല്ലാം ഓൾഡ് റെജീമിലേ ഉള്ളൂ. ഇനി ATDD-B എന്ന് പറയുന്നത് ചില സ്പെസിഫൈഡ് അസുഖങ്ങൾക്ക്, എല്ലാ അസുഖങ്ങൾക്കുമില്ല, ക്യാൻസർ, എയ്ഡ്സ്, കിഡ്നി ഫെയിലർ ഇതുപോലുള്ള അസുഖങ്ങൾക്ക് കിട്ടുന്ന ഡിഡക്ഷനാണ്. അതും സീനിയർ സിറ്റിസൺസിന് 60,000, അല്ലാത്തവർക്ക് 40,000. പിന്നെ ATDD എന്ന് പറയുന്നത് ഡിസബിലിറ്റി ഉള്ളവർക്ക്, ഡിപ്പെൻഡൻറ്റ് ഡിസബിലിറ്റി ഉള്ളവർക്കും, ATU എന്ന് പറയുന്നത് സ്വന്തമായി ഡിസബിലിറ്റി ഉള്ളവർക്കും. അത് 75,000 രൂപയാണ് നോർമലി. 80% മേൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ 125,000 രൂപയും ക്ലെയിം ചെയ്യാം.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,
3: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഞാൻ വിളിക്കുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. പേര് സുധേന്നാണ്. ഞാനൊരു പെൻഷനറാണ്.
0: പറഞ്ഞോളൂ മാഡം.
3: എനിക്ക് 3 ലാക്സിനകത്തേ ഉള്ളു പെൻഷൻ കിട്ടുന്നത്. പിന്നെ പലിശ ഒരു 10-40 രൂപ അത്ര ഉള്ളത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞാല് ബിലോ 3 ലാക്സ് ആണ്. അപ്പൊ ഈ എല്ലാ വർഷവും ഇത് ഫയൽ ചെയ്യണോ വേണ്ടെന്ന് അറിയാനാണ് മാഡം വിളിക്കുന്നത്.
0: മാഡത്തിന് ഫയൽ ചെയ്യണം നിർബന്ധമില്ല. പിന്നെ നേരത്തെ ഈ പരിപാടിയിൽ പറഞ്ഞിരുന്നു, അതായത് ഇനി ഭാവിയിൽ വിദേശ യാത്രയോ വല്ല ബാങ്ക് ലോണോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും.
3: അല്ലാതെ വെക്കുന്നത് വെച്ചില്ലെന്ന് വെച്ചിട്ട് നമുക്ക് ലീഗലി
0: ഇല്ല. പിന്നെ ഇനി വേറൊരു കാര്യം മാഡത്തിന്, ഇനി ഒരു 5-6 വർഷം കഴിഞ്ഞ് വല്ല പെൻഷൻ അറിയറോ

0: മറ്റോ വരണമെങ്കിൽ അന്ന് റിലീഫ് ക്ലെയിം ചെയ്യേണ്ടി വരും. ആ ആവശ്യത്തിനും പഴയ വർഷത്തെ റിട്ടേണിലെ ഇൻകം നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പം എന്തുകൊണ്ടും റിട്ടേൺ
1: കഴിഞ്ഞു
0: റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഫയൽ ചെയ്യുന്നതാണ് നമുക്ക് ഭാവിയിൽ വരുന്ന കാര്യം ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ, ഒരു അരിയറ കിട്ടില്ല എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഫയൽ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്.
2: ഓക്കെ മാം, ഇപ്പോ അതുപോലെ തന്നെയുള്ള ഈ ഒരു ടേമാണ്
0: ഓൾഡ് റെജീമിൽ വരുന്നതാണ്. ATTTAയും TTBയും ഇൻട്രസ്റ്റ് ഇൻകത്തിന് കിട്ടുന്ന SB ഇൻട്രസ്റ്റിന് 10,000 രൂപ വരെ സീനിയർ സിറ്റിസൺ അല്ലാത്ത ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഡിഡക്ഷനാണ് ATTTA. ATTTB ഫിക്സഡിന്റെയും സേവിങ്സിന്റെയും ഇൻട്രസ്റ്റ് സീനിയർ സിറ്റിസൺസിന് 50,000 രൂപ വരെ ഡിഡക്ഷൻ എടുക്കാം. ഇതെല്ലാം ഓൾഡ് റെജീമിൽ മാത്രമേ ഉള്ളൂ, ന്യൂ റെജീമിൽ കിട്ടില്ല.
2: ഇപ്പോ ഈ ക്രിപ്റ്റോ കറൻസി ഇപ്പോൾ കുറച്ചും കൂടെ നമ്മൾ കേട്ടു തുടങ്ങുന്ന ഒരു പദമാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ അസറ്റ്സിൽ നിന്നുള്ള വരുമാനം, ഇതൊക്കെ എങ്ങനെയാണ്, ഇവിടെയൊക്കെ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്?
0: ഇതിനെല്ലാം ഒരു ലാഭവും നഷ്ടവും ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അതെല്ലാം നമ്മുടെ ഷെയർ ട്രാൻസാക്ഷൻ പോലെ ക്യാപിറ്റൽ ഗെയിൻസ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ITR 2 അതിന്റെ വരുമാനം അല്ലെങ്കിൽ നഷ്ടം എന്തായാലും അത് കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യുക.
2: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, പേരും സ്ഥലവും പറയാമോ? ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: അൻസാർ കൊല്ലം കരുതാപ്പള്ളി.
2: സംസാരിച്ചോളൂ മാഡത്തിനോട്.
3: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ് സർ.
3: മാഡം, ഈ ആദായ നികുതി റിട്ടയർ ഫയൽ ചെയ്യുമ്പോഴേ അത് അറിയാനുള്ള ഒരു അവകാശം ആർക്കും ഉണ്ടാവുമല്ലോ.
0: അതെ,
3: അത് ഈ റിട്ടയർഡ് ഫയൽ ചെയ്യുമ്പോ അത് നമ്മൾ ഏതിന്റെ ഒക്കെ നിയമപരിധിയിൽ ഇത് വരുന്നുണ്ട്?
0: ഇൻകം ടാക്സ് ആക്ടിന്റെ പരിധിയിലാണ്.
3: ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ അത് ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ, വഴിയോര കച്ചവടക്കാർക്കൊക്കെ അതിന്റെ നിയമം നിലവിലുണ്ടോ?
0: എല്ലാവർക്കും, എന്ത് ഇന്ത്യക്കകത്ത് വരുമാനം ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഈ നിയമം ബാധകമാണ്. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും. നമുക്ക് എന്തെങ്കിലും വരുമാനം ഇന്ത്യക്കകത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാരെയും ബാധിക്കുന്ന ഒരു നിയമമാണ് ഇൻകം ടാക്സ് നിയമം.
3: അല്ല, ഞാനിത് സംശയം ചോദിച്ചെന്താ പറയാ, ഞാൻ കാഴ്ചയില്ലാത്ത ആളാണ്.
0: ഓക്കെ,
3: അറിയാനുള്ള അവകാശം ആർക്കും ഉണ്ടാവുമല്ലോ.
0: അതെ,
3: അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ നമുക്ക് വലുതായിട്ട് വരുമാനം ഒന്നുമില്ല, ഒരു മാസം 2,000 രൂപ പെൻഷൻ കിട്ടുന്ന ആ വരുമാനേ ഉള്ളു.
0: സാറേ, നികുതി വിധേയ ബേസിക് എക്സംപ്ഷൻ ലിമിറ്റിന് താഴെയാണെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. അതിന് മുകളിൽ പോകുന്ന ആൾക്കാർ എന്ത് വരുമാനമാണെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യണം.
3: എത്ര രൂപ വരെ വരുമാനം ഉള്ളവർക്ക് ഇത് റിട്ടേൺ ചെയ്യേണ്ടത്?
0: ഓൾഡ് റെജീമില് 3 ലക്ഷം വരെയും ന്യൂ റെജീമില് 4 ലക്ഷത്തിന് മുകളിലും വന്നു കഴിഞ്ഞാൽ റിട്ടേൺസ് ഫയൽ ചെയ്യണം.
3: ഓക്കെ.
2: ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ ചെറുകിട കച്ചവടക്കാർക്ക്, അവർക്ക് ഈ കൃത്യമായി കണക്ക് സൂക്ഷിക്കാൻ പറ്റാത്തവർ, ഈ പറയുന്ന ബാലൻസ് ഷീറ്റ് ഒന്നും ഇല്ലാത്തവർക്ക്, അവർക്ക് ഇത് ചെയ്യാൻ എന്ത് അസിസ്റ്റൻസ് എങ്ങനെയാണ് കിട്ടുക?
0: അസിസ്റ്റൻസ് കിട്ടുക, നമ്മുടെ ഈ ഫയലിംഗ് പോർട്ടലിൽ തന്നെ ധാരാളം വീഡിയോകളും ഒക്കെ ഇട്ടിട്ടുണ്ട്, എങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യാം എന്നുള്ള ബുക്ക്ലെറ്റ്സ്, ഫാംലെറ്റ്സ്, അതുപോലെ വീഡിയോസും ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ടാക്സ് പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, അപ്രൂവ്ഡ് ടാക്സ് പ്രാക്ടീഷണേഴ്സിനെ കണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കൊണ്ട് ചെയ്യിക്കാം.
2: ഓക്കെ, നമ്മൾ നേരത്തെ സംസാരിച്ചു ഈ 26 AS AIS ഈ ഫോം TDS പിടിക്കുകയും അതിൽ കാണാതിരിക്കുകയും ചെയ്താൽ, മാം മുമ്പേ അത് സംസാരിക്കുകയും ചെയ്തു, അതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും?
0: 26 AS TDS ക്രെഡിറ്റ് വന്നില്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് അവരുടെ നിന്ന് ആരാണോ ടാക്സ് പിടിച്ചത് ആ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് അടുത്തുള്ള ഇൻകം ടാക്സ് ഓഫീസിൽ, എല്ലാ ജില്ലകളിലും TDS ഓഫീസേഴ്സ് ഉണ്ട്, അവരെ ഇത് അറിയിക്കുക, റൈറ്റിംഗിൽ കൊടുക്കുക, ലെറ്റർ എഴുതി കൊടുക്കുക, എൻ്റെ ഇത്ര രൂപ ഇന്ന മാസം TDS പിടിച്ചിട്ടുണ്ട്, പിടിച്ചതിൻ്റെ തെളിവുണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കുക, പറ്റുമെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ടാൻ നമ്പർ അതുകൂടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ TDS ഓഫീസർ ഈ ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ആ ടാക്സ് പിടിച്ച വ്യക്തി ഇല്ലെങ്കിൽ സ്ഥാപനത്തിന് ലെറ്റർ അയക്കുകയും അവരെ കൊണ്ട് ഇത് ഫയൽ ചെയ്യിക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും.
2: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,
4: ഹലോ,
2: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: മേഡം, ഞാൻ കോട്ടയത്ത് നിന്നാണ്, എന്റെ പേര് ഉഷ. എന്റെ ഹസ്ബൻഡിന് 2025-26 വർഷത്തില് 11,731 രൂപ ടാക്സ് പിടിച്ചിട്ടുണ്ട്, റിട്ടേൺ കിട്ടി.
0: ഓക്കെ,
4: ഈ വർഷം നമ്മളത് ചെയ്യണം, അതായത് 26-27 റിട്ടേൺ ചെയ്യണം. കാരണം കഴിഞ്ഞ വർഷം 93,652 ബാങ്ക് ഇൻട്രസ്റ്റ്, ബാങ്കിലെ ഡിപ്പോസിറ്റിന്റെ

0: ഇതൊക്കെയാണ്.
1: അത് മാത്രമേ ഉള്ളൂ
0: ഇപ്രാവശ്യം. അതെ മാത്രമേ ഉള്ളൂ
1: ഇപ്രാവശ്യം.
0: അപ്പൊ ചെയ്യണോ ചെയ്യണ്ട, റിട്ടേൺ സബ്മിറ്റ് ചെയ്യണോ ചെയ്യണ്ട?
1: അതായത് ഫിനാൻഷ്യൽ ഇയർ 25-26 സാർ മാഡം ഈ 94?
0: അതെ അതെ.
1: അതിൽ നിന്ന് ടാക്സ് വല്ലതും പിടിച്ചിട്ടുണ്ടോ?
0: അതിനകത്ത് 11,731 പിടിച്ചിട്ടുണ്ടായിരുന്നു
1: മാഡം. അത് റിട്ടേൺ ഫയൽ ചെയ്തു, റിട്ടേൺ ഫയൽ ചെയ്ത് റീഫണ്ട് കിട്ടി. പിന്നെന്താ സംശയം?
0: ഈ വർഷം
1: എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക വർഷത്തെ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് അടുത്ത വർഷമാണ്, അടുത്ത മാർച്ച് 31 കഴിഞ്ഞിട്ടാണ്.
0: മാർച്ച് 31 കഴിഞ്ഞിട്ട് അല്ല, 25-26 നമുക്ക് ഇത് കിട്ടിയത്. അതായത് മാർച്ച് 31
1: ആ റിട്ടേൺ ആണല്ലോ മാഡം ഇപ്പൊ ഈ ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തിൽ ഫയൽ ചെയ്ത് റീഫണ്ട് വാങ്ങിയത്. ഇനി ഈ സാമ്പത്തിക വർഷത്തെ മാർച്ച് 31 കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എത്ര വരുമാനമുണ്ട്, അതിന് ടാക്സ് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് ടാക്സ് പിടിച്ചിട്ടുണ്ട്, റീഫണ്ട് വാങ്ങിക്കണമെങ്കിൽ മാഡം അടുത്ത വർഷവും റിട്ടേൺ ഫയൽ ചെയ്യണം.
0: അപ്പം ഇതിന് ലിമിറ്റ് ഒന്നുമില്ലേ എമൗണ്ടിനെ?
1: അല്ല, ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ റീഫണ്ട് വേണമല്ലോ. ഇനി മാഡത്തിന് ഈ വരുമാനമേ ഉള്ളെങ്കിൽ ടാക്സ് പിടിക്കേണ്ടതില്ല എന്നൊരു ഫോം ബാങ്കിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റും. അത് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ടാക്സ് പിടിക്കില്ല. ടാക്സ് പിടിച്ചു പോയാൽ റീഫണ്ട് വാങ്ങിക്കാൻ നിർബന്ധമായിട്ടും റിട്ടേൺസ് ഫയൽ ചെയ്യണം.
0: അപ്പൊ ഈ ഫോം ഫില്ല് ചെയ്ത് ബാങ്കിൽ കൊടുക്കേണ്ടതിന് ടൈം ലിമിറ്റ് എന്തെങ്കിലും ഉണ്ടോ?
1: ഏപ്രിൽ മാസത്തിൽ കൊടുക്കണം ഓരോ വർഷവും. മാഡം ബാങ്കിൽ അന്വേഷിക്കുക, അവർ ആൾറെഡി ടാക്സ് പിടിച്ചു തുടങ്ങിയോന്ന്, ഇല്ലെങ്കിൽ അവിടെ കൊടുക്കുക.
2: മാം അതുപോലെ മൈനറായിട്ട് ഒരാളുടെ ഇപ്പൊ നമുക്കറിയാം കുട്ടികളൊക്കെ ഒരുപാട് വ്ളോഗേഴ്സ് ആവുന്നുണ്ട്, ആർട്ടിസ്റ്റുകളായിട്ട് വരുന്നത്. അപ്പൊ അവരുടെയൊക്കെ പേരിൽ ടാക്സ് പിടിച്ചാൽ അവർക്ക് എങ്ങനെയാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണോ അതോ ടാക്സ് പിടിച്ചാൽ എന്ത് ചെയ്യണം?
1: അതായത് മൈനറായ ആൾക്കാരുടെ റിട്ടേൺ അവരുടെ സ്കില്ല് കൊണ്ടല്ല കിട്ടുന്നതെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ പലിശ, ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ അങ്ങനെയൊക്കെ ഉള്ള ഇൻകം ആണെങ്കിൽ അത് ഗാർഡിയന്റെ ഇൻകത്തിൽ ക്ലബ് ചെയ്യണം എന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഗാർഡിയന്റെ ഇൻകത്തിൽ അതുകൂടെ കൂട്ടുക, എന്നിട്ട് ഗാർഡിയൻ റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പോൾ ഈ സാഹചര്യത്തിൽ ടാക്സ് പിടിച്ചിരിക്കുന്നത് ഈ ഡെപ്പോസിറ്റ് മൈനറുടെ പേരിലായതുകൊണ്ട് അവരുടെ പാനിലായിരിക്കും ടാക്സ് പിടിച്ചു പോയിരിക്കുന്നത്. അതിന് ITR 2 ഫോമിൽ അതിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. TDS ഷെഡ്യൂളിനകത്ത് സാധാരണ ITR 1 നമ്മുടെ അവരവരുടെ പാനിലുള്ളത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ITR 2 എനി അതർ പേഴ്സൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ മൈനറുടെ പാനും ഒക്കെ അടിക്കേണ്ട ഓപ്ഷൻസ് അവിടെ വരും. അങ്ങനെ TDS ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ ഷെഡ്യൂൾ മാത്രം ഫില്ല് ചെയ്താൽ പോരാ, ഷെഡ്യൂൾ SPI എന്ന് പറഞ്ഞിട്ട് റിലേറ്റഡ് പേഴ്സൺസിൻ്റെ ഇൻഫർമേഷൻ, ആരുടെ ഇൻകമാണ് ഞാൻ കാണിക്കുന്നത് എന്ന് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഒരു കോളവും കൂടി ITR 2 അതിൽ കാണിച്ചിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്യണം.
2: ഇതിലേക്ക് കൂടുതൽ വരാം മാം. ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ ഹലോ
3: ഹലോ
2: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? സംസാരിച്ചോളൂ മാഡത്തിനോടെ. റേഡിയോ ഒന്ന് മാറ്റി വെക്കാമോ?
3: മാറ്റി, ഓഫ് ചെയ്തു, ഓഫ് ചെയ്തു. അപ്പൊ എനിക്ക് അറിയേണ്ടതാ, ഞാൻ ഈ വർഷം, ഞാൻ പെൻഷനറാണ്, ഈ വർഷത്തെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാങ്കിൽ നിന്ന് TDS ഇത് വന്നത്, സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എനിക്ക് തോന്നി ചെറിയൊരു വ്യത്യാസം, ഞാൻ കൂടുതൽ TDS കാണിച്ചിരുന്നു. അപ്പൊ എനിക്കത് തിരിച്ചു കിട്ടണമെങ്കിൽ
1: എങ്ങനെയാ? ജൂലൈ 31 കഴിഞ്ഞാലും ഡിസംബർ 31 വരെ നമ്മൾ ആദ്യം ഫയൽ ചെയ്ത റിട്ടേണിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് റിവേഴ്സ്ഡ് റിട്ടേൺ ഡിസംബർ 31 വരെ ഫയൽ ചെയ്യാൻ
3: പറ്റും.
1: അല്ല, ഈ വർഷം റിവേഴ്സ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഇപ്പൊ സമയമുണ്ടല്ലോ മാഡത്തിന്, ഡിസംബർ 31 വരെ റിവേഴ്സ് ചെയ്യാം. അപ്പൊ റിവേഴ്സ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാം.
3: അല്ല, അറിയാനാണ്, പറ്റാതെ പോയാല് എന്താ പിന്നെ അടുത്ത വർഷം,
1: അടുത്ത വർഷത്തിലും അടുത്ത വർഷത്തിലും ക്ലെയിം ചെയ്യാം. അപ്പം ഇതിപ്പോ TDS ആണ് വിട്ടുപോയതെങ്കിൽ അതിന് ആസ്പദമായ ഇൻകം, ആ വരുമാനവും അടുത്ത വർഷത്തെ റിട്ടേണിൽ കാണിക്കണം. കാണിച്ചു കഴിഞ്ഞാൽ ഈ TDSന് അത് ITR 1 പറ്റില്ല, 2 ബ്രോഡ് ഫോർവേഡ് കഴിഞ്ഞ വർഷത്തെ TDSന് ഈ വർഷത്തേക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ കറസ്പോണ്ടിങ് വരുമാനവും ആ വർഷത്തെ റിട്ടേണിൽ കാണിച്ചിരിക്കണം.
2: അപ്പൊ
1: ഈ മൈനറുടെ സ്കില്ല് കൊണ്ട്, അതായത് ആർട്ടിസ്റ്റുകൾ ഇപ്പൊ പറഞ്ഞ അതുപോലുള്ളവരുടെ ഇൻകം ആണെങ്കിൽ അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്, അതായത് ഒരു മൈനർക്ക് പാൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഡയറക്റ്റ് ഗാർഡിയന്റെ പാനിൽ കയറിയിട്ട് റെപ്രസെന്റേറ്റീവ് അസസി എന്ന് പറഞ്ഞ് മൈനറുടെ പാൻ രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ ഇൻകം സെപ്പറേറ്റ് ഇൻകം ആയിട്ട് കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അത് അവരുടെ സ്കില്ല് കൊണ്ട് ഏൺ ചെയ്യുന്ന ഇൻകം ആണെന്ന് അവർ പ്രൂവ് ചെയ്താൽ മാത്രമേ ഈ റെപ്രസെൻറ്റേറ്റീവ് അഡിഷൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കത്തുള്ളൂ.
2: ഓക്കെ, ഇനി അതുപോലെ തന്നെ മരിച്ചുപോയ ഒരാളുടെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുമോ?
1: പറ്റും. മരിച്ചുപോയ ഒരാൾ ഒരു സാമ്പത്തിക വർഷത്തിൽ ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് റീഫണ്ട് കിട്ടാനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ലീഗൽ ഹയേഴ്സ് ആരാന്ന് വെച്ചാൽ അവർ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ലീഗൽ ഹയറായിട്ട് ഈ മൈനർ ആഡ് ചെയ്തതുപോലെ ലീഗൽ ഹയറിന് ഡിസീസ്ഡിൻ്റെ അതായത് മരിച്ചുപോയ ആളുടെ പാനിനെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇതിനായിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ്, ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ്, പിന്നെ ലീഗൽ ഹയറിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാറിൻ്റെ കോപ്പി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഫയലിംഗ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ട് ഇദ്ദേഹം തന്നെയാണ് യഥാർത്ഥ ലീഗൽ ഹയർ എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ അപ്രൂവ് ചെയ്യപ്പെടുകയും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ലീഗൽ ഹയർ ആരാണോ അവരുടെ പാൻ ലോഗിനിൽ കയറുമ്പോൾ അവർക്ക് രണ്ട് ലിമ്പ് കിട്ടും. അവർക്ക് സ്വന്തം റിട്ടേൺ ഫയൽ ചെയ്യാനും സെൽഫ് എന്നുള്ള ലിമ്പും, അതേസമയം റെപ്രസെൻറ്റേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ മരിച്ചുപോയ ആളുടെ 26 AS AAS എല്ലാം കാണാൻ പറ്റും. അതെല്ലാം കണ്ട് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്ന റിട്ടേണിൽ എന്തെങ്കിലും റീഫണ്ട് ഉണ്ടെങ്കിൽ അത് ഈ ലീഗൽ ഹയറിൻ്റെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ക്രെഡിറ്റ് ചെയ്യപ്പെടുക.
2: ഇത് പലർക്കും അറിയില്ലല്ലോ, അപ്പൊ പിന്നെ അവരത് മിസ്സായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോട്ടീസ് വരും.
1: മിസ്സായി പോയി കഴിഞ്ഞാൽ, അതായത് റീഫണ്ട് കിട്ടാനുള്ള കേസാണെങ്കിൽ മിസ്സായി പോയി കഴിഞ്ഞാൽ കണ്ടൊണേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് അതാത് സ്ഥലത്തെ കമ്മീഷണർമാർക്ക് ഈ ഡിലേ കണ്ടോൺ ചെയ്യാനുള്ളൊരു പവർ ആക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമ്മീഷണർക്ക് റൈറ്റിങ്ങിൽ കൊടുക്കുക ഡീറ്റെയിൽഡ് ആയിട്ട് എന്തുകൊണ്ടാണ് സമയത്തിന് ഫയൽ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള റീസൺ എല്ലാം കാണിച്ച് ഫയൽ ചെയ്യുകയും അദ്ദേഹം അത് പരിശോധിച്ച് ഈ ഡിലേ കണ്ടോൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് റിട്ടേൺ ഫയൽ ചെയ്യാം, റീഫണ്ട് ആണെങ്കിൽ. ഇനി റീഫണ്ട് അല്ല, ടാക്സ് അങ്ങോട്ട് അടയ്ക്കാനുണ്ടെങ്കിലും ലീഗൽ ഹയർ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ അതിനാണെങ്കിൽ അപ്ഡേറ്റഡ് റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. അങ്ങനെ 4 വർഷം വരെയും അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടീസ് വരും. അപ്പോൾ ആ നോട്ടീസ് വരുന്ന സമയത്ത് അറിയപ്പെടും ഇതിങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ഫയൽ ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളത്. അന്നേരം ആ നോട്ടീസിനെ റെസ്പോണ്ട് ചെയ്ത് കറക്റ്റ് ഇൻഫർമേഷൻ കാണിച്ച് റിട്ടേൺസ് ഫയൽ ചെയ്യുക.
2: ഈ മിക്കപ്പോഴും നമുക്ക് ഈ നോട്ടീസ് വരുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് പലരും അറിയുന്നത്. അപ്പോൾ ഇവർക്ക് ഇത് അറിയാനുള്ള അവെയർനെസ് കൊടുക്കാനുള്ള നടപടികൾ എന്തെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ
1: ധാരാളം പരസ്യങ്ങളും പത്രത്തിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ AAS 26 AAS പ്രാധാന്യം എല്ലായിടത്തും വിപുലമായി തന്നെ അറിയിക്കുന്നുണ്ട്. AAS എല്ലാവരും നിർബന്ധമായും പരിശോധിക്കണം എന്നാണ് നമുക്കും പറയാനുള്ളത്. അത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും അതിലുണ്ടാവും. അതിലൊന്നും വിട്ടുപോകാതെ റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി.
2: ഓക്കെ, ടാക്സ് ഓഡിറ്റ് അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെയാണ്?
1: അതായത് 1 കോടിയിൽ കൂടുതൽ ടേൺ ഓവറുള്ള ബിസിനസ്സുകാരോ ഇല്ലെങ്കിൽ 50 ലക്ഷത്തിന് മേളിൽ ടേൺ ഓവറുള്ള പ്രൊഫഷണൽസും നിർബന്ധമായും ടാക്സ് ഓഡിറ്റ് ചെയ്തിരിക്കണം.
2: ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മാം, ഹലോ. ഹലോ, നമസ്കാരം.
4: നമസ്കാരം.
2: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആ, പറഞ്ഞോളൂ.
4: ആ, താങ്ക് യു. ഞാൻ മിസ്സസ് സുമ ജ്യോതി ആണ്. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് വിളിക്കുകയാണ്.
2: സംസാരിച്ചോളൂ മാഡത്തിന്.
4: അതെ
1: മാഡം, പറഞ്ഞോളൂ.
4: ഹലോ,
1: പറഞ്ഞോളൂ.
4: ഗുഡ് മോർണിംഗ് മാഡം.
1: ഗുഡ് മോർണിംഗ്
4: മാം. മാഡം, ഇറ്റ്സ് നൈസ് യു കം ടു ദ ഷോ. ദേർസ് എ ലോട്ട് ഓഫ് ക്ലാരിഫിക്കേഷൻ. യു സ്പോക്ക് വെരി വെൽ.
1: Thank you.
4: I just have a small grievance in the sense that we have been consistent taxpayers throughout our lives, okay?
1: Okay.
4: My husband is a central government senior officer, okay?
1: Okay.
4: Yeah, Government of India senior officer holding a senior post, okay?
1: Yes.
4: And we have always followed all our income tax rules to the T, and we even got, both of us, I was also working,
1: yes,
4: in a senior position. Now we even got in between a couple of years back, both of us got, I think, twice or thrice some certificate from the what do you call, income tax department.
1: Okay.
4: Stating that we are model taxpayers.
1: Yes.
4: Okay, all that is fine.
1: Yes.
4: But in the end, my husband passed away on April 25th. Okay.
1: Okay.
4: The return, the ITR return for FY 24-25 was filed. AY 25-26 was filed a little late, because he a little late means that's okay.
1: Okay.
4: I've paid all whatever has to be paid, because I was traumatized after his death, and the question of my looking into a return doesn't arise at that time. submitting return, and I wanted to submit it correctly, and especially his return, not my return, his return. Okay. Now we submitted it, but no acknowledgement whatsoever from CPC Bangalore. This is very, very painful.
1: Madam, you mean you this return was not yet processed?
4: No, I don't mean that. I mean, normally they will give an acknowledgement. No.
1: Yes, yes.
4: Since he passed away, his return, I had filed it.
1: Yes.
4: And I wrote there very specifically.
1: Madam, you have filed after registering as legal heir, right?
4: Not legal heir.
1: Yes.
4: See, I'm his wife, no.
1: Then you will very well get the acknowledgement, madam. You log in into your e-filing portal, select the representative assessee option.
4: No, one minute, madam. I got my acknowledgement immediately.
1: Yes,
4: my
1: that is in your login.
4: And everywhere.
1: Yes.
4: Okay. But it's my login. In his case, it is not coming his number. Okay, it's not coming his number because I have submitted on his behalf stating that he's no more.
1: Yes.
4: I'll tell you why I did that. He has paid all the taxes.
1: Madam, your issue is acknowledgement not received. That is correct. Madam, you do one thing.
4: Where I stand.
1: Madam,
4: as far as this return is concerned.
1: Madam, okay. you do one thing. You log in your PAN, select the option as representative assessee, then you go to view filed
4: representative
1: returns.
4: Representative assessee.
1: Yes.
4: See.
1: Yes.
4: Okay.
1: Then you, after selecting the option of representative assessee, you check view filed returns. You can you can download the acknowledgements.
4: No, ma'am. I've downloaded all that. I've got the acknowledgement number also. But later on, they process and then they will let us know, no?
1: Yes, you will get the intimation also in your mail.
4: Okay.
1: In the portal also, you can download the intimation. No issue.
4: Okay.
1: If you have any further issues, you please visit our income tax office at Trivandrum. They will help you.
4: Okay. I will tell you, income tax officer, Trivandrum. In fact, I'm a senior officer and I was working in Chennai.
1: Yes.
4: And I used to go
1: okay,
4: to
1: then you
4: Bharat
1: then you visit the Chennai income tax office.
4: Four meetings with the income tax officers.
1: Mm.
4: Okay. Very interesting meetings in Aikar Bhavan, Chennai.
1: Yes.
4: Okay. But what I'm trying to say is, so I have to log in as representative.
1: Yes.
4: I didn't realize that.
1: Yes, yes. You first log in using your PAN and select the option as representative SSC. Then you can view all the returns filed.
4: No, filed
1: by your husband.
4: No, it was filed by me.
1: Okay, but you can see all the returns filed by him also. In the authorized representative option.
4: No, ma'am, the return and all we have ensured, no problem.
1: Okay.
4: I want to know the response, the final response from CPC.
1: Intimation.
4: You want
1: the intimation.
4: Intimation.
1: Intimation also you can download from this view filed returns option.
4: Okay. Oh, yeah, I got what you're saying. Thank you very much. I'm sorry, I did not talk in Malayalam.
2: Although I am
4: a Malayali, but I was...
1: No issue, madam.
4: Thank you very much.
1: Okay, thank you.
4: And Ruby Babu, anchor Ruby Babu of All India Radio, I must congratulate her.
2: Thank you, ma'am.
4: Thank you, ma'am.
2: അപ്പോ ആ മാഡത്തിന്റെ സംശയം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്
1: അതായത് മാഡം ചോദിച്ചത് മാഡം ഹസ്ബൻഡ് മരിച്ചുപോയി, മാഡം റെപ്രസെന്റേറ്റീവ് അസസി ആയിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്തു. മാഡത്തിന് ആദ്യം പറഞ്ഞത് അക്നോളജ്മെന്റ് കാണാൻ പറ്റുന്നില്ല, പിന്നെ ഇന്റിമേഷൻ കാണാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു മാഡം ചെയ്തത് മാഡം ലോഗിൻ ചെയ്തു മാഡത്തിന്റെ ഇതിൽ, അതിനകത്ത് വ്യൂ ഫൈൽഡ് റിട്ടേൺസിൽ മാഡത്തിന്റെ സെൽഫ് റിട്ടേൺസേ കാണാൻ പറ്റുള്ളൂ. അതിന്റെ ഡാഷ്ബോർഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ സെൽഫ് എന്നും നമ്മള് ഡിഫോൾട്ടായിട്ട് സെൽഫ് ആയിരിക്കും വരിക. അതിനെ നമ്മൾ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് റെപ്രസെന്റേറ്റീവ് അസസി സെലക്ട് ചെയ്തതിന് ശേഷം വ്യൂ ഫൈൽഡ് റിട്ടേൺസ് എടുത്തു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ ഇത്രയും നാൾ ഫയൽ ചെയ്ത എല്ലാ റിട്ടേൺസിന്റെ അക്നോളജ്മെന്റും റിട്ടേൺസ് ഫോംസും ഇന്റിമേഷൻസും അവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും.
2: നമ്മൾ ഈ പരിപാടി കുറച്ച് മുമ്പ് അത് പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പക്ഷേ അതായിരിക്കാം. എന്തായാലും മാഡത്തിന്റെ ഒരു കൺസേൺ മാം അത് പറഞ്ഞു കൊടുത്തപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് മാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ടാക്സ് ഓഡിറ്റിനെ കുറിച്ചാണ്. അവരുടെ സമയപരിധി
1: നവംബർ 31.
2: ഓക്കെ. അതുപോലെ തന്നെ ഈ ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേംസ് ഉണ്ട്, അപ്പം അവർക്കൊക്കെയുള്ള
1: ഡ്യൂ ഡേറ്റ്സ്, അതായത് ഓഡിറ്റ് ചെയ്യാനുള്ള എല്ലാ കേസുകൾക്കും നവംബർ 31 ആണ്. ഓഡിറ്റ് ചെയ്യേണ്ടാത്തവർക്ക്

0: ബിസിനസ്സോ പ്രൊഫഷണൽ ലിങ്കോ ഉള്ളവർക്ക് ഓഗസ്റ്റ് 31. ഇതിൽ ഈ രണ്ട് കാറ്റഗറിയിലും വരാത്തവരുടേത് ജൂലൈ 31 ആയിരുന്നു. ഡിസംബർ 31 വരെയും ഫൈൻ അടച്ചുകൊണ്ട് റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും.
1: അവർക്ക് ഈ പറഞ്ഞ നമ്മൾ സാലറിഡ് ഇൻകം ഉള്ളവർക്കൊക്കെ കുറെ ഫോംസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഫോംസ് ഉണ്ടോ?
0: അതായത് ITR 1, 2 സാലറി. ITR 1 എന്ന് പറയുന്നത് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, അതായത് വീട് വാടക, പലിശ, ഇത് മാത്രമുള്ളവർക്കാണ് ITR 1 പറ്റുക. ITR 2 എന്ന് പറയുന്നത് ഈ പറയുന്നത് കൂടാതെ ക്യാപിറ്റൽ ഗെയിൻസ്, അതായത് വസ്തു വിറ്റതോ അല്ലെങ്കിൽ ഷെയർ ട്രാൻസാക്ഷൻ നടത്തിയ ക്യാപിറ്റൽ ഗെയിൻസ് വരുന്നവർക്ക് ITR 2. ഇനി ITR ഈ പറഞ്ഞ പ്രിസംപ്റ്റീവ് ഇൻകം, നേരത്തെ നമ്മൾ പറഞ്ഞു 44 ADAയിലെ അഡ്വക്കേറ്റ്സ് പോലുള്ളവർക്ക്, അവർക്ക് ഫയൽ ചെയ്യേണ്ടത് ITR 4. ഇനി ബിസിനസ്സുകാർ ഈ പ്രിസംപ്റ്റീവ് കാറ്റഗറിയിൽ വരാത്തവർക്ക് ഫയൽ ചെയ്യേണ്ടത് ITR 3 ആണ്. ഇനി കമ്പനികൾക്ക് ITR 6, ട്രസ്റ്റ് പോലുള്ളവർക്ക് ITR 7, പിന്നെ ഇതൊന്നും കൂടാതെ ചില ഫേംസ് AOP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേംസ് ഒക്കെ കാണും, അവർക്ക് ITR 5. ഈ രീതിയിലാണ് ഫോംസ്, ഈ വർഷത്തെ ഫോംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
1: ഈ ഫയല് ITR സബ്മിറ്റ് ചെയ്ത ശേഷം നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതായത് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം ഇടയ്ക്കറി പറഞ്ഞോട്ടെ, അതായത് ഈ ഫയലിംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ മൊബൈൽ നമ്പറും മെയിൽ ഐഡിയും കൊടുക്കണം നിർബന്ധമായി. അത് അവരവരുടേത് തന്നെ കൊടുക്കുക, മറ്റൊരാളുടേത് കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വരുന്ന കമ്മ്യൂണിക്കേഷൻ അവരറിയാതെ പോകും. ഈ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു SMS മെയിലും ഈ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലും മെയിൽ ഐഡിയിലും എല്ലാവർക്കും കിട്ടും. അതിലൂടെ നമുക്ക് ഡിമാൻഡ് വന്നിട്ടുണ്ടോ, നമ്മൾ ഫയൽ ചെയ്തതിൽ മിസ്റ്റേക്സ് ഉണ്ടോ, ചില റിട്ടേൺസ് ഡിഫക്റ്റീവായിട്ട് വരും, ഇല്ലെങ്കിൽ ഫർദർ എന്തെങ്കിലും ഡീറ്റെയിൽസ് CPC ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ പോസ്റ്റ്മാൻ പോസ്റ്റലായിട്ട് വരത്തില്ല, മെയിലിലോ SMS മാത്രമേ വരുള്ളൂ. അത് അറിയണമെങ്കിൽ നിർബന്ധമായും ഈ മൊബൈൽ നമ്പറും മെയിൽ ഐഡിയും അവരവരുടേത് തന്നെയായിട്ട് കൊടുക്കുക.
1: ഇതിലേക്ക് വരാം മാം, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം സാർ. എന്റെ പേര് ബാബുരാജ്, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കരിക്കാത്തുനിന്നാണ് വിളിക്കുന്നത് സാർ. നമസ്കാരം സാർ.
0: നമസ്കാരം
2: സാർ. പാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചോദിക്കാമോ സാർ?
0: ചോദിച്ചോളൂ.
2: അതായത് ഞാൻ ഒരു പാൻ എടുത്തു ചണ്ഡീഗഡിൽ നിന്നാണ്. പക്ഷെ ഞാനിപ്പോ തിരുവനന്തപുരത്തോട്ട് താമസം മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നിയമപരമായി മാറ്റേണ്ട ആവശ്യമുണ്ടോ, അതോ മാറ്റാൻ സാധിക്കും?
0: സാർ, ഓരോ പാൻ നമ്പറിനും ഒരു ജൂറിസ്ഡിക്ഷണൽ ഓഫീസർ കാണും, അസസിംഗ് ഓഫീസർ ഇൻകം ടാക്സിന്റെ. ഇപ്പൊ സാറ് ചണ്ഡീഗഡോ മറ്റോ വർക്ക് ചെയ്തിരുന്നപ്പോൾ അവിടെ നിന്ന് പാൻ എടുത്തതാവാം, അവിടെ ആയിരിക്കാം ജൂറിസ്ഡിക്ഷൻ കിടക്കുന്നത്. സാറ് സ്ഥിരമായി ട്രിവാൻഡ്രത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ സാറ് ചെയ്യേണ്ടത് ട്രിവാൻഡ്രത്തെ ഇൻകം ടാക്സ് ഓഫീസർക്കും, ഇപ്പോൾ ആ പാൻ ഏത് ജൂറിസ്ഡിക്ഷനിലാണോ, ചണ്ഡീഗഡ് ആണെങ്കിൽ അവർക്കും, രണ്ടുപേർക്കും ഒരു ലെറ്റർ കൊടുക്കുക. എൻ്റെ പാൻ തിരുവനന്തപുരം, ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് സ്ഥിര താമസമായതുകൊണ്ട് എൻ്റെ പാനിൻ്റെ ജൂറിസ്ഡിക്ഷൻ തിരുവനന്തപുരത്തേക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് കൊടുക്കുക. അന്നേരം സാറിൻ്റെ പാൻ നമ്പറിൻ്റെ ജൂറിസ്ഡിക്ഷൻ തിരുവനന്തപുരത്തേക്ക് വരും, സാറിൻ്റെ പാൻ നമ്പർ മാറില്ല.
2: അല്ല, അത് കറക്റ്റ്. പാൻ അപ്ഡേറ്റ് എല്ലാം ചെയ്തത് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് പോയിട്ടാണ് ചെയ്തത്.
0: അപ്പൊ സാറ് ഇൻകം ടാക്സ് ഓഫീസിൽ ഈ പാൻ കാണിച്ചു കഴിഞ്ഞാൽ അവരിപ്പോ അതിന്റെ ജൂറിസ്ഡിക്ഷൻ, ഇൻകം ടാക്സ് ഓഫീസിൽ പോകണം എന്നില്ല, ഈ ഫയലിംഗ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ തന്നെ നോ യുവർ അസസിംഗ് ഓഫീസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പാൻ അടിച്ചു കഴിഞ്ഞാൽ സാറിന്റെ പാൻ ജൂറിസ്ഡിക്ഷൻ ഇപ്പൊ എവിടെയാണെന്ന് കൃത്യമായിട്ട് സാറിന് അറിയാൻ സാധിക്കും.
2: അതെ, റൈറ്റ് സാർ. അപ്പോഴേ ഞാൻ ഇത് ഒരു അവർക്ക് മെയിൽ അയച്ചിരുന്നു രണ്ടു കൂട്ടർക്കും. ഞാൻ തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഓഫീസിൽ പോയിട്ട് ഇത് തിരക്കിയിട്ട് അപ്പൊ പറഞ്ഞു ഇങ്ങോട്ട് മാറ്റാനായിട്ട് അവർക്ക് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് അപേക്ഷ മെയിൽ അയച്ചു, ഒരു റെസ്പോണ്ടും ഇല്ല. ഇവിടെ നമ്മള്
0: സാർ അത് കഴിഞ്ഞ് പാൻ ജൂറിസ്ഡിക്ഷൻ മാറിയോ എന്നുള്ളത് ചെക്ക് ചെയ്തായിരുന്നോ?
2: ചെക്ക് ചെയ്തില്ല.
0: സാർ ഒരു കാര്യം ചെയ്യുക, സാർ ഒന്ന് പോർട്ടലിൽ കയറി ഇപ്പൊ നിലവിൽ ജൂറിസ്ഡിക്ഷൻ എവിടെയാണെന്ന് നോക്കുക. ഇപ്പോഴും മാറിയിട്ടില്ല എങ്കിൽ സാർ തിരുവനന്തപുരം ഇൻകം ടാക്സ് ഓഫീസിൽ ഒന്ന് പോയി ഒന്ന് തിരക്കുക, ഇല്ലെങ്കിൽ ഒരു മെയിലൂടെ അയക്കുക, ഒരു റിമൈൻഡർ മെയിലൂടെ
2: അയക്കുക. വളരെ നന്ദി സാർ, ഇങ്ങനെയുള്ള കാര്യം പൊതുജനമധ്യത്തിൽ അവതരിപ്പിക്കുന്നതിന് ആകാശവാണിക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു സാർ.
1: താങ്ക് യു സാർ. അപ്പോൾ മാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആഫ്റ്റർ ഫയലിംഗ് ശ്രദ്ധിക്കണം.
0: ആഫ്റ്റർ ഫയലിംഗ് ശ്രദ്ധിക്കേണ്ടത് റിട്ടേൺ പ്രോസസ്സ് ചെയ്തോ ഇൻറ്റിമേഷൻ വരുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇൻറ്റിമേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കും, അത് പാൻ നമ്പർ സ്മോൾ ലെറ്ററിലും അതിനോട് ചേർത്ത് ഡേറ്റ് ഓഫ് ബർത്തും ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുമ്പോൾ പഞ്ചുവേഷൻ മാർക്സ് ഒന്നും ഇടരുത്, സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ 0 ചേർത്തടി മുമ്പ് ചേർത്തടിക്കുക. അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനകത്ത്

0: വെരിഫൈ ചെയ്യണം എന്നാണ്. നമ്മൾ 30 ദിവസത്തിനകം ഇ വെരിഫൈ ചെയ്തില്ല എങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ആ റിട്ടേൺ ഇൻവാലിഡായി.
1: അത് ഓൺലൈൻ അല്ലാണ്ടേയും ഓഫ്ലൈൻ ചെയ്യാൻ പറ്റുമോ?
0: ഇല്ല, ഓഫ്ലൈൻ പറ്റില്ല, ഓൺലൈനിലേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ 30 ദിവസത്തിനകം നമുക്ക് ആധാർ എന്തെങ്കിലും ഇഷ്യൂസ് ആയി ഇ വെരിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. DSC ഉണ്ട്, ഇല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പ്രീവാലിലുള്ള EVC വെച്ച് ചെയ്യാം. ഇതൊന്നും നടന്നില്ല എങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു അക്നോളജ്മെന്റ് കിട്ടും, അത് സൈൻ ചെയ്ത് അതിൽ തന്നെ ഒരു അഡ്രസ് ഉണ്ട് ബാംഗ്ലൂർ CPC യുടെ, അത് ആ അഡ്രസ്സിൽ 30 ദിവസത്തിനകം ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കുക.
1: ഓക്കെ, ആസ് എ കൺക്ലൂഡിംഗ് റിമാർക്ക്, നമ്മുടെ സമയം ഏകദേശം തീരാറായി. മാമിന് എന്താണ് ടാക്സ് പേയേഴ്സിനോട് പറയാനുള്ളത് ആസ് എൻ ഇൻകം ടാക്സ് ഓഫീസർ?
0: അതായത് എല്ലാവരും കൃത്യമായി ടാക്സ് അടയ്ക്കുക, റിട്ടേൺസ് സമയത്തിന് ഫയൽ ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എന്തെങ്കിലും നോട്ടീസ് വന്നാൽ അതിന് സമയത്തിന് തന്നെ പ്രതികരിക്കുക. അതിന് പ്രതികരിക്കാൻ ഇപ്പം നേരിട്ട് വരണം എന്നില്ല, എല്ലാ ഓഫീസർമാർക്കും മെയിൽ ID ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ഏത് കമ്മ്യൂണിക്കേഷനിലും അവരുടെ മെയിൽ ID കാണിച്ചിരിക്കും. ആ മെയിലിൽ റെസ്പോണ്ട് ചെയ്യുക സമയത്തിന്. നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ അഡ്ജോൺമെൻറ്റ് ചോദിക്കാം, പക്ഷേ റെസ്പോൺസ് ഇല്ലാതിരിക്കരുത്. എന്നാൽ അടുത്ത ഫർദർ നടപടികളിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പോയിക്കൊണ്ടേയിരിക്കും. പഴയതുപോലെ പോസ്റ്റിലെല്ലാ കമ്മ്യൂണിക്കേഷനും കിട്ടണം എന്നില്ല. അതുകൊണ്ട് മെയിൽ എല്ലാവരും അവരവരുടെ മെയിൽ ID തന്നെ നിർബന്ധമായും എല്ലാവരും പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. അതായത് ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് ചിലപ്പോൾ ആരെങ്കിലും സഹായിച്ചിട്ടായിരിക്കും. അപ്പോൾ അവരവരുടെ മെയിൽ ID ഇടും. മുമ്പൊക്കെ 10 പേരുടെ വരെ ഒരാൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു, ഇപ്പം 3 പേർക്കേ പറ്റുള്ളൂ ഒരു മെയിൽ ID. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മുടെ മെയിൽ ID യിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. വരുന്ന നോട്ടീസുകൾക്കെല്ലാം നിർബന്ധമായും റെസ്പോണ്ട് ചെയ്യുക. ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. പിന്നെ ടാക്സ് സമയത്തിന് അടയ്ക്കുക. സമയത്തിന് അഡ്വാൻസ് ടാക്സും അല്ലെങ്കിൽ എല്ലാം അടച്ചു കഴിഞ്ഞാൽ ഒരുപാട് പലിശ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് 26 AASഉം AIS നിർബന്ധമായും വെരിഫൈ ചെയ്യണം. ഇനി AIS എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, AASലും തെറ്റ് വരാം, നമ്മുടേതല്ലാത്ത ഒരു ട്രാൻസാക്ഷൻസ് കയറി വരാം, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഫീഡ്ബാക്ക് ഓപ്ഷനുണ്ട്, എൻ്റേതല്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ സാലറി നമ്മുടെ എംപ്ലോയർ അപ്ലോഡ് ചെയ്യുന്നു, കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നു, ഡബിളായി പോകുന്നു, അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അതിലൊരു ഫീഡ്ബാക്ക് ഓപ്ഷനുണ്ട്, അതിൽ നമുക്ക് കറക്റ്റ് എമൗണ്ട് ഇത്രയാണ് എന്ന് പറഞ്ഞൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. അത് കൊടുത്തിട്ട് കറക്റ്റ് ഇൻകം കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്താൽ മതിയാവും. ഇങ്ങനെ എല്ലാ ഓപ്ഷൻസും ഓൺലൈനിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇൻകം ടാക്സ് ഓഫീസിൽ ഇതിനായിട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്യാം.
1: താങ്ക് യു മാം. ഈ ആദായ നികുതി റിട്ടേൺ സമയബന്ധിതമായി ഫയൽ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവസാന തീയതിക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മാം വളരെ വ്യക്തമായി തന്നെ ശ്രോതാക്കൾക്ക് മറുപടി നൽകി. ഇന്നത്തെ അതിഥിക്ക് പ്രത്യേകം അതിഥിയായിട്ട് വന്നത് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ NR ആണ്. മാമിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മോടൊപ്പം ചേർന്ന ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
2: സ്റ്റുഡിയോയിൽ ഒപ്പം റൂബി ബാബു, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ഡി മനോജ്, സ്റ്റുഡിയോ സഹായം അനില ബിന്ദ് ജമാൽ, അനന്തു മൈലച്ചൽ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ബോയ്സ് ലെറ്റ്സ് ഗോ പ്രാക്ടീസ്.
1: നിൽക്കണോ, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ തെറ്റായ എൻട്രിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്.
0: എന്നാൽ ബാങ്കിന് കംപ്ലൈന്റ് കൊടുക്ക്.
1: ബാങ്കിന് അറിയിച്ചിട്ട് ഒരു മാസമായി, അവർ ഗൂഗിളിക്ക് മേലെ ഗൂഗിളി അറിയുകയാ.
2: എന്നാൽ ആർ ബി ഐയുടെ ബാങ്കിംഗ് ലോക്പാലിനെ ഇൻഫോം ചെയ്യും.
3: നിൽക്ക്, ഞാൻ വിശദമാക്കാം. ക്രിക്കറ്റിൽ തേടം പേരില്ലേ, അതുപോലെയാ ആർ ബി ഐയുടെ ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. ആർ ബി ഐ പറയുന്നു, ബാങ്ക് ഒരു മാസത്തിൽ നിങ്ങളുടെ കംപ്ലൈന്റ് പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ആർ ബി ഐയുടെ കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഓൺലൈൻ പരാതി നൽകാൻ കഴിയും. പരാതികൾ ആർ ബി ഐ വഴി പരിഹരിക്കാൻ എളുപ്പമാണ്, അതും ഫ്രീ ആയി.
4: ആർ ബി ഐ പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

ആകാശവാണി സമയം ഇപ്പോൾ 12 മണി. പ്രേക്ഷോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം നമുക്ക് CID നസീർ എന്ന ചിത്രത്തിനു വേണ്ടി ബ്രഹ്മാനന്ദൻ പാടിയൊരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പിയാണ്, MK അർജുനനാണ് സംഗീതം.

ഭാര്യ വിജയം ഈ ചിത്രത്തിനു വേണ്ടി എം കെ അർജുനന്റെ സംഗീതത്തിൽ ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി.

മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ രചന, ദേവരാജന്റെ സംഗീതം. യേശുദാസ് പാടിയ ഈ ഗാനം അവൾക്ക് മരണമില്ല എന്ന ചിത്രത്തിൽ നിന്ന്.

തിക്കൃഷിയുടെ രചന, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. അച്ഛൻ്റെ ഭാര്യ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനം ഇനി കേൾക്കാം.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ഉംബർത്തോ എക്കോ എഴുതിയ നോവൽ റോസാപ്പൂവിന്റെ പേര്, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.

0: ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഡെങ്കിപ്പനിയെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അനീഷ് ടി എസ് സംസാരിക്കുന്നു.
1: ഇനി ബി വസന്ത പാടിയ ഒരു ഗാനം കേൾക്കാം. കറുത്ത പൗർണമി എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം നൽകിയിരിക്കുന്നത് എം കെ അർജുനൻ.

ആകാശവാണി സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ സംഗീത് എം ടി പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം. സംഗീതം ദർശൻ രാമൻ. ശിശിരം മൂകം പൊഴിയുന്നു, നിലവിൽ തൂവൽ തളരുന്നു, ഇങ്ങനെ ആരംഭിക്കുന്ന ഈ ഗാനത്തിന്റെ രചന അനു കാവുമൂലേ.

അടുത്ത ഗാനത്തിന്റെ രചന ശരത് വംശ. ഈ ഗാനം ഇങ്ങനെ ആരംഭിക്കുന്നു: ആലില മഞ്ഞായി ഓർമ്മകൾ തൂകും പൂനില.

0: സംഗീത് എം ടി പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സംഗീതം ദർശൻ രാമൻ, ഗാനരചന അനു കാവമൂലി, ശരത് വംശ. സമയം 12:29:56. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കേരളം പുനർനാമകരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ ഇന്ന് ആരംഭിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുറത്തിറക്കി. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് 2000 പച്ചക്കറി ചന്തകൾ

0: തുടങ്ങുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യന് വെള്ളി മെഡൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ നടന്ന പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. കേരള എന്ന പേര് കേരളമായി പുനർനാമകരണം ചെയ്യുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഈ മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. 2026 കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. കായിക താരങ്ങളുടെ മികച്ച പ്രകടനം രാജ്യത്തിന് അഭിമാനകരമാണെന്നും യുവാക്കൾക്ക് പ്രചോദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: मेरे यहाँ मुझे यहाँ लगभग 12-13 साल हो इसी मकान में. अगर मैंने रेगुलरली और हर बार किसी को रिसीव किया है, किसी को मैं मिला हूँ तो खिलाड़ी है. पिछले 10-12 सालों के आप लोगों के पुरुषार्थ के कारण, भारत को लगातार विजय दिलाने के आपके प्रयासों के कारण, जो काम शायद हम स्कूलों में जाके कहें कि नहीं नहीं खेलना चाहिए, ये करना चाहिए, स्कूलों में जाकर के हम कर सकते थे, उससे ज्यादा आपका मेडल उनको इंस्पायर करता.
0: സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഹർഘർ തിരംഗ യജ്ഞത്തിന് രാജ്യമെമ്പാടും മികച്ച പ്രതികരണം. തിരംഗയാത്രകൾ, റാലികൾ, സംഗീത പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരെ ത്രിവർണ പതാകയുടെ ആഘോഷത്തിൽ ഒന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സൂര്യപത് തിരംഗ സംരംഭം ഇത്തവണ സംഘടിപ്പിക്കുന്നുണ്ട്. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഇന്ത്യ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം ഇന്ന് മുതൽ കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ ആരംഭിക്കും. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ വിഷയവിദഗ്ധ കൈമാറ്റങ്ങൾ, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടും. സമകാലിക ഇഒഡി രീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, മികച്ച പ്രവർത്തന രീതികൾ എന്നിവ കൈമാറുന്നതിന് ഈ പരിപാടി വഴിയൊരുക്കും. ഒപ്പം ഇരുവിഭാഗത്തിന്റെ പ്രവർത്തന ആശയങ്ങൾ, തൊഴിൽപരമായ കാഴ്ചപ്പാടുകൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാനും ഇത് അവസരമൊരുക്കുന്നു. ഇരു നാവികസേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് നടപടിക്രമങ്ങൾ പരിഷ്കരിക്കുന്നതിനും പരസ്പര ധാരണ വർദ്ധിപ്പിക്കുന്നതിനും അഭ്യാസ പ്രകടനം സഹായിക്കും.
0: സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കുന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ തപാൽ വകുപ്പ് കേരള സംസ്കാരത്തിന്റെ ഭാഗമാവുകയാണെന്നും ഗവർണർ പറഞ്ഞു. പരിപാടിയിൽ ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ പതാക പ്രദർശിപ്പിച്ചു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് വേങ്ങേരി പച്ചക്കറി വിപണന കേന്ദ്രം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പച്ചക്കറി വിലവർദ്ധന തടയാൻ 10,50,00,000 രൂപ വിപണി ഇടപെടലിന് മാറ്റിവച്ചിട്ടുണ്ടെന്നും കൃഷിമന്ത്രി അറിയിച്ചു. സംസ്ഥാനവ്യാപകമായി ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് എതിരെ ഓപ്പറേഷൻ ഗ്രിപ്പുമായി കേരള പോലീസ്. എഡിജിപി പി വിജയന്റെ നിർദ്ദേശപ്രകാരം ഇതിന്റെ ഭാഗമായി പരിശോധനകൾ നടന്നു. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ നടപടികളും ഒന്നിലധികം കേസുകളിൽ പ്രതിയായവർ, ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ തുടങ്ങി സമാധാനപരമായ പൊതുജനജീവിതത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും അമർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾക്ക് സമാധാനമാണ് ആവശ്യമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ തടയാൻ ആവശ്യമായ അന്വേഷണങ്ങൾ പോലീസ് നടത്തുമെന്നാൽ ഇതിന്റെ പേരിൽ ഒരു നിരപരാധിയെയും ഉപദ്രവിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ബംഗളൂരു കെഎസ്ആർടിസി ബസ് അപകടത്തിൽ മരിച്ച ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഡ്രൈവർക്ക് മതിയായ വിശ്രമം ലഭിച്ചില്ല എന്ന ആരോപണം ശരിയല്ലെന്നും ബസ്സുകളുടെ റണ്ണിംഗ് സമയം സംബന്ധിച്ച് പരിശോധന നടത്തുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കടൽക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം എറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനുള്ള തീരുമാനം വരുന്ന മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നീണ്ടകരയിലെ ഗൌതം കൃഷ്ണന്റെ വീട്ടിലെത്തിയ മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അതേസമയം മുഖ്യമന്ത്രി വി ഡി സതീശനും ഗൌതമിന്റെ വീട് സന്ദർശിച്ചു. അട്ടപ്പാടിയുടെ പരമ്പരാഗതമായ കാർഷിക അറിവിനും തദ്ദേശീയ വിത്തുകളുടെ സംരക്ഷണത്തിനും സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം. ഇത്തവണത്തെ പൈതൃക കാർഷിക പുരസ്കാരം നേടിയ ഗൊട്ടിയാർക്കണ്ടി ഉന്നതിയെക്കുറിച്ച് ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പ്രധാനമായും കുറുമ്പ ആദിവാസി സമൂഹം താമസിക്കുന്ന ഈ ഉന്നതിയിൽ തലമുറകളായി കൈമാറി വരുന്ന പഞ്ചകൃഷി സമ്പ്രദായത്തിനൊപ്പം ചെറുധാന്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ജൈവ പ്രകൃതി കൃഷി, സംയോജിത കാർഷിക രീതി എന്നിവയാണ് പിന്തുടരുന്നത്. കൃഷിഭവന്റെ പിന്തുണയോടെ കർഷകരും ഊരുമൂപ്പനും ഉൾപ്പെടെയുള്ള ഉന്നതിയിലെ കുടുംബങ്ങളാണ് കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജലക്ഷാമവും വന്യമൃഗശല്യവും സമ്പന്ന സൗകര്യങ്ങളുടെ കുറവും അതിജീവിച്ച് കരസ്ഥമാക്കിയ അംഗീകാരം കൊട്ടിയാർ കണ്ടിയുടെ കാർഷിക വികസനത്തിന് കൂടുതൽ സാധ്യതകൾ തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ.
0: കേരളത്തിൽ കർക്കിടക ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കിടകവാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കിടകവാവ് ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ MLA വിലയിരുത്തി. കർക്കിടകവാവ് ബലിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30-ന് 11:30 സർവീസ് ഉണ്ടായിരിക്കും. ഇടുക്കി മറയൂരിലെ ആദിവാസി സമൂഹത്തിന്റെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഗിരിജ്യോതി ട്രൈബൽ ഫാർമൽ പ്രൊഡ്യൂസർ കമ്പനി നടത്തുന്നത് മാതൃകാപരമായ മുന്നേറ്റം. മുതുവാൻ, ഹിൽപുലയ സമുദായങ്ങളിൽപ്പെട്ട 780 കർഷകരാണ് ഈ കമ്പനിയിലെ ഓഹരി ഉടമകൾ. നബാർഡിന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: കാട്ടുതേൻ, മറയൂർ ശർക്കര, പരമ്പരാഗത ധാന്യങ്ങൾ എന്നിവ ശേഖരിച്ച് ന്യായവില ഉറപ്പാക്കിക്കൊണ്ട് ആദിവാസി കർഷകർക്ക് മികച്ച ജീവനോപാധിയാണ് ഗിരിജ്യോതി ഒരുക്കുന്നത്. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാൻ ഉൽപ്പന്നങ്ങളും അഞ്ചുനാട് കുടിവെള്ളവും നേരിട്ട് വിൽപ്പന നടത്തുന്നതിനായി മറയൂരിൽ പ്രത്യേക ഔട്ട്ലെറ്റും പ്രവർത്തിക്കുന്നുണ്ട്. വനമേഖലയിലെ പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്നുള്ള ജലം ശാസ്ത്രീയമായി ശുദ്ധീകരിച്ചാണ് 1 ലിറ്ററിന്റെ ബോട്ടിലുകളിൽ കുടിവെള്ളം വിപണിയിലെത്തിക്കുന്നത്. നബാർഡിന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെയാണ് വിവിധ ഉൽപാദന വിപണന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്.
0: ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യൻ വെള്ളി മെഡൽ നേടി. സ്നാച്ചിൽ 128 കിലോഗ്രാമും ക്ലീൻ ആൻഡ് ജെർക്കിൽ 157 കിലോഗ്രാമും ഉയർത്തിയ മഹാരാജൻ 285 കിലോഗ്രാം എന്ന മികച്ച വ്യക്തിഗത പ്രകടനവും കാഴ്ചവച്ചു. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാറിന് തുടക്കമായി. ഗോത്രവർഗ ഗവേഷണ രീതികൾ, പരമ്പരാഗത അറിവുകൾ, ഗൃഹാരോഗ്യം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള 4 വ്യത്യസ്ത സെഷനുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെമിനാറിനോടനുബന്ധിച്ച് പോസ്റ്റർ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കേരള പുനർനാമകരണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ ഇന്ന് ആരംഭിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ പുറത്തിറക്കി. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യന് വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: ആകാശവാണി സമയം ഇപ്പോൾ 12:40. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഡെങ്കിപ്പനിയെക്കുറിച്ച് കേരള ആരോഗ്യ സർവകലാശാല സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസർ ഡോക്ടർ അനീഷ് TS സംസാരിക്കുന്നു.
7: കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ പ്രമേഹവും രക്താതിസമ്മർദ്ദവും

അതൊക്കെയാണ്. പക്ഷേ പകർച്ചവ്യാധികൾ പിടിപെടുകയാണെങ്കിൽ, ഇന്ന് പിടിപെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു രോഗം, ഏതെങ്കിലും രീതിയിൽ പിടിപെട്ട് കഴിഞ്ഞാൽ ആശുപത്രി വാസത്തിലേക്കോ ചില സമയത്തൊക്കെ അപകടങ്ങളിലേക്കോ നയിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയിൽ ഒരു സീസണാലിറ്റി ഉണ്ട്. ഒരു വർഷത്തിൽ 12 മാസവും നമ്മുടെ നാട്ടിൽ നിന്ന് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും അത് കൂടുതലും കുറവുമായിട്ടാണ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഡെങ്കിപ്പനി വരുന്ന മാസം ജൂലൈ മാസമാണ്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ജൂണും ഓഗസ്റ്റും. അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഒരു അവബോധം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഡെങ്കിപ്പനി ഒരു വൈറൽ പനിയാണ്. പക്ഷേ മറ്റ് വൈറസുകൾ ഉണ്ടാക്കുന്ന പനിയിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള പല പ്രത്യേകതകൾ ഡെങ്കിപ്പനിക്കുണ്ട്. അതിലൊന്ന്, ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന വൈറസ് ഒരു വൈറസ് മാത്രമല്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഡെങ്കിപ്പനിയുടെ 4 വകഭേദങ്ങൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തവണ ഡെങ്കിപ്പനി വന്നിട്ടുള്ള ഒരാൾക്ക് പിന്നീട് ഡെങ്കിപ്പനി വരില്ല എന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും ഒരു വകഭേദം മാത്രമുള്ള വൈറസാണ് വ്യാപിക്കുന്നതെങ്കിൽ ഒരു തവണ രോഗം വന്നിട്ടുള്ള ആൾക്കാർക്ക് പിന്നീട് രോഗം വരില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചിക്കൻ ബോക്സ് വരില്ല. കാരണം ചിക്കൻ ബോക്സിൽ ഒരു പ്രധാനപ്പെട്ട ജനിതക വകഭേദമാണ് വ്യാപിക്കുന്നത്. പക്ഷെ ഡെങ്കിപ്പനിയിൽ അങ്ങനല്ല. ഒരു തവണ ഡെങ്കിപ്പനി വന്നാൽ വീണ്ടും ഡെങ്കിപ്പനി വരാം എന്ന് മാത്രമല്ല, ഒരു തവണ ഡെങ്കിപ്പനി വന്നിട്ടുള്ള ആളുകൾക്ക് വീണ്ടും ഡെങ്കിപ്പനി വരുന്ന സമയത്ത് അത് കൂടുതൽ അപകടകരമാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നമുക്ക് ഡെങ്കിപ്പനി വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഡെങ്കിപ്പനി അത്രത്തോളം അപകടം ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നുപോയ ഏതെങ്കിലും ഒരു പനി ഡെങ്കിപ്പനി ആകാനുള്ള സാധ്യതയുണ്ട്. സിംഹഭാഗം ഡെങ്കിപ്പനികളും നമ്മൾ അറിയാതെ കടന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത് ഡെങ്കിപ്പനി വരുന്ന സമയത്ത് നമുക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊതുക് നശീകരണമാണ്. കാരണം ഇത് കൊതുക് വഴി പകരുന്ന ഒരു രോഗമാണ്. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും നമ്മുടെ വീടുകളിൽ രാവിലെ 6 മണി മുതൽ 8 മണി വരെയുള്ള സമയത്തും വൈകുന്നേരം ഏതാണ്ട് 5 മണി മുതൽ 7 മണി വരെയുള്ള സമയത്തും നമ്മൾ ഏറ്റവും കൂടുതൽ കടിക്കുന്ന ചെറിയ ഒരുപാട് വെള്ള പുള്ളികളും വരകളും ഒക്കെയുള്ള കൊതുകുകളാണ് ഈഡിസ് കൊതുകുകൾ. ഈ കൊതുകുകളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഡെങ്കിപ്പനി പരത്തുന്നത് തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. സർക്കാരും ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് ഡെങ്കിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊതുകുകൾ മിക്കപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ വീടിന്റെ പരിസരത്ത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇത് കണ്ടെയ്നർ ബ്രീഡേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ്. കണ്ടെയ്നർ ബ്രീഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ വെള്ളക്കെട്ടുകളോ കിണറുകളോ അല്ല കുളങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ പുഴകളോ ഒന്നും തന്നെ ഇതിനാവശ്യമില്ല. നമ്മുടെ വീട്ടിന്റെ ചുറ്റും ചിതറിക്കിടക്കുന്ന ചില വസ്തുക്കൾ, ഉദാഹരണത്തിന് മുട്ടത്തോടുകളോ അല്ലെങ്കിൽ ഒഴിഞ്ഞ പാത്രങ്ങളോ ചെടിച്ചട്ടികളോ അല്ലെങ്കിൽ മരത്തിന്റെ പൊത്തുകളോ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളിൽ ധാരാളമായിട്ട് കൂത്താടികൾ കാണും. നമ്മുടെ പ്ലാന്റേഷൻ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിരട്ടകളിൽ നമ്മൾ കാണുന്ന കൂത്താടികൾ, പ്രത്യേകിച്ചും എസ് ആകൃതിയിൽ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് വെള്ളത്തിൽ നീന്തി കളിക്കുന്ന കൂത്താടികൾ പ്രത്യേകിച്ചും ഈഡിസ് ആകാനാണ് സാധ്യത. ഇത്തരത്തിൽ വ്യാപകമായിട്ട് കൂത്താടികൾ നമ്മുടെ പ്രദേശത്ത് മുഴുവനുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അവയെ കഴിയുന്നത്ര നശിപ്പിച്ചാൽ അവ വിരിഞ്ഞ് കൊതുകാകുന്നത് തടയുകയും ആ കൊതുക് നമ്മളെ കടിച്ച് ഡെങ്കിപ്പനി പരക്കുന്നത് തടയുകയും ചെയ്യാനായിട്ട് കഴിയും. ഈ കൊതുകുകൾ വീട്ടിൽ ഉള്ളിൽ കടന്ന് നമ്മളെ കടിക്കാനുള്ള സാധ്യതയുള്ളത് നേരത്തെ പറഞ്ഞ രാവിലെയും വൈകുന്നേരമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരമുള്ള സമയത്ത് വീട്ടിനുള്ളിൽ പുകയ്ക്കുന്നത് തീർച്ചയായിട്ടും ഈ കൊതുകുകളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. കൊതുക് വലകളിൽ കിടന്നുറങ്ങുന്നതോ രാത്രികാലങ്ങളിൽ വീടുകളിൽ ലിക്വിഡൈസർ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതോ ഒരുപക്ഷെ അത്ര വലിയ ഫലം ചെയ്യില്ല. അത് മലേറിയ, മന്ത് തുടങ്ങിയ രോഗങ്ങളെയാണ് പ്രധാനമായിട്ടും പ്രതിരോധിക്കുക. എന്തുകൊണ്ടാണ് രാത്രികാലങ്ങളിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ഈഡിസിനെതിരെ ഫലിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈഡിസ് രാത്രികാലങ്ങളിൽ പൊതുവെ ആളുകളെ കടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രാവിലെയും വൈകുന്നേരവും കൊതുക് കടിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കൊച്ചുകുട്ടികൾ വളരെ ആക്റ്റീവ് ആയിരിക്കും. പ്രത്യേകിച്ചും രാവിലെ 6 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് കുട്ടികൾ ട്യൂഷനൊക്കെ പോകുന്ന സമയമാണ്. വൈകുന്നേരമാണെങ്കിൽ 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം കുഞ്ഞുങ്ങൾ കളിക്കുന്ന സമയമാണ്. ഈ സമയത്തൊക്കെ കുട്ടികളെ കൊതുക് കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓടാൻ പോകുന്ന കുട്ടിയാണ്, കളിക്കാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ പോലും ട്രാക്ക് സൂട്ടുകൾ പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയ കാര്യങ്ങളും വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. മറ്റൊന്ന്, ഈഡിസ് കൊതുകുകൾ വീട്ടിന് പുറത്ത് വിരിഞ്ഞിട്ട് വീട്ടിനുള്ളിലേക്ക് കടക്കണം എന്ന് നിർബന്ധമില്ല. ഒട്ടേറെ സമയങ്ങളിൽ അത് വീട്ടിനുള്ളിൽ തന്നെ വിരിയാനുള്ള സാധ്യതയുണ്ട്. വീട്ടിനുള്ളിൽ തന്നെ കൊതുക് വളരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൊതുകുകൾ തീർച്ചയായിട്ടും നമ്മെ തന്നെ കടിക്കുകയും ഏതെങ്കിലും രീതിയിൽ ആ കൊതുകിന് ഒരു അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള ആളുകൾക്ക് മുഴുവൻ രോഗാണുബാധ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിനുള്ളിൽ കൊതുക് വളരുന്ന യാതൊരു സാഹചര്യവും ഉണ്ടാകരുത്. വീട്ടിനുള്ളിൽ കൊതുക് വളരുന്ന സാഹചര്യം ഏറ്റവും പ്രധാനമായിട്ടും ഫ്രിഡ്ജിന്റെ പുറകിൽ കെട്ടി നിൽക്കുന്ന വെള്ളമാണ് പലപ്പോഴും ഉള്ളത്. നമ്മുടെ വീട്ടിൽ ഒറ്റ ഡോർ ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ അതിൽ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് വെള്ളം ഫ്രിഡ്ജിന്റെ പുറകിലുള്ള ചെറിയൊരു അറയിൽ കെട്ടിക്കിടക്കും. മിക്ക ആളുകൾക്കും അത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ വീട്ടിനുള്ളിൽ തന്നെ

0: ഉണ്ട് എന്ന് മനസ്സിലാവില്ല. അതിൽ കാലങ്ങളായിട്ട് കൊതുക് വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫ്രിഡ്ജിന്റെ പുറവ് ഭാഗത്ത് ഇത്തരത്തിലുള്ള വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ വീട്ടിനുള്ളിൽ മണി പ്ലാന്റ് പോലെയുള്ള ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെടി വച്ചിരിക്കുന്ന പാത്രത്തിൽ കൊതുക് വളരാനുള്ള സാഹചര്യമുണ്ട്. കട്ടിലിലേക്ക് ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി ആൻട്രാപ്പുകൾ ചില വീടുകളിൽ വെക്കും. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൊതുക് വളരാം. നമ്മുടെ വീട്ടിൽ തന്നെ കക്കൂസിന്റെ ക്ലോസറ്റിനോട് ഘടിപ്പിച്ചിരിക്കുന്ന ടാങ്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൊതുക് വളരാം. ചില സമയത്ത് പഴയ ആട്ടുകല്ലോ അല്ലെങ്കിൽ ഗുരുളിയോ ഒക്കെ വീട്ടിനോട് ചേർന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ടയറുകളാണ്. വീട്ടിൽ പലപ്പോഴും ഉപയോഗശൂന്യമായിട്ടുള്ള കാറിന്റെയോ ബൈക്കിന്റെയോ ഒക്കെ ടയർ വീടിനോട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ വ്യാപകമായിട്ട് കൊതുക് വളർന്ന് നമ്മളെ കടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കുകയും അത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യുകയും വേണം. ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്യാൻ പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കൊതുകിന്റെ കൂത്താടി വളർന്ന് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ കൊതുകായിട്ട് മാറാൻ ഏതാണ്ട് ഒരാഴ്ച എടുക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മളിത് കണ്ടെത്തി നിർമ്മാർജ്ജനം ചെയ്തു കഴിഞ്ഞാൽ അത് കൊതുകാകുന്നതിന് മുമ്പ് തന്നെ കൂത്താടി അവസ്ഥയിൽ തന്നെ നമുക്കതിനെ നശിപ്പിക്കാനായിട്ട് കഴിയും. മറ്റൊന്ന്, നമ്മുടെ വീട്ടിൽ ഡെങ്കിപ്പനി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഒരാൾക്കെങ്കിലും ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ അയാളെ കടിച്ച കൊതുകുകൾ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പിൽ വിവരം അറിയിച്ചിട്ട് വീട്ടിനുള്ളിൽ തന്നെ ഏതെങ്കിലും രീതിയിൽ ഈ കൊതുകിനെ നശിപ്പിക്കാനുള്ള, അതിന് ഫോഗാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രദേശത്ത് മുഴുവനാണ് ചെയ്യുക, വീട്ടിനുള്ളിൽ തന്നെ ചെയ്യാവുന്ന ഇൻഡോർ സ്പേസ് സ്പ്രേയിങ് പോലെയുള്ള മാർഗങ്ങൾ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വീട്ടിനുള്ളിൽ തന്നെ ചെയ്യും. അതും നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഡെങ്കിപ്പനി ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ആശുപത്രികളിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പനിയുള്ള ആളുകളെ കൊതുകുവലയ്ക്കുള്ളിൽ കിടത്തുക എന്നുള്ളതാണ്. കാരണം പനി പലപ്പോഴും ഡെങ്കിപ്പനി ആയിരിക്കും. അവർ കൊതുകുവലയ്ക്കുള്ളിലല്ല ആശുപത്രിയിൽ കിടക്കുന്നതെങ്കിൽ അവരെ കടിക്കുന്ന കൊതുകുകൾ മറ്റുള്ള ആളുകളെ കടിച്ച് മറ്റുള്ളവർക്ക് രോഗം വരുന്ന സാഹചര്യവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് ഉണ്ടാകുന്ന പനികളിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കോ മറ്റുള്ളവർക്കോ പനി ബാധിക്കുകയാണെങ്കിൽ അത് ഡെങ്കിപ്പനി ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം. അതോടൊപ്പം തന്നെ മറ്റ് അപകട സാധ്യത കുറവുള്ള ഒട്ടനവധി വൈറൽ പനികളും ഈ സമയത്ത് വ്യാപിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പനി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം. രണ്ടു ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പനി, അല്ലാന്നുണ്ടെങ്കിൽ പനിയോടൊപ്പം അതിശക്തമായിട്ടുള്ള മേലുവേദന, മറ്റേതെങ്കിലും ഡേഞ്ചർ സൈൻസ് എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ചുവന്നതടിച്ച പാടുകൾ എവിടെയെങ്കിലും ഉണ്ടാവുക, അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് രക്തം വരുന്നതായിട്ട് തോന്നുക, അതല്ലാന്നുണ്ടെങ്കിൽ ജന്യയുടെ ലക്ഷണങ്ങൾ കാണിക്കുക, മൂത്രം പോകുന്നതിൽ കുറവുണ്ടാവുക, മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക തുടങ്ങിയ ഏതെങ്കിലും ഒരു അപകട സാധ്യത ഘടകം കണ്ടാലും ഉടനടി വൈദ്യസഹായം തേടേണ്ടതായിട്ടുണ്ട്. വൈദ്യസഹായം തേടുമ്പോൾ ഡെങ്കിപ്പനിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡെങ്കിപ്പനിയിൽ പ്രത്യേകിച്ചും മസിലുകൾക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷനുകൾ കുറയ്ക്കുന്നതാണ് നല്ലത്. ഡെങ്കിപ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ് ആണ്. അതായത് ഡെങ്കിപ്പനിയിൽ നമ്മുടെ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാനുള്ള ശേഷി ഒരല്പം കുറയാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് മാംസപേശികളിലേക്ക് എടുക്കുന്ന കുത്തിവയ്പ്പുകൾ മാംസപേശികളിൽ രക്തം കെട്ടി നിൽക്കുന്നതിന് കാരണമാകും. അതോടൊപ്പം തന്നെ പലപ്പോഴും ഡെങ്കിപ്പനിയിൽ നമ്മൾ ഡ്രിപ്പ് കൊടുക്കുമ്പോൾ ഈ ഫ്ലൂയിഡ് ഒരു പരിധിയിൽ കൂടുതൽ കൊടുത്താൽ അത് ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് തങ്ങി നിൽക്കുന്ന അവസ്ഥയിലേക്ക് അടുത്ത ദിവസങ്ങളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനി ആണ് ഡോക്ടർ സംശയിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പൊതുവിൽ കണ്ടുവരുന്ന ഇഞ്ചക്ഷന് വേണ്ടിയിട്ടും അതോടൊപ്പം ഡ്രിപ്പിന് വേണ്ടിയിട്ടുള്ള വാശി ഡോക്ടറോട് കാണിക്കാതിരിക്കുക, ഡോക്ടറുടെ ഒരു തീരുമാനത്തിനനുസരിച്ച് ഡ്രിപ്പ് തരികയോ തരാതിരിക്കുകയോ ചെയ്യും. പലപ്പോഴും ഡെങ്കിപ്പനിയാണ് എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ ഇഞ്ചക്ഷനുകൾ മാറ്റി ഗുളികകളായിട്ടായിരിക്കും പലപ്പോഴും തരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനിയുടെ ചികിത്സ പൂർണ്ണമായിട്ടും ഡോക്ടർക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. കാരണം സാധാരണ പനി ചികിത്സിക്കുന്നത് പോലെ ആയിരിക്കില്ല അദ്ദേഹം അത് ചികിത്സിക്കുക. ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
1: ഡെങ്കിപ്പനിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള ആരോഗ്യ സർവകലാശാല സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസർ ഡോക്ടർ അനീഷ് ടി എസ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 58 സെക്കൻഡും. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. കേരള പുനർനാമകരണം ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സ്വാശ്രയത്വത്തിന്റെ പ്രധാന

0: ശക്തിയായി ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് മാറിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്വമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഒഡീഷയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. അതിനിടെ കേരള എന്ന പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബിൽ 2026 അവതരിപ്പിക്കും. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിജയം നേടുന്നത് മാത്രമല്ല ആവേശത്തോടെ കളിക്കുന്നതും അഭിമാനമാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ഖേലോ ഇന്ത്യയുടെ അന്തസ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹം അത്ലറ്റുകളെ പ്രോത്സാഹിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചു. കായിക സംസ്കാരം വളർത്തിയെടുത്താൽ മാത്രമേ മത്സരവേദികളിൽ ഇന്ത്യയ്ക്ക് ശോഭിക്കാനാകൂ എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സ്പോർട്സ് വ്യവസ്ഥ ഏക് ബാത്ത് ലേക്കിൻ ദേശ് മെഡൽ തബ് പ്രാപ്ത കർത്താ ഹൈ ജബ് ദേശ് മേ സ്പോർട്സ് കൾച്ചർ ബൻതാ ഹൈ. ദോസ്തോ ആപ്നെ ബഹുത് ബഡാ കാം കിയാ ഹൈ, ദേശ് കാ നാം റോഷൻ കിയാ ഹൈ. ആപ്കോ മേ ബഹുത് ബധായി ദേതാ ഹൂം ഓർ ആപ് വിശ്വാസ് കീജിയേ ആഗേ ഭി ആപ് വിജയീ ഹോംഗേ ഓർ ഫിർ സേ ഏക് ബാർ യഹീ പർ ഹം മിലേംഗേ.
0: ഗ്ലാസ്ഗോയിൽ നടന്ന ഗെയിംസിൽ 13 സ്വർണം ഉൾപ്പെടെ 39 മെഡലുകൾ നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തെത്തിയിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഹർ ഘർ തിരംഗ യജ്ഞം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു. തിരംഗായാത്രകൾ, റാലികൾ, സംഗീത പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന വേളയെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസിന്റെ മൊത്ത വ്യാപാര മൂല്യത്തിൽ കഴിഞ്ഞ ദശകത്തിൽ വലിയ വർധനവ് ഉണ്ടായതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. സ്വാശ്രയത്വത്തിന്റെ ഒരു പ്രധാന ചാലകശക്തിയായി ജയം ഉയർന്നുവരികയാണെന്നും ഇത് വികസിത് ഭാരതിന്റെ അടിത്തറയെ ശക്തിപ്പെടുത്തുന്നുവെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. ഇന്ന് ലോക സിംഹദിനം. ഏഷ്യാറ്റിക് സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ നേടിയ വിജയം വന്യജീവികളോടും ജൈവ വൈവിധ്യത്തോടുമുള്ള സർക്കാരിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്വമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ തപാൽ വകുപ്പ് കേരള സംസ്കാരത്തിന്റെ ഭാഗമാവുകയാണെന്നും ഗവർണർ പറഞ്ഞു. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥന്റെ 4 ദിവസത്തെ മൌറീഷ്യ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും പ്രതിരോധ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ തുടർച്ചയായ ഇടപെടലിന്റെ ഭാഗമാണ് ഈ സന്ദർശനമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയും US നാവികസേനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം 2026 ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കും. ഇരു നാവികസേനകളുടെയും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമായാണ് ഉഭയകക്ഷി പരിശീലന അഭ്യാസം ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾക്ക് സമാധാനമാണ് ആവശ്യമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ തടയാൻ ആവശ്യമായ അന്വേഷണങ്ങൾ പോലീസ് നടത്തും. എന്നാൽ ഇതിന്റെ പേരിൽ ഒരു നിരപരാധിയെയും ഉപദ്രവിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, വിദർഭ, വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ജമ്മുകശ്മീർ, ജാർഖണ്ഡ്, കർണാടക, ഒഡീഷ, പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റുമുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒഡീഷയിലെ വെള്ളപ്പൊക്ക സ്ഥിതി

0: ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ പൊതുരൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശനയ സമിതി ചർച്ചയ്ക്ക് ശേഷം എതിരില്ലാതെയാണ് രൂപരേഖ പാസാക്കിയത്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ പുതിയ പാത തുറക്കുന്നത് സംബന്ധിച്ച് ആഴ്ചകളായി ഇറാനും ഒമാനും സംഭാഷണം നടത്തിവരികയാണ്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്കിടെ ഇറാനിൽ പുതിയ സൈനിക ആക്രമണത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയെന്നും ട്രംപ് പറഞ്ഞു. കേരളത്തിൽ കർക്കടക ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടകവാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടക വാവു ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ MLA ഇന്ന് വിലയിരുത്തി. കർക്കടക വാവു ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് യാത്ര സുഗമമാക്കാൻ കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30-നും 11:30-ക്കും സർവീസ് ഉണ്ടായിരിക്കും. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക 152 പോയിന്റ് ഉയർന്ന് 78,651-ലും നിഫ്റ്റി 44 പോയിന്റ് വർദ്ധിച്ച് 24,614-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 111,440 രൂപയും ഗ്രാമിന് 13,930 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്തിൽ നടന്ന ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യൻ വെള്ളി മെഡൽ നേടി. സ്നാച്ചിൽ 128 കിലോഗ്രാമും ക്ലീൻ ആൻഡ് ജെർക്കിൽ 157 കിലോഗ്രാമും ഉയർത്തിയ മഹാരാജൻ 285 കിലോഗ്രാം എന്ന മികച്ച വ്യക്തിഗത പ്രകടനവും കാഴ്ചവച്ചു. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദന ശേഷി 300 ഗിഗാവാട്ട് പിന്നിട്ടു. 2030-ഓടെ രാജ്യം ലക്ഷ്യമിടുന്ന 500 ഗിഗാവാട്ട് ശേഷിയുടെ 60% രാജ്യത്തെ ആകെ വൈദ്യുതി ഉൽപാദനത്തിൽ ശുദ്ധ ഊർജ്ജത്തിന്റെ വിഹിതം 54% കടന്നതായി പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുത്തുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. കേരളം പുനർനാമകരണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സ്വാശ്രയത്വത്തിന്റെ പ്രധാന ചാലക ശക്തിയായി ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് മാറിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഒഡീഷയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി സമയം 1:20. ഗാനസല്ലാപം. പ്രിയ ശ്രോതാക്കളെ, ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി ഇപ്പോൾ മുതൽ 2 മണിവരെ നിങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് ഫോൺ ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ പറയാം: 9495946321 9495655 1 9496 5 9 6 1. ഇപ്പോൾ നിങ്ങളോടൊപ്പം എൻ.ജെ. ജോഷിലാൽ.
2: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
3: ഹലോ.
2: ആ

0: ഗാന ശലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം, പേര് പറയൂ.
1: ഞാൻ മഹാദേവ്ഗാഡ് നിന്ന് മിനിയാണ്.
0: മിനി എവിടെ നിന്നാണ്?
1: മഹാദേവ്ഗാഡ് കാർത്തികപ്പള്ളി.
0: ആ, മഹാദേവി കാട് കാർത്തികപ്പള്ളി.
1: ആ, കാർത്തികപ്പള്ളി.
0: എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം?
1: വിശേഷം ഇവിടെ ഇന്ന് നല്ല വെയിലാണ്. മഴയായിരുന്നു,
0: നമുക്ക് മഴ
1: ദിവസം
0: മഴ
1: ആയിരുന്നു. ഇന്ന് നല്ല തെളിവുണ്ട്.
0: മഴയാണെങ്കിലും വെയിലാണെങ്കിലും വിശേഷമാണ് അല്ലേ?
1: അതെ.
0: ഞാൻ ശരി ശരി, ആദ്യമേ ഒന്ന് ചോദിക്കട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ
0: അക്കരപ്പച്ച എന്ന ചിത്രത്തിന് വേണ്ടി മാധുരി പാടിയത് അല്ലേ?
1: അതെ.
0: വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം. ഇനി പറയൂ വിശേഷങ്ങൾ. വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ.
1: വിശേഷങ്ങള്, എനിക്ക് രണ്ട് മക്കളുണ്ട്. അശ്വതി ആതിര, വീട്ടിൽ ചിഞ്ചു ചിഞ്ഞു എന്ന് വിളിക്കും. ഒരാൾക്ക് രണ്ട് മക്കള്, അനുഗ്രഹ അനുരൂപ്. ഒരാൾക്ക് ഒരു മോള് ആത്മീയ, വീട്ടിൽ ആമി എന്ന് വിളിക്കും.
0: വിശേഷം തീരുന്നില്ല.
1: എന്റെ ഭർത്താവുണ്ട്. ഞങ്ങള് ഒരു ചെറിയ കുടുംബം,
0: സന്തോഷ കുടുംബം അല്ലേ?
1: സന്തോഷ കുടുംബം.
0: അങ്ങനെ പോകുന്ന റേഡിയോ കേൾക്കുന്നു.
1: റേഡിയോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. റേഡിയോ
0: നല്ല ഇഷ്ടമാണ് അല്ലേ?
1: ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ. ആദ്യം മുതലേ വന്ദേമാതരം മുതല് വെച്ച് കേൾക്കുമായിരുന്നു.
0: പിന്നെ
1: എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് റേഡിയോ.
0: അതെല്ലാവർക്കും ഇഷ്ടമാണ് റേഡിയോ. കേട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല അല്ലേ? അപ്പൊ നമുക്ക് ഈ പാട്ട് രാത്രി വരെ കേൾക്കുമോ പരിപാടിയൊക്കെ? മിക്കവാറും അല്ലേ? ശരി, അപ്പോ നമുക്ക് ഗാനം കേട്ടാലോ. ഇന്ന് ഗാനശലാപത്തിലെ ആദ്യത്തെ ആളാണ് കേട്ടോ.
1: അപ്പൊ
0: ശരി, നമുക്ക് ഗാനം ഇത് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ ഗാനം?
1: എല്ലാവർക്കും.
0: ശരി ശരി, അപ്പോൾ നമുക്ക് ഗാനം കേൾക്കാം. ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇനിയും വിളിക്കണം. ശരി, അക്കരപ്പച്ച എന്ന ചിത്രത്തിന് വേണ്ടി മാധുരി പാടി ഗാനം, ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ, ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
3: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ.
2: ആ, ആരാണ് വിളിക്കുന്നത്?
3: എന്റെ സൗദിയാക്കുമ്പോ സാറിന് അറിയാ, രണ്ടര മാസത്തിന് മുമ്പ് ഞാൻ വിളിച്ചതാ.
2: ആഹാ, രണ്ടര മാസം മുമ്പ് വിളിച്ച ആളിന്റെ പേരും കൂടെ ഒന്ന് പറയൂ.
3: കരുനാഗപ്പള്ളി, കൊല്ലം കരുനാഗപ്പള്ളി. അറിയാൻ പറ്റുമോ?
2: ആ, കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് പേര് പറയൂ.
3: എന്റെ പേര് അൻസാർ.
2: അൻസാർ, നമ്മളൊരു സന്തോഷത്തിലാണല്ലോ അൻസാറിനെ. ഓ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
3: ഈ കഴിഞ്ഞ ജൂലൈ 6-ാം തീയതി ഗാനസല്ലാപത്തിനകത്തൊരു ശ്രോതാവ് വിളിച്ചിട്ട് സങ്കടങ്ങളൊക്കെ പറഞ്ഞു. എന്തുക്കാരാരുമില്ല, അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞു. പക്ഷെ ആ എനിക്കത് കേട്ടപ്പോ അന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അല്ല, അവരുടെ ഒരു സങ്കടം കേട്ടപ്പോഴേ.
2: അങ്ങനെ അങ്ങനെ ധാരാളം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് യാതൊരു സഹായവും ലഭിക്കാതെ ഒറ്റപ്പെട്ടു പോയ ഒത്തിരി സഹോദരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്.
3: അല്ല, അവരുടെ നമ്പർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെടായിരുന്നു.
2: പക്ഷെ നമ്മളിവിടെ അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. നമ്മൾ അങ്ങനെ പുറത്ത് മറ്റുള്ളവരുടെ നമ്പർ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. കാര്യം നമുക്ക് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള സഹോദരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവരെ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ?
3: ഞാന് കാണാൻ പോയായിരുന്നു സാർ. കുട്ടനാട് ചെമ്മീൻ ഫാക്ടറി ഇല്ല. കുട്ടനാട് ചെമ്മീൻ ഫാക്ടറി ഇല്ല, ഞാൻ അവിടെ തിരക്കി പോയി.
2: ശരി ശരി, നല്ല കാര്യം.
3: നമ്മള് മറ്റൊന്നുള്ളതൊന്നല്ല, ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് നമ്മൾ സഹായിക്കണം. കാര്യം നമ്മളെ കൊണ്ട് വലിയ സഹായങ്ങളും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ പലപ്പോഴും അത് ഒരു പ്രത്യേക ആള് മാത്രം ആക്കണ്ട. നമുക്ക് സഹായിക്കാൻ സാധിക്കുന്ന ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിക്ക് സഹായം ആവശ്യമാണെങ്കിൽ അത് നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലേ. ശരി, അപ്പൊ ഇന്ന് ഏത്, ശരി, നല്ല നല്ല മനസ്സിന് നന്ദിയുണ്ട് കേട്ടോ. ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: എനിക്ക് പിന്നെ ഏണിപ്പടികൾ എന്ന ചിത്രത്തിലെ 1-ാം മാനം പൂമാനം പിന്നത്തെ മാനം പൊന്മാനം എന്നുള്ളത്.
2: വയലാർ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനമല്ലേ. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
3: ഡെഡിക്കേഷൻ ഉണ്ട്.
2: ഓ, പറഞ്ഞോളൂ.
3: പി വി മുഹമ്മദ് വടക്കേ വാങ്ങുന്ന ഒരു പാലക്കാട് പട്ടാമ്പി. പിന്നെ ഈ വിളിച്ച ശ്രോതാവ്, സങ്കടം പറഞ്ഞ ശ്രോതാവ്.
2: സങ്കടം പറഞ്ഞ ശ്രോതാവിന്റെ പേര് അറിഞ്ഞൂടെ?
3: ഇല്ല, പേരറിയത്തില്ല. അഖിലേന്താ പറഞ്ഞു, ഞാൻ കേട്ടില്ല. ഞാൻ അന്ന് വിളിച്ചപ്പോ എനിക്ക് അന്ന് ഉറങ്ങാൻ പറ്റിയില്ല, ഇവിടെ സങ്കടം കേട്ടിട്ട്.
2: അന്ന് മാത്രമാണ്. അപ്പൊ നമുക്ക് ചുറ്റും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ചുറ്റും ഇതുപോലുള്ള ധാരാളം സഹോദരങ്ങളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കഥകളും അവരുടെയൊക്കെ അനുഭവങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് മിക്കപ്പോഴും ഉറക്കം വരാറില്ല കേട്ടോ.
3: പിന്നെ ഡെഡിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന, മഴക്കെടുതികൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ശ്രോതാക്കൾക്ക്,
2: അവർക്ക് വേണ്ടിയിട്ട്.
3: പിന്നെ തങ്കമ്മ ശിവരാമൻ, ശിവരാമൻ ചേട്ടൻ മരിച്ചുപോയി. പിന്നെ തങ്കമ്മ ചേച്ചിക്കും, പിന്നെ ആകാശവാണി കേൾക്കുന്ന വൈക്കം വിജയലക്ഷ്മി, പിന്നെ കായംകുളം ബാബു, പിന്നെ ജോഷിലർ സാറിന്, പിന്നെ സ്റ്റുഡിയോയിൽ സഹായം ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും എന്റെ ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു.
2: നല്ല കാര്യം, അവരെ നിങ്ങൾ മറന്നില്ലല്ലോ. അതിനൊരു വലിയൊരു
3: എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ.
2: പിന്നെ കാര്യം, നമുക്ക് അണിയറയിൽ നമ്മുടെ സുഹൃത്തുക്കൾ കുറെ പേരുണ്ട്. അവരെ എല്ലാം നമ്മൾ സ്മരിക്കുന്ന പോലെ നല്ല കാര്യമാണ് കേട്ടോ.
3: എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ കേട്ടോ.
2: നമ്മളിപ്പം കർക്കിടകം തീരാറായി, ഓണം വരാറായി അല്ലേ. വരട്ടെ വരട്ടെ, നല്ല നല്ല നല്ല കാലങ്ങളൊക്കെ വരട്ടെ. നല്ല കാലങ്ങളും നല്ല വാർത്തകളും നല്ല നല്ല കാര്യങ്ങളും കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നമുക്ക് ഗാനം കേട്ടാലോ.
3: ഓക്കേ, താങ്ക് യു.
2: ശരി, കേൾക്കാം.

0: അയ്യായിരം വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ.
1: ആ, ഗാനസലാപത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. ആർദ്രവ്. ആ, എവിടെന്നാ വിളിക്കുന്നത്? ആർദ്രവ്.
2: ഞാൻ ചങ്ങനാശ്ശേരി പായിപ്പാടുന്നാണ്.
1: എന്ത് ചെയ്യുന്നു ആർദ്രവ്?
2: ഞാൻ പഠിക്കുകയാണ്.
1: എത്രാം ക്ലാസ്സിലാ?
2: ആറില്.
1: ഓ, ആറാം ക്ലാസ്സിലാണോ?
2: അതെ.
1: ഇന്ന് സ്കൂളിൽ പോയില്ലേ?
2: ഞങ്ങളുടെ സ്കൂളിൽ ക്യാമ്പ് ഒക്കെയാണ്.
1: എന്തോ നിന്റെ ക്യാമ്പ്?
2: മഴയൊക്കെ അല്ലേ, അപ്പൊ വെള്ളപ്പൊക്കം.
1: ദുരിതാശ്വാസ ക്യാമ്പ് നടക്കുന്നുണ്ടോ സ്കൂളില്? അതുകൊണ്ടാണ് ക്ലാസ് ഇല്ലാത്തെ.
2: അതെ അതെ.
1: നാളെ എന്തോ പറഞ്ഞു. നാളെ എന്തോ ഒരു സംഭവം പറഞ്ഞല്ലോ ആർദ്രവ്. എന്താ പറഞ്ഞേ?

0: അത് നാളെ സ്കൂൾ വീണ്ടും തുറക്കും, അതാ പറഞ്ഞത്.
1: ആ, നാളെ വീണ്ടും സ്കൂൾ തുറക്കുന്നല്ലേ?
0: അതെ.
1: നാളെ സ്കൂൾ തുറക്കുന്നതിന്റെ സങ്കടമാണോ സന്തോഷമാണോ?
0: സന്തോഷമാണ്, കാരണം ഇവിടെ വീട്ടില് വലിയ പണിയൊന്നും ഇല്ല. അപ്പൊ അവിടെ ആണെങ്കിൽ പഠിക്കുകയും ചെയ്യാം, കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ.
1: അപ്പൊ സ്കൂളിൽ ഇരുന്ന് മാത്രമേ പഠിക്കുള്ളൂ, വീട്ടിൽ വന്നിരുന്ന് പഠിക്കില്ല.
0: അല്ല, അത് രാത്രി ഒക്കെ ആകുമ്പോ പഠിക്കും.
1: ആ ശരി, കൂട്ടുകാർ അപ്പൊ നാളെ സ്കൂളിൽ പോയി കൂട്ടുകാരെയൊക്കെ കാണാം അല്ലേ? അതിന്റെ സന്തോഷമൊക്കെ ഉണ്ട്. ആരൊക്കെ കൂട്ടുകാര്?
0: വസുദേവ്, അഭിനവ്, അങ്ങനെ കുറേ
1: ഒത്തിരി കൂട്ടുകാരുണ്ട്. നമുക്ക് എല്ലാരും കൂട്ടുകാരാണ് അല്ലേ ആർദ്രവേ? വീട്ടിലാരൊക്കെ ഉണ്ട് മോനെ?
0: വീട്ടില് അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, അച്ഛനുണ്ട്, അച്ഛച്ഛനുണ്ട്, കൊച്ചച്ഛയുണ്ട്, പിന്നെ അച്ഛനാണെങ്കിൽ ഇല്ല.
1: ആ പിന്നെ
0: എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ല. ഒത്തിരി ഒത്തിരി പ്രാവശ്യം വിളിച്ചു നോക്കിയിട്ടുണ്ട്. അച്ചമ്മച്ചി അച്ചമ്മച്ചിയും ഞാനും ഒക്കെ ആകാശവാണിയുടെ എപ്പോഴും കേൾക്കാറുള്ളതാണ്.
1: ഞാന് മോനടുത്ത് ഒരു ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: എനിക്ക്
1: കിലുക്കിൽ പമ്പരം തിരിയും മനസ്സ് എന്നുള്ള ഗാനം അല്ലേ? ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
0: എന്റെ അച്ഛന്, അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഈ സിനിമയും ഈ പാട്ടൊക്കെ.
1: പിന്നെ അച്ഛന് മാത്രമാണോ സമർപ്പിക്കുന്നത്?
0: അതെ, പിന്നെ ആകാശവാണിയുടെ എല്ലാ
1: ശ്രോതാക്കൾക്കും. അപ്പോ ഇന്ന് ആർദ്രവ് ഫോണിൽ വിളിക്കുന്ന കാര്യം ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ?
0: ഇല്ല, ഞാൻ എന്റെ അച്ഛമ്മച്ചിയുടെ ഫോണിൽ നിന്നാണ് ഞാൻ ഇപ്പൊ വിളിക്കുന്നത്.
1: ആഹാ, അവിടെ വീട്ടിലിപ്പോ ആരൊക്കെ ഉണ്ട്?
0: വീട്ടിലിപ്പോ അച്ഛച്ഛനും അച്ഛമ്മച്ചിയുണ്ട്, പിന്നെ അനിയത്തി സ്കൂളിൽ പോയി.
1: അനിയത്തിയുടെ പേരെന്തോ?
0: അനിയത്തിയുടെ പേര് വെണ്ണില.
1: വെണ്ണില,
0: അതെ,
1: നല്ല പേരാണല്ലോ. എത്ര എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു?
0: അവള് പ്ലേ സ്കൂളിലാണ്.
1: ആഹാ, കൊച്ചു കുഞ്ഞ് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് ആർദ്രവ വിശേഷങ്ങളൊക്കെ? പരീക്ഷ തുടങ്ങുകയല്ലേ അടുത്ത ഈ ആഴ്ച? പരീക്ഷ തുടങ്ങുകയല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ആർദ്രവ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
0: ഞാൻ തൃക്കോടിത്താനം VBUP സ്കൂളിലാണ്.
1: ആ, നമുക്ക് ഈ ആഴ്ച പരീക്ഷ തുടങ്ങുകയല്ലേ? ഓണപരീക്ഷയൊക്കെ വരുന്നു അല്ലേ?
0: അതെ.
1: നല്ല മാർക്ക് കിട്ടില്ലേ?
0: കിട്ടും.
1: ഉറപ്പാണ്, നല്ല നല്ല മാർക്ക് വാങ്ങിച്ച് നല്ല മിടുക്കനാവണം കേട്ടോ. നല്ല മിടുക്കനായി പഠിച്ച് ഇനി അടുത്ത തവണ വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ഒത്തിരി നല്ല വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം.
0: നമുക്ക്
1: ഓ എന്തോ മോനെ പറഞ്ഞു കേട്ടില്ല.
0: ആ
1: പിന്നല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കണം കേട്ടോ. പിന്നെ നല്ലൊരു നല്ലൊരു നല്ല നല്ലൊരു ക്രിക്കറ്റ് പ്ലെയറായി പേര് കേട്ട ഒരാളായിട്ട് വരട്ടെ കേട്ടോ. എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ചും വെണ്ണിലായി നമ്മുടെ വന്നെ അന്വേഷണങ്ങളൊക്കെ അറിയിക്കൂ കേട്ടോ. ആ പാട്ട് കേട്ടാലോ നമുക്ക്?
0: ആ
1: ഇനിയും വിളിക്കണം കേട്ടോ, ഇനി പരീക്ഷ കഴിഞ്ഞ് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഇതുപോലെ വിളിക്കണം കേട്ടോ. ശരി എന്നാൽ, ശരി എന്നാൽ, ഓക്കെ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, കോഴഞ്ചേരി. ആ, മനസ്സിലായി, പറഞ്ഞോളൂ. ഓ, നമ്മൾ എല്ലാം പെട്ടെന്ന് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറയണ്ടേ? ഓ ഓ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
3: ഭർത്താവുണ്ട്, ഞാനുണ്ട്, മൈമോളും രണ്ട് പിള്ളേരും ഉണ്ട്, മോളെ കിട്ടി ചൂട്ടുമോക്കൊരു കുഞ്ഞുണ്ട്, മോൻ ഗൾഫിലാണ്.
2: ഓ, അവരുടെയൊക്കെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞോളൂ.
3: മോന്റെ പേര് ഗിരീഷ്, മോളെ പേര് ഗീതു, കൊച്ചുമക്കളെ പേര് നിരഞ്ജന, മിയ, മോളെ കുഞ്ഞിന്റെ പേര് ശ്രേയ.
2: വീട്ടിലുണ്ട് ഈ ചെറുമക്കളെല്ലാം? വീട്ടിലുണ്ട് അല്ലേ?
3: കൊച്ചുമക്കള്, മോളെ ഇവിടെ മെരുവെല്ലാം ഇട്ടിട്ടേക്കുന്നത്. കൊച്ചുമക്കളാണ് സ്കൂളിൽ പോയിരുന്നത്, ഇവിടെ ഒന്ന് പഠിത്തമുണ്ട് പിള്ളേർക്ക്.
2: ഓ, അല്ല, വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് വരുമല്ലോ.
3: രണ്ടായിരത്തി ഞങ്ങൾക്ക് വെള്ളം കയറിയായിരുന്നു,
2: അവിടെ കയറിയല്ലേ. നന്നായി, കാര്യം പറഞ്ഞ വലിയ ദുരന്തങ്ങളില്ലാതെ മഴ തോരട്ടെ, മഴ പെയ്യട്ടെ. മഴ പെയ്തു കഴിഞ്ഞാലും പക്ഷെ നമുക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിൽ നമ്മളെ ശല്യപ്പെടുത്താതിരുന്നാ മതി.
3: അതെ,
2: അവിടെയൊക്കെ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലം കൂടിയാണല്ലോ.
3: കാരണങ്ങൾ
2: പലതാകാം. ഞാൻ ചോദിക്കട്ടെ, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇനി ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?

0: പൂവിലെ ഏതെങ്കിലും ഒരു പാട്ട് പാടും.
1: മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ ഏതെങ്കിലും ഒരു പാട്ട്.
0: ആ
1: അപ്പോ എസ് ജാനകി പാടിയ മിഴിയോരം എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചാലോ? ആ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്. ആ ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
0: എന്റെ ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ട്,
1: ഒത്തിരി കൂട്ടുകാരുണ്ടല്ലേ, ബാല്യകാല സുഹൃത്തുക്കളും പിന്നെ ഇപ്പോഴുള്ള സുഹൃത്തുക്കളും എല്ലാം. കാര്യം സാധാരണ നമ്മൾ പഠിക്കുന്ന കാലത്തുള്ള കൂട്ടുകാരെയൊക്കെ പലപ്പോഴും മറക്കാറാണ് പതിവ്. നല്ല കാര്യം കേട്ടോ, സുഹൃത്തുക്കൾ എപ്പോഴും നമുക്കൊരു സമ്പത്താണ് കേട്ടോ. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ, നമ്മൾ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഊണ് നടന്നോണ്ടിരിക്കുകയാണോ? പകുതി കഴിച്ച് നിർത്തിയിട്ട് വന്നിരിക്കുകയാണല്ലേ.
0: കഴിച്ചു കഴിഞ്ഞു
1: എന്നാലിപ്പ കിട്ടിയല്ലോ അല്ലേ.
0: പിന്നെ
1: നമ്മള് രണ്ടും കൽപ്പിച്ചൊരു വിളി വിളിച്ചു, രണ്ടും കൽപ്പിച്ച് കിട്ടി. ശരി, അപ്പൊ നമുക്ക് ഏതായാലും ഗാനം കേട്ടാലോ. ഭക്ഷണം മുടങ്ങണ്ട കേട്ടോ. ശരി, അപ്പൊ എല്ലാവരോടും അന്വേഷണം അറിയിക്ക, പേര് പറഞ്ഞ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, എല്ലാ കൂട്ടുകാരോടും അന്വേഷണം അറിയിക്കുക, നമുക്ക് ഗാനം കേൾക്കാം. ശരി, ഇനിയും

0: പ്രിശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഗാനസല്ലാപം തുടർന്ന് കേൾക്കാം.
1: ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ.
1: ആ പറഞ്ഞു, പേര് പറഞ്ഞോളൂ.
2: ഹലോ, നമസ്കാരം സാറേ.
1: ഓ നമസ്കാരം, പേര് പറയൂ.
2: ഞാൻ പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺതാഴം അമ്പലക്കടയിൽ നിന്ന് രാജേഷ് ഗോപാൽ ആണ് വിളിക്കുന്നത്.
1: രാജേഷ് ഗോപാൽ അല്ലേ?
2: എനിക്ക് കാർപ്പന്റർ വർക്ക് ആണ്. അന്നേരത്തേക്ക് ചോറെണ്ണം വന്ന രണ്ടടിക്കാൻ നോക്കാൻ വിചാരിച്ചു.
1: പിന്നെ
2: സാറേ, ഇന്നെനിക്ക് വേണ്ടുന്ന പാട്ടി ചുനക്കര രാമൻകുട്ടി ശ്യാം കൂട്ടുകെട്ടിൽ പിറന്ന പൊന്നും കുടത്തിനും പൊട്ട എന്ന സിനിമയിലെ ഹേമന്തമായി ഈ വേദിയിൽ, ആ പാട്ടുണ്ടല്ലോ കരിമിഴിയിൽ കവിതയുമായി.
1: അതാ പാട്ട് പകുതി മുറിഞ്ഞു പോയത്. ഓ, ഉച്ചക്ക് ചോറെണ്ണം വന്നോണ്ടാണ് പകുതി മുറിഞ്ഞത്. വിശപ്പുണ്ടോ?
2: നമ്മള് സംസാരിച്ചിട്ടുണ്ട്.
1: ആ പാട്ടിന് രണ്ടു വരി കൂടി രാജേഷ് ഗോപാലിൽ നിന്ന് കേൾക്കാന്ന് കരുതി ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. ശരി, അപ്പൊ ഉച്ചക്ക് ശേഷം വീണ്ടും വീണ്ടും പണിക്ക് പോവുകയാണ് അല്ലേ?
2: വീണ്ടും പോണം സാറേ, പിന്നെ ഓണത്തിന്റെ തിരക്ക് പിടിക്കുകയായിരുന്നു.
1: അതിനിടയ്ക്ക് ഓടി വന്നതാണല്ലേ. പിന്നെ നമുക്ക് അവരോടുള്ള വിശ്വാസം ഉണ്ടല്ലോ. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? നമ്മൾ അന്ന് പറഞ്ഞിരുന്നു എന്റെ വിശേഷങ്ങളൊക്കെ, വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും ഒന്നും കൂടെ ഒന്ന് പറഞ്ഞോളൂ.
2: ഞാനും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ചേട്ടൻ ഉണ്ടായിരുന്നു, ചേട്ടൻ മരിച്ചുപോയി.
1: ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞിരുന്നു.
2: ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്.
1: അതും പറഞ്ഞിരുന്നു.
2: വായിക്കാറുണ്ട്.
1: പണിക്ക് പോകുന്ന സ്ഥലത്ത് റേഡിയോ കൊണ്ട് വെക്കും അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി.
2: ഫോണിനകത്ത് റേഡിയോ വെച്ചിട്ടുണ്ട്.
1: ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ റേഡിയോ കേട്ടും റേഡിയോ കേൾക്കുകയും പാട്ട് കേൾക്കുകയും ഒക്കെ ചെയ്തു.
2: അങ്ങനെയുള്ളു. പിന്നെ പിന്നെ യൂട്യൂബിന്റെ വലിയൊരു സ്പീക്കർ വർഷോപ്പിനകത്തിരിപ്പുണ്ട്, അതിനകത്ത് പാട്ട് കേൾക്കുന്നു.
1: നമ്മുടെ ജോലി സമയങ്ങളെല്ലാം നമ്മൾ എന്താണ് ഉത്സാഹപൂർണമാക്കുകയാണ് അല്ലേ?
2: അതെ അതെ.
1: വിശ്രമവേളകൾ ആനന്ദകരമാക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലി സമയങ്ങളെല്ലാം ആനന്ദകരമാകുന്നു അല്ലേ?
2: എല്ലാവർക്കും പാട്ട് കേൾക്കണം. ഞാൻ ചെല്ലുമ്പോഴേ പാട്ട് ഓടാവത്തുള്ളൂ.
1: അപ്പൊ താങ്കളാണ് പാട്ടിന്റെ ആള് അല്ലേ? പാട്ട് പാടി കേൾപ്പിക്കുമോ? ഒരു മൂടില്ല അല്ലേ? ശരി, കുഴപ്പമില്ല. നമുക്ക് അടുത്ത തവണ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ പാടിയതുപോലെ രണ്ടു പേരിന്ന് പാടി തരണം കേട്ടോ. നമുക്ക് ഓ കൊടുത്തോളൂ.
2: ഹലോ.
3: ഹലോ, നമസ്കാരം സാർ.
1: ഓ നമസ്കാരം, നമസ്കാരം.
3: നമ്മള് സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, 2-3 തവണ സംസാരിച്ചിട്ടുണ്ട്.
1: നമ്മള് രാജേഷ് ഗോപാലിനെ എനിക്ക് വിളിച്ച് പരിചയമുള്ളത് ഉണ്ട്. കാര്യം കാർപ്പന്റിന്റെ പണിയാണെന്ന് ഇടയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നു. പിന്നെ സുഖമായിട്ടിരിക്കുന്നു.
3: പിന്നെ എനിക്കൊരു പരിഭവം പറയാനുണ്ട്.
1: ഓ, എന്താണ് പരിഭവം?
3: ഞാനും രാജേഷും 2 കത്ത് വീതം അയച്ചിട്ടുണ്ടായിരുന്നു. 2 മാസമായി ഇതുവരെ ഞങ്ങൾക്ക് ആ കത്തൊന്നും പരിഗണിച്ചില്ല.
1: അയ്യോ, ഏതിലേക്ക് അയച്ചത് കത്ത്?
3: എന്നും റേഡിയോയ്ക്ക്
1: അല്ല, കത്ത് ഏതെങ്കിലും.
3: ഞങ്ങൾ 40 വർഷം കൊണ്ട് ഒരു റേഡിയോ ശ്രോതാവാണ്. ഞാൻ ആകാശവാണിയുടെ എല്ലാ പരിപാടികളും

0: കേൾക്കുന്ന മിക്ക പരിപാടികളും ഞാൻ കേൾക്കുന്ന. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ 8:30 തുടർനാടകമാണേലും നോവൽ വായനയാണേലും പിന്നെ നമ്മുടെ 2:15 നാടകമായാലും എല്ലാം ഞാൻ എന്നും വെച്ച് കേൾക്കുന്നത്.
1: ഏത് പരിപാടിയിലേക്ക് കത്ത് അയച്ചത്?
0: രഞ്ജിനിയിലേക്ക്.
1: രഞ്ജിനിയിലേക്കാണ് വായിച്ചത്. നോക്കാം കേട്ടോ, പരിഗണിക്കാം. നമ്മുടെ ആരുടെയും കത്തുകൾ അങ്ങനെ നമ്മള് ഉപേക്ഷിക്കുകയോ ഒരു ശ്രോതാവിനെ നമ്മൾ മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്യില്ല. എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരല്ലേ, എല്ലാവരും നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരല്ലേ.
0: ആകാശവാണിയിലെ അണിയറ പ്രവർത്തകർക്കും പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ പാട്ട് സമർപ്പിക്കും. പിന്നെ എന്റെ ഒരു പ്രസിദ്ധ ഒരു നല്ല ഒരു ഫ്രണ്ടുണ്ട്, ഞങ്ങളുടെ അടുത്തുള്ളതാണ്, രമാദേവിക്കും ഈ പാട്ട്
1: സമർപ്പിക്കുന്നു. അപ്പോ നമുക്ക് പാട്ട് കേട്ടാലോ. ശരി, അപ്പൊ രാജേഷ് ഗോപാല് വിശന്ന് വന്നതാ, ഭക്ഷണം കൊടുക്കും കേട്ടോ. ആ കഴിച്ചു കഴിഞ്ഞ ആ സന്തോഷം ഉണ്ടല്ലേ. ശരി ശരി ശരി, സമർപ്പിക്കുന്നു. ശരി, നമുക്ക് പാട്ട് തീർച്ചയായിട്ടും. അപ്പോ ചുനക്കര രാമൻകുട്ടി എഴുതി, ശ്യാമീണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം പൊന്നും കുടത്തിനും പൊട്ട്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ, ഞാൻ ഇന്ദു മാവേലിക്കര. കുറച്ചുനാൾ മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു.
2: മാവേലിക്കര അല്ലേ?
3: മാവേലിക്കര.
2: മാവേലിക്കരയിലെവിടെയാ?
3: മാവേലിക്കര.
2: മാവേലിക്കര
3: വെസ്റ്റ് ഫോർട്ട്.
2: ആ ശരി. വീട്ടിലാരൊക്കെ ഉണ്ട് ഇന്ദു?
3: വീട്ടിലിപ്പോ ഹസ്ബൻഡ്. ഞാൻ
2: ഏത് ഗാനമാ കേൾക്കേണ്ടത്? അത് ആദ്യം ഒന്ന് പറഞ്ഞോളൂ. ജീവിത സമരം എന്ന ചിത്രത്തിലെ അല്ലേ? പി ഭാസ്കരൻ എഴുതി, ലക്ഷ്മികാന്ത് പാരലൽ ഈണം പകർന്ന ഗാനം അല്ലേ? ശരി. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറയൂ, മാവേലിക്കരയിലെ വിശേഷങ്ങൾ. ഓ, മാവേലിക്കര. മാവേലിക്കരയിൽ എന്തോ വിശേഷം അല്ലേ? എല്ലായിടത്തും ഉള്ള വിശേഷം തന്നെ ഇവിടെ ഉള്ളത് അല്ലേ? ശരി.
3: പിന്നെ ഞങ്ങള് ഒരു റീയൂണിയൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഏത് കോളേജിന്റെ പേരൊന്നും പറഞ്ഞില്ല. 81-84 വർഷം ഒന്നേ പറഞ്ഞുള്ളൂ. നങ്ങിയാർകുളം വരെ ടി കെ എം കോളേജില് BA എക്കണോമിക്സ്.
2: എക്കണോമിക്സ് പഠിച്ചിരുന്നില്ല. സുഹൃത്തുക്കളെല്ലാം ഒത്തുകൂടി അല്ലേ?
3: എല്ലാം ഒരു ഒത്തുകൂടി. ഇനിയിപ്പോ 29-ാം തീയതി ഓണാഘോഷ പരിപാടിയാണ്.
2: നടക്കട്ടെ. റീയൂണിയൻ വളരെയധികം സജീവമാണ് അല്ലേ? പഴയ കൂട്ടുകാരൊക്കെ കാണാനും പഴയ കഥകൾ, പഴയ കഥകളൊക്കെ പങ്കുവയ്ക്കാനും അല്ലേ? പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കാനും എന്ത് രസമുള്ളൊരു അനുഭവമാണല്ലേ അത്? നമ്മൾ കാലം കടന്നു പോകുന്നത് നമ്മൾ അറിയുന്നതേ ഇല്ല. അതാണ് അതിന്റെ മറ്റൊരു
3: പ്രത്യേകത.
2: പിന്നെ നമ്മൾ ഇന്നലെ അവിടെ ആ പടി ഇറങ്ങിയതുപോലെയുള്ള തോന്നലാണ് പലപ്പോഴും അല്ലേ? നമ്മൾ പഠിച്ചിരുന്ന സ്കൂളുകളിലേക്കൊക്കെ നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് പോയിക്കൊള്ളാൻ വയ്യാതെ പലപ്പോഴും മനസ്സിങ്ങനെ ആഗ്രഹിക്കും അല്ലേ? പഴയ കൂട്ടുകാരെ കാണുമ്പോഴത്തേക്ക് നമ്മൾക്ക് പറയാനുള്ളത് പലപ്പോഴും ഈ എന്താണ് നമ്മുടെ സ്കൂൾ വിശേഷങ്ങളും അല്ലേ ഒക്കെ. ശരി ശരി. അപ്പോ ഏതായാലും നടക്കട്ടെ. പറഞ്ഞോളൂ. എന്തോ പറയാൻ വന്നു. ആ റീയൂണിയനിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലേ? പഴയ അധ്യാപകരെ കാണാറുണ്ടോ?
3: ഞങ്ങളുടെ ടീച്ചറിനെ പോയി കണ്ടിരുന്നു. ടീച്ചറിന്
2: വയ്യാതിരിക്കുകയാണ്. നമ്മുടെ ഗുരുക്കന്മാരെയൊക്കെ നമ്മൾ കാണണം. കാര്യം അവര് കാരണമാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ ആകാൻ സാധിച്ചത്.
3: തീർച്ചയായിട്ടും
2: നമ്മൾ ഒത്തുകൂടുമ്പോ അവരെ നമ്മൾ സ്മരിക്കുകയും അവരുണ്ടെങ്കിൽ അവരെ പോയി കാണുകയും സുഖാന്വേഷണം നടത്തുകയും ചെയ്യണം. ചിലപ്പോ
3: അതെ,
2: നല്ല കാര്യം. അപ്പോ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് നമുക്ക് ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും കുറച്ച് ഒരു 2-3 മാസമൊക്കെ
3: കഴിഞ്ഞിട്ട് ഇനിയും
2: തീർച്ചയായിട്ടും അങ്ങനെ വിളിക്കാവൂ. കാര്യം നമുക്ക് മറ്റു ശ്രോതാക്കൾക്ക് നമുക്ക് അവസരം കൊടുക്കണ്ടേ? ശരി, അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ,
1: ഹലോ സാറേ.
0: ആരാണ്?
1: സാറേ, എന്റെ പേര് ഷീബ റാണി.
0: ഷീബ റാണി, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ ആലപ്പുഴക്കടുത്ത് ഹരിഫാടിനടുത്ത് മുതുകുളം എന്ന് പറഞ്ഞു.
0: ആലപ്പുഴ മുതുകുളം അല്ലേ?
1: നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ വിളിച്ചിട്ടുണ്ട്.
0: ശരി ശരി. എന്താ ചെയ്യുന്നു ഷീബ റാണി?
1: സാറേ, ഞാനൊരു പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. എടുത്തു എന്റെ ഹസ്ബൻഡിന് ഒരു സർജറി ഒക്കെ വന്നപ്പോഴത്തേക്ക് നോക്കാൻ വേറെ ആരും ഇല്ല.
0: വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഇപ്പൊ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു മോനുള്ളത്. മോൻ ഫ്രാൻസിൽ ഹയർ സ്റ്റഡീസ് ചെയ്യുന്നു.
0: പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ? ഇപ്പൊ എങ്ങനെ അദ്ദേഹത്തിന്? അദ്ദേഹത്തിന് സുഖമുണ്ടോ ഇപ്പോഴേ?
1: കുഴപ്പമില്ല,
0: വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്നു കാര്യങ്ങൾ അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഇടയ്ക്ക് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? കളി ദേശാടനം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം എഴുതി ഈണം പകർന്ന് യേശുദാസ് പാടിയത് അല്ലേ? പാട്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ ചോദിക്കുന്നത്? എനിക്ക് തോന്നി എന്തോ അടുത്തുള്ളപ്പോ ഒരു സമാധാനം, ഒരു സന്തോഷവും, ഒരു സാമീപ്യം, നമുക്കൊരു ആശ്വാസം ഒക്കെയാണ് അല്ലേ? നമ്മൾ നിന്ന് ദൂരെ ആകുമ്പോഴാണല്ലോ നമ്മുടെ ബന്ധത്തിന്റെ ഊഷ്മളതയൊക്കെ നമ്മൾ അറിയുന്നത് അല്ലേ? അവിടെ എന്താണ് പഠിക്കുന്നുണ്ടോ? അതോ നാട്ടിലേക്ക് വരുമല്ലേ?
1: നാട്ടില് വന്നിട്ടുണ്ടായിരുന്നു, ഒരു മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അവനൊരു സുഖമില്ലായ്മ വന്നായിരുന്നു, അങ്ങനെ അതുകൊണ്ട് വന്നതാ.
0: ശരി ശരി.
1: പെട്ടെന്ന് വന്ന്, ഒരു മാസത്തേക്ക് വന്ന് പെട്ടെന്ന് പോയി.
0: അപ്പൊ വന്നിട്ട് പോകുമ്പോഴത്തേക്കും മനസ്സിന് വല്ലാത്തൊരു വിങ്ങലൊക്കെയാണ്. വീണ്ടും നമ്മൾ പഴയ പഴയ ജീവിതം, പഴയ കാലം, പണ്ടത്തെ ഇതൊക്കെ നമുക്കിങ്ങനെ ഓർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നമ്മുടെ നമ്മുടെ നമ്മുടെ ജീവിതം ഇങ്ങനെയാണല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു വഴി എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ അല്ലേ? നടക്കട്ടെ. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഇപ്പോഴീ ഗാനം കേട്ടു തുടങ്ങിയാൽ നമുക്ക് മുഴുവനും കേൾക്കാം. ഏതായാലും ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിച്ച് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഗാനം കേൾക്കാം. ദേശാടനം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം എഴുതി ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രം ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് എന്നോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ആർ രാജേശ്വരി, മിണ്ട എം ഡേവിഡ്.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബി ജയകൃഷ്ണൻ, വി സുരേഷ് കുമാർ. ഇനി അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് ജലീറിലെ.
2: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Disruption continues in both houses of parliament amid opposition uproar on several issues. Four bills, including Tribunals Reforms Bill 2026, introduced in Lok Sabha. Bill aims to improve transparency and efficiency in functioning of tribunals. Protesting students begin their march towards Jharkhand Assembly over alleged irregularities in recruitment examinations. Har Ghar Tiranga movement gains momentum as Tiranga rally is organized across the nation. Over 10 lakh people evacuated as Typhoon Dolphin batters parts of eastern China. World Lion Day being celebrated today. Prime Minister Narendra Modi says India scripted successful conservation journey from 523 lions to 891 in last 10 years. Both Houses of Parliament were adjourned till 2 p.m. following opposition ruckus over several issues, including alleged police action during students' protest over the NEET issue. As the Lok Sabha met after the first adjournment at 12 noon, Minister of State for Law and Justice Arjun Ram Meghwal introduced the Tribunals Reforms Bill 2026 amid opposition uproar.
3: I want to move or leave to introduce a bill to improve the efficiency, ensure independence, transparency and uniformity in the qualification, appointment, term and conditions of service of chairperson and members of various tribunals, the administration and functions.

0: വേനൽ മഴ തുടർ നാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഷിബു ആശ്രാമം, ഡൊമിനിക് ജെ കാട്ടൂർ, കെ സുനിൽകുമാർ, ലീന ആനന്ദം, അമ്പൂരി ജയൻ, ആർ ജി മഹേഷ്. സംവിധാനം എൻ വാസുദേവ്.
1: പപ്പേട്ടോ.
2: എന്താ ബാബ?
1: അയാളെ കുറിച്ച് അന്വേഷിക്കണം. പറഞ്ഞതൊക്കെ സത്യമാണോ അതോ നമ്മളെ തേച്ചിട്ട് അവളെ തട്ടിക്കൊണ്ടു പോയതാണോ എന്ന്?
2: ഏയ്, അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. അവര് തമ്മിൽ കണ്ടപ്പോ തന്നെ പരസ്പരം പേര് വിളിച്ചത് കേട്ടില്ലേ? അപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചു.
1: ആ, എന്തായാലും ഇപ്പോ പോയിക്കോട്ടെ. എന്റെ തലയിലൊരു പ്രഹരവും മനസ്സിലൊരു മുറിവും ഏൽപ്പിച്ചിട്ടുണ്ട്, അത് മറക്കൂല. ആൻഡ്രൂസേ, പൂനേന്ദ്ര, പാട.
3: ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ആശുപത്രിയിൽ ഞാനായിട്ട് ചേച്ചിയെ കൊണ്ടുവന്നതല്ല.
4: പിന്നെ ശോഭയോടൊപ്പം മറ്റാരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ?
3: ഇല്ല, ഇവിടെ ബസ്സിൽ കയറി വന്ന ഉടനെ പരിചയപ്പെട്ടതാ ആ ഓട്ടോക്കാരൻ പപ്പുവേട്ടനെ. അയാളെ നിർബന്ധിച്ച് സർക്കാർ ആശുപത്രിയിൽ പോകണ്ടെന്ന് പറഞ്ഞ് ഇവിടെ എത്തിച്ചത്.
4: ഒരു കണക്കിനത് നന്നായി. ചേച്ചി സുരക്ഷിതയാണെന്ന് തന്നെ കരുതിക്കോളൂ. ഇവിടുത്തെ വർമ്മസാറ് അത്രയ്ക്ക് ഫേമസാ.
3: പക്ഷേ പണച്ചിലവിന്റെ കാര്യം ഓർക്കുമ്പോഴാ.
4: ഇനി എന്തിനാ അതൊക്കെ ഓർത്ത് പറയാവണേ? ഞാനില്ലേ കൂടെ. ആശുപത്രി ചിലവിന്റെ കാര്യം ഓർത്ത് താൻ തല പുണ്ണാക്കണ്ട.
3: ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ?
4: ചോദിച്ചോളൂ.
3: ആ ഗുണ്ടകളുടെ മുന്നിൽ വെച്ച് പറഞ്ഞതൊക്കെ സത്യാണോ?
4: സത്യമാണ്. അജന്ത ആശുപത്രിയിൽ അങ്ങനെ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നതും 100% സക്സസ് ആയതും പരമസത്യമാണ്. മന്ത്രിമാരുൾപ്പെടെ പല പ്രമുഖരും ആശുപത്രിയിലെത്തിയതും സർജറി ടീമിനെ അഭിനന്ദിച്ചതും ഒക്കെ സത്യമാണ്. പക്ഷേ എന്നെ ഒരു മന്ത്രിയും കെട്ടിപ്പിടിച്ചിട്ടുമില്ല, അഭിനന്ദിച്ചിട്ടുമില്ല. അതിന് ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ 7 അയലത്ത് പോലും ഞാൻ പോയിട്ട് വേണ്ടേ? ഞാൻ അവിടെ ജൂനിയർ ഡോക്ടറായി ജോയിൻ ചെയ്തിട്ട് 6 മാസമേ ആയുള്ളൂ. അല്ലെങ്കിൽ തന്നെ തനിക്ക് കണക്കറിയില്ലേ? താൻ 2ാം വർഷം പഠിത്തം നിർത്തി പോകുമ്പോൾ ഞാൻ 4ാം കൊല്ലക്കാരൻ. MBBS കഴിഞ്ഞ് ഹാർട്ട് സ്പെഷ്യലിസം ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസും നേടി ഒരു മേജർ സർജറി സംഘത്തോടൊപ്പം എത്താനുള്ള പ്രായവും പക്വതയും ഒന്നും എനിക്കായിട്ടില്ലെന്ന് തനിക്ക് ചിന്തിച്ചുകൂടെടോ?
3: ചിന്തിച്ചു. അതല്ലേ ഇപ്പൊ സംശയം തീർത്തത്. എന്നാലും അവന്മാരുടെ മുമ്പിലെ ആ പ്രകടനം.
4: ആ, ഞാനങ്ങനെ പ്രതികരിച്ചില്ലായിരുന്നെങ്കിലോ
3: എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ.
4: ആ, ഞാൻ കാറിനകത്ത് വെച്ച് തന്നെ ശോഭയെ കണ്ടു, തിരിച്ചറിഞ്ഞു, പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതാ രണ്ടും കൽപ്പിച്ചൊരു നമ്പറിട്ട് നോക്കിയത്.
3: അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്.
4: ചേച്ചി മരുന്നും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ?
3: ചിലപ്പോഴൊക്കെ വേണ്ടാന്നും പറഞ്ഞ് തട്ടിക്കളഞ്ഞ് ബഹളം വെക്കും. പിന്നെ ഞാൻ ഇണക്കി മെരുക്കി നിർബന്ധിച്ച് കഴിപ്പിക്കും.
4: ഒക്കെ ശരിയാവും. ശോഭയും സമയത്തിന് ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പിയായി ഇരുന്നോളൂ. ഒന്നിനും ഒരു പേടിയും വേണ്ട. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ?
3: എന്താ?
4: നമ്മള് ചേച്ചി കിടത്തിയിരിക്കുന്ന മുറിയിൽ നിൽക്കുമ്പോ ചേച്ചിയെ ചെക്കപ്പ് ചെയ്യാനായിട്ട് ഒരു ലേഡി ഡോക്ടർ വന്നില്ലേ?
3: അതെ, ഡോക്ടർ ഗീത.
4: അവര് ഫേമസ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ചേച്ചിയെ പരിശോധിച്ചിട്ട് കൂടെയുള്ള ഡോക്ടറോട് ചിലതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് പുറത്തു വാതിക്കൽ നിൽക്കുമ്പോൾ ഞാൻ കേട്ടു. അതൊക്കെ കേട്ടപ്പോൾ എന്റെ ഒരു സംശയമാണ്.
3: സംശയം വേണ്ട, ചേച്ചി ഗർഭിണിയാ.
4: ഓ മൈ ഗോഡ്, ഈ അവസ്ഥയിൽ റിസ്ക് ആണെന്നും സീരിയസ് ആണെന്നും ഒക്കെ അവരുടെ ഡിസ്കഷനിൽ നിന്നും എനിക്ക് മനസ്സിലായി. സോ എല്ലാം നല്ല രീതിയിൽ തന്നെ ഭവിക്കുമെന്ന് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. പിന്നെ ചേച്ചിയുടെ ഭർത്താവ് എന്താ ശോഭ? പെട്ടെന്ന് ഷോക്ക് പോലെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമവും, എന്ത് പറ്റി?
3: അതാണ് എന്റെ മനസ്സിനെ തീപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം. പരിഹാരം കണ്ടെത്താൻ ഒരു പഴുതും ഇല്ലാത്ത ചോദ്യവും അതാണ്.
4: എന്നുവെച്ചാൽ?
3: എന്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞില്ല മോഹൻ.
4: വിവാഹം കഴിഞ്ഞിട്ടില്ലേ? അപ്പോ ഏയ് കരയണ്ട, ഇനി കരയുകയും തളരുകയും ചെയ്യുകയല്ല വേണ്ടത്. ആരാണ് അയാൾ?
3: അറിയില്ല, എനിക്കൊന്നും അറിയില്ല.
4: അത് സംഭവിക്കാൻ സാധ്യതയും സാഹചര്യങ്ങളും വ്യക്തിയും അത് അന്വേഷിച്ചറിയണം. നാട്ടിൽ ചേച്ചിക്കാരുമായിട്ടെങ്കിലും ഒരു സ്നേഹബന്ധം?
3: ചേച്ചിയോട് എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനും കഴിയില്ല
4: എന്ന് കരുതി മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ചേച്ചിയുടെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദിയായ ഒരാൾ ഉണ്ടാവുമല്ലോ. ഉണ്ട്. അതാര്? അതറിഞ്ഞേ പറ്റൂ.
3: എങ്ങനെ? സംശയിച്ച് ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ?
4: അങ്ങനെ ഏതെങ്കിലും വ്യക്തിയോട് നേരിട്ട് ചോദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. വീടിന്റെ അരികത്തോ അകലത്തോ ഉള്ള ആരോ ഒരാളുമായി ചേച്ചിക്ക് സ്നേഹമായിരുന്നു. എല്ലാ അർത്ഥത്തിലും ബന്ധമുണ്ടായിരുന്നു. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ അയാളിൽ നിന്നുള്ള പ്രതികരണം മോശമായിരുന്നിരിക്കാം. എന്ന് മാത്രമല്ല, കൈയൊഴിഞ്ഞിട്ടും ഉണ്ടാകും. ഒരുപക്ഷെ ആ ഷോക്ക് തന്നെയായിരിക്കും ചേച്ചിയെ മാനസിക രോഗിയാക്കിയത്.
3: അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ ആളെ തിരിച്ചറിഞ്ഞിട്ടും കാര്യമില്ലല്ലോ, നിഷേധിക്കുകയല്ലേ ഉള്ളൂ.
4: ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ഒരുപക്ഷെ മനസ്സുമാറിയാലോ? അങ്ങനെ സംഭവിച്ചാൽ ആ വ്യക്തി ഇപ്പോൾ ചേച്ചിയുടെ അരികത്തുണ്ടായാൽ ഒരുപാട് ഗുണം പ്രതീക്ഷിക്കാം. അസുഖം, ഡെലിവറി ഒക്കെ നല്ല റിസൾട്ടായിരിക്കും.
3: ഞാൻ ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല.
4: ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ശോഭ അതുപോലൊക്കെ ഒന്ന് അനുസരിച്ചാൽ മതി.
3: പറഞ്ഞാൽ മതി, ഞാൻ അനുസരിച്ചോളാം.
4: ശോഭ, ഇടയ്ക്കൊന്ന് വീട്ടിലോട്ട് പോകണം.
3: വീട്ടിൽ?
4: ആ, വേറെ ആരുമില്ല. അതല്ലേ, വീടും നാടും ഒക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. ചേച്ചിയുടെ അസുഖവിവരം നാട്ടിലിപ്പോ ആളുകൾക്കൊരു സംസാര വിഷയം തന്നെയായിരിക്കും.
3: ഇപ്പോഴല്ല, വളരെ മുമ്പേ അങ്ങനെ ആയി കഴിഞ്ഞു.
4: ആ, പക്ഷേ ഈ കാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആരെയും ഒബ്സർവ് ചെയ്തിട്ടില്ലല്ലോ. എത്ര രഹസ്യമായിട്ടുള്ള ബന്ധമാണെങ്കിലും ഏതെങ്കിലും വഴിക്ക് ഒരല്പസ്വല്പം പുറത്തറിയും, പ്രത്യേകിച്ച് നാട്ടുംപുറങ്ങളിൽ.
3: ഇടയ്ക്കൊന്ന് പോയിട്ട് വരാന്ന് വെച്ചാ ചേച്ചിയുടെ അടുത്ത് നിന്ന് എങ്ങനെ മാറി നിൽക്കും?
4: ആ, അതിനും ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു ലേഡി അറ്റൻഡർ ഉണ്ടായിരുന്നു. മായ എന്നാണ് പേര്. സാധു സ്ത്രീയാ, നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ചേച്ചിയായിരുന്നു. താൽക്കാലിക പോസ്റ്റായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ അവരെ പിരിച്ചുവിട്ടു. നാളെ രാവിലെ തന്നെ അവരെ ഞാനിവിടെ എത്തിക്കും.

0: അങ്ങനെ ഒരാളെ വിളിച്ചു നിർത്തിയാ?
1: ചേച്ചിയെ നന്നായിട്ട് പരിചരിക്കും, ഒരുപാട് ക്ഷമയുള്ള സ്ത്രീയാ, അതുകൊണ്ട് വിശ്വസിക്കാം. ശോഭയ്ക്കും വളരെ ഹെൽപ്പായിരിക്കും.
0: അവർക്ക് ശമ്പളമൊക്കെ കൊടുക്കണ്ടേ?
1: ഓ, അതൊക്കെ ഞാൻ കൊടുത്തോളാം. ശോഭയോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആശുപത്രി ചിലവിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ടെന്ന്. മായ ചേച്ചിക്ക് കൊടുക്കുന്ന ശമ്പളവും ആശുപത്രി ചിലവിൽ ഉൾപ്പെടും. പിന്നെ ശോഭയ്ക്ക് നിർബന്ധമാണെങ്കിൽ മായ ചേച്ചിയുടെ ശമ്പളത്തിന്റെ കണക്ക് ഞാൻ വേറൊരു കണക്ക് പുസ്തകം വാങ്ങി അങ്ങ് എഴുതി വെച്ചോളാം. എന്താ, പോരെ?
0: മെഡിക്കൽ കോളേജിൽ വെച്ച് മോഹന്റെ ഹ്യൂമർ കേട്ട് ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ചിരിയൊക്കെ മറന്നുപോയി മോഹൻ.
1: എന്താ ശോഭ, ഇത് ഇപ്പോഴുള്ളതൊരു താൽക്കാലിക ദുഃഖമാണ്, പെട്ടെന്ന് അത് മാറും. ജീവിതത്തിൽ ഒരുപാട് ചിരിക്കാനുള്ള അവസരം ദൈവം തരും, അങ്ങനെ വിശ്വസിക്കണം.
2: മോനെ വിശ്വ.
3: എന്താ?
2: ഡോക്ടർ വർമ്മ എന്ന് കേൾക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ അല്പായുസുകാർക്ക് ദീർഘായുസ് സമ്മാനിച്ച ദൈവത്തിന്റെ സ്ഥാനമാ. അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകനായ നീ
3: ചെകുത്താന്റെ സ്ഥാനത്താണ് അല്ലേ?
2: എപ്പോഴും നീ ഇങ്ങനെയാ, എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയാൽ ചങ്കിക്കൊള്ളുന്ന മറുപടിയാ.
3: സുഖമുള്ള വാക്കുകളൊന്നും എന്റെ കയ്യിലിപ്പോ സ്റ്റോക്ക് ഇല്ലല്ലോ.
2: അബദ്ധങ്ങൾ ഒരുപാട് കാട്ടിയിട്ടുണ്ടെങ്കിലും കൂട്ടുകാരുമായി നീ കളിച്ചു ചിരിച്ചു നടക്കുമ്പോ അമ്മയ്ക്ക് സന്തോഷമായിരുന്നു മോനെ.
3: അതിന്റെ അർത്ഥം ഇപ്പോ ഉള്ളു നിറയെ വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് അല്ലേ?
2: സ്വന്തം മകന് എന്ത് കുറ്റവും കുറവും ഉണ്ടെങ്കിലും പെറ്റമ്മയ്ക്ക് വെറുക്കാൻ പറ്റുമോടാ?
3: പകരം പലിശ അടക്കം അച്ഛന്റെ മനസ്സിലുണ്ടല്ലോ.
2: വെറുപ്പോ? അച്ഛന്റെ മനസ്സിൽ നിന്നോട് വെറുപ്പോ?
3: അല്ല, ഭയങ്കര വാത്സല്യമാ. അതല്ലേ കാണുമ്പോ ഒരു നികൃഷ്ട ജീവിയെ നോക്കുന്നത് പോലെ കണ്ണു തുറക്കുകയും കടിച്ചു പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത്.
2: അത് വെറുപ്പല്ല മക്കളെ, ആ ഉള്ള് നൊന്ത് നീറുന്നതിന്റെ വിങ്ങല. അച്ഛൻ വന്നു.
3: പേടിക്കണ്ട, ഞാൻ പോക്കോളാം.
2: നീ അവിടെ ഇരുന്ന് കഴിക്കും മോനെ, ചായ പോലും മുഴുവനും കുടിച്ചില്ലല്ലോ.
3: വേണ്ട, മതി.
2: ഡോക്ടർക്ക് എന്ത് പറ്റി? പതിവില്ലാതെ വളരെ നേരത്തെ
4: വരാൻ തോന്നി, ഇങ്ങു പോന്നു.
2: ഡോക്ടറുടെ മുഖത്ത് എന്താ ഒരു നിഴലാട്ടം പോലെ? മനസ്സ് ശരിയല്ലെന്ന് തോന്നുന്നു.
4: എനിക്കിനി എന്ത് ശരികേടുണ്ടാവാനാ ലക്ഷ്മി?
2: എന്നാലും അങ്ങനെയല്ലല്ലോ, ഏത് പാതിരാത്രി വന്നു കയറുമ്പോഴും പ്രസന്നതയോടെ പെരുമാറുന്ന ഡോക്ടർക്ക് രണ്ടു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഒരു വല്ലാത്ത ടെൻഷൻ അനുഭവപ്പെടുന്നത് പോലെ.
4: ഒരു ടെൻഷനും ഇല്ല, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം.
2: വേണ്ട വേണ്ട, ഒരു മിനിറ്റ് ഇവിടെ ഇരുന്ന് നല്ലൊരു ചായ കുടിച്ചിട്ട് ഡ്രസ് മാറി ഫ്രഷ് ആവാം. ഇതാ ഇപ്പൊ ഇട്ട് വെച്ച ചായയാ.
4: വേണ്ട, ഇപ്പൊ ചായ ഒന്നും വേണ്ട.
2: വേണം, ഡോക്ടർ വർമ്മയോട് ഈ ലക്ഷ്മിയാ പറയുന്നത് ചായ കുടിക്കണം.
4: പണ്ടേ നീ ഇങ്ങനെയാ, എന്തെങ്കിലും ഒന്ന് ഇപ്പൊ വേണ്ട പിന്നെ മതി എന്നൊന്ന് പറഞ്ഞു പോയാ പിന്നെ നിരീക്ഷണമായി, ചോദ്യം ചെയ്യലായി, മനസ്സിനെ എക്സാം ചെയ്ത് അന്ത്യം കണ്ടെത്തിയേ അടങ്ങൂ.
2: അതെ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഭർത്താവിന്റെ പൾസും മനസ്സും സെക്കൻഡ് കൊണ്ട് റീഡ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ദൈവം അറിഞ്ഞുകൊണ്ട് ഭാര്യയ്ക്ക് നൽകുന്ന ഗിഫ്റ്റാണ്. അത് നിങ്ങളെ കെട്ടിയപ്പോ തന്നെ എനിക്ക് കിട്ടിയെന്ന് വെച്ചോ.
4: സമ്മതിച്ചു. ആ വിജയനേട്ടം കൈവരിച്ച പ്രതിഭയ്ക്ക് എന്റെ വക ഒരു അവാർഡ് കൂടി തന്നേക്കാം, പോരെ?
2: ഓ, സന്തോഷായി. എന്നാൽ ഇനി പറ, എന്താണെങ്കിലും ഇനി മറയ്ക്കാൻ ശ്രമിക്കണ്ട. വലിയ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർക്ക് രോഗികളുടെ മനസ്സ് പഠിക്കാൻ ഒരല്പം സമയമെങ്കിലും വേണ്ടിവരും. എന്നാൽ അങ്ങയുടെ മനസ്സിലുള്ളത് പഠിച്ചെടുക്കാൻ ഈ ഭാര്യയ്ക്ക് അത്ര പോലും സമയം വേണ്ടെന്ന് ബോധ്യപ്പെട്ടല്ലോ. ഒരു നോക്ക്, ഒരു വാക്ക്, ദാറ്റ്സ് ഓൾ. ടെൽ മീ പ്ലീസ്.
4: പറയാം. രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ക്ലിനിക്കിൽ അഡ്മിറ്റായ ഒരു പേഷ്യന്റിന്റെ കാര്യത്തിൽ ഒരാശങ്ക.
2: ആയിരക്കണക്കിന് രോഗികളെ സമർത്ഥമായി ചികിത്സിച്ച അങ്ങേക്ക് എന്താ ഇപ്പൊ ഇങ്ങനെ? പ്രതീക്ഷയ്ക്ക് ഒരു മങ്ങലേറ്റ പോലെ.
4: പ്രതീക്ഷക്കുറവൊന്നുമല്ല, ഈ രോഗിയുടെ കാര്യത്തിൽ അല്പം ആകാംക്ഷ കൂടുതൽ അനുഭവപ്പെടുന്നത് പോലെ.
2: അതെന്താ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണം?
4: രോഗം മാത്രമല്ല, മറ്റൊരു അഗ്നി പരീക്ഷണം കൂടിയുണ്ട്. 100% മെന്റൽ പേഷ്യന്റ് ആയ യുവതി, അവരുടെ വയറ്റിൽ ഒരു കുഞ്ഞും വളരുന്നുണ്ട്.
2: എന്റെ ഈശ്വര, എന്റെ പൊന്നു ഡോക്ടറെ, ആ അമ്മയ്ക്കും കുഞ്ഞിനും ഒരാപത്തും വരാതെ കാത്തോളനേ.
4: ഗർഭം പൂർണ്ണമാവും തോറും അപകടവും വർദ്ധിച്ചു വരും.
2: എന്താ ഇപ്പോ ഡോക്ടറുടെ മനസ്സിൽ?
4: രോഗിയുടെ പ്രസവഘട്ടത്തിന് മുമ്പ് മാനസിക രോഗം മാറണം.
2: അങ്ങനെ തന്നെ സംഭവിക്കുമോ?
4: അതിപ്പോ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, തുടരെ ഷോക്കും ഇഞ്ചക്ഷനും കൊടുക്കാനും സാധ്യമല്ല.
2: പാവം, എവിടെയുള്ളതാ?
4: കുറച്ചു ദൂരെയുള്ളതാ, ഹൈറേഞ്ചിനോട് ചേർന്നുള്ള ഒരു ഗ്രാമത്തിൽ.
2: കൂടെ ആരാ? ബന്ധുക്കളൊക്കെ ഉണ്ടോ?
4: ഒരനിയത്തി പെൺകുട്ടി മാത്രമേ ഉള്ളൂ, ശോഭ എന്നാണ് പേര്. 22 വയസ്സ് വരും. ഐശ്വര്യമുള്ള ഒരു പെങ്കൊച്ച്. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്. മരിച്ചുപോയി.
2: രോഗി ഗർഭിണിയാണെന്നല്ലേ പറഞ്ഞത്? അപ്പോ അവളുടെ ഭർത്താവോ?
4: അയാളും മരിച്ചു.
2: അപ്പോ അമ്മയും ഭർത്താവും ഒക്കെ മരിച്ചപ്പോ ഉണ്ടായ ഷോക്ക് കൊണ്ടാവാം അവൾക്ക്.
4: അല്ലല്ല, മൂത്ത മകൾ മുഴുഭ്രാന്തിയായി പോയതിലുള്ള ആധിയും മനോവേദനയും കൊണ്ടാണത്രേ
2: കഷ്ടം. എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും മനസമാധാനം ഇല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന് എന്താ ഒരു സുഖം കിട്ടുക?
4: ചായ കുടിയും വിസ്താരവും ഒക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്നെ ഒന്ന് റിലീസ് ചെയ്യാമോ? എനിക്കൊന്ന് ഫ്രഷ് ആവണം, നാലഞ്ച് ഫോൺ കോളും ചെയ്യാനുണ്ട്.
2: ഒരു മിനിറ്റ്, എനിക്കൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഇതുപോലെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരം കാത്തിരിക്കുകയായിരുന്നു ഞാൻ.
4: എന്താ അത്?
2: പിന്നെ നാളെ കുറെ ആയില്ലേ, ഇനി മോനോടുള്ള പിണക്കം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൂടെ?
4: എനിക്ക് താല്പര്യമില്ലെന്നറിയില്ലേ?
2: നമുക്ക് അവൻ ഒന്നല്ലേ ഉള്ളൂ. അച്ഛനും മകനും ശത്രുക്കളെ പോലെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കാതെ ജീവിക്കുമ്പോ ഒരമ്മയ്ക്കുണ്ടാകുന്ന വിഷമം അങ്ങക്ക് മനസ്സിലാകാത്തത് എന്താണ്?
4: എനിക്കിപ്പോ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, അവൻ എന്റെ മകനായി ജനിച്ചു പോയല്ലോ എന്ന വിഷമം. ഇവിടെ നിർത്താം ഈ വർത്തമാനം.
2: പോവുകയാണോ ഡോക്ടറെ?
5: വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15.

രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, പപ്പു, ഷിബു ആശ്രാമം, ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, ഡോക്ടർ മോഹൻ, കെ സുനിൽകുമാർ, ലക്ഷ്മി, ലീന ആനന്ദം, വിശ്വൻ, ആർ ജി മഹേഷ്, ബാമ, അമ്പൂരി ജയൻ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ.

0: FTITTP-യിൽ അംഗത്വമെടുത്തു. ഇനി വിമാനത്താവളത്തിൽ എങ്ങനെ വേഗത്തിൽ ക്ലിയറൻസ് നേടാം? വിമാനത്താവളത്തിലെ പ്രത്യേകം സജ്ജമാക്കിയ ഈ ഗേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും ആദ്യ ഗേറ്റിൽ സ്കാൻ ചെയ്യുക. തുടർന്ന് അടുത്ത ഗേറ്റിൽ നിങ്ങളുടെ മുഖവും വിരലടയാളവും നൽകുക. ബയോമെട്രിക് പരിശോധന വിജയിച്ചാൽ ഗേറ്റ് തനിയെ തുറക്കും. നിങ്ങളുടെ ഇമിഗ്രേഷൻ പൂർത്തിയായി. ഇപ്പോൾ ഇമിഗ്രേഷൻ നടപടികൾ വളരെ എളുപ്പമല്ലേ? കേരളത്തിലെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിലും ഈ സൗകര്യം ലഭ്യമാണ്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
4: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
3: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
4: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: ആകാശവാണി ഇപ്പോൾ ഉമംഗ് CIET സ്പോൺസർഡ് പരിപാടി.

0: ഇതുവരെ കേട്ടത് ഉമംഗ് CIET സ്പോൺസർഡ് പരിപാടി.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ആകാശവാണി സമയം 3 മണി. പ്രേക്ഷകളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ചീഫ് ഗസ്റ്റ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയ യേശുദാസ്, ഗാനരചന ONV, സംഗീതം 8 ഉമ്മർ.

ഒഎൻവി രചിച്ച മറ്റൊരു ഗാനം പൊന്നുചാമി എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻ സിത്താരയുടെ സംഗീത നിർദ്ദേശത്തിൽ ചിത്രയാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

വിജയ് നായരമ്പലം രചിച്ച് സച്ചിൻ കൈതപ്രം സംഗീതം നൽകി. മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ചിത്രം അറബിപ്പൊന്ന്. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഈ ഗാനം അറബിക്കടലോരം എന്ന ചിത്രത്തിനു വേണ്ടിയാണ്. ഗിരീഷ് പുത്തൻശ്ശേരിയാണ് വരികൾ എഴുതിയത്. സിർപ്പിയുടെ സംഗീതം.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ഒസ്യപ്പച്ചൻ സംഗീതം നൽകി. ഉണ്ണിമേനോനും സുജാതയും മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി രവീന്ദ്രന്റെ സംഗീതത്തിൽ വിജയേശുദാസും രാധിക തിലക്കും പാടിയ ഗാനം കേൾക്കാം. അമ്മക്കിളിക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രമാണ് വരികൾ എഴുതിയിട്ടുള്ളത്.

ഗാനോപഹാരത്തിൽ ഇനി ശ്രേയാ ഘോഷാൽ പാടിയ ഒരു ഗാനം കേൾക്കാം. 2011 പുറത്തിറങ്ങിയ രത്തിനിർവേദം എന്ന ചിത്രത്തിനു വേണ്ടി മുരുകൻ കാട്ടാക്കട രചിച്ച് എം ജയചന്ദ്രൻ സംഗീതം പകർന്നിരിക്കുന്നു.

എന്നും നന്മകൾ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. കൈതപ്രമാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം നൽകിയത് ജോൺസൺ, ഗായകൻ യേശുദാസ്.

കെ എസ് ഹരിഹരൻ രചിച്ച് വിജയകൃഷ്ണ സംഗീതം നൽകി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം ഇനി ഗാനോപഹാരത്തിലൂടെ നമുക്ക് ആസ്വദിക്കാം. ചിത്രം ബ്രഹ്മാസ്ത്രം.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി. മോഹൻ സിത്താര സംഗീതം നൽകി യേശുദാസും ആശാജി മേനോനും പാടിയതാണ് ഈ ഗാനം. കൂട്ട് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രമാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത്

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. ആകാശവാണി സമയം ഇപ്പോൾ 4 മണി.

0: സായന്തിനത്തിൽ ഇന്നത്തെ അതിഥി ചിത്രകാരനും അധ്യാപകനുമായ ചിക്കു ശിവൻ.
1: ആലപ്പുഴയിൽ വന്ന് അന്വേഷിച്ച ഗതകാലങ്ങളിൽ സദാശിവൻ നായർ എന്ന ചിത്രകാരൻ, പിന്നീട് ഒരു കളിയരങ്ങിന്റെ കളിയച്ഛനായി മാറിയ ചിക്കൂസ് എന്ന പേര് മാത്രം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ചിക്കു ശിവൻ സാറായി എങ്ങനെ മാറി എന്നുള്ളതാണ്. ചിക്കു ശിവൻ സാറിനെ ഞങ്ങൾ ആലപ്പുഴക്കാരെല്ലാം വിളിക്കുന്നത് ശിവൻചേട്ടനാണ്. ശിവൻചേട്ടന്, സായന്തനം പ്രോഗ്രാമിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം.
2: ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നിറയെ നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു.
1: കുട്ടനാട് നമ്മളുടെ അതിരടയാളപ്പെട്ട സ്ഥലമാണ്. കുട്ടനാടുമായി ജന്മം കൊണ്ടും ഹൃദയപരമായ ബന്ധം കൊണ്ടും അടിത്തറയുള്ള ആളാണ് ശിവൻചേട്ടൻ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശിവൻചേട്ടന്റെ അച്ഛനാണ് ഒരു കാലത്ത് പാർത്ഥസാരഥി ചുണ്ടൻവള്ളത്തിൽ ഒന്നാം അമരക്കാരനായി നിന്ന കുട്ടൻപിള്ളച്ചേട്ടൻ, ആ കുട്ടനാട്ടുകാർ സ്നേഹപൂർവ്വം വിളിക്കുന്ന പട്ടാളം കുട്ടൻപിള്ളച്ചേട്ടൻ. ഒരുപക്ഷെ ശിവൻചേട്ടൻ അദ്ദേഹത്തെ കേട്ടിട്ടുള്ളായിരിക്കാം. എങ്കിലും വള്ളംകളിക്കാലം കൂടിയാണല്ലോ ഓണക്കാലം. ഈ ഓണക്കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഓർമ്മക്കുറിപ്പുകൾ നമുക്കൊന്ന് പുനർവായിക്കാം.
2: എന്റെ ശൈശവത്തിലേക്ക് തന്നെ എന്നെ കൊണ്ടുപോയ സന്തോഷമുണ്ട്. കാരണം എന്റെ അച്ഛൻ, എനിക്ക് 3 വയസ്സ് ഉള്ളൂ, പറഞ്ഞു കേട്ടുള്ള അറിവുകളാണ്. ചെമ്പക്കുളം മൂലം വള്ളംകളിയിൽ പാർത്ഥസാരഥി ചുണ്ടന്റെ 1-ാം അണിയത്ത് അച്ഛനായിരുന്നു, ആചാര്യബാഹുവായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നെടുമുടിയാണ് എന്റെ അച്ഛന്റെ ജന്മദേശം. പക്ഷെ ഞാൻ ജനിച്ചത് ആലപ്പുഴയിലാണ്.
1: ശിവൻചേട്ടന്റെ ബാല്യം ആലപ്പുഴ സനാതനധർമ്മ വിദ്യാശാലയുടെ സ്കൂളിൽ നിന്നാണ്. അന്നത്തെ സകല കലകളുടെയും ഒരു കേന്ദ്രമാണ് SDV സ്കൂള്. അവിടെ നിന്നുള്ള ആ ബാല്യത്തിൽ നിന്ന് സ്നേഹമയിയായ കമലാക്ഷി അമ്മ എന്ന അമ്മ ഒരുക്കിവിടുന്ന ആ ബാലൻ സ്കൂളില് പ്രഗത്ഭരായ അധ്യാപകരുടെ കീഴിൽ കേവലം നമ്മുടെ ചരിത്രം മാത്രമല്ല, അല്ലെങ്കിൽ നാടിൻ്റെ സംസ്കാരം മാത്രമല്ല പഠിച്ചത്, കലകളിലും അസാമാന്യമായ പ്രാവീണ്യം നേടി. അത് കഴിഞ്ഞ് കാക്കാഴത്ത് ഹൈസ്കൂളിലേക്ക് ചിത്രകലയിൽ ഒരു അധ്യാപകനായിട്ടാണ് മാറുകയുണ്ടായത്. ഈ ചിത്രകലയിലേക്ക് പെട്ടെന്നൊരു അഭിനിവേശം വരാനുള്ള കാരണം, സാധാരണ അതിനു മുമ്പ് കായിക മേഖലയിൽ വളരെ പ്രശസ്തമായ രീതിയിലുള്ള സനാതനധർമ്മ വിദ്യാശാലയിൽ SDVയിലെ ഗ്രൗണ്ടിലെ ഏറ്റവും തിളക്കമേറിയ കായിക താരം എന്നുള്ള തുടക്കം കുറിച്ച ആളാണ്. പിന്നെ എങ്ങനെ പെട്ടെന്ന് ചിത്രകലയിലേക്കൊരു

0: വഴി മാറാനിടയായി.
1: ഞാൻ സ്നേഹ സ്കൂളിൽ പഠിക്കാനായിട്ട് എത്തിയ ഹൈസ്കൂൾ കാലമാണ്, 8, 9, 10 ക്ലാസ്സുകളാണ് അവിടെ പഠിച്ചത്. എൻ്റെ 3 ജ്യേഷ്ഠന്മാരും കായിക രംഗത്ത് ഏറ്റവും പ്രതിഭാശാലികളായിരുന്നു. അവർ 3 പേരും ദേശീയ തലത്തിൽ അംഗീകാരം നേടിയ കായിക താരങ്ങളുമായിരുന്നു. ഞാനും ഒരു ഫുട്ബോൾ താരമായിരുന്നു ഒരു 10-ാം ക്ലാസ് വരെയൊക്കെ. അത് കഴിഞ്ഞ് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാകാം എനിക്ക് ഈ ചെറിയ നാൾ മുതൽ ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് ഭയങ്കര താല്പര്യമായിരുന്നു. പ്രൈമറി ക്ലാസ് പഠിക്കുമ്പോൾ ഈമാളമ്മ എന്ന ഒരു കന്യാസ്ത്രീ മദർ എൻ്റെ കയ്യക്ഷരം മെച്ചമാണെന്ന് അവർ മനസ്സിലാക്കിയതിന് ശേഷം അന്ന് അവർ എഴുതിയിരുന്ന പോസ്റ്റ് കാർഡ് ആർക്കെങ്കിലും അയക്കണമെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് എന്നെ കൊണ്ടിരിക്കുന്നു. അതെനിക്ക് കിട്ടിയ പ്രയോജനം വളരെ വലുതായിരുന്നു. അപ്പോൾ 10-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ കോളേജ് വിദ്യാഭ്യാസം എന്നുള്ളതിനെ ചിന്തിക്കാതെ തന്നെ SL Arias എൻ്റെ ഗുരുനാഥൻ്റെ ചിത്രകലാ വിദ്യാലയത്തിലേക്ക് പോവുകയും ഡിപ്ലോമ നേടുകയും ചെയ്തു. പക്ഷെ ഡിപ്ലോമക്ക് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ ഞാൻ കാക്കാട് സ്കൂളിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അവിടെ അധ്യാപകനായിട്ട് ജോലി കിട്ടുകയാണ്. അവിടുന്ന് ഒരു ചിത്രകല അധ്യാപകൻ എന്ന നിലയിലാണ് ഞാൻ മുന്നോട്ട് പോയത്. പക്ഷേ കായിക രംഗവും SDV സ്കൂളും മറക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടുത്തെ എല്ലാ തലങ്ങളിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു. കലാരംഗത്തെ താല്പര്യം പോലെ തന്നെ കായിക രംഗത്തും എനിക്ക് വളരെയധികം ആഗ്രഹങ്ങളായിരുന്നു. ഒരുപാട് വായിക്കുകയും കാണുകയും കായിക താരങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ ഒരു ഹോബിയായിരുന്നു. എൻ്റെ സ്കൂൾ കായികമേളയാണെങ്കിലും ജില്ലാതല കായികമേളയാണെങ്കിലും പിന്നീട് സംസ്ഥാന സ്പോർട്സ് കായികമേളയിലും എൻ്റെ ഒരു സാന്നിധ്യം സംഘാടകർ ആഗ്രഹിച്ചിരുന്നു. എനിക്കത് വളരെ സന്തോഷവുമായിരുന്നു.
2: നിനക്ക് ഒരുപാട് സഹായം നമ്മുടെ കാക്കാഴം സ്കൂളിലെ അധികൃതർ തന്നിരുന്നു അല്ലേ?
1: അയ്യോ, തീർച്ചയായിട്ടും. ഞാൻ സ്കൂളിൽ ചെന്നതാണ് എൻ്റെ സംസ്ഥാന തലത്തിൽ ഇങ്ങനെ ഒരു ശ്രദ്ധേയനാകാൻ കാരണമുണ്ടായിരുന്നു. പക്ഷേ കാരണം SLV ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടുത്തെ ഹെഡ് മാസ്റ്റർ നാരായണ പണിക്കർ സാർ എന്ന് പറയുന്ന പ്രതിഭാശാലിയായ അധ്യാപക ശ്രേഷ്ഠൻ ഒരു വർഷം സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹെഡ് മാസ്റ്റർ എന്നോട് പറയുകയാണ്, ശിവ, നീ ഒരു കാര്യം ചെയ്യ്, ആ ശാസ്ത്രോത്സവം നടക്കുന്നിടത്തേക്ക് നിൻ്റെ ആവശ്യമുണ്ട് വരാൻ പറയുന്നു. അവിടെ ചെന്ന് പരിചയപ്പെടുത്തുന്നു. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് എഴുതാൻ ശിവനെ ഏൽപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഏതാണ്ട് 300-ഓളം സർട്ടിഫിക്കറ്റുകൾ ഒരു പകലും ഒരു രാത്രിയും കൊണ്ട് എഴുതി കൊടുത്തു. അത് ഞാൻ പറയുന്നത് ദീപാളമ്മ എനിക്ക് പോസ്റ്റ് കാർഡ് എഴുതാനുള്ള സമയം അനുവദിച്ചപ്പോൾ കിട്ടിയ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ കയ്യക്ഷരം. അത് എൻ്റെ അന്നത്തെ ആ ശാസ്ത്രമേളയിലെ മുഴുവൻ സർട്ടിഫിക്കറ്റുകൾ എഴുതാൻ എനിക്ക് മഹാഭാഗ്യം കിട്ടി. അത് സംസ്ഥാന തലത്തിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാഭ്യാസ വകുപ്പ് എനിക്ക് തന്നിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു.
2: ഈ കൂട്ടത്തിൽ ഒന്ന് ചോദിക്കുകയാണ്, ഒട്ടുമിക്ക സുഹൃത്തുക്കൾക്കും കല്യാണക്കത്ത് തയ്യാറാക്കി കൊടുക്കുന്നത് ശിവൻചേട്ടൻ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ ചോദ്യകർത്താവായി അല്ലെങ്കിൽ അഭിമുഖത്തിലിരിക്കുന്ന എനിക്ക് പോലും എൻ്റെ വിവാഹ ക്ഷണപത്രം തയ്യാറാക്കി തന്നത് ശിവൻചേട്ടനാണ്. ഇങ്ങനെ ആലപ്പുഴയിലെ പലരുടെയും ഹൃദയത്തിൽ തൻ്റെ കയ്യക്ഷരം കൊണ്ട് ചേക്കേറാൻ കഴിഞ്ഞ ആ ഒരു നല്ല കൈപ്പടയുടെ ഒരു ഉടമ എന്നുള്ളൊരു പേരുകൂടി ശിവൻചേട്ടനുണ്ട് അല്ലേ?
1: ഹരികുമാർ ബാലയത്ത് എന്ന് പറയുന്ന അദ്ദേഹം കല്യാണം കഴിക്കാനായിട്ട് ഇങ്ങനെ തീരുമാനിച്ചപ്പോൾ എന്ത് ധൈര്യത്തിലാണ് കയ്യക്ഷരത്തിൽ ഒരു കല്യാണക്കുറി വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടതെന്ന് എനിക്ക് ആദ്യം അമ്പരപ്പുണ്ടായത്. പിന്നെ ഞാൻ എഴുതി കൊടുത്തു. അത് പിന്നീട് അച്ചടിച്ച് എനിക്ക് കിട്ടിയപ്പോഴാണ് ഇത് എൻ്റെ കയ്യക്ഷരത്തിലാണല്ലോ അദ്ദേഹം അല്ലെ അന്ന് ആ കാലത്ത് ആരെങ്കിലും ധൈര്യപ്പെടുമെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം അവിടെയും വന്നു, ആ കത്ത് പുറത്ത് ആയതോടുകൂടി പിന്നീട് പലരും കല്യാണക്കുറി എഴുതി കൊടുക്കാനായിട്ട് എന്നെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നിരവധി പേര് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്.
2: ചേട്ടനെ പറ്റി പറയുന്നത് ഈ സൗഹൃദങ്ങളുടെ ഇടയെടുപ്പ് വളരെയേറെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരാൾ. അത് പല മേഖലകളിലാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. കായിക മേഖലയിൽ നിന്ന് ഇന്റർ സ്കൂൾ സ്പോർട്സിന്റെ മേഖലയിൽ നിറഞ്ഞാടുന്ന ഒരു കലാകാരൻ ഒരു കായിക താരം കൂടിയാകുന്ന ഒരു പ്രത്യേക അനുഭവം ഞാൻ അവിടെ കണ്ടിട്ടു. അതിന്റെ ഒരു പ്രത്യേകത ഈ കായിക മേഖലയില് ഒരു കൈയടക്കം അത് ഒരു കലാകാരന്റെ ഹൃദയ ഐക്യം കൂടി അല്ലെങ്കിൽ ഒരു മനോധർമ്മം കൂടി വരുമ്പോൾ പലപ്പോഴും ആകർഷകമാകാറുണ്ട്. കാരണം ഒരു വിരസതയില്ലാതെ കായിക മേഖലയിലെ ഇടവേളകളിൽ ചില കലാരൂപങ്ങൾ അവതരിപ്പിക്കാനും ചില പാട്ടുകാരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാനും ചില ശബ്ദാനുകരണ കലാകാരന്മാരെ കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഇടവേളയില്ലാതെ കായിക മേഖലയെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഒരു മിടുക്കായിരുന്നു. നല്ലൊരു ഒരു പ്രത്യേക പ്രാഗൽഭ്യമായിരുന്നു. അത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ?
1: തീർച്ചയായിട്ടും. അത് നമ്മുടെ കായിക മേളയാണെങ്കിലും കലാമേളയാണെങ്കിലും അത് പ്രേക്ഷകന് അല്ലെങ്കിൽ ആസ്വാദകന് അല്ലെങ്കിൽ എപ്പോഴും സന്തോഷിക്കാനുള്ള വകയാകണം എന്നുള്ളതായിരുന്നു. ഇപ്പം ചോദിച്ചിട്ട് ഒരു ചോദ്യം, ഈ കലാകാരൻ അങ്ങനെ കായിക രംഗത്ത് അതിൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടു എന്നുള്ളത്, എൻ്റെ സുഹൃത്തുക്കൾ ആയിരുന്ന അധ്യാപക ശ്രേഷ്ഠരുടെ സൗകര്യത്തിൽ പ്രത്യേകിച്ച് കലയിൽ രാഘവൻ പിള്ള സാറിൻ്റെ എൻ്റെ പ്രിയ ഗുരുനാഥൻ എൻ്റെ മാതൃകാ വിഷ്ണുവാണ് അദ്ദേഹം. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആലപ്പുഴയിൽ. പിന്നെ അദ്ദേഹമാണ് എൻ്റെ 10-ാം ക്ലാസ്സിലെ അധ്യാപകൻ. ആ സ്കൂളിൽ NS മണി എന്ന് പറഞ്ഞൊരു വലിയൊരു അധ്യാപക ശ്രേഷൻ ഉണ്ടായിരുന്നു. സ്പോർട്സ് രംഗത്ത് പ്രതിഭാശാലിയായിരുന്നു. അതൊക്കെ കണ്ടും കേട്ടും വളർന്നാണല്ലേ. ഇപ്പൊ അനുഭവം ചോദിച്ചില്ലേ ഒരു ചോദ്യം, ആ കാലങ്ങളിൽ ഇന്റർ സ്കൂൾ കായിക മേളയുടെ ഓഫീസ്

0: ഏഷ്യൻ വർക്ക് ആധികാരികമായി ചെയ്തിരുന്നതാണ് ഞാനാട്. അതൊരു ചിത്രകലാധ്യാപനെ കൊണ്ട് സാധിക്കുന്നൊരു കാര്യമായിരുന്നില്ല. അതിപ്പോഴും ഓർക്കുകയാണ്. അതിൻ്റെ ഓഫീസ് വർക്ക് കംപ്ലീറ്റ് ഞാൻ ചെയ്തിരുന്നു. എന്നിട്ട് അതിൻ്റെ പ്രോഗ്രാം ചാർട്ടിങ്ങും ഒക്കെ എനിക്കാണ് തന്നിരുന്നത്. അതൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ ലോകത്തേക്ക് സാധനം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ ചെയ്തിരുന്ന കൈപ്പടയെങ്കിലും
1: ശിവചേട്ടൻ എഴുതിയിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളിലെ ആ അക്ഷരങ്ങൾ എത്രയോ ആളുകളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ കായിക താരങ്ങൾക്ക് ആ അക്ഷരങ്ങൾ പ്രിയങ്കരമായിരുന്നു. ഇപ്പം ഞാൻ വേറെ ഒന്ന് ചോദിച്ചോട്ടെ, നമുക്ക് ആലപ്പുഴ എന്ന് പറയുന്നത് അയൺ ഗെയിംസിൻ്റെ ഈറ്റിലമാണ്. അതായത് ഭാരോദ്വഹന മത്സരങ്ങളുടെ ഒരു വലിയ ശക്തി കേന്ദ്രമായിരുന്നു ആലപ്പുഴ, ഇപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ചിത്രകലാകാരൻ, വീണ്ടും ഞാൻ നോക്കുമ്പോൾ ഇരുമ്പിൻ്റെ മത്സരം, അയൺ ഗെയിംസ് നമ്മൾ പറയുന്ന ചേതനമല്ലാത്ത ഒരു വസ്തുവിൽ ചൈതന്യം കണ്ടെത്തുന്ന ഒരു മത്സര രംഗമാണ് അയൺ ഗെയിംസ്. അതിലെ ദേശീയ മത്സരം, അന്തർദേശീയ മത്സരങ്ങൾ വരെ ആലപ്പുഴയിൽ നടക്കുമ്പോൾ, ആതിഥ്യം വഹിക്കുമ്പോൾ മിക്കവാറും അതിനകത്ത് അനൗൺസറായിട്ടും റഫറിയായിട്ടും ഈ പറഞ്ഞപോലെ സർട്ടിഫിക്കറ്റ് എഴുതുന്ന ആളായിട്ടും ഒരു സെലിബ്രിറ്റിയായിട്ട് പോലും ചിലപ്പോഴവിടെ നിറഞ്ഞാടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വെയിറ്റ് പോലും എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതൊന്നും അല്ലാതെ ഒരു നല്ല ആറടി പൊക്കക്കാരൻ, നല്ല കൊലുന്നനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ഈ അയൺ ഗെയിംസിൻ്റെ വക്താവായി മാറുമായിരുന്നു?
0: കേരളോത്സവം കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ജില്ലാതല മത്സരം വന്നപ്പോൾ ജില്ലാ സ്പോർട്സ് കൗൺസിലിലാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, രാജീവും അർജുന അവാർഡ് വിജയ ജോസഫും. അവർ രണ്ടുപേരും കൂടിയാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി സ്പോർട്സ് കൗൺസിലിലാക്കുകയും അതിൻ്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്യാനായിട്ട് എന്നോട് പറയുകയും തുടർന്ന് അവരുമായിട്ടുള്ള സുപരിചിതമായ ബന്ധങ്ങൾ, ആ ബന്ധം വളർന്നു. പിന്നീട് ജോസഫ് എന്ന് പറയുന്ന അയൺ ഗെയിംസിൻ്റെ ഏറ്റവും പ്രാധാന്യമായ വ്യക്തി സംഘടിപ്പിക്കുന്ന അയൺ ഗെയിംസിൻ്റെ പബ്ലിക്കും ചാമ്പ്യൻഷിപ്പിലൊക്കെ ഞാനൊരു സഹകാരിയായിട്ട് അവരോട് ചേരുകയും അതും തുടർന്ന് കായിക രംഗത്തോടുള്ള താല്പര്യം കൊണ്ട് അത് പഠിച്ചു. അത് വേൾഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഓഫീസ് വർക്കിന് വരെ എനിക്ക് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. അങ്ങനെയാണ് അതിനകത്തോട്ട് വരുന്നത് തന്നെ.
1: നമ്മളിപ്പോൾ ശിവചേട്ടനെ അത്ലറ്റിക് മേഖലയിൽ മൈതാനങ്ങളിൽ പറന്നു നടക്കുന്നതും പാരി നടക്കുന്നതും കണ്ടു, അതുപോലെ തന്നെ അയൺ ഗെയിംസിൻ്റെ തട്ടകങ്ങളിൽ കണ്ടു. ഇതുകൂടാതെ ആലപ്പുഴയിൽ വളരെ പ്രശസ്തമായ YMCA വോളിബോൾ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടുകളിലും പിച്ചുകളിലും അവിടുത്തെ ഓരോ മാച്ചുകളിലും സചേതനമായി കണ്ടു. ഈ കളികളെപ്പറ്റിയൊക്കെ നല്ല ഒരു അടിത്തറയും അതിനെപ്പറ്റിയുള്ളൊരു പഠനവും നന്നായി എങ്ങനെ നടത്തിയിരുന്നു?
0: ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്ന ഒരു സ്പോർട്സ് കുടുംബമായിരുന്നു. എവിടെ സ്പോർട്സ് മീറ്റ് ഉണ്ടെങ്കിലും ശരി ഞങ്ങൾ കാണാനായിട്ടൊക്കെ അന്ന് പോകുമായിരുന്നു. ഞാൻ 84 ഏഷ്യാഡ് കാണാൻ ഡൽഹിക്ക് പോയവനാണ്.
1: ഇതൊരു വലിയ അനുഭവമല്ലേ?
0: അനുഭവമാണ്. ചില PT ഉഷ അന്ന് റെക്കോർഡ് കൈ ഓടി ചാടി വരുന്നതും ഒക്കെ ചെയ്തിരുന്നത് കണ്ട ആളാണ്.
1: ഏതാണ്ട് 50 വർഷത്തിനടുക്കുന്നത്, 4 പതിറ്റാണ്ട് കഴിഞ്ഞു,
0: വർഷങ്ങൾ എത്ര കഴിഞ്ഞു. അതൊക്കെ ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അത്ലറ്റിക്സിലെയും ലോക നിലവാരമുള്ള താരങ്ങളെയും കുറിച്ചൊക്കെ അവരൊക്കെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എത്ര പറഞ്ഞാലും അതിനൊന്നും മാറ്റം വരുന്നില്ല.
1: അതിന്റെ പിൻബലമായിരിക്കും ശിവൻചാട്ടൻ നടത്തിയ കുറെ ഈ പ്രശ്നോത്തരികൾ, ക്വിസ് മത്സരങ്ങളിലൊക്കെ കായിക മേഖലയിൽ അല്ലെങ്കിൽ സ്പോർട്സ് ക്വിസ് മാസ്റ്റർ എന്നുള്ളൊരു മേലങ്കി കൂടെ ചെറിയ കാലങ്ങളിൽ, അതൊരു 10-30 മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്.
0: തുടക്കകാലത്ത് ഞാൻ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ആർട്സിലുള്ള ക്വിസ് കോമ്പറ്റീഷനേക്കാൾ ഉപരിയായിട്ട് സ്പോർട്സ് തരത്തിലായിരുന്നു എനിക്ക്. പ്രത്യേകിച്ച് മിൽഖാ സിംഗിനെ കുറിച്ചൊക്കെ 1 മണിക്കൂറൊക്കെ നിന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ചങ്കുറ്റമുള്ള ഒരു വയസ്സനാണ് ഞാനിപ്പോൾ.
1: തീർച്ചയായും ആ കായിക താരം അല്ലെങ്കിൽ മൈതാനങ്ങളിലെ പിച്ചുകളിലെയൊക്കെ ഒരു പ്രതിഭ പെട്ടെന്നാണ് കുട്ടികളുടെ കളിയച്ഛനായി മാറുന്നത്. ഞാൻ കണ്ട ഒരു വല്ലാത്തൊരു പരിക്രമണമായിരുന്നു. കുട്ടികളുടെ കലാപരിശീലന കളരിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്ന ഒരാളായി അവരുടെ കളിയച്ഛനായി മാറും എന്നുള്ള യാതൊരു സങ്കല്പവും ഒരുപക്ഷെ ശിവചേട്ടൻ ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ അതിൽ സമർപ്പിച്ച ആത്മാർത്ഥതയും അതിൽ ഭാവനാസമ്പന്നമായി വരുത്തി തീർത്ത ധാരാളം പരിഷ്കരണങ്ങളും കുട്ടികളുടെ ക്ഷേമത്തെപ്പറ്റിയുള്ള അതിരുകവിഞ്ഞ ആത്മവിശ്വാസവും അതിനെ ഒന്ന് ഓർത്തെടുക്കാവോ?
0: 1984 ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒന്നിനെ കുറിച്ച് ചിന്തിച്ചോളൂ.
1: 4 പതിറ്റാണ്ട് മുമ്പ്.
0: അതെ, അന്ന് കലോത്സവത്തിന്റെ പരിശീലനത്തിന് വേണ്ടി സ്കൂൾ കുട്ടികൾക്ക് സമയം നഷ്ടപ്പെടുന്നു എന്നൊരു പരാതി അന്ന് മൊത്തത്തിൽ ഉണ്ടായിരുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് അവധിക്കാലത്ത് കലയിൽ താല്പര്യമുള്ള കുട്ടികളെ അതാത് സ്കൂളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് യുവജനോത്സവത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് കരുതിക്കൊണ്ട് അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന ET മുഹമ്മദ് ബഷീർ സാറിന് ഞാനൊരു കത്തെഴുതി. അവധിക്കാലത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താൽ സ്കൂൾ ടൈം നഷ്ടപ്പെടാതെ കുട്ടികളെ പരിശീലനത്തിൽ ഏർപ്പെടാൻ സാധിക്കുമല്ലോന്ന് കരുതി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി എനിക്ക് കിട്ടി. സ്വന്തം കൈപ്പടയിൽ എഴുതിയതാണ്, മിസ്റ്റർ ശിവൻ നിങ്ങളുടെ കത്ത് കിട്ടി, അതിൽ പറഞ്ഞ ആശയം കൊള്ളാം. പക്ഷെ ചില സാങ്കേതിക അംഗങ്ങളിൽ ഇപ്പോൾ നമുക്ക് അത് നടപ്പിലാക്കാൻ
1: സാധിക്കുന്നില്ല.
0: അതാ സ്കൂളിൽ നടത്തണം, അതൊന്ന് അത് നമുക്ക് സാധിക്കും. എന്നാലും ശിവന്റെ ബുദ്ധിമുട്ടൽ എല്ലാവരും ആശംസകളും എന്ന് പറഞ്ഞത് ഇന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ കത്തൊരു പേജിൽ. അത് കൈ കിട്ടിയപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നിയത്, എന്തുകൊണ്ട് ഇത് സർക്കാർ തലത്തിലായിക്കൂടാ? അങ്ങനെ കിടന്ന് ഇങ്ങനെ 2-3 കഴിയുമ്പോൾ എന്താ ഉണ്ട്, നമുക്ക് വെക്കേഷൻ, നമ്മുടെ വീട്ടിലോട്ട് കുട്ടികളെ താല്പര്യമുള്ളവരെ വിളിച്ചാൽ എന്താണെന്ന് ആലോചിച്ചതിന്റെ പുറത്താണ് നമ്മൾ അങ്ങനൊരു സ്ഥാപനം വീട്ടിൽ തന്നെ തുടങ്ങാം എന്ന് കരുതുന്നു.
1: പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് വീടുകളിൽ അല്ലെങ്കിൽ പോയി പഠിപ്പിക്കാനൊക്കെ ഒരു സമ്പന്നരായ അല്ലെ വരേണ്ട വിഭാഗക്കാർക്ക് മാത്രമേ സാധ്യമായിരുന്നു. ചിത്രരചനയിലാണെങ്കിലും രചനാ മത്സരങ്ങളിലാണെങ്കിലും സംഗീതത്തിലായാലും വാദ്യത്രങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അത്ര പ്രാപ്യമായ ഒരു കാലഘട്ടമായിരുന്നില്ല. പക്ഷെ നമ്മളുടെ വീട്ടിലേക്ക് വന്ന കുട്ടികൾക്ക് ഇതെല്ലാം ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞത്, സുഹൃത്തുക്കളുടെ ഇടയിൽ അതുപോലുള്ള കലാകാരന്മാരെയെല്ലാം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഇന്നൊരു വളരെ ചാരിതാർത്ഥ്യം നൽകുന്നൊരു അനുഭവമല്ലേ?
0: എൻ്റെ വീട്ടിലന്ന് ഇതിനു പറ്റിയ സൗകര്യങ്ങൾ അത്ര ഇല്ലായിരുന്നു. അന്ന് അന്നത്തെ കാലത്ത് വീട്ടുമുറ്റത്ത് ഞാനൊരു കൂടാരം ഉണ്ടാക്കി അവിടെയാണ് തുടങ്ങിയത്.
1: അവരെല്ലാ മേഖലകളിലും ഉള്ളവരുണ്ടാകും, ചിത്രരചനയുണ്ട്,
0: തീർച്ചയായിട്ടും
1: നാടകക്കാരുണ്ട്,
0: നാടകം
1: വാദ്യങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്, പാടുന്നവരുണ്ട്.
0: മോഹൻജി, തോമസ് വള്ളിയാണ്, ഇവരൊക്കെ കൂടെ കൊണ്ടുവന്ന് ഞാനത് രാവിലെ ഏർലി മോർണിംഗ് 2 മണി വരെ നടത്തി. അത് പെട്ടെന്ന് ആ കൂട്ടത്തിൽ നിന്നൊരു കുട്ടി സംസ്ഥാന തലത്തിലോട്ട് ഉയർത്തപ്പെട്ടപ്പോൾ അവനെ നാട്ടുകാരെ അന്വേഷിച്ചു ഇവൻ എവിടെ നിന്നാണ് ഈ പരിശീലനം എന്നുള്ളത്. ആ കുട്ടിയിലൂടെയാണ് ഈ ചിക്കൂസ് എന്ന ഒരു സ്ഥാപനം ഞാൻ തുടങ്ങാൻ കാരണം. ഞാനിങ്ങനെ നമ്മുടെ ജവഹർ ബാലഭവന്റെ ക്ഷേമ സമിതിയുടെ ആനുഖ്യത്തിൽ നടത്തപ്പെട്ട ഒരു ചിത്രരചനാ മത്സരത്തിൽ ഞാൻ ഒഫീഷ്യൽ ജഡ്ജായിരുന്നു. ഞാനങ്ങനെ ജഡ്ജ്മെന്റിനായിട്ട് പോയ സമയത്ത് കുട്ടികളിൽ നിന്ന് നിരനിരയായിട്ട് ഇന്ന് വരയ്ക്കുന്നു. വരയ്ക്കുന്ന കൂട്ടത്തിൽ കണ്ണി എന്ന് അകപ്പെടുന്ന ഒരു കുട്ടി, ഒരു 5 വയസ്സുകാരനായ കുട്ടിയുടെ അരയിൽ എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ മാറി നിന്ന് കണ്ടു. മത്സരം കഴിഞ്ഞപ്പോൾ അവനെ അടുത്ത് വിളിച്ച് ചോദിച്ചു, നീ ഇവിടെ താമസിക്കുന്നു, ആരാ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കാനൊന്നുമില്ല, ആലപ്പുഴ പുന്നമടക്കായലിന്റെ തീരത്തെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. ഞാൻ പറഞ്ഞു, മോഹൻജി കാര്യം ചെയ്യും, നിനക്ക് ചിത്രകല പഠിക്കണ്ടേ, പോരാൻ പറഞ്ഞു. അവനാണ് ഫസ്റ്റ് സ്റ്റുഡന്റ്,
1: അവിടുന്നുള്ള ഗണപതി കുറിക്കലാണ്,
0: അവരാണ് ഫസ്റ്റ് സ്റ്റുഡന്റ്. അവനിലൂടെയാണ് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് അറിയാം. അപ്പൊ പ്രസ്ഥാനത്തിന് പേര് വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോ ഞാൻ ചോദിച്ചു എന്റെ പേര് വെക്കണം. അവൻ നാട്ടുകാരോട് മറ്റു ആൾക്കാരോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എവിടാ നീ പഠിക്കാൻ പോണെന്ന് ചോദിച്ചാൽ ചിക്കൂസിൽ പഠിക്കാൻ പോണെന്നാ പറയുന്നത്. ചിക്കൂസ് എന്ന് പറഞ്ഞാൽ എന്റെ
1: ഇളയമകനാണ്.
0: അങ്ങനെയാണ് ആലോചിച്ചപ്പോ അങ്ങനെയാണെങ്കിൽ ചിക്കൂസ് എന്ന സ്ഥാപനം തുടങ്ങാം. സുനിൽ പുന്നമട എന്നാണ് അവൻ. റിഫൈനറി സ്കൂളിലെ ആർട്ട് ഡയറക്ടറായിട്ട് ഇപ്പൊ അവിടെ ജോലി നോക്കുന്ന ചിത്രകാരനാണ്. നമ്മുടെ ഇന്ത്യ ലെവലിൽ ചിത്രകലയിൽ ഒന്നാം സ്ഥാനം നേടിയ വ്യക്തികുട്ടിയാണ്.
1: ചിക്കൂസ് കളിമുറ്റത്ത് വരയുടെ ആദ്യ കാലങ്ങൾ കോറിയിട്ട വ്യക്തിയാണ് ഈ ഉയരങ്ങളിലെത്തിയത്.
0: എന്നിലൂടെയല്ല, മകന്റെ പേരിൽ, അവന്റെ സുഹൃത്തിന്റെ പേര്, അവൻ രണ്ടുപേരും ഒരു പ്രായക്കാരൻ, അവനാണ് വളർത്തിയെടുത്തത്. അവൻ ഇന്നും മാനസപുത്രനായിട്ട് മനസ്സിൽ നിറഞ്ഞു.
1: നമ്മുടെ കളിയരങ്ങളൊക്കെ വരാറുള്ള ഒരാളല്ലേ, സ്ഥിരമായിട്ട് വരുന്ന ഒരാളല്ലേ?
0: ഇപ്പോഴും കളിയരങ്ങിന്റെ അവധി കാലത്ത് അവനുണ്ടാവും.
1: ആലപ്പുഴയിലെ സ്ഥല സൗകര്യങ്ങൾ വളരെ കുറവുള്ള ഒരു കാലഘട്ടത്തിലാണ് ചിക്കൂസ് ശിവൻ എന്ന് പറഞ്ഞ മാഷ് വീട്ടില് കുട്ടികളുടെ കലാപരിശീലന കളരി തുടങ്ങുന്നത്. ശരിക്കും ചിക്കൂസ് കളിയരങ്ങെന്ന് അറിയപ്പെടുന്നു. കളിയരങ്ങിന്റെ നടനായകൻ കളിയച്ഛനായി കുട്ടികൾ സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ 100, 200, 500 എന്നുള്ള നിലയിലേക്ക് കുട്ടികളുടെ ഒരു ബാഹുല്യം വന്നപ്പോഴാണ് ശിവൻചേട്ടനെ സഹായിക്കാനായിട്ട് കിടങ്ങാമ്പറമ്പ് ദേവസ്വം മുൻകൈയെടുത്ത് അവരുടെ സ്കൂൾ വിട്ടു തരുന്നത്. അതൊരു വലിയ മാറ്റമായിരുന്നു അല്ലേ?
0: അതാണ് മാറ്റം. ഞാൻ 5 വർഷം വീട്ടിൽ ചെയ്തപ്പോഴും ബാക്കി വർഷങ്ങൾ ആലപ്പുഴ നഗരത്തിന്റെ നടുമധ്യത്തിലുള്ള കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിന്റെ തിരുനടയിലുള്ള കിടങ്ങാമ്പറമ്പ് എപി സ്കൂളാണ്. അവിടെ അവരെ എനിക്ക് അനുവദിച്ചു തരുന്നു. 50 കുട്ടികളുമായിട്ടാണ് ആ വർഷത്തെ ക്യാമ്പ് ആരംഭിച്ചത്. പിന്നീടൊരു പ്രവാഹമായിരുന്നു. നാടിന്റെ നാനാഭാഗത്ത് അന്യ ജില്ലകളിൽ നിന്ന് പോലും കുട്ടികളെ കൊണ്ടുവന്ന് അടുത്ത ബന്ധുക്കളുടെ വീട്ടിൽ താമസിപ്പിച്ച് കളിയരങ്ങിൽ പങ്കെടുക്കുകയും എല്ലാ വർഷവും April 1 മുതൽ May 11 വരെ 41 ദിവസത്തെ കളരി കേരളത്തിൽ ആദ്യമായിട്ട് അവധിക്കാല കളരികൾക്ക് രൂപം കൊടുത്ത സ്ഥാപനമാണ്
1: ചിക്കൂസ് കളിച്ച്
0: സ്ഥാപനം.
1: എന്റെ ഓർമ്മയില് ഈ കുഞ്ഞുങ്ങൾക്ക് അവര് കേട്ടറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ചിത്രങ്ങളിൽ കണ്ടറിഞ്ഞിട്ടുള്ള മഹാരഥന്മാരെ കാണാനും അവരുടെ ഭവനങ്ങളിൽ ചെല്ലാനും ഒരു തീർത്ഥയാത്ര പോലെ അല്ലെങ്കിൽ ഒരു അന്വേഷണ യാത്ര പോലെ അവരെ കൊണ്ടുപോകാനും ഒക്കെയുള്ളൊരു നവ്യമായ ഒരു സമീപനം ചേട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെയാണ് തകഴി ശിവശങ്കരപ്പിള്ള ചേട്ടൻ്റെ വീട്ടിലേക്ക് ഒരു ബസ് നിറയെ കുട്ടികളുമായിട്ട് പോകുന്നത്. കേവലം ജ്ഞാനപീഠ പുരസ്കൃതനായ ഒരാളെ പറ്റിയോ അല്ലെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരത്തെ പറ്റിയോ മാത്രം കേട്ടിട്ടുള്ള കുട്ടികൾ ഇതെല്ലാം നേരിട്ട് കാണുമ്പോൾ അതിശയിച്ചു നിൽക്കുകയായിരുന്നു. കുട്ടികളുമായി പോയി കണ്ട ഒരു ഓർമ്മ ചേട്ടനുണ്ടല്ലോ.
0: എനിക്കത് മറക്കാൻ കഴിയുന്നത് 1995 ആദ്യമായിട്ടാണ് നമ്മുടെ തകഴിച്ചേട്ടന്റെ വീട്ടിൽ ഒരുപറ്റം ആൾക്കാർ കയറിച്ചിരുന്നതെന്ന് ചെന്ന് അനുവദിച്ചു. നമ്മുടെ പ്രൊഫസർ ജി വാലേന്ദ്രന്റെ സഹായകരമുണ്ട്. അത് മാത്രമല്ല, ഈ കുട്ടികളുടെ നടുവിൽ ഇരുന്നു കൊണ്ട് ഈ കുട്ടികളുടെ കലാപരിപാടികൾ മുഴുവൻ കണ്ട് ആസ്വദിച്ചു. അദ്ദേഹം അകത്തു നിന്ന് കാത്തയെ വിളിച്ച് കാത്തയെ ഞങ്ങളുടെ കൂടെ ഇരുത്തി. ഒന്ന് അത്ഭുതമാണ് ഈ വിശ്വ സാഹിത്യകാരന്റെ ആ പ്രതിഭയുടെ തണലിൽ ഒരു പകല് മുഴുവൻ.
1: അല്ല, അക്കാലത്ത് ഇറങ്ങിയ പത്രങ്ങളെ ഞാനിപ്പോഴും ഓർക്കുന്നു, അദ്ദേഹത്തിന്റെ ചാരുകസേരയുടെ പടിയൽ വരെ കുട്ടികളെ ഇരുത്തിയിരുന്നു.
0: ചേർത്തിരുത്തി

0: പഴങ്ങൾ എല്ലാം കൊണ്ട് കൊടുത്ത് അദ്ദേഹം അതൊക്കെ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് ചെയ്ത് മാത്രമല്ല അതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭൂതി ഇന്ന് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് 25-30 വർഷങ്ങൾക്ക് മുൻപ് എന്റെ കൂടെ കൂടുന്ന ആ കുട്ടികള് ഇന്ന് പലയിടത്തും ഇരുന്ന് എന്നോട് വിളിച്ച് സംസാരിക്കുമ്പോൾ തടി മാമന്റെ വീട്ടിൽ പോയതൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
1: അതൊരു തുടക്കം മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് ദർശനം പഞ്ചേശ്വരകുറുപ്പ് സാറിന്റെ വീട്ടിൽ പോയി തികച്ചും ഗാന്ധി മാർഗത്തിലുള്ള ഒരു പർണശാലയിൽ കുട്ടികളുമായിട്ട് പോയി കൃഷി കാണാൻ കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിലേക്ക് കഥകളി നടൻ ആചാര്യൻ അവിടെ പോയി.
0: ഞാൻ പേരെടുത്ത് പറയാനൊക്കെ ഒരുപാട്
1: അതെ ധാരാളം പേരുടെ
0: സാധാരണ വീട്ടിൽ ഒരു ദിവസം മുഴുക്കൻ അദ്ദേഹത്തോട്
1: ഉണ്ടായി. മാത്രമല്ല അദ്ദേഹത്തിന്റെ നാടകശാലയിൽ നാടകം അഭിനയിക്കുന്നതും ആ കളരി അവരെ കാണിക്കാൻ
0: കഴിയും.
1: അതാണ് സർവതോമുഖമായ ഒരു കലാമേഖലയിൽ കുഞ്ഞുങ്ങൾക്ക് തൊട്ടറിയാനും അനുഭവിക്കാനുമുള്ള ഒരു സൗകര്യം നമ്മുടെ കളിയരങ്ങ്.
0: മാത്രമല്ല എന്റെ കളിയരങ്ങിന് വന്നിട്ടുള്ളവരുടെ പ്രഗത്ഭരുടെ ലിസ്റ്റ് കേട്ടാൽ എനിക്ക് പോലും വിശ്വസിക്കും. ജഗദീശ്വരകുമാർ ഒരു
1: ക്ലാസ് എടുക്കാൻ വരും,
0: 10 പ്രാവശ്യമെങ്കിലും വരുമായിരുന്നു
1: ക്ലാസ് എടുക്കുമായിരുന്നു.
0: മരിച്ചുപോയ കലാമണി
1: വരുമായിരുന്നു നല്ല. ഞാൻ പറഞ്ഞ ആലപ്പുഴ എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരുടെ ഒരു പ്രദേശത്ത് ഇതുപോലുള്ള മഹാരഥന്മാരൊക്കെ വന്ന് നമ്മുടെ കളിയരങ്ങിന്റെ കൂരയ്ക്ക് കീഴിൽ കുട്ടികളുമായി ചെലവിടുന്ന സമയങ്ങളൊക്കെ കളിയരങ്ങിന്റെ ഒരു വലിയ നേട്ടമായിട്ട് തന്നെ ചേട്ടൻ ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ ഓർക്കുന്നത് ഈ കളിയരങ്ങിന്റെ കാലഘട്ടങ്ങളിൽ അവധിക്കാലങ്ങളിൽ നാട്ടിലേക്ക് വരുന്ന കുട്ടികൾ പ്രവാസികളായ അച്ഛനമ്മമാരുടെ കുട്ടികളാണ്. അവർ മടങ്ങിപ്പോകുമ്പോഴാണല്ലോ ഒരു ക്ഷണം ചേട്ടൻ അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങുന്നത്. ആ കുട്ടികളുടെ താല്പര്യമായിരുന്നു ശരിക്കും അവിടേക്ക് സ്മാഷ് വരണം എന്ന് പറയുകയും ഒരു 8-10 രാജ്യങ്ങളിൽ പോയി ഇതുപോലെയുള്ള കലാപരിശീലന കളരികൾ തുടങ്ങാനും കൃത്യമായി ആണ്ടിൽ 2 മാസം അതിന് മാറ്റിവെക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കോവിഡിന്റെ കാലഘട്ടം മുൻപ് വരെ കൃത്യമായി വളരെ നിയതമായി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അതിൽ ഏതെങ്കിലുമൊക്കെ രസകരമായ ഓർമ്മകളുണ്ടോ?
0: കോവിഡ് കാലം കഴിഞ്ഞ് ഞാൻ 1-2 വർഷം കൂടി
1: പോയായിരുന്നു.
0: ഇപ്പോഴും അവർ നിർബന്ധിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പം പറ്റുന്നില്ല, നമുക്ക് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. 2017 ആദ്യം അബുദാബിക്കാണ് പോകുന്നത്. അബുദാബിയിൽ ഒരു 5 ദിവസത്തെ കുട്ടികളുടെ ക്യാമ്പിലാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് അവരെന്നെ തന്നെ ക്യാമ്പിന് വിളിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള വിജയമാണ് ഷാർജയിലും ദുബായിലും പിന്നീട് ബഹ്റിനിൽ നിന്ന് നങ്കൂരി വിടുകയാണ് ചെയ്തത്. ബഹ്റിനിൽ ഞാനൊരു 3 ദിവസത്തെ ക്യാമ്പിന് ആദ്യം പോയത്. ആ ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ആ വർഷത്തെ കുട്ടികളുടെ അവധിക്കാല കളരി July 1 മുതൽ August 21 വരെയുള്ള ദിവസം എനിക്ക് ഇനി കുറച്ചു നാളത്തേക്ക് ആ ഡേറ്റ് വേറെ പരിപാടിക്ക് സാർ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു.
1: അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രം ഞാൻ ചോദിച്ചോട്ടെ, ഈ അക്ഷരങ്ങളിൽ നിന്ന് രൂപങ്ങളിലേക്കുള്ളൊരു കലാ പരിക്രമണം, അത് ഛായ ഒന്ന് അക്ഷരം വരച്ച അവിടുന്ന് എലിയാക്കി മാറ്റുക, ഇങ്ങനെ ഓരോ അക്ഷരങ്ങളും ചില സ്കലങ്ങളും ഒക്കെ വരച്ച അവിടുന്ന് വേറൊരു ജീവിയാക്കി മാറ്റുക, അപ്പം ഇങ്ങനൊരു മനോധർമ്മം കുട്ടികളിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞത് ഈ ചിത്രകലയ്ക്ക് വലിയ പ്രോത്സാഹനവും വളർച്ചയും ഇടയാക്കിയിട്ടില്ലേ?
0: ഞാൻ വളരെ വിനീതമായിട്ടൊരു കാര്യം പറയാം. ഈ അക്ഷരങ്ങളിൽ നിന്ന് ചിത്രം ഉണ്ടാക്കുന്നത് ഞാൻ പഠിച്ചത് ഈ അക്ഷരം എഴുതാൻ തുടങ്ങുന്ന കൊച്ചുകുട്ടികളിൽ നിന്നാണ്. കാരണം 5 വയസ്സുകാരനോട് പറയുകയാണ്, നീ ഒരു തത്തയെ വരയ്ക്കാൻ പറഞ്ഞാൽ അവൻ തത്തയെ വരയ്ക്കും, പക്ഷേ തത്തയാകണമെന്നില്ല. പക്ഷെ അവൻ ആ തുടങ്ങുന്ന ആ സ്റ്റൈലുണ്ടല്ലോ, ഒരു റായാണ് അത് വെച്ചുള്ള നിരന്തര നാളത്തെ സ്വഭാവമാണ് ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് കിട്ടിയ ഈ അറിവ്.
1: ശരിക്കും ആദ്യ ഗുരുനാഥന്മാർ കുഞ്ഞുങ്ങൾ തന്നെ.
0: ഞാൻ എപ്പോഴും പറയും രാജസാറ് ചിത്രകലയിൽ ഗുരുവാണെങ്കിലും ഈ കുഞ്ഞുങ്ങൾ എന്റെ ഗുരു ശ്രേഷ്ഠ.
1: കൂട്ടത്തിൽ ലാരിയസാറിനെ പെട്ടെന്ന് ഓർക്കുമാണ്, ആലപ്പുഴയിലെ ധാരാളം ചിത്രകലാകാരന്മാരുടെ ഗുരുനാഥനാണ് ലാരിയസാർ. ലാരിയസാറിന്റെ ആ ഒരു അടിത്തറ പലതരത്തിൽ കാർട്ടൂൺ മേഖലയിലാണേലും കാരിക്കേച്ചറിലാണേലും പോർട്രേറ്റിലാണേലും ഒക്കെ ശിവൻചേട്ടൻ ഒരു വലിയ ബോധ്യം വരുത്തി തന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ?
0: തീർച്ചയായിട്ടും നാടകത്തെ കുറിച്ച് കൂടുതൽ പഠിപ്പിച്ചതും സാറ് തന്നെയാണ്. സാറിന്റെ സ്കീളിൽ അഭ്യസിച്ചുകൊണ്ടിരുന്ന കാലം തന്നെയാണ് മണ്ണും മനുഷ്യരും എന്നൊരു നാടകം എഴുതാനും ആ നാടകം നമുക്ക് വളരെ റേഡിയോ
1: തീർച്ചയായിട്ടും
0: നാടകം വന്നതോടുകൂടി നമുക്ക് നാടകരംഗത്ത് പിടിച്ചു നിൽക്കാൻ ഒരു ചങ്കുറ്റുണ്ട്.
1: ഒരു നാടകകൃത്തം എന്നുള്ളതും ഒരു നടനം എന്നുള്ള രീതിയിൽ ഒരു അംഗീകാരം കിട്ടി.
0: അതിനുള്ള അംഗീകാരം രണ്ടാമത് അത് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഡൽഹി നിലയം അത് ഹിന്ദിയിലേക്ക് പരിഭാഷ ചെയ്ത് അടുത്തപ്പോഴത്തേക്കും അന്ന് റേഡിയോ ഒക്കെ മാത്രം കേൾക്കുന്ന ആൾക്കാരാണല്ലോ ഒരുപാട് വിളികൾ വന്നു, ഒരുപാട് അറിവുകൾ വന്നു. പിന്നീടാണ് യഥാർത്ഥത്തിൽ ഈ നാടകം എന്ന ഒരു തലക്ക് പിടിച്ചതും 10-12 നാടകങ്ങൾ
1: എഴുതുന്നു.
0: അതൊന്നും പൂർണ്ണ വലിയ നാടകങ്ങളായിരുന്നില്ല, എല്ലാം
1: നാടകങ്ങൾ,
0: അത് തന്നെ തമാശ നാടകങ്ങളായിരുന്നു. മണ്ണും മനുഷ്യരും
1: എന്നുള്ള നാടകമായിരുന്നു അല്ലേ?
0: 1968
1: എഴുതി. എല്ലാ മേഖലകളിലും അങ്ങ് സൗകര്യം നടത്തിയപ്പം ഇതിലേക്കുള്ള ശ്രദ്ധ ശരിക്കും കുറഞ്ഞുപോയി അല്ലേ? അല്ലെങ്കിൽ ഒരു നാടക മേഖലയിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു.
0: ഒരിക്കലും കുറഞ്ഞിട്ടില്ല. ഞാന് 68 ശേഷം ഈ നാടകം വന്നതിന് ശേഷം ഒരു 4-5 നാടകങ്ങളിലേക്ക് ഓൾ ഇന്ത്യ റേഡിയോയുടെ തിരുവനന്തപുരത്ത് ശബ്ദം കൊടുക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നീട് അതിന് നേരെ കിട്ടാത്തതല്ല. ഞാൻ ഈ ഒരു സിംഹക്കുട്ടിയല്ല, ഒരു മാൻകുട്ടിയുടെ മനസ്സായിരിക്കും കാണുന്നതൊക്കെ അതിന്റെ പുറകെ പോകണം. അതുകൊണ്ടാണ് മിമിക്രി പോണമായിട്ട് നാടകം.

0: ഒരു ഇത് വന്നപ്പം മീഡിയകളിൽ വന്ന് ശരിക്കും ഏഷ്യാനെറ്റ് പോലെ അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഒരു പങ്കുകാരനായി കുറെ കാലം പ്രവർത്തിച്ചിട്ടില്ലേ?
1: ഏഷ്യാനെറ്റിൽ 1999 മുതൽ ഒരു 3-4 വർഷക്കാലം സുപ്രഭാതത്തിൽ എനിക്ക് 10 മിനിറ്റ് വെച്ച് അനുഭവം
0: ചിത്രരചന തന്നെയായിരുന്നു.
1: അപ്പൊ അവർ എനിക്കൊരു ഇന്റർവ്യൂ ആദ്യം തന്നു. അന്ന് തന്നെ ഞാൻ പോരുമ്പോ അവരെനിക്ക് ഉറപ്പ് തന്നു വിട്ടു. 1 മാസം കഴിഞ്ഞപ്പം എനിക്ക് പ്രോഗ്രാം തന്നു. അത് മൺഡേ ടു ഫ്രൈഡേ 5 ദിവസം
0: ന്യൂസ്.
1: അതിലൂടെയാണ് എന്റെ ചിത്രകലയുടെ ആ കുട്ടികളിൽ നിന്ന് പഠിച്ചെടുത്ത പാഠങ്ങളെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു
0: കൊടുക്കാൻ പറ്റും.
1: ഒരിക്കലും അത് എന്റെ ഒരു കഴിവായിട്ട്.
0: ശരിക്കും അതൊരു മാസ് മീഡിയയിൽ കൂടെയുള്ള ഒരു പഠനമായത്.
1: മാസ് മീഡിയയിലൂടെ എനിക്ക് കിട്ടിയ നേട്ടം എന്ന് പറയുന്നത് എനിക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. അതിനപ്പുറത്തായിരുന്നു.
0: വീണ്ടും നമുക്ക് കളിയരങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. തീർച്ചയായിട്ടും 40 ദിവസത്തോളം കുട്ടികൾ നമ്മളോടൊപ്പം വന്ന് നമ്മളിൽ ഒരു ഹാർദമായ ഒരു ബന്ധം, ഒരു ആത്മബന്ധവും അവർക്കൊരു വലിയ സ്വാതന്ത്ര്യം. ഈ ചിക്കു ശിവൻ സാറിനെ ആദ്യം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആ പൊക്കവും രൂപവും ശബ്ദവും കേൾക്കുമ്പോൾ മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അവസാനം തോളയിലും എളിയിലും ഒക്കെ കയറി ഇരുന്ന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം അവർ കരയെന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കളം പിരിയൽ എന്ന് നമ്മളൊരു പേരിടുമായിരുന്നു. ഈ കളം പിരിഞ്ഞു പോകുമ്പോൾ അല്പമൊക്കെ നൊമ്പരം സ്വന്തം മനസ്സിലും തോന്നാറുണ്ട് അല്ലേ, ഈ കുട്ടികൾ പിരിഞ്ഞു പോകുമ്പോൾ?
1: അത് ഞാൻ ആദ്യ കാലഘട്ടത്തൊക്കെ കളം പിരിയ സമയത്ത് ഇവിടെയാണെങ്കിലും അത് ഗൾഫ് നാടുകളിലാണെങ്കിലും ഞാൻ ആ സമയത്ത്
0: മാറിക്കളയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ ഇന്നും പലരും പല പ്രഗത്ഭന്മാരുമായിട്ട് ആ ഒരു ബന്ധങ്ങൾ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ടല്ലോ അല്ലേ പലരും.
1: ഒരു പറ്റം കുട്ടികൾ, ഞാൻ ഒരു കാര്യം ഞാൻ ഇത്തിരി അഹങ്കാരം കയറ്റി പറഞ്ഞു, എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ കൂട്ടുകാരായിട്ടുള്ള ഒരു
0: 80 വയസ്സുകാരൻ
1: ഞാനാണ് എന്നത് എന്റെ അഹങ്കാരമാണ്.
0: തീർച്ചയായിട്ടും ഒരു ഭാഗ്യമല്ലേ. വലിയ തലമുറകൾ, 3-4 തലമുറകൾ തമ്മിലുള്ള ഒരു വ്യത്യാസമല്ലേ.
1: എന്തിനാ എന്റെ ഹരി ഞാൻ പറയുന്നത്, തൃശ്ശൂർ പൂരത്തിന് ഒരു പ്രാവശ്യം ചെന്നപ്പോ ആ പൂരക്കാഴ്ച കണ്ടോണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ എനിക്ക് RD വരെയുള്ളതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് കാണാം എവിടെ നിന്നാലും. അങ്ങനെ ആ പൂരത്തിനിടയിൽ തൊട്ട് പുറകിലൊരു ഒരു 10 അടി അകലെ നിന്നുകൊണ്ട് ചിക്കു സാറേ എന്നൊരു വിളി കേട്ടു. ഒരു 7 വയസ്സുകാരൻ കൂട്ടി ഒരാ ഒരു അച്ഛന്റെ തോളത്തിൽ നിന്നുകൊണ്ട് എന്നെ
0: വിളിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം
1: ഞാൻ ആലോചിച്ച് നോക്കി, ഞാൻ അത്ഭുതപ്പെട്ടു.
0: ശരിക്കും കളങ്കമില്ലാതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആ സ്നേഹമാണ്. ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാണ്? ഇപ്പൊ ഈ AI അത് ഇതൊക്കെ ഒരുമിച്ചായിട്ട് എന്ത് തോന്നുന്നു, ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ ഭാവനാ സമ്പന്നതയെ ബാധിക്കുകയില്ലേ?
1: തീർച്ചയായിട്ടും.
0: ശരിക്കും ഒരു കളരി വിദ്യാഭ്യാസത്തിൽ കിട്ടുന്ന രീതിയിൽ വിപുലമായ ഒരു വൈജ്ഞാനിക ശാഖ അടഞ്ഞു പോവുകയല്ലേ. പർട്ടിക്കുലർലി ഒരു കാര്യം മാത്രം പറയുന്നു, അത് മാത്രം ചെയ്തു കിട്ടുന്നു. ആ കുട്ടികൾക്ക് ചിന്തിക്കാനോ മനോവ്യാപാരം നടത്താനോ മനോധർമ്മം പ്രകടിപ്പിക്കാനോ സാഹചര്യങ്ങൾ ഇന്നുണ്ടോ? ശരിക്കും
1: ഒന്നുമില്ല. വളരെ വളരെ നിരാശനാണ്. കുട്ടികളുടെ വഴിയാത്ര നഷ്ടപ്പെടുത്തിയത് ആരാണെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. മുൻപേ പോയവർ അവർക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കുന്നില്ല. അതുതന്നെയാണ് മാതാപിതാക്കൾക്ക് കുട്ടികളെ നോക്കാൻ.
0: അത് തിരക്കിനിടയിൽ അവർ സമയം കണ്ടെത്തുന്നില്ല. എളുപ്പം കിട്ടുന്ന റിസൾട്ടിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നു.
1: കുട്ടികൾ ഒരിക്കലും ഉത്തരവാദികളല്ല, കുറ്റക്കാരുമല്ല.
0: ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ വീണ്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവരിലെ ക്രിയേഷൻ തന്നെ വീണ്ടും പരിപോഷിപ്പിച്ചെടുക്കേണ്ട ഒരു കാലഘട്ടമാണ് അല്ലേ. സ്വന്തമായ രീതിയിൽ ഒരു ഹോംവർക്ക് നടത്തി ഒരു ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാനോ കുട്ടികൾ ഇന്ന് തയ്യാറാക്കാത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ കളിയരങ്ങ് പോലെയുള്ളവ ഇനിയും ധാരാളം വ്യാപിക്കേണ്ടതുണ്ട് അല്ലേ.
1: തീർച്ചയായിട്ടും കളിയരങ്ങ് ഞാൻ വിട്ടിട്ടില്ല. എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണിയാകുമ്പോൾ ഒരു 19 കുട്ടികൾ എത്താറുണ്ട്. ഇപ്പോൾ ചിത്രകല പഠിക്കാം,
0: ചിത്രരചന.
1: അതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല. മാതാപിതാക്കൾ പഠിച്ചതാണ് ചിലവരെ അവരുടെ മക്കളെ വിട്ട് ഇവ പഠിപ്പിക്കുന്നുണ്ട്.
0: ഈ കൂട്ടത്തിൽ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ കളിയച്ഛന്റെ വീട്ടില് കളിയാശാട്ടി ഒരാളുണ്ട്. ശിവൻചേട്ടന്റെ ഈ കലാരംഗം പരിപോഷിപ്പിക്കപ്പെടുന്ന കാലം, കാക്കാഴം സ്കൂളിലെ അധ്യാപന വൃത്തിയൊക്കെ നടക്കുന്ന കാലത്ത് ഒരു കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നു വീടിനടുത്ത് തന്നെയുള്ള. ആ കളിക്കൂട്ടുകാരി തന്നെയാണ് ജീവിതത്തിൽ പിന്നെ ജീവിത സഖിയായി സഹയാത്രികയായി ഇതിനെല്ലാം പിൻബലമായി മാറിയ രാജേശ്വരി ചേച്ചി. നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച് തന്നെയാണ് എപ്പോഴും കാണുന്നത്. കാരണം യുവജനോത്സവ വേദികളിലാണെങ്കിലും കളിയരങ്ങിന്റെ വേദികളിലാണെങ്കിലും ഈ കൊച്ചു പെൺകുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ സുരക്ഷിതയായ ഒരു അമ്മ അവിടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ വീടിനകത്തു നിന്ന് കിട്ടിയ ഒരു വലിയ പിന്തുണ ശിവൻചേട്ടനെ സഹായിച്ചിട്ടുണ്ട് അല്ലേ.
1: തീർച്ചയായിട്ടും. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ 10ാം ക്ലാസ് പരീക്ഷ കഴിച്ചിട്ടുള്ളത് നമുക്ക് കൂട്ടുകാരിയായി.
0: അതെ.
1: പിന്നെ അവര് 2 തവണ പ്രസവിച്ചു.
0: ആ കുഞ്ഞുങ്ങളെ ഞാൻ ഓർക്കുന്നു, ഒന്ന് മൂത്തയാള് ആശിഷ്, 2ാമത്തെയാളാണല്ലോ ഈ കളിയരങ്ങിന് പേരുണ്ടാകാനായ ചിക്കൂസ് എന്ന് നമ്മൾ ഓമന പേരിടുന്ന അഖിലേഷ്.
1: മൂത്തയാളെന്ന് പറയുമ്പോൾ അവൻ പ്രസ്തുത അക്കാദമിയിലെ റാങ്ക് ഹോൾഡർ, നമ്മുടെ RP ഗ്രൂപ്പിലെ വൈസ് പ്രിൻസിപ്പലായിട്ട് വൈസ് പ്രസിഡന്റായിട്ട് തിരുവനന്തപുരത്ത്. 2ാമത്തെ ഈ ചിക്കു എന്ന് പറയുന്ന അഖിലേഷ് അവൻ കാക്കനാട്ട്
0: മേഖലയിലാക്കി. അവരിപ്പോഴും വരയ്ക്കുന്ന കുട്ടികളാണ്, പക്ഷെ ഇതുപോലെ ഒരു ജീവിത മേഖലയായിട്ട് അവരതിനെ തെരഞ്ഞെടുത്തിട്ട്.
1: അവർ രണ്ടുപേരും വരയ്ക്കാൻ അത്ര വലിയ താല്പര്യം ചെറുപ്പത്തിൽ കാണിച്ചു, ഇപ്പോഴില്ല. പക്ഷെ അവരെ 2 മക്കളും എന്റെ 2 പേരെക്കിടാനും
0: വീണ്ടും പാരമ്പര്യം
1: ഒന്നാം തരം ചിത്രകാരന്മാരായി.
0: തീർച്ചയായും. ഓ, അപ്പൊ ചിക്കു ശിവൻ സാറിന്റെ 3ാം തലമുറ വീണ്ടും ചിത്രകാരന്മാരായി വന്നുകൊണ്ടിരിക്കുന്നു. വരട്ടെ, തീർച്ചയായിട്ടും സന്തോഷം. അതിക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി, കലോത്സവ മേഖലകളിലെ ഒരു സംഘാടകൻ, അതായത് ജഡ്ജിമാരുടെ ഒരു വലിയ മോദ

0: മലയാളി എന്നൊക്കെ ചിലപ്പോൾ ആളുകൾ തമാശയായിട്ട് പറയും. കാരണം ഏത് മത്സരങ്ങളുടെ CBSE ആയാലും സ്റ്റേറ്റ് ആയാലും സംസ്ഥാന തലം വരെയുള്ള മത്സരം നടത്താനുള്ള ജഡ്ജിമാരുടെ ഒരു വള്ളം സ്വന്തമായിട്ടുള്ള ഒരാളാണെന്ന് പറയും. സാധാരണ ഈ മേഖലയിലെ ആളുകളെ കിട്ടാൻ പ്രയാസമുള്ളപ്പം ശിവൻചേട്ടനെ ബന്ധപ്പെട്ടാൽ അപ്പീലുകളില്ലാത്ത ജഡ്ജിമാരെ എങ്ങനെ ഇങ്ങനെ നിലനിർത്താൻ കഴിയുന്നു?
1: നമുക്ക് വിശ്വാസമുള്ള സത്യസന്ധരായി ജഡ്ജ് ചെയ്യാൻ കഴിയുന്ന സുഹൃത്തുക്കൾ ധാരാളമുണ്ട്. വ്യത്യസ്തങ്ങളായ കലകളിൽ അവരെ ഏകോപിപ്പിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ സംഘാടകർക്ക് വളരെയധികം സഹായം. അവരെ ജഡ്ജസിനെ അന്വേഷിക്കേണ്ട. ഞാൻ 18 വർഷം സംസ്ഥാന യുവജനോത്സവത്തിന്റെ ജൂറിയായിരുന്നു. പിന്നീട് മാനുവൽ പരിഷ്കരണ സമിതിയിൽ കുറച്ചുനാൾ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല അനുഭവങ്ങൾ തരുന്ന കാര്യങ്ങൾ തന്നെയാണ്.
0: നമ്മളുടെ തിരക്കുകളുടെ ഇടയിൽ തീർച്ചയായിട്ടും ഗൗരവപൂർവ്വമായ ഒരു സമീപനം നമ്മുടെ കുട്ടികളുടെ ഭാവിയെപ്പറ്റി, അവരുടെ മനപരിഷ്കരണത്തെ പറ്റി, അവരിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടട്ടെ അവരുടെ ഭാവന, അവരുടെ പ്രകടനങ്ങൾ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ?
1: തീർച്ചയായിട്ടും ഈ മാതാപിതാവ് ഗുരു എന്നുള്ളത് അവരുടെ മനസ്സ് നിറഞ്ഞിട്ട് ലോകം മുഴുവൻ വിളിച്ചു പകരാനായിട്ട് ആ സ്നേഹദൈവം തെളിയിക്കാനായിട്ട് പ്രാർത്ഥിക്കട്ടെ.
0: തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അത് തന്നെ ആഗ്രഹിക്കാം. കവികളുടെ ഇടയിൽ നമ്മളൊരു കളിയച്ഛൻ ഉണ്ടായിരുന്നു, പി കുഞ്ഞിരാമൻ നായർ. അതുപോലെ തന്നെ കലകളുടെ ഇടയിൽ നിന്ന് മറ്റൊരു കളിയച്ഛൻ, ഇതാ ചിക്കു ശിവൻ സാർ എന്നുള്ള ആലപ്പുഴക്കാരുടെ പ്രിയങ്കരനായ ശിവൻ സാറിന് നന്ദി, നമസ്കാരം,
1: സന്തോഷം.
2: ചിത്രകാരനും അധ്യാപകനുമായ ചിക്കു ശിവനുമായി ബി ഹരികുമാർ നടത്തിയ അഭിമുഖമാണ് സായന്തനത്തിൽ ഇതുവരെ കേട്ടത്.
3: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകിട്ട് 4 മണിക്ക്.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ആകാശവാണി സമയം ഇപ്പോൾ 4:30. പ്രിയ ശ്രോതാക്കളെ, മഴവില്ലിലേക്ക് സ്വാഗതം. നമുക്കാദ്യം ത്രീ എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്വേതാമോഹനും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് അനിരുദ്ധ് ശ്രീകാന്ത്.

ഇനി ഹംസലേഖ ഗാനരചനയും സംഗീതവും നിർവഹിച്ചൊരു ഗാനം. AK-47 എന്ന കന്നഡ ചിത്രത്തിലെ പാട്ടാണിത്. പാടിയത് ഹരിഹരനും ചിത്രയും.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ഉംബർട്ടോ എക്കോ എഴുതിയ നോവൽ റോസാപ്പൂവിന്റെ പേര്, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
4: ആലാപ് എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനമാണിത്. രാഗി മസൂം റിസയുടെ രചന, ജയദേവിന്റെ സംഗീതം. പാടിയത് യേശുദാസ്.

ഡിസംബർ പൂക്കൾ എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടി ഗംഗി അമരന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനത്തെ തുടർന്ന് ഹരിഹരനും നന്ദിതയും ഹൃദയദല്ലി ഇടനിടു എന്ന കന്നഡ ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം കേൾക്കാം. ഗാനത്തിന്റെ സംഗീതം എസ് ശിവൻ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി
1: അക്ഷരശ്ലോകം അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം അക്ഷരശ്ലോക സമിതി, തിരുവനന്തപുരം. പങ്കെടുക്കുന്നവർ ഗോവിന്ദൻ നമ്പൂതിരി, അനിയൻ മാങ്കോട്ടിരി, സരസ്വതി നാരായണൻ, സരസ്വതി അന്തർജനം.
2: അൻപത്തൊന്നക്ഷര പൊന്മലരുകൾ നിരയായി കോർത്തഹാരങ്ങൾ നിത്യം ചന്തത്തിൽ ചാർത്തിയ തൃപ്പത തളിരിണയിൽ കുമ്പിടാൻ തുമ്പമെന്നെ. അൻപത്തോരായിരം തേൻ കണികകൾ അറിവായി നാവിലിറ്റിച്ചു സമ്പൽ സമ്പത്തേകുന്നരമ്പേ ഇവനു മതിലൊരു

0: ചിട്ടിമ്പത്തോടെ പൊഴിക്കൂ മൃദുരവമൊടു കർണത്തിൽ മന്ത്രാക്ഷരങ്ങൾ അമ്പത്തൊന്നായിരപ്പുമ്പൊലിമയൊടിവനീയക്ഷരശ്ലോകമാല്യം സമ്പത്തായി വച്ചിടാം നീ കനിവൊടതണിയൂ ശ്രദ്ധരാവൃത്തവേണീ.
1: അമ്പത്തൊന്നക്ഷരത്തിൻ തിരികളെരിയുമീ പൊൻവിളക്കിൻ്റെ നാളത്തുമ്പത്തമ്പോടു ചെയ്യും തവതിരുനടനം കണ്ട ഞാൻ എത്ര സന്യൻ. അമ്പത്തൊന്നക്ഷരത്തിൻ പൊരുളുകൾ വെളിവാക്കേടുവാൻ എന്റെ നാവിന്തുമ്പത്തമ്പേ കളിക്കൂ കനിവൊടു സതതം ശ്രദ്ധരാവൃത്തവേണീ.
2: അമ്പത്തൊന്നക്ഷരത്തിനധിപതി വരദാ.

0: ഇലമുടി പിറകോട്ടിട്ട് നെറ്റിക്കു ഭസ്മച്ചാറൽപ്പം തേച്ചു പഞ്ചാക്ഷരമുരുവിടുമീ നേർത്ത കുന്തിപ്പുഴയ്ക്കും മാറത്താത്മാഭിമാനം പതയുവതകലെ കാണുക നിദ്രാണമാം തൻ പാറക്കെട്ടിന്നിടയ്ക്കുണ്ടൊരു പവിഴമിതാ കുന്തിയാൾക്കർജുനൻ പോൽ
1: മാനിൻ കണ്ണുകൾ നീള നീലിമ വിരിച്ചിടുന്ന മുറ്റങ്ങൾ പൂന്തേനിൻ കൂടുകൾ തോളിലേന്തിയ ഫലാനമ്രങ്ങൾ തേന്മാവുകൾ വാനിന്മേന്മറച്ച പച്ചില മരക്കൂട്ടങ്ങൾ ആ നിൻ തപസ്ഥാനം ദേവ തികച്ചുമിന്നൊരു മഹാസംഗ്രാമരംഗസ്ഥലം.
2: വേറൊന്നും വേണ്ടെനിക്കൻ ജനനി മഹിതമാം പുണ്യതീർത്ഥോപമം നിൻ പേരോർക്കുമ്പോൾ ഉണർന്നിടുക സടകൾ കുടഞ്ഞെന്നിലെ ക്ഷാത്രവീര്യം ആരാനും ഹീന

0: കർമ്മഭൂവിൻ നേരെ കഴിയുണ്ടിയാലക്കരമരിവതിനായി പൊങ്ങുകൻ തൃഷ്ണഖഡ്ഗം.
1: ആദിക്കും വ്യാധികൾക്കും ദുരിതകൃതനിദാനങ്ങൾ വേരോടുമാറ്റും സ്വാധിഷ്ഠാനം വരേണ്യം തരളിതമിവിടം സിന്ധുവിൻ സന്ധിയല്ലോ സ്വാധിഷ്ഠാനോക്തജന്മാർജിത സുഹൃതകരീ നിർജ്ജരീമജ്ജനത്താൽ സാധിക്കാമിന്ദ്രിയശ്വങ്ങളെയിവിടെയുപേക്ഷിച്ചു തീർത്ഥാടനം തേ.
2: സന്തപ്തന്മാർക്കു നീയാണൊരു തണൽ, അതിനാലെന്റെ സന്ദേശമങ്ങൻ കാന്തയ്ക്കായി കൊണ്ടുപോകൂ ജലത. ധനപതി ക്രോധവിശ്ലേഷിത ഞാൻ പ്രാന്ത പൂന്തോപ്പിൽമേവും ഹരനുടെ മകുടപ്പൂനിലാവാടി മേടച്ചന്തം വായിക്കുന്ന യക്ഷേശ്വരനുടെ അളകാ പട്ടണം പൂകണം നീ.
3: പോരാടിപ്പണ്ടു പോത്താം ധനുജനുടെ കടുഞ്ചോര കോരിക്കുട്ടിച്ചങ്ങാറാടി തച്ചുകീറി കുടലുടലിലണിഞ്ഞാർത്തുകൊണ്ടാത്തമോദം പാരിൽ ശ്രീകോടിലിംഗാലയമടി അരുളും ഭദ്രതൻ ഭദ്രമേകും ചാരുശ്രീ ചേവടിത്താർ അകതളിരിലണച്ചൻപിൽ ഞാൻ കുമ്പിടുന്നേൻ.
0: പൊന്നും ചിങ്ങനില ഉണർന്നു മധുരം മുങ്ങിക്കുളിച്ചീറനം മണ്ണും വിണ്ണുമുടുത്തൊരുങ്ങിയ ശരത് കാലോത്സവാരംഭമായി മിന്നും താരകളംബരോപരി നിരന്നാപാദചൂടം നിറം പിന്നും പൂവുടയാട ചാർത്തി നടനം ചെയ്യും.

0: കണ്ടു കരഞ്ഞിടുന്ന ചെറുപെൺകുഞ്ഞായി നീ അംബികെ.
1: കണ്ണിൽ കാണുന്നതെല്ലാം ചെവിയിണയണയും ശബ്ദമെല്ലാം മനസ്സിൽ ചിന്നിപ്പൊങ്ങുന്നതെല്ലാം പറവതറിവതും ചെയ്വതും മറ്റുമെല്ലാം ഒന്നായി വേറായി നൂറായി അരികിലകലയായി സ്ഥൂലമായി സൂക്ഷ്മമായി പിന്നെ സത്തായി അസത്താമതിനുമുപരിയായി നിത്യനായി നിൽപ്പതും നീ.
2: ഒന്നായി കാണും പ്രപഞ്ചച്ചെടിയുടെ മുരടാണെങ്കിലും ശാഖതോറും ഭിന്നാകാരം ഭജിക്കും പ്രകൃതി സുകൃതികൾ കഷ്ടസിദ്ധിസ്വരൂപേ. ഇന്നാകെ തീർത്തുകാക്കും ത്രിഗുണമായി മുടിക്കുന്നതും പിന്നെ നീയാണെന്നാൽ എന്നാടലാറ്റി ഗുണഗണമരുളിക്കാക്കുവാൻ ദണ്ഡമുണ്ടോ?
3: ഈ രാവിൽ പൂനിലാവിൻ കുളിരൊളി തിരളും വേള എന്നന്തരംഗം കോരിക്കോരിത്തരിപ്പൂ പ്രകൃതിയുടെ പ്രസാദാത്മഭാവത്തിനാലെ. ഈ രംഗം പാഴിലാക്കാതണയുക സഖി എൻ കാവ്യസങ്കൽപ്പമേ നീ. നിന്നാരോമൽ കാൽച്ചിലമ്പിൻ മധുരുമകലരും നിസ്വനം കേട്ടിടട്ടെ.

ഓലകളാണൊലിപ്പത് ചിരം നാം കാത്തു സൂക്ഷിക്കും അമ്പേറും മോഹന രാമരാജ്യമധുരസ്വപ്നാന്തരാളങ്ങളിൽ കൂരമ്പേറ്റു പിടഞ്ഞു വീണ കിളിതൻ രക്ത

0: മക്കളത്തിൽ പിറന്നോരസർഗ നിസർഗചേതന ഉണർന്നീടാത്തതെന്തിന്നിയും
1: കണ്ടേൻ ഞാൻ പലവേഷമിഭുവനമാം രംഗത്തിൽ ഒട്ടേറെ ഉൾക്കൊണ്ടേൻ ഭാവരസങ്ങൾ ആമലകി പോൽ സ്വാദുറ്റ വൈരാഗ്യവും ഉണ്ടേകാന്തമൊരാശ കണ്ണുനീ

0: തല്ലിപ്പൂക്കളും ആമ്പലും കടമിഴിക്കോണാൽ വിളിച്ചീടവേ. ചെല്ലത്തൂമലർ വട്ടിതൻ വയർ നിറച്ചിടാതെ ആരാനുമന്നില്ലത്തേക്കു മടങ്ങുമോ? മിഴികളിൽ ചിന്തും വസന്തോത്സവം.
1: ചേലിൽ കീറിയ ചേല കൊണ്ടു വിരലിൽ ചുറ്റിച്ച കൃഷ്ണയ്ക്കു തൻ ചേലത്തുമ്പു വലിച്ചിഴച്ചു സഭയിൽ.

0: ചേർത്തുവരങ്കൊടുത്ത കരുണാസിന്ധോഹരേ പാഹിമ.
1: ചേണുച്ചീടിനൂപമണുവിൽ ബ്രഹ്മാണ്ടമൊട്ടാകെയും കാണുന്നുണ്ടതിലൻ മനസ്സഭിരമിച്ചീടുന്നുമുണ്ടെങ്കിലും താണും പൊങ്ങിയുമീ ഭവാബ്ദിവനയും കേളി തരംഗങ്ങളെ പൂണുമ്പോളയി നിന്നയൻ മതിമറന്നിടും മറക്കാതലേ.
2: താവും ക്രൂരതയാർന്ന് ശാന്തി പടരും യാഗ

0: ഭീവായ്പാൽവിറകൊൽകയാം മുനിജനം നക്തഞ്ചരാരേ ഭവദ്യാവിസ്ഫാരിത കാർമുകധ്വനിയുണർന്നീടാത്തതെന്തിന്നിയും
1: ഭീമാഭോഗം വിഷം കൊറ്റിന് കരിയുടെ തോലാട കൂട്ടാളിമാരോ കോമാളി പ്രേതഭൂതാദികൾ ചുടലകളിത്തോപ്പുമേക്കോപ്പു സർപ്പം സാമാന്യം പോലെ എന്താണ് ഇതവകണവെന്നുള്ളതെന്നിട്ടുമമ്മേ സീമാവില്ലാത്തൊരൈശ്വര്യമിതവനു വരാൻ കാരണം നിൻ പ്രസാദം.

0: ഉത്തമാംഗമതുചിത്തമോദമൊടു ചേർത്തുഭൂമിയിൽ നിരീഹനായാർത്തിനാശന നമിച്ചിടാതെ തിരുമുമ്പിൽ വേണ്ടിവനു ജീവിതം ആർത്തലച്ചു തിരമാല പോലെ ബഹുരോഗബീജികൾ വരുന്നു മേ ഭക്തി തന്നരിയ ഭൈഷജം തരിക വൈദ്യനാഥ വിധിവൽദ്രുതം
1: അമ്പിളിക്കലനിലിംബലോകനതി ചെമ്പകാസ്ത്രകൊലകൊമ്പനെ ചെമ്പൊരിക്കനൽ പെറും പൊട്ടിക്കുപൊട്ടി ചാമ്പലാക്കിയ വിലോചനം വമ്പെഴും വിഷമുരുട്ടിയുണ്ടതു തടഞ്ഞിടുന്നകളമേവമായി കുമ്പളത്തരുളിടും പുരാരിയുടെ ചെമ്പതത്തളിരുകുമ്പിടാം
2: വൃത്തമാധുരിയൊടർദ്ധചാരുതയിണങ്ങി ഉത്തമ പദങ്ങളൊത്തിത്തപോവനതലത്തിൽ നിന്നുയരും അഗ്രയാം കുസുമമഞ്ജരി നൃത്തഭംഗി വെളിവാക്കിടുന്നു തൊടികൊട്ടിടുന്നു മനതാരിലോ മുഗ്ധഭാവമുളവാക്കിടുന്ന നിശമാർന്നിടുന്നു പുളഗോദ്ഗമം
3: നേർത്തു നേർത്തു തനു നീറി നീറി അധികാർത്തി പൂണ്ടുമിഴി നീരലം

0: വടിവിലാടിടും മകരകുണ്ടലം, ചേലിൽ മുത്തിഴകൾ വന്യമാല, കളഭാതി ചേർത്ത പുതു സൗരഭം, കാലിൽ നൽത്തളകൾ പൊന്നിടഞ്ഞ തുകിൽ, പിന്നെ മീതെ അരഞ്ഞാണമീ ചേലി രാസനടനം തുടർന്ന തവമൂർത്തി പേർത്തുമിവനോർത്തിടാം.
1: കെട്ടിവയ്ക്കുവിനറുത്തു നൽകുണഗണങ്ങളാം, കൃഷിഫലങ്ങളെ കട്ടിടില്ലതുകൾ തസ്കരൻ, നൃപതി കണ്ടുകെട്ടുകയുമില്ല തൻ. ഒട്ടിനിന്ന മുതലും സുഖങ്ങളുമുയർന്ന മേന്മയുമകന്നുപോം, വിട്ടിടില്ലതുകൾ പോകിലും വിമല കാന്തിയാർന്ന ഗുണമാരെയും.
2: ഓണവില്ലൊളി മുഴങ്ങിടുന്നു കളഗാനമോടുമളിവേണി, മാർത്താണു കുമ്മിയുമടിച്ചിടുന്നു മികവുറ്റ സദ്യമതമേറ്റവേ. തോണി നീളയണിയിട്ടിടുന്നു ജലകേളി സൗഭഗമിണങ്ങിയാൽ, കാണുവാനരിയ കായലിൽ തെളിവു ദീപമാല കമനീയമാ.

0: തീജാതി പ്രഭൃതി കുസുമസ്മേരമായുല്ലസിക്കും സല്ലീലാഭി കിശലയകരം കൊണ്ടു നിന്നെത്തലോടും വല്ലീനാം നീ പരിചയരസംപൂണ്ടു കൗതൂഹലത്താലുല്ലീഢാത്മാ ചിരതരമിരുന്നങ്ങമാന്തിച്ചിടല്ല
1: വൃന്ദാരണ്യം വിജനഹൃദയം നീലചന്ദ്രോദയം വെൺമന്ദാരത്തിൻ മലരു പൊഴിയും മാനം അധ്യാത്മഗാനം വൃന്ദാചിത്തം വിരഹകലസം വേദ്യ നേദ്യങ്ങളൊത്തം മന്ദാക്ഷത്തിൻ മധുരരസമിന്നാസ്വദിക്കൂ രസജ്ഞേ
2: വേദ പൈക്കൾ കകിടുകിനിയും മാറുമവ്യാജരാഗോന്മാദത്താൽ തൻ വ്രജതരുണിമാർക്കുള്ളിടം തുള്ളുമാറും കാദംബത്തിൻ പൊലിമ കവിതാ വൃഷ്ടി പെയ്തിടുമാറും നാദബ്രഹ്മ

0: പിന്നിൽ സകലവിരുതും കാട്ടിടും നീജളന്മാരാരായാലും കപട വഴിയിൽ മാത്രമേ യാത്ര ചെയ്യൂ.
1: നന്നായോർത്തി സ്ഥിതി മുദിതനായി വാനിലേറി ദ്രുതം നീച്ചെന്നാൽ വേദപ്പൊരുളറിയുമാ വിപ്രരുൾപ്പെട്ട ദേശം. നന്നായി കാണും കമുകുമധികം തെങ്ങുമുൾ തിങ്ങിടുന്നോരാ നാടാർക്കും നയനസുഹൃദം തത്ര നീ പാർത്തുകൊള്ളുക.
2: നൂനം കാന്താവിരഹവിവശൻ യക്ഷനെ സാക്ഷിയാക്കിത്താനങ്ങോരോ നരനുമുളവാം വിപ്രയോഗാർത്തിയെല്ലാം മാനം ചേരും മുകിലൊടരുളും കൽപ്പനാശില്പമൂർത്തേ ഞാൻ അർച്ചിപ്പൂ തവകളലിക്കുപ്പുകൈക്കോരകങ്ങൾ.
3: മങ്ങാതെങ്ങും മഹിതതരയം മന്ദിരശ്രേണി കൊണ്ടും മുങ്ങാനേറ്റം മുതമരുളിടും മുഗ്ധവാദസ്സുകൊണ്ടും അങ്ങാടിക്കുള്ളനുപമിതയാം പുഷ്ടി കൊണ്ടും.

0: ും ദുരിതമിവിധം ചൊല്ലിടാനില്ല കണ്ണ, ചുറ്റിക്കൊല്ലാവ്രജകുലപദേ പാഹിമം ദീനബന്ധോ.
1: മരുത്തെളേറ്റു പാറിടും പരുത്തി പോലെ ദൈത്യരിൽ പെരുത്തതെണ്ടമേറ്റുവാൻ കരുത്തെഴുന്ന കാളിയെ പരുത്ത ഘോര സങ്കടം കൊരുത്തിടുന്ന ജീവിത തുരിത്തിരുന്നു രക്ഷ നീയൊരുത്തി മാത്രമാണുമേ.
2: പ്രപഞ്ചമെന്ന മാന്ത്രികന്റെ രാഗമം വടത്തെ ഈ അപക്വബുദ്ധിയായ ഞാനറുത്തിടുന്നതെങ്ങനെ? തപസ്വികൾക്കും ഈ അവസ്ഥ ദുസ്സഹം, നിനയ്ക്കുകിൽ തപിക്കയല്ല മാനസം, ദഹിക്കയാണു സത്യമായി.
3: തിരിച്ചിടട്ടെ ദൃഷ്ടി എന്റെ വീട്ടിലേക്കു, ഞാനിനി കരൽ കരുത്തു നഷ്ട

0: മരുഭൂമിയിൽ
1: പഠിച്ചിടുന്നതെന്തിനായി പ്രയോഗമാക്കി മാറ്റുവാൻ കുടത്തിലുള്ള ദീപമായൊളിച്ചിടാതിരിക്കുവാൻ അറിഞ്ഞിടേണ്ടതൊക്കെ പകർന്നു പങ്കുവയ്ക്കുവാൻ പരസ്പരം തുണച്ചു നല്ല സൗഹൃദം പുലർത്തുവാൻ
2: അടക്കമോടു ചേർന്നു നൂറു നൂറു മൂത്ത സാഹികൾക്കിടയ്ക്കു കൂടുവെച്ചു പാർത്തിടുന്നു നല്ല പക്ഷികൾ നടുക്ക മറ്റു ദീർഘകാലമാശവയ്ക്കു മാശിതർക്കടുത്ത രക്ഷ ചെയ്തുകൊണ്ടു വാഴ്കദേവ വൃക്ഷമേ.
3: നിറം കലർന്ന പുഷ്പമുള്ള വല്ലിയാൽ ഗൃഹാങ്കണം നിറഞ്ഞിടാൻ കൊതിച്ചു ഞാൻ കുമാരനായി നടന്ന നാൾ നിരന്നു നിൽക്കണം ഫലങ്ങളാലെ ചാഞ്ഞുലന്ന തൈമരങ്ങളെന്നു മോഹമാർന്നു ഞാൻ ഗൃഹസ്ഥനായ നാൾ.
0: നമുക്കു പഞ്ചചാമരം പൊഴിച്ചിടും നനുത്തതം ഹൃദന്തമേറ്റു പാടിടുന്ന കാവ്യമോർത്തു ചൊല്ലിടാം. നമിച്ചിടട്ടെ കൈരളിക്കു നൂറു നൂറു പുഷ്പമായി വിരിഞ്ഞു നിന്നിടാൻ തുണച്ച കാവ്യ സൗഹൃദങ്ങളെ.
1: നിലച്ചിടാൻ തിടുക്കമായി തുടിച്ചിടും ഹൃദന്തവും നിലച്ചിടാത്ത മോഹവും വലിച്ചെറിഞ്ഞിടട്ടെ ഞാൻ തളച്ചിടുന്ന

0: നിതാരുമൊരുചാൺ വയറിനുവേണ്ടി പാടുന്ന പൈങ്കിളികളും തിരയുന്നിതന്നം പാട്ടല്ലവയ്ക്കു വയറിൻ്റെ വിശപ്പടക്കാൻ കൂട്ടാനിനാതമവ തൻ്റെ മനോവികാരം.
1: പാലൊത്തെഴും പുതുനിലാവിലലം കുളിച്ചും ബാലാതപത്തിൽ വിളയാടിയുമാടലഞ്ഞേ നീലീല പുണ്ടിളയ മൊട്ടുകളൊത്തുചേർന്നു ബാലത്വമങ്ങനെ കഴിച്ചിതു നാളിൽ നാളിൽ.
2: നീരാർന്നതാം മുടിയെഴുന്നവനെ കടക്കണ്ണേറാൽ മയക്കിയ കുളിർത്ത മലയ്ക്കു കുഞ്ഞേ, വാരാശി പോൽ കരുണയാർന്നൊരു നിൻകടാക്ഷം പാരാതി.

മീനി കഴിച്ചവന്റെ മങ്കേ മതിയ പരദൈവതമേ നിദാനം കെങ്കേ മരാ മുനികൾ വാഴ്ത്തിന മോക്ഷലക്ഷ്മീ സങ്കേതമാം തവ പദദ്വയമാ.

0: കുടുംബവാടി സതതം കമനീയമാക്കി കാദംബരി സുരഭിലാനനയായിമേവും കാദംബഗാമിനി കനിഞ്ഞു ശുഭം തരട്ടെ.
1: കോടി പ്രഭാകര മനോജ്ഞമയൂഖമാലയാടിക്കളിക്കും അരിവുള്ളിലെഴുന്ന നെഞ്ചിൽ മോടിക്കുകാജമണിയല്ല ഒരു കാവ്യകാരം ചൂടിച്ചിടാം ജനനി എന്നെ അനുഗ്രഹ.

0: ഓടി മുനീശ്വരമുഖ്യരാം ഭ്രമരപാളികൾ തേടിയലഞ്ഞിടും അമലമാം തവ പാദ സരോജമോർത്തമരണം മരണം വരെയും സുഖം
1: അവനഹോ മര്യാതെ മരിക്കുമീ അവസരം വരമെന്നു നിനച്ചുടൻ ചൊടിയഴും സുരമാമുനി നാരദൻ വടിവിലാടിവിലാസമൊടമ്പരേ
2: ചിരമിവൻ ഭവ സിന്ധുവിലാർത്തനായി തിരയടിപ്പിലലഞ്ഞുലയും വിധൗ തരമെഴും തവ സത്കൃപ തോണിയായി വരണമേ രണമേ ദുരവിക്രമേ തിര

0: മുരളിയിൽ സ്വരരാഗസുധാർണവത്തിരകൾ തീർത്തൊരു ഗായക നായക പരഹിതത്തിനു ഗീതികൾ മേലിലും ചൊരിയണേ കരുണാകര കണ്ണനി.
1: പ്രബലമാക്കിയ നിന്നുടെ വൈഭവം പ്രകൃതിയെന്നരുളുന്നു മഹത്തുകൾ കരുതിയാലതു ചെയ്വരു ചേഷ്ടിതം കരതലാമലകംഭവദീഹിതം.
2: കുടില കുണ്ടള ബന്ധിത പിഞ്ചവും കുളിർ കരൾ കരുളും മൃദുഹാസവും അണികുലം മുരളും വനമാലയും.

0: കരുതൊട്ടിനി മായ നിറഞ്ഞൊരു ലോകമിതിൽ സഞ്ചിതമാകിന ദൈവ കടാക്ഷമദേവനുമിന്നുമനുഗ്രഹമം.
1: അക്ഷരശ്ലോകം സമാപ്

ഉറപ്പിക്കുന്നു. അവതരിപ്പിച്ചത് തിരുവനന്തപുരം അക്ഷര ശ്ലോക സമിതി, തിരുവനന്തപുരം. പങ്കെടുത്തവർ ഗോവിന്ദൻ നമ്പൂതിരി, അനിയൻ മാങ്കോട്ടിരി, സരസ്വതി നാരായണൻ, സരസ്വതി അന്തർജനം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്രഗാനം. ദോസ്ത് എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ്, സുജാത എന്നിവർ ആലപിച്ചത്. രചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി
1: രാമായണ പാരായണം 25-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ലങ്കാ ദഹനമാണ് ഇന്നത്തെ പാരായണ സന്ദർഭം. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.
2: ശ്രീരാമ ഹൃദയ രാമ താം രാമ.

ദശവദന സഹജ ഗൃഹമെന്നിയെ മറ്റുള്ള ദേവാരി ഗേഹങ്ങൾ വെന്തുകൂടി ജപം.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: ആകാശവാണി പുരാണ പാരായണം അവതരിപ്പിക്കുന്നത് അതിരുങ്കൽ വാസുദേവൻ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു.
2: കേട്ടുകൊൾകങ്കിൽ അമരാസുരയുദ്ധത്തിങ്കൽ വാട്ടമെന്നിയേ

അകം ഇടർവൂണ്ട് സരസാസനലോകം.

വിധാതാവിനോടറിയിച്ചാൾ വേധാവും വിചാരിച്ചു കണ്ടു തത്സഭായുധം വേഗേന പുറപ്പെട്ടു ദേവതാപസന്മാരും നാഗഭൂഷണം തന്നെ കണ്ടുടൻ ഉണ്ടായി വന്ന സങ്കടമെല്ലാം ഉണർത്തിച്ചു നിന്നു അതു കേട്ടു ശങ്കരൻ താനുമനുകമ്പയ്യ ഗിരീന്ദ്രജതൽ

ലോകേശമുഖക്ഷി നീ ദേവകളോടും നാഗലോകമോഹനകര വാദ്യഘോഷങ്ങളോ

തൽക്കാലേ പുരോഭുവി കേവലം തെളിഞ്ഞു ആയുധാർക്കമണ്ഡലം ഉദിച്ചുയരുന്നതുപോലെ. പുഷ്കര

ആകാശവാണി അറിയിപ്പുകൾ. ഇന്നലത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനന്മയ്ക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. ഭക്ഷ്യ സംസ്കരണത്തിലെ വിവിധ രീതികൾ ഡോക്ടർ മിനി സിയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. ഉംബർത്തോ എക്കോ എഴുതിയ നോവൽ റോസാപ്പൂവിന്റെ പേര്. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികളിൽ ജനന്മയ്ക്ക് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 1857 ഒന്നാം സ്വാതന്ത്ര്യസമരം. റഷീദ് പാലേരി സംസാരിക്കുന്നു. 9:30 ചലച്ചിത്രഗാനങ്ങൾ. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ്. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം സുഹൈബ് മൗലവി അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ കൂത്താട്ടുകുളം മേരി ജോൺ എഴുതിയ ഞാൻ കണ്ട ഈശ്വരൻ എന്ന കവിത ആലാപനം രഞ്ജിനി സുധീരൻ. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 26-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം കെ ഗിരിജാവർമ്മയും സംഘവും പാടിയ ഗാനം. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമട് താങ്ങി നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 106. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം. 9:00 ഹലോ പ്രിയ ഗീതം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാവൃതം. NC വസന്തകോകിലം പാടിയ കൃതികൾ. 11:00 ഹരിതവാണി. കിളിക്കൊഞ്ചൽ 12-ാം ഭാഗം. താമരക്കോഴി രചന സി റഹീം. 11:30 ഫ്രൂട്ട് കാർവിംഗ് മുതൽ പുസ്തകരചന വരെ മിനി മനോജുമായുള്ള അഭിമുഖം കേൾക്കാം. 12:00 ഒരിക്കൽ കൂടി നേർവഴി. കസേര വരിച്ചിൽ ഉപജീവന മാർഗമാക്കിയ സിമി JP അഭിമുഖം. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കുട്ടികൾക്ക് കർക്കിടക ചികിത്സ ആവശ്യമുണ്ടോ? ഡോക്ടർ GP സിദ്ധി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 മഞ്ഞണിപ്പൂനിലാവ്. 2:15 വേനൽ മഴ. തുടർ നാടകം 6-ാം ഭാഗം. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം N വാസുദേവ്. 2:30 ഉമംഗ് CAT സ്പോൺസർഡ് പരിപാടി. 3:00 പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം? പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഗത് മർസൂഖ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം. 4:00 നേർമൊഴി. 4:30 മഴവില്ല്. 4:45 തുടിതാളം. മതിലകം വരാഹദാസും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം. 5:00 ഹിന്ദി പരിപാടി. ഹമാര രാഷ്ട്ര ഹമാര ഗൌരവ് രാഖി ബാലഗോപാൽ സംസാരിക്കുന്നു. 5:20 അധ്യാത്മ രാമായണ പാരായണം. 26-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ഗാന്ധി സ്മൃതി. 5:45 ഷെമി എം സമദ് പാടിയ ഭക്തിഗാനങ്ങൾ കേൾക്കാം. 6:00 പദ്ധതികളിൽ ജനന്മയ്ക്ക് നാഷണൽ മീൻസ് കമ്മിറ്റഡ് സ്കോളർഷിപ്പ് സ്കീം. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. ജൈവ കൃഷിക്കായി ജൈവ വളക്കൂട്ടുകൾ. 6:00 രവീന്ദ്രനുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:35 യുവവാണി. ബോബൻ സജി ജോർജ് എഴുതി അവതരിപ്പിക്കുന്ന കഥ സിംഗുലാരിറ്റി. ഭാഗ്യ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം. ജാഹ്നവി ആർ ചാന്ദ് ചൊല്ലുന്ന കവിത എന്നിവ കേൾക്കാം. 8:00 സാഹിത്യരംഗം. ജയശ്രീ പള്ളിക്കൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ എക്സ്ക്ലൂസീവ്. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹിയിലെ. 8:30 പദ്ധതികൾ ജനന്മയ്ക്ക്. 8:35 വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. വെമ്പായം സതീശൻ അവതരിപ്പിച്ചത് കഥ റാണി.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
3: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
2: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ 19.96 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായതായി പ്രാഥമിക കണക്കുകൾ. ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 5 വരെ ജില്ലയിലാകെ 1996.68 ലക്ഷം രൂപയുടെ കൃഷിനാശമുണ്ടായതായാണ് ആദ്യഘട്ടത്തിലെ വിലയിരുത്തൽ. വിശദമായ കണക്കെടുപ്പ് നടത്തിവരികയാണെന്നും കൃഷിനാശം നേരിട്ടവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ബിനു തോമസ് പറഞ്ഞു. ആകെ 1086.21 ഹെക്ടർ പ്രദേശത്തെ കൃഷിയെ മഴ ബാധിച്ചു. 5827 കർഷകരുടെ വിളകളാണ് നശിച്ചത്. ഏറ്റവും കൂടുതൽ കൃഷിനാശം റിപ്പോർട്ട് ചെയ്തത് ഏറ്റുമാനൂർ ബ്ലോക്കിലാണ്. ഇവിടെ 1295 കർഷകരുടെ 617.26 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു. 971.55 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. കടുത്തുരുത്തി ബ്ലോക്കിൽ 687 കർഷകരുടെ 291.83 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി 4 ലിഫ്റ്റുകൾ അനുവദിച്ചതായി ഫ്രാൻസിസ് ജോർജ് MP അറിയിച്ചു. സ്റ്റേഷനിൽ പുതുതായി നിർമ്മിച്ച കാൽനട മേൽപ്പാലത്തിൽ ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ എന്നിവ ഉണ്ടായിരുന്നില്ല. ഇത് പ്രായമായ യാത്രക്കാർ, ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ, രോഗികൾ, കുട്ടികൾ എന്നിവർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയിരുന്നു. ശബരിമല തീർത്ഥാടകർക്കും വിവിധ ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും സമ്മേളനങ്ങൾക്കും വരുന്ന യാത്രക്കാർക്കും ഇത് വലിയ പ്രയാസമായിരുന്നു. 4 ലിഫ്റ്റ് സ്ഥാപിക്കുന്നതോടെ തിരുവനന്തപുരം ഭാഗത്തും എറണാകുളം ഭാഗത്തും ഉള്ള 2 കാൽനട മേൽപ്പാലങ്ങളിൽ നിന്നും എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും ലിഫ്റ്റിൽ ഇറങ്ങാനും കയറാനും സാധിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. കോട്ടയം റെയിൽവേ സ്റ്റേഷനുമായും മറ്റ് സ്റ്റേഷനുകളുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ട്രെയിനുകളും സ്റ്റോപ്പുകളും അനുവദിക്കുന്ന കാര്യവും കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിനായി നിരന്തരം സമ്മർദ്ദം ചെലുത്തുമെന്നും ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പൂക്കര ചുണ്ടൻ നീരണിഞ്ഞു. VN വാസവൻ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യശില്പി സാബു നാരായണൻ ആചാര്യയെയും സഹശില്പികളെയും ചുണ്ടൻ നിർമ്മാണത്തിൽ പങ്കാളികളായവരെയും ആദരിച്ചു. പുന്നമട കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫിയാണ് ആദ്യ മത്സരം. ഇമ്മാനുവേൽ ബോട്ട് ക്ലബ്ബ് പ്രദർശന തുഴച്ചിൽ നടത്തി. ആർപ്പൂക്കര നിവാസികളുടെ വലിയ ആഗ്രഹമാണ് പൂവണിഞ്ഞത്. 60 ലക്ഷം രൂപ ചെലവിട്ട് 9 മാസം കൊണ്ടാണ് ചുണ്ടൻ നിർമ്മിച്ചത്. ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരിയുടെ നേതൃത്വത്തിൽ 20 അംഗ ബോർഡാണ് ചുണ്ടന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത്. പ്രദേശത്തെ 500-ലധികം കുടുംബങ്ങളിൽ നിന്നും ധനം സമാഹരിച്ച് നിർമ്മാണം പൂർത്തിയാക്കി. പാലാ നഗരസഭാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 19 രാവിലെ 11 നഗരസഭാ ഹാളിൽ പാലാ വിദ്യാഭ്യാസ ജില്ലാ ഇൻചാർജ് ഓഫീസർ ജോളിമോൾ ഐസക് വരണാധികാരിയാകും. UDF നഗരസഭാധ്യക്ഷ ദിയ ബിനു പുളിക്കണ്ടം LDF അവിശ്വാസത്തെ തുടർന്ന് പുറത്തായ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. വനിതാ സംവരണമാണ് അധ്യക്ഷസ്ഥാനം. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട 4 വിമത കൌൺസിലർമാരും നഗരസഭാ ഉപാധ്യക്ഷ മായാ രാഹുലും അടങ്ങുന്ന 5 അംഗസംഘം നിർദ്ദേശിക്കുന്ന ആരെയും അനുകൂലിക്കുമെന്ന നിലപാടാണ് LDFന്. കോൺഗ്രസിലെ 4 കൌൺസിലർമാരുടെയും സ്വതന്ത്രയായ നഗരസഭാ ഉപാധ്യക്ഷയുടെയും വോട്ടിന്റെ പിൻബലത്തിലാണ് LDFന്റെ അവിശ്വാസ പ്രമേയം പാസായത്. ഉപാധ്യക്ഷ മായാ രാഹുൽ, കോൺഗ്രസ് വിമത കൌൺസിലർ ലിസിക്കുട്ടി മാത്യു എന്നിവരിൽ ഒരാൾ അധ്യക്ഷയാകാനാണ് സാധ്യത. രണ്ടുപേരും തുല്യ ടേമിൽ അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാണ് പ്രാഥമിക ധാരണയെങ്കിലും ആദ്യ ടേമിനായി ഇരുവരും അവകാശവാദം ഉന്നയിച്ചതായാണ് വിവരം. ഖാദി ഓണം മേളയുടെ ഭാഗമായി ഇന്നും നാളെയും കോട്ടയം സിവിൽ സ്റ്റേഷനിൽ പ്രത്യേക വിപണന മേള നടക്കും. സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർക്കും ഇവിടെ എത്തുന്ന പൊതുജനങ്ങൾക്കും വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, കോട്ടൺ കുർത്തികൾ, സിൽക്ക് കോട്ടൺ സാരികൾ, ബെഡ്ഷീറ്റുകൾ എന്നിവയും മറ്റുൽപ്പന്നങ്ങളും 30% വരെ സർക്കാർ റിബേറ്റിൽ വാങ്ങാനാകും. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പണും ലഭിക്കും.

0: ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം FTATTPയിൽ അപേക്ഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈസിയാറുള്ള പാസ്പോർട്ടുകൾ ഈ പദ്ധതിക്ക് യോഗ്യരല്ല. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പാസ്പോർട്ട് തരം ഉറപ്പുവരുത്തുക. കൂടാതെ 7 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നിലവിൽ FTATTPയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. 7 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് രക്ഷിതാക്കളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അപേക്ഷ നിരസിക്കപ്പെടും. കൃത്യമായ വിവരങ്ങൾ നൽകി FTATTPയുടെ ഭാഗമാകൂ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
5: ഉംബർത്തോ എക്കോ എഴുതിയ നോവൽ റോസാപ്പൂവിന്റെ പേര്, രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: ഉംബർത്തോ എക്കോ എഴുതിയ നോവൽ റോസാപ്പൂവിന്റെ പേര്, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.

0: करणीया संचेतनाचा उद्घोषिता आसीत इति वार्ताः।
1: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 29 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपये क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടു.
5: ചേച്ചി ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. കിട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാം ചേച്ചി.
4: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
5: അപ്പൊ ശരിയായ നമ്പർ
4: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
5: ചേച്ചി എന്നെ രക്ഷിച്ചു,
4: പണിയിൽ നിന്നല്ല.
5: ചെയ്തോളാം. RBI പറയുന്നു,
6: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി N. ഷംസുദ്ദീൻ. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വിപുലമായ ഗതാഗത സംവിധാനമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ തുടങ്ങിയത് മുതൽ നിരവധി തവണ നടപടികൾ തടസ്സപ്പെട്ടു. അതിനിടെ ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കേരള പുനർനാമകരണം ബില്ലും ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ബില്ലും ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കടലിൽ കാണാതായ കൊല്ലം സ്വദേശി ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഒപ്പമുണ്ടായിരുന്നു. ഗൌതമിനെ കണ്ടെത്തുന്നതിനായി പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് സർവ്വ സംവിധാനങ്ങളും സംയോജിപ്പിച്ചുള്ള തിരച്ചിലാണ്.

0: തുടരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: മത്സ്യത്തൊഴിലാളികളെ കൂടി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടി കൂടുതൽ പങ്കാളികളാക്കിക്കൊണ്ട് തിരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ രംഗത്ത് പരിചയമുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ഗൗരവമായി ഗവൺമെന്റ് ആലോചിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു പ്രത്യേകമായ ഒരു സംവിധാനം, ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ടാക്കുന്നു.
0: വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂറും സന്ദർശിച്ചു. ജോണിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. നിരന്തരം അപകടങ്ങൾ നടക്കുന്ന മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട വിഷയം പഠിച്ച് ശാശ്വത പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി സംസ്ഥാന കോൺക്ലേവ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുന്ന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇടുക്കി ജില്ലയിലെ തുല്യതാ കോഴ്സുകളുടെ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുടർ പഠനത്തിന് സാക്ഷരതാ മിഷന്റെ 4 തരം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള തുല്യതാ കോഴ്സുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ തുടക്കമായി. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ മേഖലയിൽ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള സഹകരണവും പരസ്പര പ്രവർത്തനക്ഷമതയും കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് അഭ്യാസത്തിന്റെ ലക്ഷ്യം. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ LP UP വിഭാഗങ്ങളിൽ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയിലേക്ക് വിദ്യാലയങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള സ്കൂളുകൾ ഓഗസ്റ്റ് 13 കൈറ്റ് ജില്ലാ ഓഫീസിൽ ഇമെയിൽ മുഖേന അപേക്ഷ നൽകണം. വിശദാംശങ്ങൾ www.kite.kerala.gov.in വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങളുണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടക വാവു ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 തുടങ്ങും. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം, കടപ്പുറം എന്നിവിടങ്ങളിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാവു ബലിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15 11:30 സർവീസ് ഉണ്ടായിരിക്കും. KSRTCയും വിപുലമായ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ കർക്കടക വാവ് ബലിതർപ്പണത്തിനായി എത്തുന്ന ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെ മുതൽ നടക്കുന്ന ബലിതർപ്പണത്തിനായി മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ശക്തമായ മഴയിൽ മണപ്പുറത്ത് വെള്ളം കയറിയിരുന്നു. എന്നാൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മഴ മാറി നിന്നതിനാൽ പ്രതീക്ഷയിലാണ് എല്ലാവരും. മണപ്പുറത്ത് വെള്ളം കയറിയാൽ പാർക്കിംഗ് ഗ്രൌണ്ടിലും ആൽത്തറ ഭാഗത്തും റോഡിലുമായിരിക്കും കർമ്മങ്ങൾ നടത്തുക. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചെളി കയറിക്കിടുന്ന ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. പന്തൽ നിർമ്മാണം ഉൾപ്പെടെ അന്തിമഘട്ടത്തിലാണെന്ന് ആലുവ മഹാദേവ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വ്യക്തമാക്കി. 400 പോലീസുകാരെയാണ് സുരക്ഷയുടെ ഭാഗമായി വിന്യസിക്കുന്നത്. ബലിതർപ്പണത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ KSRTCയും അധിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
0: വാവു ബലിയോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരങ്ങളിലും കടവുകളിലും കടൽ തീരങ്ങളിലും നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഹരിതചട്ടം കർശനമാക്കി ശുചിത്വ മിഷൻ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി ഒഴിവാക്കി പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആറന്മുള പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ദേവസങ്കീർത്തന സോപാനം വഞ്ചിപ്പാട്ട് മത്സരം 2026 3 പിന്നിട്ടു. ഓഗസ്റ്റ് 23 സമാപന സമ്മേളനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ആറന്മുള വള്ളസദ്യയുടെയും ഉത്രട്ടാതി വള്ളംകളിയുടെയും ഭാഗമായി ക്ഷേത്രസന്നിധിയിൽ വെച്ചാണ് ദേവസങ്കീർത്തനം വഞ്ചിപ്പാട്ട് മത്സരം അരങ്ങേറുന്നത്. ആറന്മുളയിലെ 52 പള്ളിയോടക്കരകളിൽ നിന്നുള്ള 18-40 ഇടയിൽ പ്രായമുള്ളവരുടെ ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പരമ്പരാഗത

0: വ്യത്യസ്തമായ വഞ്ചിപ്പാട്ട് ശൈലിയും ആറന്മുളയുടെ സാംസ്കാരിക പൈതൃകവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വിജയികൾക്ക് 52 പവന്റെ സ്വർണത്തിലുള്ള എവർറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും.
1: സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വിപുലമായ ഗതാഗത സംവിധാനമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. അന്താരാഷ്ട്ര യുവജന ദിനവും കേന്ദ്ര സർക്കാരിന് കീഴിൽ ഭാരതത്തിലെ യുവജന മുന്നേറ്റവും. തയ്യാറാക്കിയത് അനീഷ് ഐലം, മാധ്യമപ്രവർത്തകൻ. അവതരണം ഉദയൻ കിളിയന്നൂർ. August 12 ഈ വർഷത്തെ അന്താരാഷ്ട്ര യുവജന ദിനം ലോകമെമ്പാടും ആചരിക്കുകയാണ്. വ്യത്യസ്ത പശ്ചാത്തലങ്ങളും പൊതുവായ ആഗ്രഹങ്ങളും എന്നതാണ് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വച്ചിരിക്കുന്ന സന്ദേശം. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോഴും ആഗോളതലത്തിൽ യുവജനങ്ങളുടെ ഒരുമയും വികസനവുമാണ് ലക്ഷ്യം. ഭൂമിശാസ്ത്രപരമോ സാമ്പത്തികമോ ആയ വ്യത്യാസങ്ങൾ മറികടന്ന് യുവജനങ്ങൾക്കെല്ലാം തുല്യമായ അവസരങ്ങൾ ലഭ്യമാക്കാൻ അന്താരാഷ്ട്ര സഹകരണം ശക്തമാക്കുവാനും പങ്കുവയ്ക്കപ്പെടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണുവാനുമാണ് ശ്രമിക്കുന്നത്. പരിമിതമായ സാഹചര്യങ്ങളിൽ പോലും യുവജനങ്ങൾ കണ്ടെത്തുന്ന പ്രായോഗികവും സർഗാത്മകവുമായ കണ്ടെത്തലുകൾക്ക് ആഗോളതലത്തിൽ അംഗീകാരം നൽകാനും യുവജനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇത്തരം കൂട്ടായ്മകൾക്ക് കൂടുതൽ പിന്തുണയും അറിവ് പങ്കുവയ്ക്കാനുള്ള അവസരങ്ങളും നൽകണമെന്നുമാണ് ഐക്യരാഷ്ട്രസഭ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതെല്ലാം ഭാരതത്തിൽ ഇന്ന് നടപ്പിലാക്കി കഴിഞ്ഞുവെന്ന് നിസ്സംശയം പറയാം. 2047 വികസിത ഭാരതത്തിലേക്ക് ഉയരാൻ യുവജനങ്ങളുടെ ചിറകിലേറാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ പാരമ്പര്യേതര ഡിജിറ്റൽ സാധ്യതകളെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. അതിന്റെ ഫലമായി ഭാരതത്തിന്റെ യുവത്വവും സാങ്കേതിക കരുത്തും ബഹിരാകാശ മേഖലയിൽ പുതിയ ചരിത്രങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി വികസിപ്പിച്ച ഭാരതത്തിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് വിക്രം 1 ഭാരതത്തിന്റെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റ് കൂടിയാണ്. 2026 July 18 ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള മിഷൻ ആഗമൻ വഴി ഇത് വിജയകരമായി ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങളെ എത്തിച്ചു. ഇതോടെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ബഹിരാകാശത്ത് സ്വന്തമായി സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3-ാമത്തെ രാജ്യമായി ഭാരതം മാറി. ISRO തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഗഗൻയാൻ ദൌത്യത്തിലൂടെ മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലും യുവശക്തി തന്നെയാണ് ചുക്കാൻ പിടിക്കുന്നത്. ഗഗൻയാൻ ദൌത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട 4 പൈലറ്റുമാരും രാജ്യത്തെ യുവതലമുറയ്ക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അംഗദ് പ്രതാപ് സിംഗ്, ശുഭാൻഷു ശുക്ല കമാൻഡറുമാണ് ബഹിരാകാശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത്. ബഹിരാകാശ രംഗം സ്വകാര്യ മേഖലയ്ക്കായി തുറന്നുകൊടുത്തതോടെ 400-ലധികം സ്പേസ് സ്റ്റാർട്ടപ്പുകളാണ് ഭാരതത്തിൽ ഉയർന്നു വന്നത്. ഇതിൽ ഭൂരിഭാഗവും നയിക്കുന്നത് യുവജനങ്ങളും വിദ്യാർത്ഥികളുമാണ്. ഇതുമാത്രമല്ല, യുവജനങ്ങളുടെ എല്ലാ സംരംഭങ്ങൾക്കും കേന്ദ്ര സർക്കാർ ഒപ്പം നിൽക്കുകയാണ്. രാജ്യത്തെ മുൻനിര കമ്പനികളിൽ യുവജനങ്ങൾക്ക് ശമ്പളത്തോടുകൂടിയ പ്രായോഗിക തൊഴിൽ പരിശീലനം നൽകുന്ന പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതി, ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന യുവജനങ്ങൾക്ക് പ്രോത്സാഹന തുകയും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കി ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വികസിത് ഭാരത് റോസ്ഗാർ യോജന, കേന്ദ്ര സർക്കാർ വകുപ്പുകളിലെ ഒഴിവുകളിലേക്ക് യുവജനങ്ങളെ വേഗത്തിൽ നിയമിക്കുന്നതിനായി രാജ്യത്തുടനീളം നടത്തുന്ന ബൃഹത്തായ തൊഴിൽ മേളകളായ റോസ്ഗാർ മേള എന്നിവ ഏറെ വിജയം കണ്ടുകഴിഞ്ഞു. നൈപുണ്യ വികസനത്തിൽ യുവജനങ്ങൾക്ക് സൌജന്യമായി വ്യവസായാധിഷ്ഠിത നൈപുണ്യ പരിശീലനവും

സർട്ടിഫിക്കേഷന് നൽകി അവരെ സ്വയം പ്രാപ്തരാക്കുന്ന PM കൗശൽ വികാസ് യോജന, ITIകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള PM സേതു, യുവ സംരംഭകർക്ക് നികുതി ഇളവുകൾ, സാമ്പത്തിക സഹായം, മെന്റർഷിപ്പ് എന്നിവ നൽകി പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ സഹായിക്കുന്ന സ്വയം തൊഴിൽ സംരംഭകത്വവും, സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഈടുരഹിതമായി ചെറിയ വായ്പകൾ നൽകുന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ, 15 മുതൽ 29 വയസ്സുവരെ യുവജനങ്ങളെ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെത്തിച്ച് നേതൃപാടവം, വാലന്റിയറിംഗ്, വ്യക്തിത്വ വികസനം എന്നിവ വളർത്തുന്നതിനുള്ള സ്വയംഭരണ സ്ഥാപനമായ മേര യുവഭാരത് എന്നിവയ്ക്കു പുറമെ ഇന്ത്യൻ സായുധ സേനയിൽ 4 വർഷത്തെ സേവനത്തിനായി യുവജനങ്ങളെ നിയമിക്കുന്ന വിപ്ലവകരമായ പദ്ധതി അഗ്നിവീറും യുവജനങ്ങൾക്കായി ഒരുക്കി. ലഹരി വിപത്തിനെതിരായ ദേശീയ തലത്തിലുള്ള യുവജന മുന്നേറ്റമായ നശാമുക്ത യുവഭോർ വികസിത ഭാരത സങ്കല്പ അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു കഴിഞ്ഞു. ലഹരി ഉപയോഗത്തിനെതിരായ 100 ആഴ്ച നീളുന്ന രാജ്യവ്യാപക ജനപങ്കാളിത്ത പരിപാടിക്ക് ഇതോടെ തുടക്കമായി. രാജ്യത്തെ 10,000-ത്തിലധികം കേന്ദ്രങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ പരിപാടിയിൽ പങ്കാളികളാകും. മൈ ഭാരത് സന്നദ്ധ പ്രവർത്തകർ, മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം സന്നദ്ധ പ്രവർത്തകർ, യൂത്ത് ക്ലബ്ബുകൾ, വിദ്യാലയങ്ങൾ, കോളേജുകൾ, സർവകലാശാലകൾ, സന്നദ്ധ സംഘടനകൾ, 125-ലധികം ആത്മീയ സംഘടനകൾ എന്നിവർ പരിപാടിയിൽ പങ്കാളികളാകും. യുവജനങ്ങൾക്കായി പൊതുപരീക്ഷാ ക്രമക്കേട് ബില്ലിൽ ഭേദഗതി വരുത്തിയതും ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ്. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചും കർശന ശിക്ഷകൾ ഏർപ്പെടുത്തിയും പൊതുപരീക്ഷകളിലെ അന്യായമായ രീതികൾ തടയുക എന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഭാവി സുരക്ഷിതമാക്കുന്നതിനൊപ്പം ശക്തമായ നിയമ ചട്ടക്കൂട് സൃഷ്ടിച്ച് പരീക്ഷാ സമ്പ്രദായത്തിൽ സുതാര്യത, നീതി, സത്യസന്ധത എന്നിവ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടൽ തുടങ്ങിയ കർശനമായ ശിക്ഷകൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രധാന വ്യവസ്ഥകൾ നിയമത്തിൽ ഉൾപ്പെടുത്തി. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശ ഭരണകൂടങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും നിയമം അനുശാസിക്കുന്നുണ്ട്. മറ്റൊന്ന്, അതിർത്തി ഗ്രാമങ്ങളിലേക്ക് യുവജനങ്ങളെ എത്തിച്ചുള്ള 2026 വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്തവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ യുവശക്തി രാജ്യത്തിന്റെ വെല്ലുവിളികളും പരിഹാരങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുമ്പോൾ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ ശോഭനമാകുമെന്നും ഭാരതത്തിന്റെ യുവ സുഹൃത്തുക്കൾ രാജ്യമെമ്പാടും അസാധാരണമായി പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി ഗ്രാമങ്ങളിലേക്കുള്ള യാത്രകൾ അക്കാദമിക് സ്ഥാപനങ്ങൾ വഴി വിദ്യാഭ്യാസ ടൂറുകൾക്കായി ആവശ്യപ്പെടാനും പ്രധാനമന്ത്രി യുവജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അതിർത്തി ഗ്രാമങ്ങളെ അവസാന ഗ്രാമങ്ങളായി ഉപേക്ഷിച്ചിരുന്നിടത്തുനിന്ന് ഇന്ന് ആദ്യ ഗ്രാമങ്ങളായി പുനർനിർമ്മിച്ചുവെന്നും വൈദ്യുതി, റോഡുകൾ, പൈപ്പ് വെള്ളം, ഗ്യാസ് കണക്ഷനുകൾ, മികച്ച ഇന്റർനെറ്റ് എന്നിവ എത്തിച്ചതിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നാഴികക്കല്ലുകൾ സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവജനങ്ങളെ രാജ്യം എങ്ങനെ കാണുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണമായിരുന്നു ഡൽഹി IITയിലെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. പുതിയ വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്താൻ ധൈര്യം കാണിക്കുന്നവർക്ക് വെല്ലുവിളികളും അവസരങ്ങളായി മാറുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. സാങ്കേതികവിദ്യയിലെ വികാസം ലോകത്തെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത 20-30 വർഷത്തിൽ ലോകം എങ്ങനെയായിരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. എന്നാൽ മാറ്റത്തിന്റെ ഘട്ടം വരുമ്പോഴെല്ലാം വെല്ലുവിളികൾക്കൊപ്പം പുതിയ അവസരങ്ങളും പിറവിയെടുക്കും. യുവജനങ്ങളുടെ ഓരോ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് വേണ്ടി കൂടിയാകണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ജീവിതത്തിലെ അടുത്ത 30-35 വർഷങ്ങളിൽ ചെയ്യുന്നത് എന്തും വികസിത ഭാരതത്തിലേക്കുള്ള ലക്ഷ്യത്തെ സ്വാധീനിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങൾ എത്രത്തോളം ശാക്തീകരിക്കപ്പെടുന്നുവോ അത്രത്തോളം രാജ്യം ശക്തമാകും. ചിപ്പ് മുതൽ ഷിപ്പ് വരെ എല്ലാം ഭാരതത്തിൽ യുവജനങ്ങൾ നിർമ്മിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. പ്രായോഗിക ജീവിതത്തെ നേരിടുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. IIT പരീക്ഷകളിൽ സിലബസ് ഉണ്ടാകും, എന്നാൽ ജീവിതത്തിന്റെ പരീക്ഷകളിൽ എല്ലാം സിലബസിന് പുറത്തുള്ളതായിരിക്കും. ചിലപ്പോൾ ചോദ്യം എന്തെന്ന് പോലും മനസ്സിലാക്കാനാകില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ തീരുമാനമെടുക്കുമ്പോഴും രാജ്യത്തിന് എന്ത് നേട്ടമുണ്ടാകുമെന്നുകൂടി ചിന്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. IITയിലെ ബിരുദ ജേതാക്കളിൽ കൂടുതൽ പെൺകുട്ടികൾ ഉണ്ടാകണമെന്നും ക്യാമ്പസ് ജീവിതകാലത്തെ ഓർമ്മകളെ എന്നും ചേർത്തു പിടിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. യുവജനങ്ങളാണ് ഭാവി ഭാരതത്തിന്റെ നെടുംതൂണെന്ന് ഒരിക്കൽ കൂടി

വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അങ്ങനെ രാജ്യത്താകമാനം യുവജനങ്ങളുമായി കൈകോർത്ത് അവരുടെ ഉന്നമനത്തിന് അതീവ പ്രാധാന്യം നൽകുന്ന ഒരു കൂട്ടം പദ്ധതികളുടെ വിജയഗാഥയുടെ കരുത്തിലാണ് ഭാരതം അന്താരാഷ്ട്ര യുവജന ദിനാഘോഷം ആഘോഷിക്കുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.

0: ആകാശവാണി.
1: വയനും വേടും
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ക്ഷമിക്കാൻ സാധിക്കുക എന്നത് വളരെ വലിയ കാര്യമാണ്. ക്ഷമ എന്നത് കേവലം ഒരു വാക്കല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്ന വികാരമാണ്. ക്ഷമിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയല്ല, അത് നമുക്ക് വേണ്ടിയാണ്. ക്ഷമിക്കുന്നതിലൂടെ നാം സ്വയം സമാധാനം കണ്ടെത്തുന്നു. അതിനാൽ നമുക്ക് ആദ്യം ക്ഷമിക്കാം. ക്ഷമയുടെ പാതയിലൂടെ സ്നേഹത്തിലേക്കും സമാധാനത്തിലേക്കും മുന്നേറാം. ഈ ഒരു നല്ല ചിന്തയോടെ നമുക്ക്

0: പശുക്കളിൽ ഗർഭം അലസൽ ഉണ്ടാകുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും ചേമ്പും മുമ്മാസം, താളം തകരയും മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. ഇത് പഴയ കാർഷിക ജീവിതത്തെയും കാലാവസ്ഥയെയും ഭക്ഷണ രീതിയെയും സൂചിപ്പിക്കുന്ന ഒരു നാടൻ ചൊല്ലാണ്. കേരളത്തിന്റെ ഗ്രാമീണ ജീവിതം പ്രകൃതിയുമായി ഇഴചേർന്നതായിരുന്നു. ഓരോ കാലാവസ്ഥയ്ക്കും അതിൻ്റെതായ വിളകളും ഭക്ഷണശീലങ്ങളും ജീവിത രീതികളും ഉണ്ടായിരുന്നു. അത്തരം ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഈ നാടൻ ചൊല്ല് രൂപം കൊണ്ടത്. വേനൽക്കാലം ചക്കയും മാങ്ങയും ധാരാളമായി ലഭിച്ചിരുന്ന സമയമായിരുന്നു. ഈ സമയത്ത് ചക്ക കൊണ്ടുള്ള വിവിധ വിഭവങ്ങൾ കുടുംബത്തിന്റെ പ്രധാന ഭക്ഷണമായിരുന്നു. അതുപോലെ തന്നെ മാങ്ങയും വിവിധ രൂപങ്ങളിൽ ഉപയോഗിച്ചു. പ്രകൃതി നൽകിയ ഈ സമ്പത്ത് മഴക്കാലത്തിന്റെ തുടക്കം വരെ കുടുംബങ്ങൾക്ക് പോഷക സമൃദ്ധമായ ആഹാരം ഉറപ്പാക്കിയിരുന്നു. ചക്കയും മാങ്ങയും കഴിഞ്ഞാൽ പിന്നെ ചേനയും ചേമ്പുമാണ്. മഴ ശക്തമാകുമ്പോൾ കിഴങ്ങുവർഗ വിളകൾ വിളവെടുക്കാൻ പാകമാകും. ചേന, ചേമ്പ്, കാച്ചിൽ, കൂർക്ക തുടങ്ങിയവ ഭക്ഷണത്തിൽ പ്രധാന സ്ഥാനമേറ്റിരുന്നു. കാർബോഹൈഡ്രേറ്റും നാരുകളും ധാതുക്കളും അടങ്ങിയ ഇവ ശരീരത്തിന് ഊർജവും ആരോഗ്യവും നൽകി. മഴക്കാലത്ത് ശരീരത്തിനാവശ്യമായ ഊഷ്മാവും കരുത്തും നൽകുന്നതിൽ കിഴങ്ങുവർഗ വിളകൾക്ക് വലിയ പങ്കുണ്ട്. പിന്നീട് രംഗത്തെത്തുന്നത് താളും തകരയുമാണ്. ഭക്ഷ്യയോഗ്യമായ വിവിധ ഇലവർഗങ്ങളെയും നാട്ടുചീരകളെയും ഇത് സൂചിപ്പിക്കുന്നു. മഴക്കാലത്ത് പ്രകൃതിദത്തമായി വളരുന്ന നിരവധി ഇലക്കറികൾ ഗ്രാമീണർ ശേഖരിച്ച് ഭക്ഷിച്ചിരുന്നു. ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ തേടുന്ന പോഷകങ്ങൾ അന്ന് വീട്ടുമുറ്റത്തും വയലോരങ്ങളും ലഭ്യമാക്കിയിരുന്നു. ഈ ചൊല്ലിന്റെ അവസാന ഭാഗമായ അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം എന്നത് പ്രകൃതി മനുഷ്യനെ ഒരിക്കലും കൈവിടില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. ഒരു വിളവ് തീർന്നാൽ മറ്റൊന്നെത്തും. ഓരോ കാലത്തിനും അതിന്റേതായ അനുഗ്രഹമുണ്ട്. അതനുസരിച്ച് ജീവിച്ചാൽ ക്ഷാമം അറിയേണ്ടി വരില്ല എന്ന ജീവിത പാഠം നമ്മുടെ പൂർവികർ ഈ ചൊല്ലിലൂടെ നമുക്ക് കൈമാറി. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ചൊല്ലിന് ഏറെ പ്രസക്തിയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും ഭക്ഷണ രീതികളിലെ മാറ്റങ്ങളും കാരണം നാടൻ വിളകൾ പലതും മറവിയിലേക്ക് പോവുകയാണ്. ചക്കയും മാങ്ങയും ചേനയും ചേമ്പും ഇലക്കറികളുമെല്ലാം ഇന്ന് ആരോഗ്യ ഭക്ഷണമായി വീണ്ടും ശ്രദ്ധ നേടുന്നു. ഒരു കാലത്ത് ദൈനംദിന ഭക്ഷണമായിരുന്നത് ഇന്ന് പ്രത്യേക വിഭവമായി മാറിയിരിക്കുന്നു. പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചിരുന്ന തലമുറകൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഭക്ഷണം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലായിരുന്നു. സീസണിൽ ലഭിക്കുന്ന ഭക്ഷണം സീസണിൽ തന്നെ കഴിക്കണമെന്ന ശാസ്ത്രീയ സന്ദേശവും ഈ ചൊല്ലിൽ അടങ്ങിയിട്ടുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കാനും നാട്ടുവിളകളെ സംരക്ഷിക്കാനും ആരോഗ്യകരമായ ഭക്ഷണരീതി പിന്തുടരാനുമുള്ള ഒരോർമ്മപ്പെടുത്തലായി ഇത് എന്നും നിലനിൽക്കും. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഭക്ഷ്യ സംസ്കരണത്തിലെ രീതികളെക്കുറിച്ച് ഡോക്ടർ മിനിസിയുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: മേഡം, ഇന്ന് നമ്മുടെ മിക്ക ആൾക്കാർക്കും അറിയാം ഇത് ഭക്ഷ്യ സംസ്കരണം എത്ര യൂസ്ഫുൾ അല്ലെങ്കിൽ എത്ര അതിന്റെ ആവശ്യകതയുണ്ടെന്ന്. എന്നാലും മേഡം ഈ വിഷയത്തിൽ എന്തുവാ പറയാൻ ഉദ്ദേശിക്കുന്നത്?
3: ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉൽപാദനത്തിന്റെ കാര്യത്തിലും ഉൽപാദനക്ഷമതയുടെ കാര്യത്തിലും ഒക്കെ നമ്മളിന്ന് നല്ല മുൻപന്തിയിലാണ്. പക്ഷേ ഉൽപാദനത്തിൽ എത്രത്തോളം നമ്മൾ മുൻപന്തിയിലാണോ അതുപോലെ തന്നെ ഇത് നശിപ്പിക്കുന്നതിനും, അതായത് വിളവെടുത്തു കഴിഞ്ഞാലുള്ള എത്രത്തോളം നശിപ്പിച്ച് കളയുന്നു അല്ലെങ്കിൽ വേസ്റ്റാക്കി കളയുന്നു എന്ന കാര്യത്തിലും നമ്മൾ വളരെ മുൻപന്തിയിലാണ്. ഉൽപാദനത്തിന്റെ ഏകദേശം 16%, അത് വളരെ കൂടുതലായിരുന്നു ഒരു 2-3 വർഷം വരെ. പക്ഷെ ഇപ്പൊ അതൊരു 4-16% നമ്മൾ ഇന്നും നഷ്ടപ്പെടുത്തി കളയുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മുടെ ജനതയെ വേണ്ട വിധത്തിൽ നമുക്ക് ഭക്ഷണം നൽകണമെങ്കിൽ ഉൽപാദനത്തിനും ഉൽപാദനക്ഷമത ശ്രദ്ധിക്കുന്നതിനോടും ഒപ്പം തന്നെ പോസ്റ്റ് ഹാർവെസ്റ്റ്, അതായത് വിളവെടുപ്പിന് ശേഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ആ വിളവെടുപ്പിന് ശേഷം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസ്കരണം.

0: ണം എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഒരു പഴമോ പച്ചക്കറിയോ കഴിക്കുന്ന അത്രയും ഗുണം ഈ സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾ കഴിക്കുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവണം എന്നില്ല, തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ ഈ നഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കാനും നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും ഈ സംസ്കരണം കൂടിയേ തീരൂ എന്നുള്ളതാണ്
1: സത്യം. അപ്പൊ ഈ ഭക്ഷ്യ സംസ്കരണം എന്ന് പറയുമ്പോൾ ഇത് വാല്യൂ അഡീഷനും കൂടെ അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. വാല്യൂ അഡീഷൻ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, അതിൽ ഒരെണ്ണമാണ് ഭക്ഷ്യ സംസ്കരണം എന്ന് പറയുന്നത്.
1: ഈ ഭക്ഷ്യ സംസ്കരണം രീതികൾ എന്തൊക്കെയാണ്?
0: ഒന്നാമത്തെ കാര്യം, ഇത് എല്ലാം ഓരോ തത്വങ്ങൾ, ഓരോ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു രീതിയാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ശാസ്ത്രീയമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കിതിന് വേണ്ടുന്ന ഗുണനിലവാരം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇതൊരു സംരംഭകത്വമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ നമുക്ക് പറ്റുകയുള്ളൂ. ഇതെല്ലാ സംസ്കരണങ്ങളും ഓരോ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് ഒരു വസ്തുവിൽ, ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു ഉൽപ്പന്നത്തിന്റെ ഈർപ്പം കുറയ്ക്കുകയാണെങ്കിൽ അണുജീവികൾക്ക് കഴിയാനുള്ള ആവശ്യത്തിന് വേണ്ടുന്ന ഈർപ്പം കിട്ടുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ സാധനം ഉണക്കി നമ്മൾ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം. പക്ഷെ അവിടെ ചെയ്യുന്ന തത്വം എന്ന് പറയുന്നത് നമ്മൾ ഈർപ്പം കുറയ്ക്കുന്നു. ഇതുപോലെ എല്ലാ സംസ്കരണ രീതികളും ഓരോരോ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള, അത് ഫ്രീസ് ചെയ്തിട്ടാവാം. ഇത് വരുമ്പോൾ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ചൂട് തീരെ താഴ്ത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നില്ല, നമ്മൾ ഒരിടത്തിരിക്കുന്നു എന്ന് പറയുന്ന പോലെ മൈക്രോ ഓർഗാനിസവും ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരിടത്തിരിക്കുന്നു. അല്ലെങ്കിൽ ചൂടാക്കി നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ കൊന്നുകളയുന്നു, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസമേ ഇല്ലാത്തൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ഓരോന്നും ഒരുപാട് തത്വങ്ങളുണ്ട്. എല്ലാ സംസ്കരണ രീതികളും ഓരോ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്.
1: എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നമ്മുടെ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ, മാഡം സൂചിപ്പിച്ച മാതിരി ഒന്ന് ചൂടാക്കുക അല്ലെങ്കിൽ തണുപ്പിക്കുക, ഇതിലും വ്യത്യസ്തമായ രീതികൾ കാണുമല്ലോ അല്ലെ?
0: ഉണ്ട്. നമ്മളിപ്പൊ ചെയ്യുന്ന മിക്ക സംസ്കരണ രീതികളും ഹൈ ടെമ്പറേച്ചർ ബേസ്ഡ് ആണ്. അതായത് നമ്മളതിനെ തെർമൽ പ്രോസസ്സിംഗ് എന്ന് പറയും. അല്ലാത്ത രീതികളും ഉണ്ട്. അതായത് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ അണുജീവികളെ പൂർണ്ണമായിട്ടും നമ്മുടെ ഉൽപ്പന്നത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള രീതികൾ, അതല്ലെങ്കിൽ ചൂടാക്കുന്നതിന് പകരം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നശിപ്പിക്കുന്ന രീതി, പ്രഷർ ഉപയോഗിച്ച്, മർദ്ദം ഉപയോഗിച്ച് ഹൈ പ്രഷർ കൊടുത്ത് മൈക്രോ ഓർഗാനിസത്തിനെ നിർവീര്യമാക്കുന്ന രീതി, ഇതുപോലെയുള്ള വിവിധ രീതികളുണ്ട്. അതൊന്നും പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സംസ്കരണ രീതികളല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നൂതനങ്ങളായിട്ടുള്ള ടെക്നോളജി, തീർച്ചയായിട്ടും ചെലവ് കൂടുതലാണ്, പക്ഷെ ഉണ്ട്.
1: ഇപ്പൊ മേഡം, ഈ നമ്മളൊരു ഭക്ഷ്യ സംസ്കരണം ചെയ്യുമ്പോൾ മേഡം പറഞ്ഞ ഏതെങ്കിലും ഒരു തത്വം നമ്മൾ അത് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അണുജീവികളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ നിഷ്ക്രിയം ആക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ആഹാരം, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ആയിരിക്കട്ടെ, വെജിറ്റബിൾ ആയിരിക്കട്ടെ, അതിൻ്റെ ഒരു ഘടന അതും മാറ്റാതെ നമുക്ക് നോക്കേണ്ട ഒരു ഇത് വരുന്നില്ല?
0: ഉണ്ട്, ആവശ്യമുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പഴമോ പച്ചക്കറിയോ അതേപടി കഴിക്കുന്ന ഗുണം തീർച്ചയായിട്ടും ഇതിനില്ല എന്ന് ഞാൻ പറഞ്ഞതുപോലെ,

0: എന്നുള്ളതിന് പകരം ആ ടെമ്പറേച്ചറും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടോ, അല്ലെങ്കിൽ മിനിമം തെർമൽ മിനിമൽ എന്ന് പറയും ആ രീതിയിൽ, അതായത് വളരെ കുറച്ചു മാത്രം ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ടോ സംസ്കരണ രീതികളെ നമുക്ക് അവലംബിക്കാവുന്നതാണ്. എന്നാൽ മാത്രമേ നമുക്ക് രുചിയും മണവും അതിന്റെ അതാത് ഘടനകളും പോഷകഗുണങ്ങളും എല്ലാം പരമാവധി നിലനിർത്തിക്കൊണ്ട് ഒരു ഉൽപ്പന്നം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ
1: സാധിക്കും. നമ്മുടെ പച്ചക്കറി കർഷകരാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സ് ഉൽപ്പാദിക്കുന്ന കർഷകരാവട്ടെ, ചിലപ്പം ചില സീസണിൽ അവർക്ക് ഒത്തിരി ഉൽപ്പാദനമാവും, ആ സമയം ചിലപ്പോൾ മാർക്കറ്റ് റേറ്റ് കിട്ടത്തില്ല. അപ്പൊ അവര് ചെയ്യാവുന്ന സംസ്കരണ രീതികൾ എന്തൊക്കെയാ മാഡം പറയാൻ ഉദ്ദേശിക്കുന്നത്?
0: നമുക്ക് ഒന്നാമത്തെ കാര്യം, സീസണിൽ ധാരാളം വരുന്ന സമയത്ത് വില കിട്ടാതെ വരുന്നു, പറഞ്ഞ പോലെ കെട്ടിക്കിടക്കുന്നു, അത് ഇതിന് ഏറ്റവും ആദ്യം ഏതൊരു ചെറുകിട സംരംഭകനും ചെയ്യേണ്ട ഒരു വസ്തുതയാണ് പ്രാഥമിക സംസ്കരണം എന്ന് പറയുന്നത്. അതായത് നമുക്കിതിൽ ഏത് പഴമോ പച്ചക്കറിയോ അവസാനത്തെ ഫൈനൽ പ്രോഡക്റ്റ് എന്നുള്ളതിന് പകരം ഇടയ്ക്കുള്ള ഒരു പ്രോഡക്റ്റ്, ഇന്റർമീഡിയറി ആയിട്ട് അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട്, അതൊരു പൾപ്പായിട്ടോ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ടോ നമുക്ക് ഒരു വർഷത്തോളം സംഭരിച്ചു വെക്കാം. അപ്പൊ ഈ വില കൂടിയ സമയത്ത് ഉണ്ടാക്കാൻ മെനക്കെടണം എന്നില്ല, വളരെ വില കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്കൊരു ചെറിയ സംസ്കരണ രീതി അവലംബിച്ച് ഇത് ഒരു വർഷത്തോളം കേടുകൂടാതെ സംഭരിച്ചു വെക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രധാന കാരണം. അതുവഴി ഒരു നഷ്ടം ഒഴിവാക്കുകയും ചെയ്യാം, ഇത് കിട്ടാത്ത സമയത്ത് ഇതൊരു ഉൽപ്പന്നമായിട്ട് പുറത്തിറക്കുകയും ചെയ്യാം. അതാണ് പ്രാഥമിക സംസ്കരണം ആദ്യം എല്ലാ യൂണിറ്റും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം, സാധാരണ രീതിയിലുള്ള, അതാണ് ഓഫ് സീസണിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്. നൂതനമായിട്ടോ അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള ഒരു കാര്യം എന്നല്ലാതെ ഏതൊരു സംരംഭകനും ചെയ്യാൻ പറ്റുന്ന സാധാരണ ഇതാണ് നമുക്ക് ഉണക്കി സൂക്ഷിക്കുക, അല്ലെങ്കിൽ പൾപ്പായിട്ടെടുത്ത് അത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഏതൊരു സംരംഭകനും വലിയ ചിലവില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ടിത് സീസൺ ഇല്ലാത്ത സമയങ്ങളിലോ ഇത് ലഭ്യമല്ലാത്ത അവസരങ്ങളിലോ നമുക്കിതെടുത്ത് ഫൈനൽ പ്രോഡക്റ്റ് ആക്കി മാറ്റാവുന്നതേ ഉള്ളൂ.
1: പക്ഷെ നമ്മൾ ഈ കർഷകർ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, മാഡം ഒത്തിരി വർഷം കൊണ്ട് ഈ മേഖലയിൽ മാഡം വർക്ക് ചെയ്യുന്നതാണല്ലോ, അപ്പം എന്തോ അത് ഒരു പ്രവണത, അല്ലെങ്കിൽ എന്തോ അവരുടെ ഒരു മിസ്റ്റേക്സ് വരുന്ന, ഇങ്ങനത്തെ ഒരു സംസ്കരണ രീതികൾ അവർ അഡോപ്റ്റ് ചെയ്യുമ്പോൾ
0: എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പലർക്കും ഇതൊരു രുചിയുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുക, അതാണ് മിക്കവരുടെ ഒരു ഉദ്ദേശം. പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് അവർ പ്രശ്നങ്ങൾ അറിയുന്നത്. അതായത് അവർ ഉദ്ദേശിക്കുന്നിടത്തോളം ഈ ഉൽപ്പന്നം അത്രയും കാലം ഇതിന് ഷെൽഫ് ലൈഫ് കിട്ടില്ല, അല്ലെങ്കിൽ അത് അവർ ഉദ്ദേശിക്കുന്ന ഒരു പെർഫോമൻസ് അത് മാർക്കറ്റിൽ കാഴ്ചവെക്കില്ല. ഇങ്ങനെ വരുമ്പോഴാണ് ഇവർ ശരിക്കും ഇതിലെവിടെയോ എനിക്ക് പ്രശ്നമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത്. ആദ്യം വേണ്ടുന്നത് ഇതിന്റെ എന്താണ് പ്രോസസ്സിങ് അല്ലെങ്കിൽ എന്താണ് സംസ്കരണം, ഇത് എന്തിനെ ബേസ് ചെയ്താണ്, ഞാൻ എന്തിനിതൊക്കെ ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് വേണം ഒരാൾ ഒരു ഈ രംഗത്തേക്ക് കടക്കാൻ. ഒരു ഒറ്റ ഇതിൽ പറഞ്ഞ അച്ചാറുണ്ടാക്കാൻ അറിയാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സംരംഭകത്വം എന്ന നിലയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമ്മളൊരു അസംസ്കൃത വസ്തു തിരഞ്ഞെടുക്കുന്നത് മുതൽ അതിന്റെ ഓരോ ഘട്ടത്തിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അസംസ്കൃത വസ്തുവിന്റെ വിളവെടുക്കുന്ന സമയം, അത് ഏത് രീതിയിലാണ് സംഭരിച്ചു വെക്കേണ്ടത്, ഇപ്പൊ ഉണക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ഏത് രീതിയിൽ മുറിക്കണം, എത്ര ടെമ്പറേച്ചറിൽ ഉണക്കണം, എത്ര സമയം ഉണക്കണം, ഉണക്കി അതിന്റെ ഫൈനൽ ഈർപ്പം എങ്ങനെയാക്കി മാറ്റണം, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അല്ലാതെ കാണുന്നത് വെച്ചിട്ട് അതിൻ്റെ ഒരു ഗുണനിലവാരം അളക്കാൻ പറ്റില്ല. എനിക്ക് തോന്നിയിടത്തോളം നമ്മുടെ അതിൻ്റെ ആ എന്തിനു ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഈ രംഗത്ത് വരുന്ന ഒരുപാട് തെറ്റുകൾ തിരുത്താൻ പറ്റും. ആരും ചെയ്യാത്തത് അല്ലെങ്കിൽ തീരെ കുറച്ച് ആൾക്കാർ മാത്രം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പാക്കേജിംഗ് ആണ്. ആരും ഒരു ഉൽപ്പന്നം രുചിച്ച് നോക്കിയിട്ടല്ല കഴിക്കുന്നത്. വെറും പാക്കറ്റ് നോക്കിയാണ് നമ്മളിപ്പോഴും നമ്മൾ സാധനം വാങ്ങുന്നത്, അതിലെന്തുണ്ട് അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്തിരിക്കുന്നു എങ്ങനെയാണ്. പക്ഷെ നമ്മളിപ്പോഴും നല്ലൊരു ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ പോലും വെറും ഒരു LDPE കവറിൽ നമ്മൾ വെറുതെ സീൽ ചെയ്ത് നിറച്ച് വെക്കുകയാണ്. പ്രോഡക്റ്റിന് രുചി ഉണ്ടാവാം, പക്ഷെ അതിന് മാർക്കറ്റിൽ അതിന് നല്ല പെർഫോമൻസ് ഉണ്ടാവില്ല, വേണ്ട സംഭരണശേഷി കിട്ടില്ല, ഈ ഉള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനം പോരായ്മകൾ ഇന്നും പാക്കേജിംഗ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഇവൻ എനിക്ക് തോന്നുന്നത് പ്രോസസ്ഡ് ഫുഡിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും പാക്കേജിംഗ് അതനുസരണമായിട്ടുള്ളത്
0: തീർച്ചയായിട്ടും. അത് ഓരോ ഉൽപ്പന്നത്തിന്റെയും ആവശ്യത്തിനനുസരിച്ച്, അതായത് ഉദാഹരണത്തിന് നമ്മൾ ഉണക്കിയ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ, അത് ബിഹേവ് ചെയ്യുന്നത് പോലെ അല്ല നമ്മള് കായപ്പൊടി ബിഹേവ് ചെയ്യുന്നത്, അതുപോലെയല്ല നമ്മുടെ അരിപ്പൊടി ബിഹേവ് ചെയ്യുന്നത്, അതുപോലെയല്ല അച്ചാർ ബിഹേവ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും സ്വഭാവവും രീതിയും എല്ലാം, ഒരു ഉൽപ്പന്നം എങ്ങനെ നാശമാകുന്നു എന്നറിഞ്ഞാൽ മാത്രമേ ആ നാശത്തിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള പാക്കേജ് വരുള്ളൂ. അതായത് ഒരു വസ്തു വായുവായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അത് കനച്ചു പോകുന്നു, എല്ലാ പ്രോഡക്റ്റും കനച്ചു പോകണം എന്നില്ല.

0: ചിലത് ഈർപ്പം വലിച്ചെടുക്കുമ്പോൾ കട്ടയായിരിക്കും ആവുന്നത്. ഏതിനെയാണോ നമ്മൾക്ക് തടഞ്ഞു നിർത്തേണ്ടത്, അതായത് ഒരു ഉൽപ്പന്നം എങ്ങനെ നശിക്കുന്നു എന്ന് നോക്കി ആ നാശത്തിനെ വേണം തടയാനുള്ള പാക്കേജ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാന പോരായ്മ ചോദിച്ചതിൽ എനിക്ക് തോന്നുന്നത് പാക്കേജിംഗ്
1: തന്നെയാണ്. പിന്നെ ഇപ്പം ഈ നമ്മൾ ഈ ഭക്ഷ്യ സംസ്കരണത്തെ പറ്റി സംസാരിച്ചാൽ, ഇപ്പം കൺവീനിയൻസിന് വേണ്ടിയും ഒത്തിരി സംസ്കരണ രീതികളുണ്ടല്ലോ. നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയാൽ തന്നെ ഡിഫറെന്റ് ടൈപ്പിൽ നമുക്ക് പ്രോസസ്ഡ് ഫുഡ് കിട്ടാറുണ്ട്.
0: ശരിക്കും നമ്മുടെ നൂതനായിട്ട് ടെക്നോളജി മാറി എന്ന് പറയുന്നത് ഒരു പരിധിവരെ കൺവീനിയൻസിന് വേണ്ടിയാണ്. കൺവീനിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു സോഷ്യോ എക്കണോമിക് സ്ട്രക്ചർ അനുസരിച്ച്, അല്ലെങ്കിൽ ധാരാളം സ്ത്രീകൾ ജോലിക്ക് പോയി തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യാൻ ടൈം ഇല്ല എന്നുള്ള പോലെയാണ് സ്ത്രീകൾക്ക്. രണ്ടുപേരും ജോലി ചെയ്യുന്ന കുടുംബം, അണുകുടുംബങ്ങൾ. പണ്ട് കൂട്ടുകുടുംബത്തിലൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഒക്കെ, ഇത് നമുക്ക് ശരിക്കും അടുക്കളയിൽ ജോലി ചെയ്യാനുള്ള സമയം കുറവാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൺവീനിയൻസ് പ്രിപ്പറേഷൻ ടൈം കുറയ്ക്കത്തക്ക രീതിയിൽ നമ്മൾ ലഘു സംസ്കരണം എന്നൊരു മിനിമൽ പ്രോസസ്സിംഗ് എന്ന് പറയും. അതായത് ഒരു സംരംഭകന് അല്ലെങ്കിൽ ഈ സംസ്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആള് മുഴുവൻ പണി ചെയ്യുന്നില്ല. അത് ആ ഒരു ഉൽപ്പന്നം അവർ അസംസ്കൃത വസ്തു വൃത്തിയാക്കി ഉപയോഗിക്കേണ്ട പാകത്തിനാക്കി അയാൾ കസ്റ്റമറിന് കൊടുക്കുകയാണ്. ഒരു ഉദാഹരണം വെച്ച് പറയാം. ഇപ്പൊ എനിക്ക് സാമ്പാർ ഉണ്ടാക്കണം, എനിക്ക് കുറെ കഷ്ണങ്ങൾ വാങ്ങണം, വൃത്തിയാക്കണം, അതെല്ലാം പല പല ഷേപ്പിൽ അല്ലെ ഇതാക്കണം, ബാക്കി ഒരു സെറ്റ് ഓഫ് വേസ്റ്റ്. വേസ്റ്റ് ഇന്നത്തെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ബുദ്ധിമുട്ടറിയാം. സിറ്റിക്കകത്ത് അത് ഡിസ്പോസ് ചെയ്യാനുള്ള പ്രശ്നം. ഇതൊന്നും നടക്കുന്നില്ല, ഇതൊന്നിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് മുറിച്ച് റെഡിയാക്കിയ കഷ്ണങ്ങൾ പാക്കേജിൽ കിട്ടുകയാണ്. എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രം, ഒരാൾക്ക് ഒരു സമയം ഉണ്ടാക്കാൻ വേണ്ടുന്ന പാകത്തിന് അരിഞ്ഞു നുറുക്കിയ കഷ്ണങ്ങളാണ്. ഇതൊരു കൺവീനിയൻസ് ഇൻ ടൈം, പ്രിപ്പറേഷൻ ടൈമാണ്. ഇത് ഇന്നത്തെ സമയത്ത് നമ്മളിപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെയ്താലും സാമ്പാറിന്റെ കഷ്ണം, അവിയലിന്റെ കഷ്ണം, തോരന്റെ കഷ്ണം, ഇതെല്ലാം നമ്മൾക്ക് വേണ്ടുന്ന രൂപത്തിൽ, അതൊരു വലിയ ഒരു ചേഞ്ച് ആണ്. ശരിക്കും ഒരു ടെക്നോളജിയിൽ വന്ന ഒരു ചേഞ്ച് ആണ്. ആ ഫുഡുകളെ തന്നെ നമ്മൾ കൺവീനിയൻസ് ഫുഡ് എന്നാണ് പറയുന്നത്. ഇതുപോലെ അല്ലാതെ പലതരത്തിലുള്ള കൺവീനിയൻസും ഉണ്ട്. കൺവീനിയൻസ് എന്ന് പറയുന്നത് നമുക്ക് കൊണ്ട് നടക്കാൻ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, സ്റ്റോർ ചെയ്ത് വെക്കാൻ, ഇതിനൊക്കെയുള്ള ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു സ്ക്വാഷോ, എന്താ പറയുക, നെക്ടർ അല്ലെങ്കിൽ ആർടിഎസ് ബിവറി, ഇതൊന്നും സൂക്ഷിച്ചു വെക്കാൻ ഒരുപാട് സ്ഥലങ്ങളൊന്നും വേണ്ട. ഒരു രണ്ട് മൂന്ന് കുപ്പി വെക്കുന്ന സമയത്ത് മതി നമുക്ക് ഒരു പിടി ഫ്രൂട്ട് പൗഡേഴ്സ്, നമ്മൾ കണ്ടിട്ടുണ്ടാവും പൗഡർ ആയിട്ട് ബിവറേജുകൾ, ഒരല്പം വെള്ളത്തിൽ ഇളക്കാൻ കുടിക്കുക, ഇത്രയേ ഉള്ളൂ. അതായത് റെഡി ടു യൂസ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ റെഡി ടു കുക്ക് പ്രോഡക്റ്റ്, റെഡി ടു ഈറ്റ് പ്രോഡക്റ്റ്, അങ്ങനെയുള്ള RTE RTC അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ, നമ്മൾ മിനിമൽ പ്രോസസ്ഡ്, അങ്ങനെ അതൊരു തരം കൺവീനിയൻസ് ഫുഡാണ്. ഇത് കൺവീനിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു സംസ്കരണ രംഗം പോലെ തന്നെ വേണ്ടുന്നതാണ്, ഒപ്പം വരുന്നതാണ് പാക്കേജിങ്ങും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ടെട്രാ പാക്കുകളിലൊക്കെ തള്ളവരലിട്ട് ഒന്ന് അല്പം ഞെക്കിക്കഴിഞ്ഞാൽ തന്നെ തുറക്കുന്ന സാധനങ്ങൾ, അതുപോലെ തിരിച്ചടച്ച് വെക്കാവുന്നത്, അതായത് ഓപ്പൺ ചെയ്യാൻ ഈസി ഓപ്പൺ എൻഡുകൾ എന്നാണ് അതിനെ പറയുക. അങ്ങനെയുള്ള, അതായത് സംസ്കരണ രംഗത്ത് വ്യത്യാസങ്ങൾ വരുമ്പോൾ ഒപ്പം വരേണ്ട ഒരു സാധനമാണ് അല്ലെങ്കിൽ ഒപ്പം വരേണ്ട ഒരു മേഖലയാണ് പാക്കേജിങ്. അതിലും ഇത്തരം കൺവീനിയൻസ് ധാരാളം വരുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ, അതായത് കൺവീനിയൻസ് എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ, ഇപ്പോൾ നേരത്തെ നമ്മൾ പൗഡറിന്റെ കാര്യം പറഞ്ഞ പോലെ മറ്റൊരെണ്ണമാണ് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ നമുക്ക് കപ്പപ്പുഴുക്ക്, ചക്കപ്പുഴുക്ക്, ചക്ക വരട്ടിയത് എന്നും നമുക്ക് അതിനോടൊരു താല്പര്യം ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ അത് സൂക്ഷിച്ചു വെക്കത്തക്ക രീതിയിൽ അതിന്റെ പാക്കേജിങ്, റിട്ടോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. റിട്ടോർട്ട് പാക്കേജിങ് അല്ലെങ്കിൽ റിട്ടോർട്ട് പൗച്ചിങ്, അങ്ങനെയുള്ള ടെക്നോളജികൾ വഴി, അതായത് അത് ഉപയോഗിക്കാൻ അത് മുഴുവനായിട്ട് എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പാക്കേജ് അതേപടി എടുത്ത് തിളച്ച വെള്ളത്തിലൊന്നും മുക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തില് റെഡിയായിട്ടുള്ള ഈ പുഴുക്കും വരട്ടിയതും ഒക്കെ റെഡിയാകുന്ന തരത്തിലുള്ള, അതും ഒരു തരത്തിലുള്ള കൺവീനിയൻസ് ആണ്. അപ്പൊ അതായത് പല തരത്തിൽ നമ്മൾക്ക് കൺവീനിയൻസ് എന്നുള്ളത് തീർച്ചയായിട്ടും വരുന്നുണ്ട്. സംസ്കരണ രംഗത്തും ഒപ്പം പാക്കേജിംഗ് രംഗത്തും കൺവീനിയൻസ് വരുന്നുണ്ട്, പല പല രീതിയിലുള്ള കൺവീനിയൻസ്. തീർച്ചയായിട്ടും അത് കൂടിയേ തീരൂ.
1: മാഡം, ഈ ഭക്ഷ്യ സംസ്കരണം ചെയ്യുമ്പം അതിന്റെ കളറ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതെത്ര ശരിയാ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ?
0: ചില കാര്യങ്ങളിൽ നമ്മൾ പൊതുവെ പറയുന്ന വെച്ചാൽ സംസ്കരണം ചെയ്യുന്ന വഴി ഒരു ഉൽപ്പന്നത്തിന്റെ കളറ് സ്വാഭാവികമായിട്ട് മാറും. അതായത് നമ്മളൊരു സാധനം ചൂടാക്കുന്നു അല്ലെങ്കിൽ തണുപ്പിക്കുന്നു, ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ നാച്ചുറൽ കളേഴ്സ്, ആ കളേഴ്സ് പോകാം. അപ്പം മാർക്കറ്റിൽ നമുക്ക് ഒരു അപ്പീലിംഗ് ആക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കളർ ചേർത്തേ തീരൂ എന്നുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ഈ കെമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഇതിന് പകരം നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് തരുന്ന, ഇപ്പോൾ ബീട്രൂട്ടിന്റെ കളർ, ക്യാരറ്റിന്റെ കളറ്, അതുപോലെ ഞാവലിന്റെ കളർ, ഇതുപോലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് തന്നെ ഇലപ്പഴങ്ങളിൽ നിന്നോ പച്ചക്കറികളിൽ നിന്നോ, അത് ഫ്രൂട്ടോ വെജിറ്റബിളോ ഉപയോഗിക്കുന്ന ഭാഗങ്ങളാവണം എന്നില്ല. പോംഗ്രനേറ്റിന്റെ, അതായത് മാതളത്തിന്റെ തൊലി, ഇതിൽ നിന്നുമൊക്കെ നമുക്ക്
1: നാച്ചുറൽ
0: കളേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാം. ഇത്തരം കളേഴ്സ് ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ അതും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അത് ഒരു പരിധിവരെ നമുക്ക് സിന്തറ്റിക് നിറങ്ങളും മാറ്റാൻ പറ്റും.
1: ഡോക്ടർ മിനി, ഇന്ന് നമ്മളിപ്പോൾ ഇത്രയും സമയം ചെലവഴിച്ചതിനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നതിനും വളരെ നന്ദി.
0: താങ്ക് യു.
2: ഭക്ഷ്യ സംസ്കരണത്തിലെ രീതികളെക്കുറിച്ച് നമ്മോട് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മിനി സി ആണ്. ഷിബു ജോർജ് ആണ് ഡോക്ടർ മിനി സിയുമായി സംസാരിച്ചത്.

നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിൻ്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രിധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ

0: മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിൻ്റെ SM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർ വിളകളുടെയും ന്യൂട്രീധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, അകിടവീക്കം, ബ്രൂസല്ലോസിസ് എന്നീ രോഗങ്ങളിൽ ഏത് രോഗം മൂലമാണ് പശുക്കളിൽ ഗർഭം അലസൽ ഉണ്ടാകുന്നത്? ഉത്തരം, ബ്രൂസല്ലോസിസ്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.

0: പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഡെങ്കിപ്പനിയെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അനീഷ് ടി എസ് സംസാരിക്കുന്നു.

കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കർഷക ദിനാചരണവും അവാർഡ് വിതരണവും ചിങ്ങം 1 ഓഗസ്റ്റ് 17 രാവിലെ 9:30 എറണാകുളം കളമശ്ശേരി ആഷിസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുന്നതാണ്. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി നെടുമങ്ങാട് നഗരസഭയും കൃഷിഭവനും സംയുക്തമായി മികച്ച കർഷകരെ ആദരിക്കുന്നതിന് കാർഷിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് നെടുമങ്ങാട് നഗരസഭാ പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ നാളെ രാവിലെ 11 മണിക്ക് മുൻപായി കൃഷിഭവനിൽ എത്തിക്കണമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. മിത്രാനികേതന്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ വെള്ളനാട് മിത്രാനികേതൻ ക്യാമ്പസിൽ മിത്ര അഗ്രി ഫെസ്റ്റ് 2026 എന്ന പേരിൽ 3 ദിവസത്തെ കാർഷിക പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. 2026 ഓഗസ്റ്റ് 18 വൈകുന്നേരം 3 മണിക്ക് വെള്ളനാട് മിത്രാനികേതൻ ക്യാമ്പസിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സാങ്കേതിക വിദ്യയും സംരംഭകത്വവും സംയോജിപ്പിച്ച് കാർഷിക മേഖലയിലെ പുതിയ അവസരങ്ങൾ യുവജനങ്ങൾക്കും കർഷകർക്കും പരിചയപ്പെടുത്തുകയും കൃഷിയെ മികച്ച തൊഴിലായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ മേളയുടെ പ്രധാന ലക്ഷ്യം. കൃഷി, മൃഗസംരക്ഷണം, കാർഷിക സംരംഭകത്വം, നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ ഏറ്റവും പുതിയ മാതൃകകളും സാധ്യതകളും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വേദിയായിരിക്കും ഈ അഗ്രിഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങൾക്ക് 9446701529 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു ഫോൺ നമ്പർ 8281114470. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലും സഹകരണ വകുപ്പിന്റെ പങ്കാളിത്തത്തോടെയും മഴക്കെടുതിയിൽ കൃഷിനാശം നേരിട്ട കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത വായ്പ അനുവദിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് വിവിധ ബാങ്കുകളുടെ പ്രതിനിധികളുടെ യോഗം നാളെ 10:30 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അനക്സ് ലയം ഹാളിൽ ചേരുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു, കേരള ബാങ്ക്, നബാർഡ്, ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ പ്രതിനിധികൾ, സഹകരണ ധനകാര്യ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, സംസ്ഥാന കാർഷിക സഹകരണ ബാങ്കുകളുടെ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്തവ്യാപാര വിലനിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,600, ആലപ്പുഴ 25,300, ചെങ്ങന്നൂർ 27,000, കോട്ടയം 28,200, പാലാ 27,700, എറണാകുളം 25,800 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850 രൂപ. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 14,000 രൂപ. തേങ്ങാപിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700, എറണാകുളം 3,900, വടക്കൻപറവൂർ 3,800. ഉഴുന്ന് പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 12,200. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,400, കട്ടപ്പന 2,900 രൂപ. ഇതോടെ കമ്പോള മൊത്തവ്യാപാര വിലനിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ടാക്സേഷൻ ഭേദഗതി ബില്ലിനും ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിനും പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പെട്രോളിലെ എഥനോൾ മിശ്രണത്തിന്റെ അളവ് 20% കൂടുതലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സംസ്ഥാനത്ത് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്ക് പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. FIH പുരുഷ വനിതാ ഹോക്കി ലോകകപ്പിന് ഈ വർഷം മുതൽ പുതുക്കിയ മത്സരഘടന. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഒഴിവാക്കും. വാർത്തകൾ വിശദമായി. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ മുൻപ് തന്നെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. നിലവിലെ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി നിയമചട്ടക്കൂട് നവീകരിക്കുക എന്നതാണ് ബിൽ ലക്ഷ്യമിടുന്നത്.
1: Bill, among various other things that it wants to do, provides for a technology neutral legal framework for bankers' books. It recognizes electronic and digital banking records. It standardizes the certification, facilitates the admissibility of electronic banking records. It permits authentication through manual, digital and electronic signatures. It also therefore strengthens the statutory protection.
0: നികുതി നിയമ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇതിനകം തന്നെ പാസാക്കിയ ബിൽ രാജ്യസഭ ചർച്ച ചെയ്ത ശേഷം തിരിച്ചയക്കുകയായിരുന്നു. 2026 ആദായ നികുതി ഭേദഗതി ഓർഡിനൻസിന് പകരമാണ് ബിൽ കൊണ്ടുവരുന്നത്. ട്രൈബ്യൂണൽസ് റിഫോംസ് ബിൽ 2026 ലോക്സഭയുടെ അംഗീകാരം. കേന്ദ്ര നിയമസഹമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് പ്രതിപക്ഷ ബഹളത്തിനിടെ ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ട്രൈബ്യൂണലുകളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനുള്ള വിവിധ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ബിൽ ദേശീയ ട്രൈബ്യൂണൽ കമ്മീഷൻ സ്ഥാപിക്കാനുള്ള നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ അച്ചടക്കം പാലിക്കണമെന്നും നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു.
2: ഛാത്ര ആന്തോളൻ സ്റ്റുഡൻസ് യുവാ ഡീറ്റെയിൽ ചർച്ച ദില്ലി ദേശ്ഭർമേ ഛാത്ര സംബന്ധിത് അഭി ജോ ആന്തോളൻ ചലേക്കാ ചർച്ച ഹോ സക്തേ മേരാ അനുരോധ ഹെ കോൺഗ്രസ് പാർട്ടി ഓർ വിപക്ഷ കെ സാഥിയോ കോ കെ ജബ് ഛാത്ര ആന്തോളൻ കോ ലേക്കർ കെ സർക്കാർ ചർച്ചക്കെ ലേ തയ്യാർ ഹെ തോ ആപ് ബിൽക്കുൽ ചർച്ചക്കെ ദൗരാൻ ഹംഗാമാ നഹീ കരേംഗേ ഓർ ഗൃഹമന്ത്രി ജി കാ സർക്കാർ കാ ജവാബ് പൂർണ രൂപ സെ പൂരി തരഹ സെ സുനേംഗേ ശാന്തി സെ യേ ഭീ ആപ് വിശ്വാസ് ദിലാനാ പഡേഗാ.
0: സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് കക്ഷി നേതാക്കളോട് അഭ്യർത്ഥിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുന്നതിൽ അദ്ദേഹം പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്ന കാര്യോപദേശക സമിതി യോഗത്തിൽ ഖേദം പങ്കുവച്ചു. പെട്രോളിലെ എഥനോൾ മിശ്രണത്തിന്റെ അളവ് 20% കൂടുതലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. എഥനോൾ മിശ്രണത്തിന്റെ തോത് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ഭാവിയിലെ ഏതൊരു തീരുമാനവും വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ എടുക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. E20 പെട്രോൾ സുരക്ഷിതമാണെന്ന് പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വികസിത ഭാരതത്തിനുമായുള്ള യുവജന സംഭാവനകൾക്കും പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തിന്റെ സ്മരണ ഉണർത്തുന്ന വിധത്തിലായിരിക്കും ഇക്കുറി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളെന്നും പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അറിയിച്ചു. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഹർ ഘർ തിരംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി സംഭാവന ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി പ്രതിജ്ഞ ചെയ്യാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യം 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഹർ ഘർ തിരംഗ പരിപാടിക്ക് മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത്. തിരംഗ യാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കടലിൽ കാണാതായ കൊല്ലം സ്വദേശി ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഒപ്പമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ 11th ദിവസവും തുടരുന്നതിനിടെ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും VE അബ്ദുൾ ഗഫൂറും കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. വിഴിഞ്ഞം പുല്ലുവിള സ്വദേശി ജോൺ, അഞ്ചുതങ്ങ് സ്വദേശി ഷിജിൻ എന്നിവരുടെ വീടുകളിലാണ് മന്ത്രിമാർ എത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോഴിക്കോട്.
4: വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും അബ്ദുൾ ഗഫൂറും കാണാതായവരെ കണ്ടെത്തുമെന്നും പ്രതീക്ഷ കൈവിടേണ്ടതില്ലെന്നും സർക്കാർ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് തിരച്ചിൽ തുടരുമെന്നും അറിയിച്ചു. മുതലപ്പുഴയിലെ സ്ഥിരം അപകടം നടക്കുന്ന സ്ഥലവും മന്ത്രിമാർ സന്ദർശിച്ചു. അടിയന്തര രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം അപകടങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കുന്ന ദീർഘകാല നടപടികൾക്കും പ്രാധാന്യം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്ന സാഹചര്യത്തിൽ തിരച്ചിലും രക്ഷാപ്രവർത്തനവും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി പ്രത്യേക മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അബ്ദുൾ ഗഫൂർ പറഞ്ഞു. അതേസമയം കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ 11th ദിവസവും തുടരുകയാണ്.
0: തദ്ദേശീയമായി വികസിപ്പിച്ച AI അധിഷ്ഠിത സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിംഗ് സാങ്കേതിക വിദ്യയുടെ വാണിജ്യവൽക്കരണത്തിനായി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ടെക്നോളജി ഡെവലപ്മെന്റ് ബോർഡ് വിശാഖപട്ടണത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ ഉപകരണ കമ്പനിയുമായി കരാറിൽ ഒപ്പുവച്ചു. സെർവിക്കൽ ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള പോർട്ടബിൾ ഡിജിറ്റൽ കോൾപോസ്കോപ്പായ ഗ്രിവാവിഷന്റെ നിർമ്മാണ കേന്ദ്രം കേരളത്തിലെ കൊല്ലത്താണ് സ്ഥാപിക്കുന്നത്. സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിംഗിന്റെ ചെലവ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. FIH പുരുഷ വനിതാ ഹോക്കി ലോകകപ്പിന് ഈ വർഷം മുതൽ പുതുക്കിയ മത്സര ഘടന. ക്വാർട്ടർ ഫൈനൽ ഘട്ടം ഒഴിവാക്കി രണ്ട് ക്രോസ് ഓവർ പൂളുകളിൽ നിന്നും മികച്ച രണ്ട് ടീമുകൾ വീതം നേരിട്ട് സെമിഫൈനലിലേക്ക് യോഗ്യത നേടും വിധമാണ് മത്സരക്രമം. ഈ മാസം 15 മുതൽ 30 വരെ നടക്കുന്ന ടൂർണമെന്റിന് ബെൽജിയവും നെതർലാൻഡ്സും സംയുക്തമായി ആതിഥേയത്വം വഹിക്കും. കോമൺവെൽത്ത് ഗെയിംസിനിടെ ഗ്ലാസ്ഗോയിലെ ഒരു റെസ്റ്റോറന്റിൽ ഇന്ത്യയുടെ തെറ്റായ ഭൂപടം പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ച ബോക്സർ ലെവലീന ബോർഗോഹാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. മെഡൽ ജേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 75 കിലോഗ്രാം ബോക്സിംഗ് ഇനത്തിൽ വെള്ളി മെഡൽ ജേതാവാണ് ലെവലീന ബോർഗോഹാൻ. ഇറാനെതിരായ അമേരിക്കയുടെ നാവിക ഉപരോധം നിലനിൽക്കുന്നതുവരെ ഹോർമുസ് കടലെടുക്ക് തുറക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് എസ്മായിൽ ബഖായി. ഇറാനെതിരെ US ഇസ്രായേലിന്റെയും സൈനിക ആക്രമണം കാരണമാണ് ഹോർമുസ് കടലെടുക്ക് അടച്ചതെന്നും ടെഹ്റാനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബഖായി പറഞ്ഞു. അമേരിക്കയുമായി നിലവിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരക്ചി വ്യക്തമാക്കി. ചൈനയിൽ ഡോൾഫിൻ ചുഴലിക്കാറ്റ് തീരം തൊട്ടതിനെ തുടർന്ന് ഷാങ്ഹായ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് 10 ലക്ഷത്തിലധികം പേരെ ഒഴിപ്പിച്ചു. മേഖലയിലുടനീളം കനത്ത മഴ തുടരുകയാണ്. ഷാങ്ഹായിൽ നിന്നുള്ള 1000 വിമാന സർവീസുകൾ റദ്ദാക്കി. ഡോൾഫിന്റെ തീവ്രത കുറഞ്ഞതായി അധികൃതർ അറിയിച്ചു. ഈ വർഷം ചൈനയിൽ വീശിയടിച്ച ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണ് ഡോൾഫിൻ. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ തുടക്കമായി. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ മേഖലയിൽ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് അഭ്യാസത്തിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. ടാക്സേഷൻ ഭേദഗതി ബില്ലിനും ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിനും പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പെട്രോളിലെ എഥനോൾ മിശ്രണത്തിന്റെ അളവ് 20% കൂടുതലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സംസ്ഥാനത്ത് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്ക് പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. FIH പുരുഷ വനിതാ ഹോക്കി ലോകകപ്പിന് ഈ വർഷം മുതൽ പുതുക്കിയ മത്സരഘടന. ക്വാർട്ടർ

0: ഫൈനൽ മത്സരങ്ങൾ ഒഴിവാക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ഉംബർത്തോ എക്കോ എഴുതിയ നോവൽ റോസാപ്പൂവിന്റെ പേര്. രചന ജേക്കബ് എബ്രഹാം.
4: ഏകാന്തമായ സന്യാസമഠങ്ങളിൽ മാനവ സമൂഹത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ കഴിയുന്ന സന്യാസി സമൂഹങ്ങൾ ലോകത്തെമ്പാടുമുണ്ട്. എന്നാൽ സാധാരണ മനുഷ്യർക്കിടയിലെ അധികാര തർക്കങ്ങളും പകയും പ്രതികാരവും സന്യാസമഠങ്ങളിലും നടമാടുന്നതിന്റെ നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. മതത്തിന്റെ പേരിൽ നടന്ന യുദ്ധങ്ങൾ ഇന്നും ചരിത്രത്തിലെ നടുക്കുന്ന ഓർമ്മകളാണ്. ആത്മീയതയുടെ പ്രഭാകേന്ദ്രമാവേണ്ട സന്യാസി മഠങ്ങൾ കൊലപാതകങ്ങളുടെയും നിന്ദ്യമായ ആഭിചാരങ്ങളുടെയും മറ്റ് ദുഷ്പ്രവൃത്തികളുടെയും ആലയമായാലോ? ഇരുളടഞ്ഞ മധ്യകാലഘട്ടത്തിലെ ക്രൈസ്തവ മഠങ്ങളിലെ ജീവിതം വെളിച്ചത്തു കൊണ്ടുവന്ന ഒരു ഉജ്ജ്വല കൃതിയുണ്ട് ലോകസാഹിത്യത്തിൽ. ഇറ്റാലിയൻ നോവലിസ്റ്റ് ഉംബർത്തോ എക്കോയുടെ ദ നെയിം ഓഫ് ദ റോസ് അഥവാ റോസാപ്പൂവിന്റെ പേര്.
2: ഇറ്റാലിയൻ നോവലിസ്റ്റും സാഹിത്യ സൈദ്ധാന്തികനുമായ ഉംബർത്തോ എക്കോ 1980 പ്രസിദ്ധീകരിച്ച വിഖ്യാത നോവലാണ് ദ നെയിം ഓഫ് ദ റോസ് അഥവാ റോസാപ്പൂവിന്റെ പേര്. പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം ഈ കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷ പുറത്തിറങ്ങിയതോടെ നോവൽ കോളിളക്കം സൃഷ്ടിച്ചു. കത്തോലിക്ക സഭയിലെ സന്യാസമഠങ്ങളുടെ ജീവിതം ഏറെ ചർച്ച ചെയ്യുന്ന നോവൽ പിന്നീട് 4 ദശാബ്ദക്കാലം സാഹിത്യ ചർച്ചകളെയും പഠനങ്ങളെയും സ്വാധീനിച്ചു. റോസാപ്പൂവിന്റെ പേര് എന്ന നോവലിന്റെ പ്രസക്തി നാൾക്കുനാൾ വർദ്ധിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
4: മരണാസന്നനായ അറ്റ്സോ എന്ന ക്രൈസ്തവ സന്യാസി 14-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ തന്റെ 84-ാം വയസ്സിൽ ലത്തീൻ ഭാഷയിൽ രചിച്ച കയ്യെഴുത്ത് പ്രതിയുടെ വിവർത്തനത്തിന്റെ വിവർത്തനമായാണ് ഈ നോവൽ ഉംബർത്തോ എക്കോ ഭാവന ചെയ്തിരിക്കുന്നത്. ഇറ്റലിയിലെ ഒരു ബെനഡിക്റ്റൻ സന്യാസ ആശ്രമത്തിൽ 1327 നവംബറിൽ അരങ്ങേറിയതും താൻ കൂടി സാക്ഷിയായതുമായ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള നോവലാണ് റോസാപ്പൂവിന്റെ പേര്.
5: നിശബ്ദവും നിശൂന്യവുമായ ദൈവികതയുടെ അഗാധ ഗഹ്വരത്തിൽ നഷ്ടപ്പെടാൻ കാത്തിരുന്ന പരിശുദ്ധ പ്രഭാവത്തിന്റെ പ്രകാശത്തിൽ കഴിഞ്ഞ് മുടി നരച്ച് ലോകത്തോളം തന്നെ വൃദ്ധനായ ഞാൻ മെൽക്കിലെ പ്രിയപ്പെട്ട സന്യാസി മഠത്തിലെ ഈ അറയിൽ രോഗാതുരമായ സ്ഥൂല ശരീരവുമായി തടവിൽ കഴിയുമ്പോൾ എന്റെ പാപജീവിതത്തിന്റെ അന്ത്യമെടുത്തതിനാൽ ചെറുപ്പകാലത്ത് എനിക്ക് സാക്ഷിയാകേണ്ടി വന്ന ദാരുണവും അത്ഭുതകരവുമായ സംഭവങ്ങളുടെ സാക്ഷ്യം ഈ തോൽ ചുരുളുകളിൽ പകർന്നുവയ്ക്കാൻ ഒരുങ്ങുന്നു. ഞാൻ കണ്ടതും കേട്ടതുമെല്ലാം ഒരു രൂപരേഖ തേടാൻ തുനിയാതെ പദാനുപദം ആവർത്തിക്കുന്ന ചിഹ്നങ്ങളുടെ ചിഹ്നങ്ങളെ പിന്തുടരുന്നവർക്ക് വേണ്ടി അതിനു മുമ്പ് അന്തിക്രിസ്തു വന്നില്ലെങ്കിൽ അവ ബാക്കി വയ്ക്കുന്നു. അതുകൊണ്ടുതന്നെ ഗൂഢാർത്ഥ വ്യാഖ്യാനത്തിന്റെ ധ്യാനം അവരിൽ അർപ്പിക്കപ്പെടാം.
4: നോവൽ തുടങ്ങുകയാണ്. കഥ നടക്കുന്നത് ഇറ്റലിയിലാണ്. റോമിന്റെ കീഴിലുള്ള ക്രൈസ്തവ സന്യാസി മഠങ്ങളിൽ ഏറെ പ്രശസ്തമായ ആ മഠത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അന്വേഷിക്കാനായി എത്തുകയാണ് അവർ ഇരുവരും. ബ്രദർ വില്യമും അദ്ദേഹത്തിന്റെ ശിഷ്യനായ യുവാവായ അറ്റ്സോയും. മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ആ മഠത്തിലേക്ക് അവർ കുതിരകളിൽ യാത്ര ചെയ്താണ് എത്തിയത്. മഠത്തിന്റെ വാതിലിൽ എത്തുന്നതിനു മുൻപ് തന്റെ ഗുരുവായ ബ്രദർ വില്യമിന്റെ കഴിവുകൾ ശിഷ്യന് ബോധ്യപ്പെടുന്നുണ്ട്. കരിങ്കല്ലുകൊണ്ടും മരം കൊണ്ടും തീർത്ത വിവിധ നിലകളായിട്ടാണ് മഠവും അനുബന്ധ കെട്ടിടങ്ങളും കിടക്കുന്നത്. മഠത്തിന്റെ വാതിലിൽ വെച്ച് തന്നെ അതിഥികളെ മഠാധിപൻ യഥോചിതം സ്വീകരിക്കുന്നു. ബ്രദർ വില്യം മഠവും അന്തരീക്ഷവും വിശദമായി പരിശോധിക്കുന്നത് ശിഷ്യനായ അഡ്സോ കണ്ടറിയുന്നു.
5: ഞാൻ സന്യാസിമാരെ ചോദ്യം ചെയ്തോട്ടെ? ബ്രദർ വില്യം ചോദിച്ചു. തീർച്ചയായും, മഠാധിപൻ പറഞ്ഞു. മഠത്തിൽ എനിക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാമല്ലോ. ഞാൻ താങ്കൾക്ക് അതിനുള്ള അധികാരം തരുന്നു. സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ ഈ ദൗത്യം താങ്കൾക്ക് എന്നെ ഏൽപ്പിക്കാമോ? ഈ സായാഹ്നത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി. ക്രൈസ്തവ ലോകത്തെ സന്യാസി മഠങ്ങൾ മുഴുവൻ ആരാധനയോടെ സംസാരിക്കുന്ന ഇവിടത്തെ ഗ്രന്ഥാലയം എനിക്ക് സന്ദർശിക്കണം. മഠാധിപൻ എഴുന്നേറ്റു. താങ്കൾക്ക് മഠത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാം, പക്ഷേ മേൽക്കെട്ടിന്റെ മുകൾ നിലയിൽ ഗ്രന്ഥാലയത്തിൽ പോകാൻ പാടില്ല.
4: ആ വിലക്ക് ബ്രദർ വില്യമിൽ സംശയമുണർത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പുരാതനവും ഗംഭീരവുമായ ഗ്രന്ഥാലയമാണ് മഠത്തിലേത്. ലോകവിജ്ഞാനത്തിന്റെ പർദീസ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന സന്യാസിമാരാണ് ലേഖാലയത്തിൽ പകർത്തെഴുത്തുകാരായി ഗ്രന്ഥങ്ങൾ പകർത്തിയെഴുതുന്നത്. അത് മേൽക്കെട്ടിലെ ഗ്രന്ഥാലയത്തിൽ സൂക്ഷിക്കും. ബ്രദർ വില്യമും അഡ്സോയും വന്നതിന്റെ കാരണങ്ങളിലൊന്ന് ഗ്രന്ഥങ്ങൾക്ക് ചിത്രങ്ങൾ വരയ്ക്കുന്ന ചിത്രലേഖകരിൽ ഒരാളായ അദൽമോയുടെ വിചിത്ര മരണമായിരുന്നു. മഠത്തിന്റെ ജനലിലൂടെ ആരോ ചിത്രകാരനെ എടുത്തെറിഞ്ഞ പോലെയാണ് താഴ്വാരത്തു നിന്നും അദൽമോയുടെ ശവശരീരം ലഭിച്ചത്. ലേഖാലയവും അദൽമോയും ചിത്രപ്പണികളും അന്വേഷകനായ ബ്രദർ വില്യം പരിശോധിക്കുന്നു.
2: കത്തോലിക്ക സഭയുടെ അധിപനായ പോപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷകർ മഠത്തിലെത്തുന്നത്. ബ്രദർ വില്യമും അഡ്സോയും ഫ്രാൻസിസ്കിയൻ സന്യാസപാതയിൽപ്പെട്ടവരാണ്. അവർ വന്നെത്തുന്ന മഠമാവട്ടെ ബെനഡിക്റ്റൻ സന്യാസിമാരുടേതാണ്. ഒരു വലിയ മതസമ്മേളനം മഠത്തിൽ വെച്ച് നടക്കാൻ പോകുന്നുണ്ട്. അതിന്റെ മുന്നോടിയായാണ് ദുരൂഹ മരണങ്ങൾ സംഭവിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ബ്രദർ വില്യം പല സന്യാസ ശ്രേഷ്ഠരുമായും ആശയവിനിമയം നടത്തുന്നു. അന്ധനായ സന്യാസി ഹോർഹെ, ബെനൻഷ്യസ്, ബെറഞ്ചർ, ബെന്നോ, അങ്ങനെ പല സന്യാസിമാരിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിക്കാനായി പലതരം സംഭാഷണങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുന്നുണ്ട്.
4: മഠത്തിലെ മേൽക്കെട്ടിലാണ് അതിപുരാതനമായ ഗ്രന്ഥാലയമുള്ളത്. മലാഖി എന്നു പേരുള്ള സന്യാസിയാണ് ഗ്രന്ഥപുരയുടെ കാവൽക്കാരൻ. പുറം ലോകത്ത് ഒരിക്കലും എത്താത്ത, നിരോധിക്കപ്പെടാവുന്ന ഗ്രന്ഥങ്ങൾ വരെ അവിടെയുണ്ട്. സന്യാസിമാരിൽ പലരും തങ്ങളുടെ സ്വസ്ഥജീവിതം നശിപ്പിക്കാനെത്തിയ ശല്യക്കാരനായാണ് ബ്രദർ വില്യമിനെ കാണുന്നത്. മതകുറ്റാന്വേഷണ വിചാരകൻ എന്ന നിലയിൽ ബ്രദർ വില്യം ഇതിനു മുൻപും തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഉദ്യമത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്.
5: ആകാശം വെളുത്തുകഴിഞ്ഞിരുന്നു. ഭജനമണ്ഡപത്തിന് പുറകിൽ തൊഴുത്തിന് മുന്നിൽ പന്നിച്ചോര കൊണ്ടുവന്ന വലിയ ഭരണികൾ നിരന്നിരുന്ന സ്ഥലത്ത് ഒരു അസാധാരണ വസ്തു ഏതാണ്ട് കുരിശാകൃതിയിൽ പാത്രത്തിന്റെ വക്കിൽ നിന്ന് ഉന്തി നിന്നിരുന്നു. ആ ശവശരീരം ഭീഭത്സമായ ലായനിയിൽ നിന്നും എടുത്തുമാറ്റാൻ മഠാധിപൻ ആജ്ഞാപിച്ചു. ശരീരത്തിലുള്ള രക്തം തുടച്ചു നീക്കിയപ്പോൾ ഗ്രന്ഥക്കെട്ടിനടുത്തുനിന്ന് അന്നുച്ചയ്ക്ക് സംസാരിച്ച ഗ്രീക്ക് പണ്ഡിതൻ വെനൻഷ്യസിന്റെ വിളറിയ മുഖം ഞങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു. മഠാധിപൻ വന്നു. കണ്ടില്ലേ വില്യം, എന്തോ ഒന്ന് മഠത്തിൽ നടക്കുന്നുണ്ട്. താങ്കളുടെ പാണ്ഡിത്യം ആവശ്യപ്പെട്ടുകൊണ്ട്, പക്ഷേ ഞാൻ അപേക്ഷിക്കുകയാണ്, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യൂ.
4: 2-ാമത്തെ കൊലപാതകം കൂടെ മഠത്തിൽ അരങ്ങേറുന്നതോടെ ഏവരും ഭയപ്പെടുന്നു. തനിക്ക് പ്രവേശനം നിഷേധിച്ച മേൽക്കെട്ടിലെ അതിപുരാതനമായ ഗ്രന്ഥാലയത്തിലാണ് ഈ കൊലപാതകങ്ങളുടെയെല്ലാം രഹസ്യം ഒളിഞ്ഞിരിക്കുന്നതെന്ന് ബ്രദർ വില്യമിന് തോന്നുന്നു. അങ്ങോട്ട് നയിക്കുന്ന രഹസ്യവഴികൾ കണ്ടെത്തി മഠത്തിന്റെ മേൽക്കെട്ടിലെ ഗ്രന്ഥപുരയിൽ എങ്ങനെയും എത്തിച്ചേരുക എന്നതായി പിന്നെ അന്വേഷകന്റെ ലക്ഷ്യം.
2: അതിസങ്കീർണമായ ആഖ്യാന ഘടനയിലാണ് ഉംബെർത്തോ എക്കോ ഈ നോവൽ എഴുതിയിരിക്കുന്നത്. ചിഹ്നശാസ്ത്രം, ദൈവശാസ്ത്രം, പുരാണ വിജ്ഞാനീയം തുടങ്ങി വിവിധ അറിവുകളുടെ രസനീയതയിൽ കോർത്തിണക്കിയ ആഖ്യാനം വായനെ വ്യത്യസ്തമായ കൈവഴികളിലൂടെ നയിക്കുന്നു. മധ്യകാലഘട്ടത്തിൽ ഒരു മൊണാസ്ട്രിയിൽ നടക്കുന്ന കഥയായതിനാൽ ഭാഷയിലും ആഖ്യാനത്തിലും നോവൽ ആവശ്യപ്പെടുന്ന ഭാവതലം നോവലിസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. യാത്രാവിവരണത്തിൻ്റെയും ക്രൈം ത്രില്ലർ നോവലുകളുടെയും കഥാഘടന വായന ആസ്വാദ്യകരമാക്കുന്നു. മധ്യകാല ചരിത്ര പണ്ഡിതനും തത്വചിന്തകനും ചിഹ്നശാസ്ത്ര വിശാരദനുമായ ഉംബെർത്തോ എക്കോ തന്റെ അറിവുകളെ വിദഗ്ധമായി നോവലിൽ വിളക്കിച്ചേർത്തിട്ടുണ്ട്.
4: വളരെ ദുർഘടമായ പാതയിലൂടെ യാത്ര ചെയ്താണ് അന്വേഷകർ മഠത്തിലെത്തുന്നത്. പാതയിൽ മുഴുവൻ മഞ്ഞു വീണുകിടന്നിരുന്നു. ഒരു ചെങ്കുത്തായ മലയുടെ മുകളിലാണ് മൊണാസ്ട്രി. മഠത്തെ ആശ്രയിച്ചു കഴിയുന്ന അതിദരിദ്രരായ ഗ്രാമീണർ താമസിക്കുന്ന ഒരു ചെറുഗ്രാമം താഴ്വരയിലുണ്ട്. അവരിൽ പലരും മഠത്തിന്റെ കുശിനിയിലും പന്നിവളർത്തൽ കേന്ദ്രത്തിലും കൃഷിക്കളത്തിലും ജോലി ചെയ്യുന്നവരാണ്. അതിദാരിദ്ര്യം മൂലം വേശ്യകളായിപ്പോയ യുവതികൾ പോലും അവർക്കിടയിലുണ്ട്. യുവസന്യാസിയായ അറ്റ്സോ അങ്ങനെയുള്ള ഒരു യുവതിയുമായി പ്രണയത്തിലകപ്പെടുന്നുണ്ട്. അടുക്കള കാവൽക്കാരനായ സന്യാസിയും അയാളുടെ കൂട്ടാളിയായ മറ്റൊരു സന്യാസിയും ഒരു കഷണം കാളക്കരളും ഭക്ഷണവും നൽകാമെന്ന് പറഞ്ഞ് മഠത്തിൽ രഹസ്യമായി തങ്ങളുടെ കാമപൂരണത്തിനായി കൊണ്ടുവരുന്ന യുവതിയുമായി അവിചാരിതമായി അറ്റ്സോ അടുക്കുന്നു. അവർ ശരീരം പങ്കുവയ്ക്കുന്നു. പശ്ചാത്താപ വിവശനായ അറ്റ്സോ നടന്നത് തന്റെ ഗുരുവിനോട് കുമ്പസരിക്കുന്നു. ബ്രദർ വില്യം അതെല്ലാം കേൾക്കുന്നു. തന്റെ ശിഷ്യന്റെ വൈകാരിക മാറ്റത്തെ ഗൗരവത്തോടെ അയാൾ ഉൾക്കൊള്ളുന്നു. അറ്റ്സോയെ ആശ്വസിപ്പിക്കുകയാണ് ബ്രദർ വില്യം. മനുഷ്യവികാരങ്ങളെ എത്രമാത്രം കഠിനമായ ശിക്ഷണത്തിലൂടെ ഒളിച്ചുവെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തുവരും എന്ന സത്യം അറ്റ്സോയെ ബ്രദർ വില്യം പറഞ്ഞു മനസ്സിലാക്കുന്നു.
2: ലോകത്തിലെ വിവിധ ക്രൈസ്തവ മഠങ്ങളിൽ നിന്നും വന്ന സന്യാസിമാരാണ് ആ വലിയ മഠത്തിലുള്ളത്. മൊണാസ്ട്രിയിലെ ചിട്ടവട്ടങ്ങൾ കഠിനമാണ്. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കും ഗായകസംഘത്തിന്റെ ശുശ്രൂഷയ്ക്കും ശേഷം പ്രഭാത ഭക്ഷണം കഴിഞ്ഞ ശേഷം സന്യാസിമാർ തങ്ങൾക്ക് നിജപ്പെടുത്തിയിരിക്കുന്ന സേവനത്തിൽ ഏർപ്പെടണം. കൂടുതൽ പേരും ലേഖാലയത്തിൽ ഗ്രന്ഥങ്ങൾ പകർത്തുന്ന ജോലിയാണ് ചെയ്യുന്നത്. ബ്രദർ വില്യം തന്റെ അന്വേഷണം തുടരുന്നതിനിടയിൽ ഹോർഹെ എന്ന അന്ധനായ സന്യാസിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഹാസ്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണത്. ഹാസ്യത്തെ അഥവാ തമാശയെ ഹോർഹെ നിശിതമായി വിമർശിക്കുന്നു. ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു ഹാസ്യകൃതി ഗ്രന്ഥപുരയിലുണ്ട്. ആ കയ്യെഴുത്തുപ്രതി മഠത്തിലെ കൊലപാതക പരമ്പരകളുടെ ഉത്തരം കണ്ടെത്തുമെന്ന് ബ്രദർ വില്യം വിശ്വസിക്കുന്നു.
4: ബ്രദർ വില്യം അന്വേഷകനായി എത്തിയതിനു ശേഷമുള്ള മൂന്നാമത്തെ കൊലപാതകം കൂടി മഠത്തിൽ നടക്കുന്നു. സംശയാസ്പദമായ സാഹചര്യത്തിൽ ലേഖാലയത്തിലെ അന്വേഷണത്തിൽ വില്യം ഒരു പുസ്തകം മോഷ്ടിക്കുന്ന ബെറഞ്ചറെ കാണുന്നുണ്ട്. ലേഖാലയത്തിലെ ഒരു എഴുത്തുമേശയിൽ ബെറഞ്ചർ ഉപേക്ഷിച്ചുപോയ ഒരു ചെറുകുറിപ്പ് വിളക്കുവെട്ടത്തിൽ തെളിയുന്ന നിഗൂഢ അക്ഷരങ്ങളാൽ ബ്രദർ വില്യം വായിച്ചു മനസ്സിലാക്കുന്നു. ബെറഞ്ചറെ സ്നാനഗൃഹത്തിലെ കുളിത്തൊട്ടിലാണ് കൊല്ലപ്പെട്ട് കിടക്കുന്ന നിലയിൽ കാണപ്പെടുന്നത്. അയാളുടെ വിരലുകളുടെ ചില ഭാഗത്തും നാക്കിലും കറുത്തുപടർന്ന മഷി ബ്രദർ വില്യമിന് കൃത്യമായ സൂചന നൽകുന്നു. മുൻപ് കൊല്ലപ്പെട്ടവരിലും ഈ മഷി അടയാളം കണ്ടിരുന്നു.
2: ബെറഞ്ചറുടെ കൊലപാതകത്തോടെ മഠം വീണ്ടും ഭയത്തിലേക്ക് നിപതിക്കുന്നു. മേൽക്കെട്ടിലെ ഗ്രന്ഥപുരയിലാണ് രഹസ്യത്തിന്റെ താക്കോലിരിക്കുന്നത് എന്ന് ബ്രദർ വില്യം മനസ്സിലാക്കുന്നു. ശിഷ്യനൊപ്പം അദ്ദേഹം ഗ്രന്ഥപുരയിൽ എത്തുന്ന രഹസ്യ വഴികൾ കണ്ടുപിടിക്കുന്നു. തലയോട്ടികൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു തുരങ്കത്തിലൂടെ ഒരു എലിയെ പിന്തുടർന്ന് അവർ നിഗൂഢമായ കോവണികളും രഹസ്യ അറകളുമുള്ള ഗ്രന്ഥാലയത്തിൽ എത്തുന്നു. എന്നാൽ ഗ്രന്ഥപുരയുടെ പ്രധാന ഭാഗത്ത് പ്രവേശിക്കുന്നതിന് തടസ്സമായി ഒരു ഇരുമ്പ് ദർപ്പണമുണ്ട്. അത് തുറക്കാനുള്ള വഴി അറിയാതെ അവർ രഹസ്യ വഴിയിലൂടെ വീണ്ടും പുറത്തിറങ്ങി വരുന്നു. മഠാധിപൻ എന്തുകൊണ്ടാണ് തന്നെ ഗ്രന്ഥപുരയിൽ നിന്നും വിലക്കിയതെന്ന് ബ്രദർ വില്യം വീണ്ടും സംശയിക്കുന്നു.
4: മൂന്നാമത്തെ കൊലപാതകവും മഠത്തിൽ അരങ്ങേറുന്നതോടെ ബ്രദർ വില്യമിലുള്ള വിശ്വാസം മഠാധിപനും മഠത്തിലെ മറ്റ് സന്യാസിമാർക്കും നഷ്ടപ്പെടുന്നതോടെ അദ്ദേഹം വലിയ പ്രതിസന്ധിയിലെത്തുന്നു. അഡ്സോയോടൊത്ത് രഹസ്യവഴികളിലൂടെ പലതവണകളായി ബ്രദർ വില്യം ഗ്രന്ഥപുരയിൽ എത്തുന്നുണ്ടെങ്കിലും ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ ദർപ്പണവാതിലിന് മുകളിൽ പതിച്ചിരിക്കുന്ന വാക്യത്തിലെ ഒരക്ഷരത്തിൽ ശക്തിയായി അമർത്തുന്നതോടെ വാതിൽ തുറക്കുകയും അതിപുരാതനവും ലോകത്ത് ക്രൈസ്തവ മഠങ്ങളിലെ ഏറ്റവും മൂല്യവത്തായ അപൂർവ കൃതികളാൽ സമ്പന്നമായ ആ പുരാതന ഗ്രന്ഥാലയത്തിൽ ബ്രദർ വില്യമും അഡ്സോയും കയറുകയും ചെയ്യുന്നു.
2: മഠത്തിൽ കൊലപാതക പരമ്പരകൾ ആവർത്തിക്കുമ്പോൾ മതസമ്മേളനത്തിനായി മൊണാസ്ട്രീ ഒരുങ്ങുകയാണ്. കത്തോലിക്ക സഭയുടെ അധിപനായ പോപ്പിന്റെ നിർദ്ദേശപ്രകാരം രാജാവിന്റെ അനുവാദത്തോടെ മതദ്രോഹ വിചാരകനായ ബെർണാഡ് ഗുയി എന്ന പുരോഹിതനും പടയാളികളും മഠത്തിൽ എത്തിച്ചേരുന്നു. മതസമ്മേളനത്തിൽ ക്രൈസ്തവ മൂല്യങ്ങളായുള്ള പാപത്തിൽ നിന്നുള്ള രക്ഷ, ദാരിദ്ര്യത്തോടുള്ള ആഭിമുഖ്യം, ചെകുത്താന്റെ പ്രലോഭനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചൊക്കെ ഗൗരവതരമായ ചർച്ചകൾ നടക്കുന്നു. മഠത്തിൽ സംഭവിക്കുന്ന കൊലപാതകങ്ങൾക്കും ദുരൂഹതകൾക്കും അന്ത്യം കാണാൻ കഴിയാത്ത ബ്രദർ വില്യമിനെ മതദ്രോഹ വിചാരകൻ കുറ്റപ്പെടുത്തുന്നു.
4: ലേഖാലയത്തിലും ഗ്രന്ഥപുരയിലുമായാണ് രഹസ്യങ്ങൾ പലതും ഒളിഞ്ഞുകിടക്കുന്നതെന്ന് ഇതിനകം മനസ്സിലാക്കിയ ബ്രദർ വില്യമിനെ അമ്പരപ്പിച്ചുകൊണ്ട് ഔഷധസസ്യത്തോട്ടത്തിന്റെ പരിപാലകനായ സെവറിനസ് എന്ന സന്യാസിയും കൊല്ലപ്പെടുന്നു. മതസമ്മേളനത്തിനിടയിൽ റോമിലെ പോപ്പിന്റെ പടയാളികളുടെ കൺമുന്നിൽ വെച്ച് നടക്കുന്ന കൊലപാതകം എല്ലാവരെയും അമ്പരപ്പിക്കുന്നു. ആഭിചാര കർമ്മങ്ങളിലൂടെ തന്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന സന്യാസിയായ സാൽവത്തോരയെയും കലവറ കാര്യസ്ഥനും കൂടി വശീകരിച്ചു കൊണ്ടുവന്ന ഗ്രാമീണ പെൺകുട്ടിയെയും മതദ്രോഹ വിചാരകനായ ബെർണാഡ് ഗുയി ശിക്ഷ വിധിക്കാനായി കണ്ടെത്തുന്നു.
5: ക്രൈസ്തവ ലോകത്തെ ഏറ്റവും മഹത്തായ ഗ്രന്ഥാലയമായിരുന്നു ഇത്, വില്യം പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം തുടർന്നു, അന്ത്യക്രിസ്തു സത്യത്തിൽ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഒരു വിജ്ഞാനവും അതിനെ തടസ്സപ്പെടുത്തിയില്ല. അക്കാരണത്താൽ ഈ രാത്രിയിൽ നാം അതിന്റെ മുഖം കണ്ടുകഴിഞ്ഞു. ആരുടെ മുഖം? ഞാൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് ഹോർഹയുടേതാണ്. തത്വചിന്തയോടുള്ള വെറുപ്പ് കാരണം വക്രിച്ചു പോയ ആ മുഖത്താണ് അന്ത്യക്രിസ്തുവിന്റെ ഛായാപടം ഞാൻ ആദ്യമായി കണ്ടത്. ദൈവത്തോടോ സത്യത്തോടോയുള്ള അധിക ഭക്തിയിൽ നിന്ന് അന്ത്യക്രിസ്തു ജനിക്കാം. ഹോർഹെ ഒരു പൈശാചിക കൃത്യമാണ് ചെയ്തത്.
4: റോസാപ്പൂവിന്റെ പേര് എന്ന നോവൽ അന്ത്യത്തിലേക്കെത്തുമ്പോൾ ഒരു മതതീവ്രവാദിയായ അന്ധനായ വൃദ്ധനായ സന്യാസി ഹോർഹെയാണ് മഠത്തിലെ കൊലപാതകി എന്ന സത്യം വില്യം കണ്ടെത്തുന്നു. തന്റെ തീവ്രമായ ക്രൈസ്തവ ആശയങ്ങൾ നിലനിർത്തുന്നതിനുവേണ്ടി ഹോർഹെ പല കൈയെഴുത്ത് ഗ്രന്ഥങ്ങളും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് മറ്റൊരു രീതിയിലും വായിക്കപ്പെടരുതെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. ആ അപൂർവകൃതി തൊട്ടവരെയെല്ലാം അയാൾ കൊന്നൊടുക്കുന്നു. രഹസ്യവാതിൽ വഴി മേൽക്കെട്ടിലെ ഗ്രന്ഥപുരയിലെത്തുന്ന ഹോർഹെ ഗ്രന്ഥങ്ങളിൽ വിഷം പുരട്ടി അതന്വേഷിച്ചെത്തുന്നവരെ കാലപുരിക്ക് അയക്കുകയായിരുന്നു പതിവ്. ബ്രദർ വില്യം ആ സത്യം കണ്ടെത്തുന്നു.
2: മേൽക്കെട്ടിലെ ഗ്രന്ഥപുരയിൽ തന്റെ പ്രതിനായകനെ തിരഞ്ഞെത്തുന്ന ബ്രദർ വില്യം തന്നെ കാത്തിരിക്കുന്ന ഹോർഹെയെയാണ് കാണുന്നത്. കണ്ണാടി വാതിലിനപ്പുറം ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ ഹോർഹെ ഇരിക്കുന്നു. കൊലപാതകിയെ ബ്രദർ വില്യം ചോദ്യം ചെയ്യുന്നതിനിടയിൽ വിളക്ക് വീണ് ഗ്രന്ഥപുരയ്ക്ക് തീപിടിക്കുന്നു. ആ പുരാതന ഗ്രന്ഥങ്ങൾക്കിടയിൽ തീയിലകപ്പെട്ട് ഗ്രന്ഥപുരയ്ക്കൊപ്പം അയാളും കത്തിയെരിയുന്നു. തീയാളുന്ന സമയത്ത് തന്നെ രക്ഷപ്പെടുന്ന അഡ്സോ രഹസ്യ ഗോവണിപ്പടികൾ കടന്ന് ഗുഹയിലൂടെ പുറത്തെത്തുമ്പോൾ കാണുന്നത് ഒരു രാത്രി തനിക്ക് ശാരീരിക സ്നേഹം പകർന്ന ഗ്രാമീണ പെൺകുടിയെയും സാൽവന്തോരെയും അടുക്കളക്കാവൽക്കാരനായ സന്യാസിയെയും ക്രൂസിൽ തറച്ചിട്ടിരിക്കുന്നതാണ്. മതദ്രോഹ വിചാരകനായ ബെർണാഡ് ഗുയി സന്യാസിമാരുടെ വിചാരണ ചെയ്ത് കുറ്റാരോപിതരെ തീകൊളുത്തി കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ സമയത്താണ് മേൽക്കെട്ടിലെ ഗ്രന്ഥപുര കത്തിയെരിയുന്നത് മഠാധിപതിയുടെയും സന്യാസിമാരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. മഠത്തെ ആക്രമിക്കാൻ കാത്തിരുന്ന ഗ്രാമീണർ എത്തി ഗ്രാമീണ യുവതിയെ കുരിശിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. മേൽക്കെട്ട് അഗ്നിക്കിരയാവുകയാണ്. ചുറ്റും അഗ്നിനാളങ്ങൾ നൃത്തം ചെയ്യുന്നു. എങ്ങും നിലവിളിയും പരക്കം പാച്ചിലും. തന്റെ ഗുരു ആ തീയിൽ വെന്തു മരിച്ചു കാണും എന്നോർത്ത് എഡ്സോ വിലപിക്കുമ്പോൾ തീ പിടിക്കാതെ രക്ഷിക്കാൻ സാധിച്ച ഏതാനും പുസ്തകങ്ങളുമായി രഹസ്യമാർഗത്തിലൂടെ ബ്രദർ വില്യം അവന് മുന്നിലെത്തുന്നു. ഗുരുവും ശിഷ്യനും ആലിംഗനബദ്ധരാകുന്നു.
5: മൂന്ന് ദിവസവും മൂന്ന് രാത്രിയും മഠം കത്തിയെരിഞ്ഞു. രക്ഷിക്കാനുള്ള അവസാന ശ്രമങ്ങളും വിഫലമായി. ആ സ്ഥലത്തെ ഞങ്ങളുടെ പ്രവാസത്തിന്റെ ഏഴാമത്തെ ദിവസം വെളുപ്പിന് ഒരു കെട്ടിടത്തെയും രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് രക്ഷാസന്നദ്ധരായവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായ നിമിഷം മനോഹര നിർമ്മിതികൾ അവയുടെ കേടുപറ്റിയ പുറം ചുമരുകൾ മാത്രം കാണിച്ചു നിൽക്കുന്ന സമയം. ആ നിമിഷം വരെയും ദൈവശിക്ഷയോട് എതിരിടാനുള്ള എല്ലാവരുടെയും ഇച്ഛ തോറ്റുപോവുകയുണ്ടായി. അവസാന തൊട്ടി വെള്ളത്തിനായുള്ള നെട്ടോട്ടം കൂടുതൽ കൂടുതൽ അലസമാകാൻ തുടങ്ങി. അപ്പോഴും സഭാഗൃഹവും മഠാധിപന്റെ മഹിമയാർന്ന അറകളും എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
4: നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. തങ്ങളുടെ ദൗത്യത്തിന്റെ അന്ത്യത്തിൽ സംഭവിച്ച ദുരന്തം ബ്രദർ വില്യമിനെയും അഡ്സോയെയും കണ്ണീരിലാഴ്ത്തുന്നു. എന്നാൽ വിധി അതിന്റെ കർമ്മം നിർവഹിച്ചതായി കരുതി അവർ തിരികെ മടങ്ങുന്നു. മഠത്തിന്റെ പ്രധാന വാതിൽ കടന്ന് മഞ്ഞുവീണ ഗ്രാമപാതകളിലൂടെ തിരികെ യാത്ര ചെയ്യുമ്പോൾ വഴിയോരത്ത് പരിക്ഷീണയായി നിൽക്കുന്ന ആ ഗ്രാമീണ പെൺകുട്ടിയെ അഡ്സോ കാണുന്നത് നോവലിലെ ഹൃദയസ്പർശിയായ ഒരു രംഗമാണ്. തീപിടുത്തത്തിനിടയിലുണ്ടായ കലാപത്തിൽ ഗ്രാമീണരുടെ ആക്രമണത്തിൽ മതദ്രോഹ വിചാരകനായ ബെർണാഡ് ഗുയിയുടെ കുതിരവണ്ടി കൊക്കയിൽ പതിക്കുന്നു. കത്തിയിരിയുന്ന മഠത്തിൽ നിന്നും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി അന്വേഷകർ തിരികെ യാത്ര തുടരുന്നതോടെ നോവൽ അവസാനിക്കുന്നു. മരണശയ്യയിൽ വെച്ച് തന്റെ യൗവനത്തിൽ നടന്ന ഈ കാര്യങ്ങളെല്ലാം ക്രൈസ്തവ സന്യാസിയായ അഡ്സോ ഓർത്തെടുക്കുന്നതായാണ് നോവൽ അന്ത്യത്തിൽ വായനക്കാരന് കാണാൻ സാധിക്കുന്നത്.
2: പല തലങ്ങളിൽ വായിക്കാൻ കഴിയുന്ന ഒരു നോവലാണ് ദ നെയിം ഓഫ് ദ റോസ്, റോസാപ്പൂവിന്റെ പേര് എന്ന തലക്കെട്ടിൽ ഡോക്ടർ രാധിക സി നായർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്.
4: മാനവ ചരിത്രത്തിന്റെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ രാജാധികാരത്തിനുമേൽ അധികാരമുറപ്പിച്ചിരുന്ന മതാധികാരത്തിന്റെ വന്യതയെ പ്രതിഫലിപ്പിക്കുക എന്ന ഒരു ചരിത്ര ദൗത്യം കൂടി ഈ നോവൽ നിർവഹിക്കുന്നുണ്ട്. പഴകുംതോറും വീര്യം കൂടുന്ന വീഞ്ഞിന്റെ കരുത്തുപോലെ ഇന്നും വായനയിലും വ്യാഖ്യാനത്തിലും പുതിയ പുതിയ അർത്ഥതലങ്ങൾ തേടുന്ന ഉംബർത്തോ എക്കോയുടെ റോസാപ്പൂവിന്റെ പേര് എന്ന നോവൽ ഒരു ക്ലാസിക് കൃതിയാണെന്ന് നിസ്സംശയം പറയാം.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ഉംബർത്തോ എക്കോ എഴുതിയ നോവൽ റോസാപ്പൂവിന്റെ പേര്. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

0: ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 14:55. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ ഡൽഹി റിലേ.
1: This is Akashvani. A review of today's parliament proceedings read by R.S. Raghu. First, from the Rajya Sabha. Writer is Kumar Rahul of PTI. The Rajya Sabha today passed the Bankers' Books Evidence Bill 2026, paving the way for a modern legal framework governing banking records in line with the rapid digital transformation of the country's banking sector. The bill was passed by a voice vote following a brief discussion amid a boycott by opposition parties. The legislation seeks to replace the colonial era Bankers' Books Evidence Act of 1891. It has already been approved by the Lok Sabha during the current session of Parliament. The bill aims to update laws relating to evidence regarding bankers' books and to align them with contemporary digital banking practices. It expands the scope of banking records to include electronic, digital, virtual, and other forms of records, enabling such records to be used as evidence in legal proceedings. Replying to the discussion, Finance Minister Nirmala Sitharaman said, "The banking and financial sector in India has evolved significantly over the past few decades." She noted that the emergence of non-banking financial companies, payment aggregators, fintech firms, and other financial service providers with a pan-India presence has transformed the financial landscape. The finance minister said these entities play an important role in fulfilling the banking and financial needs of common citizens. She added that it is therefore necessary to provide them with a similar evidential framework whenever and wherever required. Sitharaman informed the House that the bill empowers the central government to extend the provisions of the Act to other regulated financial entities through notification. She said this will help ensure a uniform evidential framework across the entire financial sector. She further said that the bill permits banking records to be produced either in physical form or in electronic form, depending on the circumstances of the case. The legislation, she said, will strengthen public confidence by providing a clear, secure, and transparent legal framework for the use of banking records in legal proceedings while fully safeguarding customer privacy and confidentiality. Earlier in the day, when the finance minister moved the bill for consideration and passage, opposition parties staged a walkout. The chair disallowed their attempts to raise certain issues, including the alleged donation theft at Ayodhya Ram Temple and the use of pellet guns against protesters during the 20th July Sansad March. The opposition has been demanding that Union Home Minister Amit Shah make a statement in Parliament regarding the issues raised by them. During her reply, Finance Minister expressed disappointment over the opposition's decision to walk out during the discussion on the bill. Finance Minister remarked, "It is unfortunate that the opposition chose to walk out of the discussion on a bill of this nature." She reiterated that the legislation is designed to modernize the evidential framework governing banking records in line with present-day banking practices. Proceedings in the Rajya Sabha today witnessed repeated disruptions as the opposition continued raising their demands. When the Rajya Sabha met at 11 a.m. and official papers were laid on the table of the House, opposition members began raising slogans. The chair called for taking up listed zero-hour submissions, wherein members raise matters of public importance, but opposition MPs gathered near the front rows of the House and demanded that leader of the opposition Mallikarjun Kharge be allowed to speak. Chairman Radhakrishnan asked the protesting members to return to their seats before their request could be considered. As the protests continued and order could not be restored, the chair adjourned the proceedings till 12 noon. When the House reassembled for question hour, Power Minister Manohar Lal Khattar rose to reply to questions on various energy-related issues. However, members of opposition parties led by the Congress continued raising slogans leading to the disruptions. Amid the continued uproar, Chairman C.P. Radhakrishnan adjourned the House till 2 p.m. However, when the House reassembled at 2 p.m., it was again briefly adjourned for 15 minutes. Parliament today passed the Taxation and Other Laws Amendment Bill 2026, with Finance Minister Nirmala Sitharaman clarifying that the legislation does not impose any tax on Unified Payments Interface or UPI transactions, and that digital payments through UPI will continue to remain free for consumers. The bill, which has already been passed by the Lok Sabha last week, was approved by Rajya Sabha and returned by a voice vote following a brief discussion and the Finance Minister's reply. Replying to concerns raised during the debate, Sitharaman categorically stated that the bill does not propose any tax or transaction charge on UPI payments. She emphasized that UPI has remained free for consumers since its launch, and every Indian will continue to make instant digital payments without paying any transaction charge. The bill also seeks to delink the Payment and Settlement Systems Act from the Income Tax Act. It provides legal backing for the government to modify the existing zero merchant discount rate, or MDR, framework governing UPI and RuPay debit card transactions. The Taxation and Other Laws Amendment Bill 2026 replaces the 5th June ordinance that provided IT exemption to interest income and capital gains made by FPIs from investments in G-Secs. While replying to discussion, Finance Minister Nirmala Sitharaman lashed out at CPIM member John Brittus and accused him of spreading confusion over the charging of fees on UPI payments. Sitharaman also took exception to Brittus walking out of the house without listening to a reply after he made allegations while moving a resolution to disapprove of the Income Tax Amendment Ordinance 2026 promulgated in June this year. Brittus alleged that the government has decided to charge fees on UPI payments due to pressure from the US. The CPIM member, who was allowed to move his resolution by Deputy Chairman Harivansh after brief commotion, walked out when his speech was cut short by the chair for exceeding the time limit. Referring to the assertion by the opposition member of his right to speak, Sitharaman asked why they don't have a right to listen. During the debate on the Taxation and Other Laws Amendment Bill 2026 in the Rajya Sabha, a sharp exchange took place between DMK and AIADMK members over issues concerning Tamil Nadu. DMK member P. Wilson said that Tamil Nadu contributes around 9% to the national GDP despite accounting for only 6% of the country's population. He also raised concern over the proposed Mekadatu dam project in Karnataka and questioned the delay in constituting a tribunal despite demand from Tamil Nadu. Responding to him, AIADMK member M. Thambidurai questioned how much investment has actually been brought into Tamil Nadu through the overseas visits and global engagements of former Chief Minister M. K. Stalin. He also alleged that the state's debt has increased significantly during the DMK government's tenure. And now, a review of proceedings in the Lok Sabha. Writer is Asim Kamal of PTI. The Lok Sabha today passed the Tribunals Reform Bill 2026 without debate due to din caused by opposition protests. The bill's key aim is to improve efficiency, ensure independence, transparency and uniformity in the qualification and appointment of chairpersons and members of various tribunals. Lok Sabha proceedings were adjourned for the day following two earlier adjournments caused by an uproar from opposition parties. They were demanding a discussion on the alleged theft of donations at the Ayodhya Ram Temple and a statement from Home Minister Amit Shah regarding police action against protesting students. Amidst the din, three other bills, the Mines and Minerals Development and Regulation Amendment Bill 2026, the Kerala Alteration of Name Bill 2026, and the National Cooperative Development Corporation Amendment Bill 2026 were also introduced in the House. Law Minister Arjun Ram Meghwal introduced the Tribunals Reforms Bill 2026 amid noisy protests by opposition members. Opposition was seeking the presence of Union Home Minister Amit Shah over the police crackdown on students during the July 20 protest in New Delhi against the NEET paper leak. When the bill came up for consideration and passage, it was passed by a voice vote without a debate as opposition protests drowned the House proceedings. In his brief remarks, Meghwal made it clear that the draft law does not change or alter the jurisdictions of the various tribunals, but only makes the appointment process uniform. He said The bill is a part of the reform express of the Modi government. Meghwal said the number of tribunals has increased over time and the government has been working to rationalize the system since 2015. He said it is a part of the same process to usher in a modern tribunal system. Meghwal said the proposed framework would promote the ease of justice and facilitate the adoption of global best practices. The bill also lays the framework to set up a National Tribunals Commission. To be headquartered in the national capital, the proposed commission will consist of a chairperson and four members, two judicial and two technical. A retired Supreme Court judge or a retired Chief Justice of a High Court will be qualified to head the proposed panel. The draft law notes that the Supreme Court recently struck down certain provisions of the Tribunals Reforms Act 2021, being contrary to the principles of separation of powers and judicial independence. Also, these were not in consonance with the earlier judicial pronouncements that clarified the standards governing the appointment, tenure and functioning of chairpersons and members of tribunals. The top court also directed to establish a National Tribunals Commission, which is independent, has professional expertise and adopts a transparent process and oversight mechanism for the selection and appointment of chairpersons and members for various tribunals. Once the bill becomes a law, the 2021 Act will stand repealed. The proposed new law also lays down the qualification, manner of selection, appointment, salaries and allowances, resignation, removal and other conditions of service for the chairpersons and members of the various tribunals specified in the bill. Members who had given notices to oppose the bill at the introduction stage chose not to speak amid the din. The government also offered to hold a discussion on students' protest in Lok Sabha, with Parliamentary Affairs Minister Kiran Rijiju informing in the House that Home Minister Amit Shah will respond to the debate. Speaking in the Lok Sabha, Rijiju urged opposition not to walk out when Shah responds, saying the government is ready to give a detailed reply on the issue. Noting that the Congress and Rahul Gandhi have been demanding a statement from Shah from day one, he said the government is ready for discussion on the issue of students. Opposition MPs trooped into the bell carrying placards and raised slogans as disruption continued. BJP MP Jagdambika Pal, who was in the chair when the House reassembled at 2 p.m., said the government has agreed to the opposition's demand and urged members to restore order in the House. He said, as the Parliamentary Affairs Minister has stated that the Home Minister is ready to respond, order should be restored in the House. Pal said this is the last week of the monsoon session and asked who is responsible for washout of the proceedings over the last 3 weeks. Earlier, as soon as proceedings began at 11 a.m., opposition members started uproar over issues relating to alleged theft of offerings at the Ram Mandir and police action against students. RSP leader N.K. Premchandran, who was in the chair, attempted to initiate the question hour. However, as the uproar continued, he adjourned the proceedings till 12 noon, within just a minute of start of the session. When the House proceedings resumed, opposition members again resorted to raising slogans. Amidst the commotion, Law and Justice Minister Meghwal introduced the Tribunals Reforms Bill 2026 and Coal and Mines Minister G. Kishan Reddy introduced the Mines and Minerals Development and Regulation Amendment Bill 2026. Minister of State for Home Affairs Nityanand Rai introduced the Kerala Alteration of Name Bill 2026, and Minister of State for Cooperation Muralidhar Mohol introduced the National Cooperative Development Corporation Amendment Bill 2026. The National Cooperative Development Corporation NCDC Bill seeks to give loans and grants directly to cooperative societies. NCDC, a statutory organization under the Ministry of Cooperation, was established in 1963 under the National Cooperative Development Corporation Act 1962. NCDC's main activities include planning, promoting and financing programs for the production, processing, marketing, storage and export-import of agricultural produce, foodstuffs and other notified commodities. The bill seeks to widen the institutional channels through which assistance may reach and strengthen the cooperative sector, while cooperative societies continue to remain the primary beneficiaries. According to the statement, statutory bodies, state governments, agencies and other specialized entities are increasingly engaged in providing infrastructure, technology, processing, marketing, financial and other services for the development of cooperatives. Among other changes, the bill proposes to expand the definition of foodstuff to include any other food item notified by the center. That's all in Parliament Review.
0: Aakashvani.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
3: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്ക പ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3,000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMY അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൌപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വികസിത ഭാരതത്തിനായുള്ള യുവജന സംഭാവനകൾക്കും പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികത്തിൻ്റെ സ്മരണ ഉണർത്തുന്ന വിധത്തിലായിരിക്കും ഇക്കുറി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെന്നും പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അറിയിച്ചു. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കും. 80-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഹർ ഘർ തിരംഗ പരിപാടിക്ക് രാജ്യമെങ്ങും മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത്. തിരംഗ യാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും പുരോഗമിക്കുകയാണ്. ഹർ ഘർ തിരംഗയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ മുൻപ് തന്നെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. നിലവിലെ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി നിയമ ചട്ടക്കൂട് നവീകരിക്കുക എന്നതാണ് ബിൽ ലക്ഷ്യമിടുന്നത്. നികുതി നിയമ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇതിനകം തന്നെ പാസാക്കിയ ബിൽ രാജ്യസഭ ചർച്ച ചെയ്ത ശേഷം തിരിച്ചയക്കുകയായിരുന്നു. 2026 ആദായ നികുതി ഭേദഗതി ഓർഡിനൻസിന് പകരമായാണ് ബിൽ കൊണ്ടുവരുന്നത്. ട്രൈബ്യൂണൽസ് റിഫോംസ് ബില്ല് 2026 ലോക്സഭ പാസാക്കി. ട്രിബ്യൂണലുകളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനുള്ള വിവിധ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ബിൽ ദേശീയ ട്രൈബ്യൂണൽ കമ്മീഷൻ സ്ഥാപിക്കാനുള്ള നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. പെട്രോളിലെ എഥനോൾ മിശ്രണത്തിന്റെ അളവ് 20% കൂടുതലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. എഥനോൾ മിശ്രണത്തിന്റെ തോത് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ഭാവിയിലെ ഏതൊരു തീരുമാനവും വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ എടുക്കൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. E20 പെട്രോൾ സുരക്ഷിതമാണെന്ന് പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. സംസ്ഥാനത്ത് കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കടലിൽ കാണാതായ കൊല്ലം സ്വദേശി ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഒപ്പമുണ്ടായിരുന്നു. ഗൌതമനെ കണ്ടെത്തുന്നതിനായി പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് സർവ്വ സംവിധാനങ്ങളും സംയോജിപ്പിച്ചുള്ള തിരച്ചിലാണ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂറും സന്ദർശിച്ചു. ജോണിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. നിരന്തരം അപകടങ്ങൾ നടക്കുന്ന മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട് വിഷയം പഠിച്ച് ശാശ്വത പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെയും വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെയും വീടുകൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. എല്ലാ പിന്തുണയും കുടുംബങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകി. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. അതേസമയം സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കിടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങളുണ്ടായിരിക്കും. വാവ് ബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാറ്റിവെച്ച സംസ്ഥാന എലിജിബിലിറ്റി ടെസ്റ്റ് September 20 നടത്തും. August 2 നടത്താൻ നിശ്ചയിച്ചിരുന്ന സെറ്റ് പരീക്ഷയാണ് മോശം കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ചത്. ഓണക്കാലത്ത് റേഷനരിയുടെ വില 10.90 രൂപയിൽ നിന്ന് 26 രൂപയായി വർദ്ധിപ്പിച്ചുവെന്ന പ്രചാരണം വ്യാജമെന്ന് ഭക്ഷ്യവകുപ്പ്. ഓരോ കാർഡിനുമുള്ള റേഷൻ അരി വിഹിതം കുറയ്ക്കുകയോ വില കൂട്ടുകയോ ചെയ്തിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ തുടക്കമായി. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ മേഖലയിൽ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള സഹകരണവും പരസ്പര പ്രവർത്തനക്ഷമതയും കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് അഭ്യാസത്തിന്റെ ലക്ഷ്യം. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. കൊളംബിയയിൽ അതിശക്തമായ ഭൂകമ്പം. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം പടിഞ്ഞാറൻ കൊളംബിയയിലും ഇക്വഡോറിലുമാണ് അനുഭവപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റതായും ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായുമാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. രാവണപ്രഭു എന്ന ചിത്രത്തിനുവേണ്ടി KS ചിത്ര ആലപിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: in the opposition is that since the government is ready to discuss the student movement, you should not create any ruckus during the discussion and you should listen to the home minister's reply and the government's response in full.
1: Sarkar ka jawab puri tarah se sunenge.
2: Leader of the opposition in the Rajya Sabha and Congress MP Mallikarjun Kharge demanded that Home Minister Amit Shah make a statement in Parliament on the action taken against students. Talking to media at Parliament premises, Mr. Kharge said the opposition's demand in both houses is for Home Minister to come to Parliament and make a statement on the issue. The BJP today accused Leader of Opposition in Lok Sabha, Rahul Gandhi, of disrupting parliamentary proceedings and shifting the goalpost of discussions. Talking to media in New Delhi, BJP leader JP Nadda claimed that Mr. Gandhi's objective is not to engage in dialogue but to spread chaos. He said that the government has consistently expressed its willingness to hold discussions and Home Minister Amit Shah is ready to answer every question on every issue. In Jharkhand, protests have intensified over alleged irregularities in recruitment examinations after clashes between students and police during assembly march in Ranchi. Our correspondent has the details.
3: Thousands of aspirants led by the JPSC-JSSC Reforms Manch marched towards the Vidhan Sabha and attempted to cross several barricades, following which police used water cannons and tear gas. The protesters are demanding an independent CBI probe into the JSSC-CJL examination and comprehensive reforms in the JPSC-JSSC examination system. Meanwhile, the Jharkhand CID arrested former JPSC chairman L. Kyangte in connection with the alleged recruitment examination irregularities. Union Minister of State for Defence Sanjay said criticized the police action and reiterated the demand for CBI and ED probes. BJP MP from Hazaribagh, Manish Jaiswal, met Union Home Minister Amit Shah and raised the issue of alleged irregularities in the JPSC-JSSC examinations and the students' agitation seeking a CBI probe. Mavish Rahman, Akashwani News, Ranchi.
2: This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of these stories and more, log on to our website newsonair.gov.in and download the News on AIR app. Welcome back to the news at 9. The 80th Independence Day celebrations this year will highlight Yuva Shakti and the contribution of young India towards building a Viksit Bharat by 2047, along with the commemoration of 150 years of the national song Vande Mataram. Briefing media in New Delhi today, Defence Secretary Rajesh Kumar Singh said the celebrations will be led by Prime Minister Narendra Modi from the historic Red Fort. The Prime Minister will unfurl the national flag and address the nation. For the first time, the national song will be sung from the ramparts of the Red Fort during the Independence Day ceremony.
4: This is the first time we are doing it with that sequence. The sequence is that he arrives on the rampart, then the national song is played and everybody keeps standing. Thereafter, he unfurls the flag and the national anthem. Yes, I mean, the guidelines indicate that for national functions, it will be the norm.
2: MI-17 helicopters will participate in the ceremony with the aerial display featuring the national flag, flower petals and a special banner commemorating 150 years of Vande Mataram. The ongoing Har Ghar Tiranga campaign is gaining significant momentum across the country, inspiring citizens from all walks of life to come together in a collective celebration of India's national pride and spirit of unity. The movement, which will continue till the 17th of this month, coincides with the 150th anniversary of the national song Vande Mataram this year, making the occasion even more heart-stirring for every patriot. Prime Minister Narendra Modi has urged citizens to participate enthusiastically in the movement and renew their collective resolve to contribute towards building a Viksit Bharat. Union Home Minister Amit Shah appeals citizens to participate and celebrate the campaign through Tiranga rallies and mass singing of Vande Mataram and to hoist the Tiranga and upload a selfie on harghartiranga.com. In Jammu and Kashmir, the Doda District Administration organized a mega Tiranga rally under the campaign and to commemorate 150 glorious years of the national song. The main attraction was a 1,600-meter-long tricolor carried by a large group of students, creating a spectacular display of national pride and unity. In Manipur, thousands of bikers took part in a bike rally in Imphal. Chief Minister Yumnam Khemchand Singh flagged off the rally and also led the procession. In Colombia, two people were killed and dozens of buildings collapsed in cities across western part of the country today after a powerful 7.4 magnitude earthquake struck the southern American nation. The earthquake reportedly forced people to evacuate their homes as far as the capital of Bogota. The U.S. Geological Survey and Colombia's counterpart reported that the epicenter was in San Jose del Palmar, a community of about 4,800 people in the Chocó region, about 250 miles west of Bogota. The India Meteorological Department has issued an orange alert for very heavy rainfall in Himachal Pradesh and East Rajasthan tomorrow. According to IMD, Arunachal Pradesh, Assam, Meghalaya, Chhattisgarh, Gangetic West Bengal, Gujarat, Haryana, Chandigarh and Delhi will experience heavy rainfall at isolated places tomorrow. The benchmark domestic equity indices ended on a flat note today. We have a report.
5: The Sensex rose 43 points to close at 78,542. The Nifty added 13 points to settle at 24,584. Meanwhile, in the forex market today, the rupee depreciated by 8 paise to end at 95 rupees and 29 paise against the US dollar. With Ayushi's report, Niharika Bhuvania for Akashwani News.
2: Prime Minister Narendra Modi met the medalists of the Commonwealth Games 2026 at his residence in New Delhi yesterday. During the interaction, the medal winners shared their experiences from the Games with the Prime Minister. Mr. Modi congratulated the athletes for bringing glory to the nation and expressed confidence in their future victories.
6: स्पोर्ट्स व्यवस्था एक बात है लेकिन देश मेडल तब प्राप्त करता है जब देश में स्पोर्ट्स कल्चर बनता है दोस्तों आपने बहुत बड़ा काम किया है देश का नाम रोशन किया है आपको मैं बहुत बधाई देता हूं और आप विश्वास कीजिए आगे भी आप विजयी होंगे और फिर से एक बार यहीं पर हम मिलेंगे बहुत बहुत धन्यवाद बहुत बहुत शुभकामनाएं
2: The FIH Hockey Men's and Women's World Cup 2026 will feature a revamped competition structure with the traditional quarterfinals stage scrapped and the top two teams from each of the two crossover pools advancing directly to the semifinals. Belgium and the Netherlands jointly host the tournament from the 15th to the 30th of this month. The new format means teams will have little margin for error from the outset, with results from the opening pool stage potentially carrying over into the next phase. India's men have been drawn alongside England, Pakistan and Wales in Pool D, while the Indian women will face China, England and South Africa in their Pool D campaign. And now before we end the bulletin, the headlines once again. Parliament passes taxation bill to strengthen country's manufacturing ecosystem, attract investment and create jobs. Finance Minister Nirmala Sitharaman assures UPI transactions to remain free. Legislation granting legal recognition to digital banking records as evidence also gets nod from Parliament. Parliamentary Affairs Minister Kiran Rijiju urges opposition to allow Lok Sabha to function for Home Minister Amit Shah's statement on student protest-related issues. Protests intensify in Jharkhand over recruitment exam irregularities after clashes between student and police during assembly march in Ranchi. 80th Independence Day celebrations to showcase Yuva Shakti and its contribution to Viksit Bharat by 2047. National song Vande Mataram to be sung from the ramparts of Red Fort for the first time. Heavy rainfall forecast for Himachal Pradesh and East Rajasthan tomorrow. And FIH Hockey World Cup 2026 begins later this week with new format as quarterfinals are scrapped. India drawn in men's and women's Pool D. And that's all in the news at 9. Good night.
7: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം. ഇന്ത്യയിലെ അധിനിവേശ വിരുദ്ധ പോരാട്ട ചരിത്രത്തിലെ തിളങ്ങുന്ന ഒരേടാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഈ വിഷയത്തിൽ സംസാരിക്കുന്നു പയ്യോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകൻ റഷീദ് പാലേരി.
8: ആധുനിക ഇന്ത്യയുടെ ചരിത്രവീഥികളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യ സ്ഥാപനവും ബ്രിട്ടീഷ് വാഴ്ചയ്ക്കെതിരെ ഇന്ത്യൻ സമൂഹം നടത്തിയ സമരങ്ങളും നിർണായകമായ സംഭവങ്ങളാണ്. ബ്രിട്ടീഷ് രാജിനെതിരെ ഏകദേശം 150 വർഷത്തോളം ഇന്ത്യൻ സമൂഹം നടത്തിയ പ്രക്ഷോഭ സമരങ്ങളിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന വമ്പിച്ച ഒരു സായുധ കലാപമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഈ സംഭവത്തെ വെറുമൊരു ശിപ്പായി ലഹളയായി ചിത്രീകരിച്ച് അതിൻ്റെ പ്രാധാന്യത്തെ ബോധപൂർവമായി നിഷേധിക്കുമ്പോൾ തന്നെ 1857 കലാപം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ദേശീയ മുന്നേറ്റമായിരുന്നു. ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സൈനികരും ചെറു ഭൂവുടമകളും ജമീന്ദാർമാരും ഗ്രാമീണ കർഷകരുമെല്ലാം ഉൾക്കൊണ്ട ജനവിഭാഗങ്ങൾ ഒരു വർഷത്തിലധികം കാലം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി വമ്പിച്ച കലാപത്തിലേർപ്പെടുകയായിരുന്നു. ഈ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ആദ്യമായി വിശേഷിപ്പിക്കുന്നത് കാറൽ മാർക്സ് ആയിരുന്നു. 1757 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട പ്ലാസി യുദ്ധത്തിന് ശേഷം ഒരു നൂറ്റാണ്ടോളം കാലം ഇന്ത്യ ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരതീയരുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമാക്കി. അടിച്ചമർത്തപ്പെട്ട ഇന്ത്യൻ ജനതയുടെ രാഷ്ട്രീയവും വൈകാരികവുമായ പ്രതികരണമായിരുന്നു മഹത്തായ കലാപത്തിന് അടിത്തറ പാകിയത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനുള്ള കാരണങ്ങളെ രാഷ്ട്രീയം, സാമ്പത്തികം, സാമൂഹ്യം, മതപരം എന്നിങ്ങനെ തിരിക്കാം. ഡെലൗസി പ്രഭുവിൻ്റെ സാമ്രാജ്യ വികസന നയവും ദത്താപഹാര നിയമവും ഏറെ രാഷ്ട്രീയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. പേഷ്വയായിരുന്ന ബാജിറാവു രണ്ടാമൻ്റെ പുത്രനായ നാനാസാഹിബിന് പെൻഷൻ നിഷേധിച്ചതും ജാൻസിയിലെ റാണി ലക്ഷ്മിബായിയെ സ്ഥാനഭ്രഷ്ടയാക്കി ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലയിപ്പിച്ചതും രാജ്യത്ത് അസ്വസ്ഥതയുണ്ടാക്കി. കമ്പനിയുടെ കാർഷിക നയങ്ങൾ മൂലം ജമീന്ദാർമാരും കർഷകരും വ്യവസായ തൊഴിലാളികളും തീരാ ദുഃഖത്തിലാണ്ടു. ഇന്ത്യൻ സാംസ്കാരിക പാരമ്പര്യത്തോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഹേളന രീതികളും ജനരോഷം വർദ്ധിപ്പിച്ചു. സതി നിരോധിച്ചതും വിധവാ വിവാഹം അനുവദിച്ചതും യാഥാസ്ഥിതിക ഹിന്ദുക്കളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി. ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം നടപ്പാക്കിയതും സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകിയതും തീവണ്ടിയും കമ്പിത്തപാലുമെല്ലാം നടപ്പാക്കിയതും ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായി നിലനിന്നു പോന്ന മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകിടം മറിക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചതും 1857 മുന്നേറ്റത്തിന് ഒരു സാമൂഹ്യ കാരണമായിരുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. രാജ്യവ്യാപകമായി അനുഭവപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളും സ്വാർത്ഥലാഭം മുൻനിർത്തിയുള്ള കമ്പനിയുടെ ഭരണവും ഇന്ത്യയിൽ നിന്നുള്ള സാമ്പത്തിക ചോർച്ചയും ഇന്ത്യയുടെ വാണിജ്യവും വ്യവസായവും നിശ്ചലാവസ്ഥയിലാക്കി. ഇന്ത്യയിൽ നിർമ്മിച്ച തുണിത്തരങ്ങൾക്കും കൗതുക വസ്തുക്കൾക്കും ഒരു കാലത്ത് യൂറോപ്യൻ കമ്പോളങ്ങളിൽ വലിയ പ്രിയമായിരുന്നു. എന്നാൽ പിന്നീട് ഇംഗ്ലണ്ടിൽ നിന്നുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നതിൽ ഇംഗ്ലീഷ് ഭരണകർത്താക്കൾ ശ്രദ്ധിക്കുകയും ഇന്ത്യൻ സാധനങ്ങൾക്ക് അമിതമായ നികുതി ചുമത്തി ഇവിടെ നിന്നുള്ള കയറ്റുമതി വ്യാപാരം സ്തംഭനാവസ്ഥയിലാക്കുകയും ചെയ്തു. ഒപ്പം ഇംഗ്ലീഷുകാരുടെ സാമ്രാജ്യത്വ വികസന നയവും തൊഴിലില്ലായ്മ പ്രശ്നത്തെ കൂടുതൽ ഗുരുതരമാക്കി. ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങൾ കൈയടക്കിയത് കാരണം നാടുവാഴികളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ധാരാളം ഉദ്യോഗസ്ഥരും സൈനികരും പ്രയാസത്തിലായി. കർഷക ജനത അസംതൃപ്തരും ദരിദ്രരുമായി മാറി. 1857 കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണങ്ങളിൽ പ്രധാനം മതപരമായിരുന്നു. ബ്രിട്ടീഷ് സൈനിക മേധാവികൾ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കുവാൻ ഇന്ത്യൻ പട്ടാളക്കാരെ നിർബന്ധിച്ചു. ഗവർണർ ജനറലിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ബംഗാൾ സൈന്യമായിരുന്നു സൈനികരിൽ കൂടുതൽ പേരും. ഇന്ത്യൻ സൈനികരുടെ ജാതീയമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കാൻ സൈനിക നേതൃത്വം അനുവാദം നൽകിയിരുന്നെങ്കിലും ബ്രിട്ടീഷുകാരുടെ അതിരുകടന്ന സാമ്രാജ്യ വികസന മോഹങ്ങൾ കാരണം സൈനികർക്ക് കടൽ കടന്നുപോയി യുദ്ധം ചെയ്യേണ്ടി വന്നു. ഇത് സൈനികരുടെ മതവിശ്വാസ രീതികളെ വ്രണപ്പെടുത്തി. മതവിശ്വാസ രീതികൾ അപകടപ്പെട്ടപ്പോൾ ഇന്ത്യൻ സൈനികർ ബിന്ദി തിവാരിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈനിക നേതൃത്വത്തിനെതിരെ കലാപമുയർത്തി. ഇങ്ങനെ ദീർഘകാലം സൈനികർ അനുഭവിച്ചു വന്ന പീഡനങ്ങളും യാതനകളും 1857 കലാപത്തിന് മുഖ്യ കാരണമായി തീർന്നു. 1857 ബംഗാൾ സേനയിലേക്ക് കമ്പനി എൻഫീൽഡ് തോക്കുകൾ കൊണ്ടുവന്നപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികർ അതിൽ പ്രതിഷേധിച്ചു. ഗ്രീസ് പുരണ്ട ഒരു കടലാസ് കൊണ്ട് പൊതിയപ്പെട്ട തോക്കിൻ്റെ ഉണ്ടകൾ തോക്കിൽ നിറക്കുന്നതിന് മുമ്പ് ഈ കടലാസ് പൊതി കടിച്ചെടുത്ത് കളയണമായിരുന്നു. പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുൾക്കൊള്ളുന്ന ഗ്രീസിൻ്റെ ഉപയോഗം തങ്ങളുടെ മതവിശ്വാസത്തെ ഹനിക്കുമെന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും വിശ്വസിച്ചു. തങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് മാനസാന്തരപ്പെടുത്താനുള്ള വെള്ളക്കാരൻ്റെ തന്ത്രമായി ഈ ഗ്രീസ് പുരണ്ട ഉണ്ട സൈനികർക്കിടയിൽ പ്രചരിച്ചു. എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കാൻ നിർബന്ധിക്കപ്പെട്ടപ്പോൾ 1857 March 29 സൈനികനായ ഉത്തർപ്രദേശുകാരനായ മംഗൾ പാണ്ഡെ പ്രതിഷേധിക്കുകയും പ്രതിഷേധ സൂചകമായി വെള്ളക്കാരനായ സഹസേനാധിപതിയെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. തുടർന്ന് ഇന്ത്യൻ സൈനികർ പഞ്ചാബിലെ അംബാല പട്ടാള ക്യാമ്പിൽ സംഘടിതമായ കലാപമുയർത്തി. 1857 മുന്നേറ്റത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ച വ്യക്തിത്വങ്ങളിൽ മറ്റൊരു പ്രധാനിയായിരുന്നു ഝാൻസിയിലെ റാണിയായിരുന്ന ലക്ഷ്മിഭായി. സൈനിക വേഷത്തിൽ കുതിരപ്പുറത്ത് സവാരി ചെയ്ത് റാണി അണികൾക്ക് ആവേശം പകർന്ന ചിത്രം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും. പുറത്താക്കപ്പെട്ട പേഷ്വ ബാജിറാവുവിൻ്റെ പുത്രനായ നാനാസാഹിബും ധീര സേനാനിയായിരുന്ന താന്തിയ തോപ്പിയും ഔഡിലെ ബീഗവും ബീഹാറിലെ കൻവർ സിംഗും മൗലവി അഹമ്മദുള്ളയും എല്ലാം ഇന്ത്യൻ പടയോട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ധീര വിപ്ലവകാരികളായിരുന്നു. 1857 April 24 എൻഫീൽഡ് തോക്ക് ഉപയോഗിക്കുവാൻ വിസമ്മതിച്ച മീററ്റ് പട്ടാള ക്യാമ്പിലെ 85 സൈനികരെ കേണൽ കാർ മൈക്കിൾ സ്മിത്തിൻ്റെ നേതൃത്വത്തിൽ കോർട്ട് മാർഷൽ നടത്തി 10 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞ് വൻ ജനാവലിയെ സാക്ഷി നിർത്തി ഈ സൈനികരെ പരേഡ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് യൂണിഫോം അഴിച്ചുമാറ്റി കാഴ്ചങ്ങലകളിൽ ബന്ധിതരാക്കുകയും ചെയ്തു. ഈ ദാരുണ രംഗം കണ്ട മറ്റ് സൈനികർ ഇംഗ്ലീഷുകാരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ച് വർദ്ധിച്ച ഭ്രാന്തമായ ആവേശത്തിമർപ്പോടെ കലാപമഴിച്ചുവിടുകയായിരുന്നു. ഇതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ മീററ്റിലെ പല ഗ്രാമങ്ങളിലും ചപ്പാത്തി വിതരണം നടന്നിരുന്നു. ചപ്പാത്തികൾ ലഭിച്ചവർ അതേപോലെ ചപ്പാത്തികളുണ്ടാക്കി മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക. നിരന്തരം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്ന ചപ്പാത്തി വിതരണം കലാപത്തിനുള്ള ജനകീയ മുന്നൊരുക്കമായാണ് കരുതപ്പെട്ടിരുന്നത്. കലാപം പൊട്ടിപ്പുറപ്പെട്ട ഉടൻ ആയുധധാരികളായ ഗ്രാമീണർ പല പ്രദേശങ്ങളിൽ നിന്നും മീററ്റിലെത്തിച്ചേർന്നു. ജയിലുകൾ തകർക്കപ്പെട്ടു. കമാൻഡിംഗ് ഓഫീസർ കേണൽ ജോൺ ഫിന്നിങ്സ് വെടിയേറ്റു വീണു. സൈനികരും ജയിൽ മോചിതരായവരും ജനക്കൂട്ടവും ചേർന്ന് നിരവധി വിദേശികളെ വധിച്ചു. ബ്രിട്ടന്റെ അധികാരം കുറിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും രേഖകളും അഗ്നിക്കിരയാക്കി. 1857 May 10 മീററ്റിൽ വെച്ച് ആരംഭിച്ച കലാപം ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു. പ്രധാനമായും ഔഡ്, ബുന്ദേൽഖണ്ഡ്, രോഹിൽഖണ്ഡ്, മധ്യേന്ത്യ എന്നീ പ്രദേശങ്ങൾ ലഹളക്കാരുടെ ശക്തി കേന്ദ്രങ്ങളായി മാറി. മീററ്റിൽ നിന്നും കലാപം ഡൽഹിയിലേക്കും മറ്റ് സൈനിക കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ വിപ്ലവത്തിൻ്റെ ആവേശകരമായ ഗാനം മുഴക്കി നീങ്ങിക്കൊണ്ടിരുന്നു. ഒരുപക്ഷേ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മുന്നിട്ട് നിന്ന ഒരു സൈനിക വിപ്ലവത്തിൻ്റെ ആരംഭമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചടക്കിയതും പൊതു സ്വീകാര്യനായ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫറിനെ ചക്രവർത്തിയായി അവരോധിച്ചതുമായ വാർത്ത ഓരോ ഇന്ത്യക്കാരനും ശ്രവിച്ചു തുടങ്ങി. എന്നാൽ കുറച്ചു മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചമർത്തി. ഇംഗ്ലീഷ് പട്ടാളക്കാർ ചെയ്ത പൈശാചിക ആക്രമണങ്ങൾ സമരക്കാരുടെ മനോവീര്യം കെടുത്തി. ബ്രിട്ടീഷ് സൈന്യം ബഹദൂർ ഷായെ തടവുകാരനാക്കുകയും അദ്ദേഹത്തിൻ്റെ രണ്ട് പുത്രന്മാരെ വധിക്കുകയും ചെയ്തു. ലക്നൌവിലും കാൺപൂരിലും ഭയങ്കര സംഘടനകൾ നടന്നു. ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഡൽഹിയിലും ഝാൻസിയിലും വധിക്കപ്പെട്ടു. വിപ്ലവ പതാക പറപ്പിച്ചു എന്ന കുറ്റത്തിന് ചെറിയ കുട്ടികളെപ്പോലും ഇംഗ്ലീഷുകാർ വെടിവെച്ചു കൊന്നു എന്നാണ് ചരിത്രം. ചുരുക്കി പറഞ്ഞാൽ സമരം പരാജയപ്പെടുകയായിരുന്നു. സമരത്തിന് നേതൃത്വം നൽകിയ എല്ലാ നേതാക്കന്മാരും സംഘട്ടനങ്ങളിൽ മരിക്കുകയും ഇംഗ്ലീഷ് പട്ടാളത്താൽ വധിക്കപ്പെടുകയോ ചെയ്തു. വൃദ്ധനായ ബഹദൂർ ഷായെ ഇംഗ്ലീഷുകാർ റംഗൂണിലേക്ക് നാടുകടത്തി. ചരിത്രരേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം 1857 വിപ്ലവം പരാജയപ്പെടാൻ പല കാരണങ്ങളും ഉണ്ടെന്നതാണ്. ഒന്നാമതായി, ഇത് രാജ്യവ്യാപകമായ ഒരു സമരമായി മാറിയിരുന്നില്ല. ഒരു പരിധിവരെ ചുരുങ്ങിയ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച ഒരു സൈനിക കലാപം മാത്രമായിരുന്നു. ഈ വിപ്ലവത്തിന് സുസംഘടിതമായ നേതൃത്വമോ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പരിപാടികളോ ഇല്ലായിരുന്നു. സമരത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും പ്രായോഗിക ബുദ്ധിയോടെ വിലയിരുത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. 1857 മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തവർ മുൻകാല ഫ്യൂഡൽ വ്യവസ്ഥിതി അതിൻ്റെ എല്ലാ ജീർണതകളോടും കൂടി തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചവരായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് മാത്രമായിരുന്നു സമരക്കാരെ ആവേശം കൊള്ളിച്ചത്. ചില പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പല ഫലങ്ങളും ഉണ്ടാക്കി. അതിലേറ്റവും പ്രധാനം, ഇന്ത്യയിൽ കമ്പനിയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും കൂടിയുള്ള ദ്വിഭരണം അവസാനിപ്പിച്ചു. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഭരണമേധാവിയുടെ നേരിട്ടുള്ള ചുമതലയിലാക്കി എന്നതാണ്. 1858 ഇന്ത്യയുടെ ഭരണം ഒന്നുകൂടി കാര്യക്ഷമമാക്കുന്നതിന് ഇന്ത്യൻ കാര്യങ്ങൾക്കായി ക്യാബിനറ്റ് പദവിയിലുള്ള ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്

0: സീറ്റ് നിയമിതനായി എന്നതാണ്. 1858 നവംബർ 1 വിക്ടോറിയ രാജ്ഞി പുറപ്പെടുവിച്ച വിളംബരത്തിലൂടെ കാനിംഗ് പ്രഭുവിനെ ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയായി നിയമിക്കപ്പെടുകയും ചെയ്തു. ഇംഗ്ലീഷുകാരുടെ സാമ്രാജ്യ വികസന നയങ്ങൾ ഉപേക്ഷിച്ചതായും ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരുടെ അവകാശങ്ങൾ ഇനിമേൽ സംരക്ഷിക്കപ്പെടുമെന്നും രാജ്ഞിയുടെ വിളംബരത്തിൽ ഉറപ്പു നൽകി. 1857 കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് സൈനിക ഘടനയിലും മൗലികമായ മാറ്റങ്ങൾ വരുത്തി. ഇന്ത്യയിലെ എല്ലാ രംഗങ്ങളിലും പിന്തിരിപ്പൻ നയങ്ങൾ അവർ പിന്തുടർന്നു. നാട്ടുരാജാക്കന്മാരുടെയും ജന്മികളുടെയും താൽപ്പര്യം സംരക്ഷിക്കുക എന്നതായിരുന്നു 1857 ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറിൻ്റെ അടിസ്ഥാന നയം. ഫ്യൂഡൽ താൽപ്പര്യങ്ങളെ പ്രീണിപ്പിച്ച് പാവപ്പെട്ട കർഷകരെ ദ്രോഹിക്കുക എന്നതായിരുന്നു പുതിയ ബ്രിട്ടീഷ് നയം. തന്മൂലം ഇംഗ്ലീഷുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുന്നതിന് 1857 വിപ്ലവം കാരണമായി എന്നത് ഒരു വസ്തുതയാണ്. 1857 മുന്നേറ്റം ഒരു പ്രധാന നേട്ടം നമുക്ക് നൽകി. ആധുനിക ഇന്ത്യൻ ദേശീയത്വത്തിൻ്റെ ആവിർഭാവത്തിനും വളർച്ചയ്ക്കും ഇത് സഹായകമായി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി പണ്ട് പോരാടിയവർ സഹിച്ച യാതനകളും ത്യാഗങ്ങളും മതമൈത്രിയും പിൽക്കാലത്ത് സ്വാതന്ത്ര്യസമരത്തിലെ പോരാളികൾക്ക് പ്രചോദനവും മാർഗദർശനവും നൽകി. എന്തൊക്കെ പരിമിതികളുണ്ടായിരുന്നെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന് ഊർജ്ജസ്വലതയും ശക്തിയും പകർന്നു കൊടുക്കാൻ 1-ാം സ്വാതന്ത്ര്യസമരം കാരണമായി എന്നതാണ് ചരിത്ര വസ്തുത. 1857 1-ാം സ്വാതന്ത്ര്യസമരം അഥവാ ശിപ്പായി ലഹള ഇന്ത്യയിലെ അധിനിവേശ വിരുദ്ധ പോരാട്ട ചരിത്രത്തിലെ തിളങ്ങുന്ന ഒരേടാണ്. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കണം, അതിനായി കലാപത്തിൽ പങ്കെടുക്കണം എന്നുള്ള ആശയം തന്നെയായിരുന്നു കലാപത്തിൻ്റെ ഊർജം. കലാപത്തെ നയിച്ച വ്യക്തിത്വങ്ങൾ ആരും തന്നെ തങ്ങളുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളും ലക്ഷ്യവും എന്താണെന്ന് ഒരു രാഷ്ട്രീയ തത്വശാസ്ത്രം എന്ന നിലയിൽ പ്രചരിപ്പിച്ചിരുന്നില്ല. എന്നാൽ ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള മോചനം, അവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കൽ അവരുടെ ആത്യന്തിക ലക്ഷ്യമായിരുന്നു. നേതൃത്വം ഒരുവേള സാധാരണ ജനവിഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നുവെന്നത് കലാപത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നതുവരെയുള്ള 90 വർഷക്കാലത്ത് ഇന്ത്യ ആകമാനം നടന്ന പോരാട്ടങ്ങൾക്ക് കരുത്തു പകർന്നത് 1857 ജീവസ്മരണകളാണ് എന്നത് ഒരു ചരിത്ര സത്യമാണ്.
1: 1857 1-ാം സ്വാതന്ത്ര്യസമരം ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് പയ്യോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകൻ റഷീദ് പാലേരി.

ആകാശവാണി. ഇപ്പോൾ പാലക്കാട് ശ്രീറാം പാടിയ സ്വാതി തിരുനാൾ കൃതി കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, സർവേഷ് കാർത്തിക് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖഡം. ജനനീ പാഹി എന്ന് തുടങ്ങുന്നു രാഗം ശുദ്ധസാവേരി, മിശ്രചാപ്പ് താളം.

പാലക്കാട് ശ്രീറാം പാടിയ സ്വാതി തിരുനാൾ കൃതിയാണ് ഇപ്പോൾ കേട്ടത്. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, സർവേഷ് കാർത്തിക് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഘടം.

0: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി ഹെ കൃപ ഹമാരെ അഗ്ലെ പ്രസാരണ കി പ്രതീക്ഷ കീജിയെ യേ ആകാശവാണി ഹെ അഭി ആപ് ആജ് രാജ്യസഭാ മേ പ്രശ്നകാൽ കെ ദൗരാൻ ഹുയി കാര്യവാഹി കി റിക്കോർഡിംഗ് സുനെങ്കെ. ദിസ് ഇസ് ദ ഡൽഹി സ്റ്റേഷൻ ഓഫ് ആകാശവാണി. പ്ലീസ് സ്റ്റാൻഡ് ബൈ ഫോർ അവർ നെക്സ്റ്റ് ബ്രോഡ്കാസ്റ്റ്. യു വിൽ നൗ ലിസൺ ടു ദ പ്രൊസീഡിംഗ്സ് ഡ്യൂറിംഗ് ദ ക്വസ്റ്റ്യൻ ആർ ഇൻ രാജ്യസഭ ടുഡേ.
2: മാനനീയ സഭാസദോ, മാനനീയ സഭാപതി ജി,
3: ക്വസ്റ്റ്യൻ അവർ, ക്വസ്റ്റ്യൻ നമ്പർ 226, ഡോക്ടർ लक्ष्मण गौरव.
4: प्रश्न संख्या 226. क्या विद्युत मंत्री ये बताने की कृपा करेंगे कि क विद्युत संशोधन नियम 2026 तथा राष्ट्रीय विद्युत नीति 2026 के प्रारूप के अंतर्गत प्रस्तावित प्रमुख उद्देश्य तथा प्रमुख सुधार क्या हैं? ख इन सुधारों से विद्युत क्षेत्र की वित्तीय स्थिरता में सुधार, परिचालन दक्षता में वृद्धि तथा उपभोक्ताओं को विश्वसनीय एवं 2400 घंटे बिजली आपूर्ति किस प्रकार सुनिश्चित होने की संभावना है? और ग इन सुधारों को अंतिम रूप देने से पूर्व राज्य सरकारों और अन्य हितधारकों से परामर्श करने तथा देश भर में इनके प्रभावी कार्यान्वयन को सुगम बनाने हेतु क्या कदम

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ, ഗായത്രി എന്നിവർ ആലപിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. സർവം മായ എന്ന ചിത്രത്തിനു വേണ്ടി ശക്തി ശ്രീഗോപാലൻ ആലപിച്ചത്, രചന മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: ചലച്ചിത്രഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ആകാശവാണി സുഭാഷിതം, ഹരിപ്പാട് അച്യുതശാസ്ത്രി അവതരിപ്പിച്ചത്.
1: മനുഷ്യ ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യങ്ങൾ നേടിയിട്ടുള്ളവരൊക്കെ തന്നെ ആത്മവിശ്വാസത്തോടുകൂടി അവനവൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. മഹാന്മാരുടെ ജീവിത ചരിത്രമെടുത്തു നോക്കിയാൽ ഇത് സത്യമാണെന്ന് തെളിയുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡൻ്റായിരുന്ന അബ്രഹാം ലിങ്കൻ്റെ ജീവിത രഹസ്യം ഇതുതന്നെ ആയിരുന്നു. ലിങ്കൻ്റെ ചെറുപ്പകാലം വളരെ ദാരിദ്ര്യം നിറഞ്ഞതും കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമായിരുന്നു. അച്ഛൻ ഒരു മരപ്പണിക്കാരനായിരുന്നു. വീട്ടിൽ പട്ടിണി മാത്രം. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ലായിരുന്നു. അവർക്ക് അടുത്തുള്ള വീടുകളിൽ വീട്ടുജോലി ചെയ്ത് എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഈ തുച്ഛമായ വരുമാനം കൊണ്ട് ആ കുടുംബം പുലർത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കീറിയ ഉടുപ്പും ധരിച്ച് സ്കൂളിലെത്തുന്ന ലിങ്കണെ കൂട്ടുകാർ എപ്പോഴും കളിയാക്കുമായിരുന്നു. കൂട്ടുകാരുടെ ആക്ഷേപം കേട്ട് ആ മനസ്സ് വല്ലാതെ പലപ്പോഴും തളരുകയും അസ്വസ്ഥമാവുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ലിങ്കൺ അമ്മയോട് പറഞ്ഞു, അമ്മേ, എന്നെ കൂട്ടുകാർ ഒരുപാട് കളിയാക്കുന്നു ഈ കീറിയ ഉടുപ്പിട്ട് ചെല്ലുന്നത് കൊണ്ട്. അമ്മേ, എനിക്കൊരു പുതിയ ഉടുപ്പ് വാങ്ങിത്തരാമോ? മകൻ്റെ ദീനരോദനത്തോടുകൂടിയ വാക്കുകൾ കേട്ടപ്പോൾ ആ മാതാവിൻ്റെ കണ്ണുകൾ നനഞ്ഞു. അവരുടെ മനസ്സ് ആകെ തളർന്നുപോയി. അമ്മ പറഞ്ഞു, മോനെ, നീ കാണുന്നില്ലേ, ഈ വീടിൻ്റെ

0: പോവുക, ഭാവിയിൽ നിനക്കെത്രയും വലിയവനാകുവാൻ കഴിയും. ആ അമ്മയുടെ ഉപദേശത്തോടുകൂടിയ വാക്കുകൾ ആ കൊച്ചു മനസ്സിൽ ആത്മവിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകി. ലിങ്കന്റെ വളർച്ചയുടെ രഹസ്യവും അതായിരുന്നു. ലിങ്കൻ കഠിനമായി പരിശ്രമിച്ചു, ഉന്നതമായ ബിരുദം നേടി, നാടിൻ്റെ സേവനത്തിനു വേണ്ടി മുന്നോട്ടിറങ്ങി, അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായി തീർന്നു. അദ്ദേഹം നല്ല ഒരു അഭിഭാഷകനും വാഗ്മിയും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും പറയുമായിരുന്നു, ആത്മവിശ്വാസത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഒരുവനെ വലിയവനാക്കുന്നതെന്ന്. കഠിനമായ പരിശ്രമത്തിലൂടെയാണ് അദ്ദേഹം ഉന്നത നിലയിലെത്തിയത്. കഠിനാധ്വാനവും ആത്മവിശ്വാസത്തോടുകൂടിയുള്ള പ്രവർത്തനവും ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം തന്നെ തനിയെ വന്നുകൊള്ളുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് എന്തെല്ലാം സുഖ സൗകര്യങ്ങളാണ് പഠനകാലത്ത് വീട്ടിൽ നിന്നും ലഭിക്കുന്നത്! പക്ഷേ അമിതമായ സുഖ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉപേക്ഷിക്കപ്പെടുന്നു. എത്ര ദുരിതത്തിലും കഠിനമായ അധ്വാനവും ആത്മവിശ്വാസവും ഒരുവനെ ഉന്നത നിലവാരത്തിലെത്തിക്കുമെന്ന് ലിങ്കന്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കാം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഹരിപ്പാട് അച്യുതശാസ്ത്രി.